0: അയ്യപ്പന്മാർ ഞങ്ങൾക്കൊരു ജാതി ഒരു മതം ഒരു ദൈവം
1: ചെറുമേനിൽ പേട്ടതുള്ളും കണ്ടി അയ്യപ്പന്മാർ.

கரிமல மடியில் தீர்த்த கரே

ഒന്നിച്ചു പമ്പയിൽ വിരിവച്ചു.

പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201 കർക്കിടകം 2, 2026 ജൂലൈ 18 ശനിയാഴ്ച. റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

ശത്രുവിലേക്കുള്ള ദൂരം ഒരേ ഒരു അക്ഷരം മാത്രമാണ്. എന്നാൽ ഒന്നോർക്കുക, ശത്രുവിൽ നിന്ന് മിത്രത്തിലെത്തിക്കുവാൻ കേവലം ഒരു പുഞ്ചിരി, ഒരു വാക്ക് ഇത്ര മാത്രം മതിയാകും. ഏവർക്കും ശുഭദിന ആശംസകൾ.

പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ രാവിലെ 8

മണിക്ക് ജ്ഞാനപർവം, 10 മണിക്ക് ഇത്തിരി നേരം ഒത്തിരി കാര്യം, 12 മണിക്ക് ഡോക്ടേഴ്സ് ചാറ്റ്, ഉച്ചയ്ക്ക് 3 മണിക്ക് ടെക് ബൈറ്റ്സ്, 4 മണിക്ക് മ്യൂസിക് ബീറ്റ്സ്, 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 5:30 അക്ഷരമുദ്ര, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 രാമായണം, രാത്രി 8 മണിക്ക് ലിറ്റററി വേൾഡ്, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ദിവസവും രാവിലെ 6:45, 7:25, ഉച്ചയ്ക്ക് 12:30, 12:50, വൈകിട്ട് 6:30, 7:25 ആകാശവാണിയിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.

0: ചരിത്രത്തിൽ ഇന്ന് ജൂലൈ 18. ക്യൂറി ദമ്പതികൾ പൊളോണിയം കണ്ടുപിടിച്ചതും ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസാക്കിയതും ബോംബെ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കപ്പെട്ടതുമൊക്കെ ഒരു ജൂലൈ 18-നായിരുന്നു. ജൂലൈ 18-ന്റെ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് ചരിത്രത്തിൽ ഇന്ന് ജൂലൈ 18. 1944 രണ്ടാം ലോക മഹായുദ്ധം. യുദ്ധത്തിലേറ്റ പരാജയങ്ങളെ തുടർന്ന് ജപ്പാൻ പ്രധാനമന്ത്രി ഹിദേകി ടോജോ രാജിവെച്ചത് 1944 ജൂലൈ 18-നായിരുന്നു. ക്യൂറി ദമ്പതികൾ പൊളോണിയം എന്ന മൂലകം കണ്ടെത്തിയത് 1898 ജൂലൈ 18-നായിരുന്നു. 1914 ഇന്നേ ദിവസമായിരുന്നു ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെ ജീവിതം അവസാനിപ്പിച്ചത്. 1947 ജൂലൈ 18-നായിരുന്നു ജോർജ് ആറാമൻ രാജാവ് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസാക്കിയത്. 1980 ജൂലൈ ഇന്നേ ദിവസമായിരുന്നു ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം രോഹിണി 1 വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിച്ചത്. ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യുന്ന ആദ്യത്തെ ഫോട്ടോയുടെ തീയതി 1999 ജൂലൈ 18-ആയിരുന്നു. യൂറോപ്യൻ ന്യൂക്ലിയർ റിസർച്ച് ജീവനക്കാർ രൂപീകരിച്ച ഒരേയൊരു ഹൈ എനർജി റോക്ക് ബാൻഡിന്റെ ഒരു സ്ത്രീ പാരഡി പോപ്പ് ഗ്രൂപ്പിന്റേതായിരുന്നു ആ ചിത്രം. കൽക്കട്ട, മുംബൈ, മദ്രാസ് എന്നീ സർവകലാശാലകൾ സ്ഥാപിക്കപ്പെട്ടത് 1857 ജൂലൈ 18-നായിരുന്നു. സ്വാതന്ത്ര്യ സമര പ്രവർത്തകനും 1951-52 ഇന്ത്യയിൽ ആദ്യമായി നടന്ന തെരഞ്ഞെടുപ്പിൽ പൂഞ്ഞാർ മണ്ഡലത്തിൽ നിന്ന് തിരുക്കൊച്ചി നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയും മുഖ്യമന്ത്രിയാവുകയും പിന്നീട് മദ്രാസ് ഗവർണർ ആകുകയും ചെയ്ത എ.കെ. ജോൺ ആനപ്പറമ്പിൽ അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ഇന്ന്. 1893 ജൂലൈ 18-നായിരുന്നു അദ്ദേഹം ജനിച്ചത്.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസിദ്ധ

പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

0: ഹൃദയത്തിലേറ്റ റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ 3 ദിവസത്തെ സന്ദർശനത്തിന് പശ്ചിമബംഗാളിലെത്തി. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷി യോഗം. ഗവൺമെന്റ് ആശുപത്രികൾ രോഗി സൗഹൃദമാക്കാൻ ജീവനക്കാർക്ക് നിർബന്ധിത പരിശീലനം നൽകുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ലഹരിക്കെതിരെ പോലീസിൽ സ്ഥിര സംവിധാനം സജ്ജമാക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ലൂസേഴ്സ് ഫൈനലിൽ നാളെ ഫ്രാൻസ് ഇംഗ്ലണ്ടിനെ നേരിടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് നാളെ തുടക്കമാകും. 25 വരെ നീളുന്ന യാത്രയിൽ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ രാഷ്ട്രപതി സന്ദർശിക്കും. ഈ രാജ്യങ്ങളിലെ പ്രസിഡന്റുമാരുടെ ക്ഷണപ്രകാരമാണ് ഔദ്യോഗിക സന്ദർശനമെന്ന് വിദേശകാര്യ മന്ത്രാലയ പടിഞ്ഞാറൻ മേഖലാ സെക്രട്ടറി സിബി ജോർജ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളെ അറിയിച്ചു. കേരളം ഉൾപ്പെടെ 20 സംസ്ഥാനങ്ങളിൽ അമൃതഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജലന്ധറിൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ എന്നീ 6 റെയിൽവേ സ്റ്റേഷനുകളാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. ആധുനിക രീതിയിൽ പ്ലാറ്റ്ഫോമുകൾ, കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ, വിപുല പാർക്കിംഗ് സൗകര്യം, ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൌരന്മാർക്കുമായ റാമ്പ് എന്നിവയടക്കം സൗകര്യങ്ങളാണ് സ്റ്റേഷനുകളിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. അങ്കമാലി റെയിൽവേ സ്റ്റേഷനിലെ പ്രാദേശിക ചടങ്ങിൽ ലോക്സഭാംഗം ബെന്നി ബഹ്നാൻ, രാജ്യസഭാംഗം ഹാരിസ് ബീരാൻ എന്നിവർ മുഖ്യാതിഥികളായി. ചാലക്കുടിയിലെ പരിപാടിയെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അഭിസംബോധന ചെയ്തു. കണ്ണൂരിൽ MPമാരായ സി സദാനന്ദൻ മാസ്റ്റർ, ഷാഫി പറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ 3 ദിവസത്തെ സന്ദർശനത്തിന് പശ്ചിമബംഗാളിൽ എത്തി. രാത്രി സിലിഗുഡിയിലെ ബാഗ്ദോഗ്ര വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹത്തെ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി സ്വീകരിച്ചു. ആഭ്യന്തരമന്ത്രി ഇന്ന് ജുമാഗച്ച് സീമാ ചൌക്കിയിലെ BSF പതിനെട്ടാമത് ബറ്റാലിയൻ സന്ദർശിക്കും. നിരവധി വികസന പദ്ധതികൾക്ക് തുടക്കമിടുന്ന അദ്ദേഹം BSF ഉദ്യോഗസ്ഥന്മാരുമായി കൂടിക്കാഴ്ച നടത്തും. സിലിഗുഡിയിലെ ഉത്തർകന്യയിൽ ഉന്നതതല യോഗത്തിലും അമിത്ഷാ പങ്കെടുക്കും. വൈകിട്ട് കൊൽക്കത്തയിലേക്ക് പോകുന്ന അദ്ദേഹം നാഷണൽ ലൈബ്രറിയിൽ പുതുതായി നിർമ്മിച്ച വേൾഡ് മ്യൂസിയം ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം അമുൽ ബംഗാൾ ഡയറിയുടെ പുതിയ തൈര് നിർമ്മാണ പ്ലാന്റിനും അമിത്ഷാ തറക്കല്ലിടും. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷി നേതാക്കളുടെ യോഗം ചേരും. മറ്റന്നാളാണ് പാർലമെന്റ് സമ്മേളനത്തിന് തുടക്കമാകുന്നത്. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. ഇരുസഭകളുടെയും പ്രവർത്തനം സുഗമമാക്കുന്നതിനാണ് സർവകക്ഷി യോഗം ചേരുന്നത്. ഹൈദരാബാദ് ആസ്ഥാനമായ സ്കൈറൂട്ട് എയ്റോസ്പേസ് നിർമ്മിച്ച സ്വകാര്യ നിർമ്മിത റോക്കറ്റ് വിക്രം 1 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് രാവിലെ 11:30 വിക്ഷേപിക്കും. രാജ്യത്തെയും വിദേശത്തെയും കമ്പനികൾ നിർമ്മിച്ച ഉപഗ്രഹങ്ങൾ 15.46 മിനിറ്റിൽ 450 കിലോമീറ്റർ ഉയരത്തിൽ ഭ്രമണപഥത്തിൽ എത്തിക്കും. 22,000 രൂപയുടെ പ്രാരംഭ നിക്ഷേപത്തിന് പൌരന്മാർക്ക് 25 ലക്ഷം രൂപ ഉറപ്പു നൽകുന്ന നിക്ഷേപ പ്ലാറ്റ്ഫോം സാമൂഹിക മാധ്യമങ്ങൾ വഴി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന വീഡിയോ പ്രചാരണം വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. പ്രധാനമന്ത്രി അത്തരം നിക്ഷേപ പദ്ധതിയോ പ്ലാറ്റ്ഫോമോ അംഗീകരിച്ചിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ വസ്തുതാ പരിശോധനാ യൂണിറ്റ് വ്യക്തമാക്കി. സാമ്പത്തിക തട്ടിപ്പിലേക്ക് നയിക്കുന്ന പ്രചാരണത്തിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും PIB നിർദ്ദേശിച്ചു. ഗവൺമെന്റ് ആശുപത്രികൾ രോഗി സൗഹൃദമാക്കാൻ ജീവനക്കാർക്ക് നിർബന്ധിത പരിശീലനം നൽകാൻ തീരുമാനിച്ചതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് വരെ ഡോക്ടർമാർ ഒഴികെ ജീവനക്കാർക്കാണ് പരിശീലനം. ഇതു സംബന്ധിച്ച് നടപടി സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. ആശുപത്രികളിലെ ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന മോശം പെരുമാറ്റം, ആശയവിനിമയത്തിലെ പാളിച്ചകൾ എന്നിവയെക്കുറിച്ച് രോഗികളിൽ നിന്നും കൂട്ടിരിപ്പുകാരിൽ നിന്നും പരാതികൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് നിർബന്ധിത പരിശീലനം ആരംഭിക്കാൻ തീരുമാനിച്ചതെന്ന് മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
2: മെഡിക്കൽ കോളേജിലെ ജീവനക്കാർക്ക് പരിശീലനം നൽകാൻ ഓരോ ജില്ലയിലെയും ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്നും 4 ഉദ്യോഗസ്ഥരെ വീതം കണ്ടെത്തി പ്രത്യേക പരിശീലനം നൽകും. എപെക്സ് ട്രോമ ആൻഡ് എമർജൻസി ലേണിംഗ് സെന്റർ മുഖേനയാണ് പരിശീലനം. പരിശീലനം പൂർത്തിയാക്കുന്ന മാസ്റ്റർ ട്രെയിനർമാർ അതത് മെഡിക്കൽ കോളേജുകളിൽ സ്ഥാപനതല പരിശീലനം നൽകണം. ജില്ലാ ആശുപത്രികൾ, ജനറൽ ആശുപത്രികൾ, സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രികൾ, മോഡൽ ആശുപത്രികൾ, താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രികൾ, താലൂക്ക് ആശുപത്രികൾ എന്നിവിടങ്ങളിലെ മാസ്റ്റർ ട്രെയിനർമാർക്ക് പരിശീലനം സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ മുഖേനയാണ്. മാസ്റ്റർ ട്രെയിനർമാർ ജില്ലാ തലത്തിലും സ്ഥാപന തലത്തിലും പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കും. ആശുപത്രികളുടെ പ്രവർത്തനങ്ങളെ ബാധിക്കാത്ത വിധം 10 പേരടങ്ങുന്ന ബാച്ചുകളായാണ് 10 ദിവസത്തെ പരിശീലനം. അർഹരായ എല്ലാ ജീവനക്കാരും 2 മാസത്തിനകം പരിശീലനം പൂർത്തിയാക്കാനാണ് മന്ത്രിയുടെ നിർദ്ദേശം. രോഗികളുമായും സന്ദർശകരുമായും ആദ്യം ഇടപഴകുന്ന സുരക്ഷാ ജീവനക്കാർക്ക് പരിശീലനത്തിൽ പ്രത്യേക പ്രാധാന്യം നൽകും.
1: ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മാറ്റങ്ങളോടെയാണ് സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നതെന്ന് മന്ത്രി റോജി എം ജോൺ കോഴിക്കോട്ട് പറഞ്ഞു. ഈ രംഗത്ത് ബജറ്റിൽ പ്രഖ്യാപിച്ച കാര്യങ്ങൾ ഉൾപ്പെടെ നടപ്പാക്കുമെന്നും മന്ത്രി അറിയിച്ചു. 4 വർഷ ബിരുദ കോഴ്സ് ആവശ്യമായ മുൻധാരണകൾ ഇല്ലാതെയാണ് നടപ്പാക്കിയതെന്നും ഇതിനെക്കുറിച്ച് പഠനം നടത്താൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ട് കിട്ടിയാൽ ഉടൻ തുടർ നടപടി സ്വീകരിക്കുമെന്നും റോജി എം ജോൺ പറഞ്ഞു. കോഴിക്കോട് ഗവൺമെന്റ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജിൽ 400 മീറ്റർ ട്രാക്ക് നിർമ്മിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി റോജി എം ജോൺ പറഞ്ഞു. ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജിൽ കായിക ഗവേഷണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും മെറിറ്റ് ഡേ അവാർഡ് വിതരണവും നടത്തുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ ഓണം വാരാഘോഷം വിദേശ വിനോദസഞ്ചാരികളുടെ കൂടി പങ്കാളിത്തത്തോടെ കൂടുതൽ വിപുലവും ആകർഷകവും ആക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് അറിയിച്ചു. തിരുവനന്തപുരം തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ ഓണം വാരാഘോഷവുമായി ബന്ധപ്പെട്ട് ചേർന്ന വിവിധ കമ്മിറ്റികളുടെ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഓപ്പറേഷൻ തൂഫാൻ കാരണം കേരളത്തിൽ ലഹരി മാഫിയയുടെ പ്രവർത്തനം കുറഞ്ഞതായി മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. പെരിന്തൽമണ്ണ നിയോജകമണ്ഡല തലത്തിൽ സംഘടിപ്പിച്ച മെഗാ തൂഫാൻ ജനകീയ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തൂഫാൻ തുടക്കത്തിലെ ആവേശം മാത്രമാണെന്ന് മാഫിയ കരുതേണ്ടതെന്നും ലഹരിക്കെതിരെ പോലീസിൽ സ്ഥിരം സംവിധാനം സജ്ജമാക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. സംസ്ഥാന തലത്തിൽ ADGP IG റാങ്കിലും ജില്ലാതലത്തിൽ DYSP തൂഫാൻ ലഹരിവേട്ടയുടെ ഭാഗമായി സ്ഥിര സംവിധാന ചുമതല നൽകുമെന്ന് അദ്ദേഹം അറിയിച്ചു. ലഹരിക്കെതിരെ സംസ്ഥാന ഗവൺമെന്റ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ വിവിധയിടങ്ങളിൽ ഇന്ന് ബോധവൽക്കരണ പരിപാടികൾ മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: രാവിലെ 9:30 പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ സിറ്റി പോലീസ് സംഘടിപ്പിക്കുന്ന വോക്കത്തോൺ മന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഓപ്പറേഷൻ തൂഫാൻ സംഗീതശില്പം, ഫ്ളാഷ് മോബ്, സിഗ്നേച്ചർ വാൾ തുടങ്ങിയ പരിപാടികളിലും മന്ത്രി പങ്കെടുക്കും. തുടർന്ന് ജവഹർ സ്റ്റേഡിയത്തിൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജീവിതമാണ് ലഹരി എന്ന സന്ദേശമുയർത്തി കോർപ്പറേഷൻ നടത്തുന്ന ഓപ്പറേഷൻ തൂഫാൻ ഐക്യദാർഢ്യ സംഗമവും മന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഇരിക്കൂർ നിയോജകമണ്ഡലത്തിലെ ശ്രീകണ്ഠപുരത്ത് നടത്തുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഉദ്ഘാടനവും മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ എന്നിവർ ഉൾപ്പെടെയുള്ളവർ ലഹരി വിരുദ്ധ റാലിയിൽ പങ്കെടുക്കും.
1: മലപ്പുറം നഗരത്തിന്റെയും സമീപ പ്രദേശങ്ങളുടെയും സമഗ്ര വികസനത്തിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ മന്ത്രിമാരായ PK കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ എന്നിവരുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. സിവിൽ സ്റ്റേഷനിലെ 44 ഏക്കർ ഭൂമി പരമാവധി പ്രയോജനപ്പെടുത്താനും സിറ്റി ഇംപ്രൂവ്മെന്റ് സമഗ്ര വികസന പദ്ധതിയുടെ 2ാം ഘട്ട അവലോകന യോഗം തീരുമാനിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ലൂസേഴ്സ് ഫൈനലിൽ നാളെ ഫ്രാൻസ് ഇംഗ്ലണ്ടിനെ നേരിടും. മിയാമി സ്റ്റേഡിയത്തിൽ പുലർച്ചെ 2:30 മത്സരം. ഞായറാഴ്ച രാത്രി 12:30 അർജന്റീനയും സ്പെയിനും തമ്മിലെ കലാശ പോരാട്ടം. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3ാം മത്സരം നാളെ. ലോർഡ്സിൽ ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 3:30 മത്സരം. 2ാം മത്സരം 4 വിക്കറ്റിന് ജയിച്ച് ഇംഗ്ലണ്ട് പരമ്പര 1-1 സമനിലയിൽ ആക്കിയിരുന്നു. ഈ മത്സരത്തോടെ മുൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ വിരമിച്ചേക്കുമെന്ന റിപ്പോർട്ട് BCCI തള്ളി. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സംസ്ഥാനത്ത് ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കാസർകോട്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത. കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ ചരിത്രത്തിലാദ്യമായി ചർമ്മം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ പൂർത്തിയാക്കി. കോട്ടയം മെഡിക്കൽ കോളേജിൽ സ്കിൻ ബാങ്കും സ്കിൻ ട്രാൻസ്പ്ലാന്റും ആരംഭിച്ച ശേഷം ആദ്യത്തെ അവയവദാനമാണിത്. അപകടത്തിൽപ്പെട്ട് ചികിത്സയിലിരിക്കെ മരിച്ച പത്തനംതിട്ട സ്വദേശിയായ ആഷിഖ് വിജയന്റെ ചർമ്മമാണ് ദാനം ചെയ്തത്. ദക്ഷിണ കേരള ജമ്മിയത്തുൽ ഉലമയുടെ കീഴിൽ

വർക്കല ജാമിയ മന്നാനിയിൽ 18-ാമത് ബുഖാരി മജ്ലിസിന് ഇന്ന് തുടക്കമാകും. ദക്ഷിണേന്ത്യയിലെ പ്രമുഖ മതപണ്ഡിതനും സൂഫിവര്യനുമായ ആതിരാംപട്ടണം KT മുഹമ്മദ് കുട്ടി ഹസ്രത്ത് ആറ്റാശ്ശേരി 18-ാമത് ബുഖാരി മജ്ലിസ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ 3 ദിവസത്തെ സന്ദർശനത്തിന് പശ്ചിമബംഗാളിലെത്തി. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷി യോഗം. ഗവൺമെന്റ് ആശുപത്രികൾ രോഗീ സൗഹൃദമാക്കാൻ ജീവനക്കാർക്ക് നിർബന്ധിത പരിശീലനം നൽകുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ലഹരിക്കെതിരെ പോലീസിൽ സ്ഥിര സംവിധാനം സജ്ജമാക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ലൂസേഴ്സ് ഫൈനലിൽ നാളെ ഫ്രാൻസ് ഇംഗ്ലണ്ടിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

0: ഹൃദയത്തിലേറ്റ റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
2: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം നാളെ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പശ്ചിമബംഗാളിൽ. BSFമായി ബന്ധപ്പെട്ട വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. കേരളത്തിൽ വീണ്ടും മഴ ശക്തമാകുന്നു. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിലെ മൂന്നാം സ്ഥാനക്കാരെ നാളെ അറിയാം. ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. ഈ മാസം 25 വരെ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങളാണ് സന്ദർശിക്കുക. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിനും യൂറോപ്യൻ യൂണിയനുമായുള്ള തന്ത്രപ്രധാന പങ്കാളിത്തത്തിനും സന്ദർശനം കൂടുതൽ കരുത്ത് പകരുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ് ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ സർവകക്ഷി യോഗം ചേരും. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. മറ്റന്നാൾ മുതൽ അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം നടക്കുക. സമ്മേളനത്തിനിടെ നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങൾ ചർച്ചയ്ക്കെടുക്കുകയും പാസാക്കുകയും ചെയ്യും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ 20 സംസ്ഥാനങ്ങളിലായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജലന്ധറിൽ നിന്ന് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ റെയിൽവേയിൽ ദ്രുതഗതിയിലുള്ള പരിവർത്തനങ്ങളാണ് നടക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിനും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പശ്ചിമബംഗാളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിക്ക് സമീപമുള്ള ജുമാഗട്ടിലെ BSFന്റെ 18th ബറ്റാലിയൻ ബോർഡർ ഔട്ട്പോസ്റ്റ് സന്ദർശിക്കുന്ന അദ്ദേഹം BSF ഉദ്യോഗസ്ഥരുമായി സംവദിക്കും. BSFമായി ബന്ധപ്പെട്ട വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി നിർവഹിക്കും. അതിർത്തി മേഖലയിലെ സുരക്ഷാ നടപടികൾ അവലോകനം ചെയ്യുന്നതിനായി ഇന്ന് സിലിഗുരിയിൽ അദ്ദേഹം യോഗം വിളിച്ചു ചേർക്കും. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ കേന്ദ്രമാണ് ഇന്ത്യയെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. എസ്റ്റോണിയയിൽ ഇന്ത്യ എസ്റ്റോണിയ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പിന്തുണയോടെ ഇന്ത്യയുടെ ഡിജിറ്റൽ ശേഷിയും ലോകോത്തര ഉൽപ്പാദന മികവും സംയോജിപ്പിക്കുന്നത് ഇന്ത്യ എസ്റ്റോണിയ ഉഭയകക്ഷി ബന്ധത്തിന് പുതിയ ദിശ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു.
3: This reform journey over the last decade has made India a very attractive long-term investment destination. We have today, in the last two decades or so, about a trillion plus as foreign direct investment, apart from whatever is invested in our stock markets, at an annual run rate currently of about $100 billion.
2: പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആക്രമണങ്ങൾ രൂക്ഷമായി. ഇറാന്റെ തെക്കൻ പ്രവിശ്യയായ ഹോർമോസ്ഖാനിലെ പാലങ്ങൾക്ക് നേരെ രാത്രി US വ്യോമാക്രമണം നടത്തിയതായി ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഹോർമൂസ് കടലിടുക്കിനോട് ചേർന്നുള്ള ഇറാനിയൻ തീരദേശ നഗരമായ ബന്ദർ ഖമീറിലാണ് ആക്രമണമുണ്ടായത്. മറുപടിയായി ഖത്തർ, കുവൈത്ത് രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. 5 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി പനാമ വിദേശകാര്യമന്ത്രി നാളെ ഇന്ത്യയിലെത്തും. തിങ്കളാഴ്ച കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലുമായി അദ്ദേഹം ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഹൈദരാബാദ് ഹൌസിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറേയും അദ്ദേഹം സന്ദർശിക്കും. ബുധനാഴ്ച കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവളുമായി കൂടിക്കാഴ്ച നടത്തുന്ന പനാമ വിദേശകാര്യമന്ത്രി വ്യാഴാഴ്ച ഇന്ത്യയിൽ നിന്ന് മടങ്ങും. വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് കോട്ടയം കടുത്തുരുത്തി ടൌൺ ബൈപ്പാസ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നാടിന് സമർപ്പിക്കും. 35 കോടി രൂപ ചെലവിൽ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച ബൈപ്പാസ് തുറക്കുന്നതോടെ എറണാകുളം കോട്ടയം സംസ്ഥാന പാതയിലെ യാത്രാക്ലേശത്തിന് വലിയ ആശ്വാസമാകും. ഫ്ളൈഓവർ, 2 പാലങ്ങൾ, അടിപ്പാത എന്നിവയുൾപ്പെടെ പൂർണ്ണമായും BM&BC നിലവാരത്തിലാണ് പാത നിർമ്മിച്ചിരിക്കുന്നത്. ജൻ വിശ്വാസ് ഭേദഗതി നിയമം 2026 കീഴിൽ റെയിൽവേയിൽ കർശന പരിശോധനകൾ. തിരുവനന്തപുരം ഡിവിഷനിലെ റെയിൽവേ ടിക്കറ്റ് പരിശോധനാ ഉദ്യോഗസ്ഥരുടെയും റെയിൽവേ സംരക്ഷണ സേനയുടെയും പരിശോധനയിൽ സാധുവായ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്ത ഒരു യാത്രക്കാരനെതിരെ നടപടി സ്വീകരിച്ചു. 600 രൂപ പിഴ അടയ്ക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ഇയാൾക്ക് കൊല്ലം സ്പെഷ്യൽ ക്ലാസ് റെയിൽവേ മജിസ്ട്രേറ്റ് 7000 രൂപ പിഴയും ഒരു ദിവസത്തെ തടവ് ശിക്ഷയും വിധിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
2: ഗുരുസേവയിൽ അരനൂറ്റാണ്ട് തികയുന്ന ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾക്ക് ആദരവ് അർപ്പിച്ചുകൊണ്ടുള്ള പരിപാടി ഇന്ന് നടക്കും. സച്ചിദാനന്ദ സ്വാമികൾ വർക്കല ശിവഗിരി മഠത്തിൽ ചേർന്നിട്ട് ഇന്ന് 50 വർഷം തികയും. അനുമോദന ചടങ്ങ് മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. 22,000 രൂപ തുടക്കത്തിൽ നിക്ഷേപിച്ചാൽ പ്രതിമാസം 25 ലക്ഷം രൂപ വരുമാനം ഉറപ്പു നൽകുന്ന നിക്ഷേപ പ്ലാറ്റ്ഫോമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. വീഡിയോ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. മുംബൈ അഹമ്മദാബാദ് അതിവേഗ റെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള ചർച്ചകൾ സുഗമമായി പുരോഗമിക്കുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. ജവഹർ തുറമുഖവുമായി ബന്ധപ്പെട്ട് അമേരിക്ക നൽകിയിരുന്ന ഇളവ് അവസാനിച്ച സാഹചര്യത്തിൽ തുടർ നടപടികൾ സംബന്ധിച്ച ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. പാക് അധീന ജമ്മുകശ്മീർ സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ജമ്മുകശ്മീരിലും ലഡാക്കും ഉൾപ്പെടുന്ന മുഴുവൻ കേന്ദ്രഭരണ പ്രദേശവും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും ശ്രീ ജയ്സ്വാൾ വ്യക്തമാക്കി.
5: Construction work has rapidly progressed. First section will be opened in 2027 itself. Therefore, both sides agreed to start the operations with Indian high-speed train. Signaling equipment has been ordered accordingly and is in line with international specifications. No Japanese offer was received in this context. The project execution is in line with the common goal of starting the high-speed train project at the earliest.
2: കേരളത്തിൽ വീണ്ടും മഴ ശക്തമാകുന്നു. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ലോകകപ്പ് ഫുട്ബോളിലെ 3-ാം സ്ഥാനക്കാരെ നാളെ അറിയാം. നാളെ പുലർച്ചെ 2:30 നടക്കുന്ന ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. ഈ മാസം 20 നടക്കുന്ന ഫൈനൽ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനിനെ നേരിടും. അർജന്റീന 3 തവണയും സ്പെയിൻ 1 തവണയുമാണ് ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ളത്. ഇംഗ്ലണ്ടിനെതിരെയുള്ള ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് താരം രോഹിത് ശർമ്മ വിരമിച്ചേക്കുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് BCCI. പരമ്പരയ്ക്ക് ശേഷവും രോഹിത് ടീമിൽ തുടരുമെന്നും വിരമിക്കലുമായി ബന്ധപ്പെട്ട് ബോർഡിൽ യാതൊരുവിധ ചർച്ചകളും നടന്നിട്ടില്ലെന്നും BCCI സെക്രട്ടറി ദേവജിത് സൈക്യ വ്യക്തമാക്കി. രാജ്യത്തെ കായിക മേഖലയിൽ ഹോക്കിയുടെ വികസനം ലക്ഷ്യമിട്ട് ഹോക്കി ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള രാജ്യവ്യാപക പരിശീലന ശില്പശാലകൾക്ക് ഇന്ന് തുടക്കമാകും. രാജ്യത്തുടനീളമുള്ള ഹോക്കി പരിശീലകരുടെയും സാങ്കേതിക ഉദ്യോഗസ്ഥരുടെയും അറിവും നൈപുണ്യവും വർദ്ധിപ്പിക്കുകയും പരിശീലനത്തിന് കൃത്യമായ ഘടന രൂപീകരിക്കുകയുമാണ് ലക്ഷ്യമിടുന്നത്. BBG റാംജി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കുള്ള പരിശീലന പരിപാടി കാസർഗോഡ് സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു അബ്രഹാം ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ മനുഷ്യന്റെ അവകാശമാക്കി മാറ്റാനും ജീവിത സൂചികയിൽ മാറ്റം വരുത്താനും തൊഴിലുറപ്പ് നിയമത്തിന് കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗാസയിലെ നുസൈറത്ത് അഭയാർത്ഥി ക്യാമ്പിൽ വിലാപയാത്രയ്ക്ക് നേരെയുണ്ടായ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ 7 പേർ കൊല്ലപ്പെട്ടു. ആക്രമണത്തിൽ 22 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. സംഭവത്തിൽ ഇസ്രായേൽ പ്രതികരിച്ചിട്ടില്ല. കഴിഞ്ഞ ഒക്ടോബറിൽ ഇരുവിഭാഗവും വെടിനിർത്തൽ കരാറിലെത്തിയിരുന്നെങ്കിലും ഗാസയിൽ ഇപ്പോഴും ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ തുടരുകയാണ്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം നാളെ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പശ്ചിമബംഗാളിൽ BSFമായി ബന്ധപ്പെട്ട വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ കേന്ദ്രമാണ് ഇന്ത്യയെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ

0: വീണ്ടും മഴ ശക്തമാക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിലെ മൂന്നാം സ്ഥാനക്കാരെ നാളെ അറിയാം. ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി പുലർവട്ടം പരിപാടി തുടരുന്നു.
2: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

0: കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: This is Radio Santhanam 90.4 FM. Stay tuned.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ഹൈസ്കൂൾ ജംഗ്ഷൻ കൊല്ലം. ശ്വാസകോശ ത്വക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ടെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
1: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും, വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും, വിവിധ തരം അച്ചാറുകളും, സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: ജോളി സിൽക്സിന്റെ റിയൽ ആഡി സെയിൽ ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ. ബിലോ 999
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം,
6: അങ്കമാലി. എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
7: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
6: അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
7: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
6: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
7: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി BTech കോഴ്സുകളും ലഭ്യമാണ്.
6: കോഴ്സ് കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
7: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, അഡ്വാൻസ്ഡ് ലാബ്സ്, മോഡേൺ ക്യാമ്പസ്. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും MES ലഭ്യമാണ്.
6: അപ്പൊ എന്റെ അടുത്ത ചുവട് വയ്പ് MES ലേക്ക് തന്നെ.
8: AI പോലെ നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
6: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
8: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം AI നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വർഷത്തെ വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചുവടുവയ്പ്. കോൺടാക്ട് 9447670399400750636.
6: MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
9: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
10: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
11: നമസ്കാരം. രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. രാവണന്റെ അനുജനായ കുംഭകർണൻ, രാവണൻ ഇപ്പോൾ ആലോചിക്കുന്ന ആ കാര്യത്തിന്റെ വരും വരായികകളെ കുറിച്ച് രാവണനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ ക്യാപ്സ്യൂളിൽ. ഇപ്പോൾ അദ്ദേഹം ഈ ക്യാപ്സ്യൂളിലും അദ്ദേഹം തന്റെ സംഭാഷണം തുടരുകയാണ്. അദ്ദേഹം കുറച്ച് ആപൽ സൂചനകളൊക്കെ നൽകിയിരുന്നു രാവണന്, നേരിട്ടും അല്ലാതെയും പ്രത്യക്ഷമായും പരോക്ഷമായും നൽകിയിരുന്നു. അതിനുശേഷം അദ്ദേഹം ഇങ്ങനെ തുടരുന്നു, അങ്ങേക്ക് ഇത് നല്ലതല്ല എന്ന് അങ്ങേക്ക് തന്നെ അറിയാം. നല്ലതല്ല ഇത് വരുത്താൻ പോകുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അങ്ങ് രാമനോട് എതിരിടാൻ പോകുന്നത്. എന്നിട്ട് എന്തായിരിക്കും, എങ്കിൽ പിന്നെ എന്തായിരിക്കും ഇതിൽ തന്നെ, ഈ ഒരു ആശയത്തിൽ തന്നെ കടിച്ചു തൂങ്ങാനായിട്ടുള്ള കാരണം, ഇത് ആപത്ത് വരുത്തി വെക്കും, ജീവഹാനി വരുത്തി വെക്കും എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ അങ്ങ് എന്തുകൊണ്ടായിരിക്കും ഇത് ഈ കാര്യത്തിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുന്നത്? അതിന്റെ ഉത്തരവും കുംഭകർണൻ തന്നെ പറഞ്ഞു കൊടുക്കും. അത് നമ്മുടെ അറിവിലേക്കായിട്ടാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു നോളജ് ജ്ഞാനശകലമാണത്. മുന്നം കഴിഞ്ഞ ജന്മത്തിലെ വാസന കൊണ്ട്, വളരെ സിമ്പിളായിട്ട് കുംഭകർണൻ പറയുന്നു, കഴിഞ്ഞ ജന്മങ്ങളിലെ വാസന കൊണ്ട്, കർമ്മദോഷം കൊണ്ട്, പൂർവ്വജന്മ വാസന മൂലം അങ്ങയുടെ മനസ്സ് ഇത്തരം തെറ്റായ കാര്യങ്ങളിൽ മുഴുകിപ്പോവുകയാണ്. നമ്മളൊക്കെ പല കാര്യങ്ങളും ചെയ്യുന്നത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നവരുണ്ട്, പറയുന്നത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് പറയുന്നവരുണ്ട്, ചിന്തിക്കുന്നത് പോലും തെറ്റാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ചിന്തിക്കുന്നവരുമുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ടാണ്? നമുക്ക് അറിയാം അതെല്ലാം തെറ്റാണെന്ന്. വാക്കുകൾ കൊണ്ടും ചിന്ത കൊണ്ടും പ്രവൃത്തി കൊണ്ടും അങ്ങനത്തെ തെറ്റുകൾ ചെയ്യുന്നത് അത് പാപകർമ്മങ്ങളെ ക്ഷണിച്ചു വരുത്തുമെന്ന് അറിയാത്തവരല്ല നമ്മൾ. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ ചെയ്തേ പറ്റൂ, നമ്മൾ അതിന് നിർബന്ധിതരാകും. കാര്യം കഴിഞ്ഞ എത്രയോ ജന്മങ്ങളിലെ ആ വാസന, ആ ഇംപ്രഷൻസ്, ആ മുദ്രണങ്ങൾ അവിടെ കിടക്കുകയാണ്. ആ കർമ്മദോഷങ്ങൾ നമ്മെ ഇങ്ങനെ വേട്ടയാടുകയാണ്. ആ സാഹചര്യത്തിൽ നമ്മൾ അങ്ങനെയൊക്കെ തന്നെ പെരുമാറി പോകും. ഞാനതിൽ കുറ്റമൊന്നും പറയുന്നില്ല, കുംഭകർണം പറയുന്നു. അങ്ങയുടെ പൂർവ്വജന്മ വാസനയാണ്, ഞാൻ ഒരു കുറ്റവും പറയുന്നില്ല. അതിന്റെ കാരണവും പറയുന്നു, അത് നീക്കരുത് ആർക്കുമേ, ശാസനയാലും അടങ്ങുകയില്ലത്. ഈ ഇങ്ങനത്തെ ഒരു കാര്യം, പൂർവ്വജന്മ വാസന കൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അത് നീക്കരുത് ആർക്കും, അത് മാറ്റാൻ ആർക്കും സാധിക്കില്ല. ഒന്ന്, രണ്ട്, ശാസനയാലും അടങ്ങുകയില്ലത്. ആരെങ്കിലും അത് പറഞ്ഞ് മനസ്സിലാക്കി തിരുത്താൻ ശ്രമിച്ചാലും നമ്മൾ അതിനെ വശംവദരാകുകയില്ല, നമ്മളത് മനസ്സിലാക്കുകയില്ല. കാര്യം നമ്മുടെ അത്രമാത്രം ആ ദോഷത്തിൽ നിൽക്കുകയാണ് നമ്മൾ. രണ്ട്. ഇനി മൂന്നാമത്തെ കാര്യം കുംഭകർണൻ പറയുന്നത്, വിജ്ഞാനമുള്ള ദിവ്യന്മാർക്ക് പോലും മറ്റജ്ഞാനികൾക്കോ പറയേണ്ടതില്ലല്ലോ. വലിയ അറിവുണ്ടെന്ന് പറയുന്ന, വലിയ വിജ്ഞാനം ഉണ്ടെന്ന് പറയുന്ന വലിയ ജ്ഞാനികൾക്ക് പോലും ഈ പൂർവ്വജന്മത്തിലെ ആ വാസനകളുടെ ആ ഫലം ഇപ്പോഴത്തെ ജന്മത്തിൽ ഉണ്ടാകും. തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവർ പല തെറ്റുകളും ചെയ്യാൻ നിർബന്ധിതരും. വലിയ ജ്ഞാനികൾ പോലും അങ്ങനത്തെ സാഹചര്യങ്ങൾക്ക് വശംവദരാകാറുണ്ട്. പിന്നെയാണോ അജ്ഞാനികൾ, പിന്നെയാണോ അറിവില്ലാത്തവർ എന്ന് പറയുന്നു. ഇവ രാവണനെ ഭംഗ്യന്തരേണ അജ്ഞാനിയെന്നും അറിവില്ലാത്തവനും എന്നൊക്കെ വിശേഷിപ്പിക്കുകയാണ് കുംഭകർണൻ ഇവിടെ. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, കാട്ടിയതെല്ലാം അവനയം, അന്യായം നീയത്, നീ ചെയ്തു കൂട്ടി, നീ എന്ന ജ്യേഷ്ഠൻ രാവണൻ ചെയ്തു കൂട്ടിയിരിക്കുന്നതെല്ലാം അന്യായമാണ്, ന്യായമായ ഒരു കാര്യവും താങ്കൾ ചെയ്തിട്ടില്ല. ഇതുകൊണ്ട് അങ്ങക്ക് മാത്രമല്ല ആപത്ത് വരാൻ പോകുന്നതെന്നും അങ്ങ് മനസ്സിലാക്കണം. നാട്ടിലുള്ളവർക്കും ആപത്തിനായി നിർണയം, നാട്ടിലുള്ളവർക്ക്, നമ്മുടെ പ്രജകൾക്ക്, ഈ രാജ്യത്തെ ലങ്കയിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും ഇതുകൊണ്ട് ആപത്ത് വരാൻ പോവുകയാണ്. ഇങ്ങനെ വളരെ ശക്തമായ മുന്നറിയിപ്പ് കുംഭകർണൻ കൊടുത്ത ശേഷം പറയുന്നു, ഞാൻ പറയാനുള്ളത് പറഞ്ഞു, പക്ഷേ ഞാൻ അങ്ങയുടെ സഹോദരനാണ്. ഇപ്പൊ സഹോദരൻ എന്നുള്ള രീതിയിൽ അങ്ങയോടൊപ്പം തന്നെ നിൽക്കേണ്ട കർത്തവ്യം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്നിൽ നിന്നും മാറി നിൽക്കുന്നില്ല. ഒരനുജന്റെ കർത്തവ്യം ഞാൻ ഏറ്റെടുക്കുകയാണ്. ജ്യേഷ്ഠൻ ആപത്തിൽ പെട്ടിരിക്കുന്നു, ഈ സമയത്ത് ജ്യേഷ്ഠനെ സഹായിക്കണം. ആ ചുമതല, ആ ഉത്തരവാദിത്വ കർത്തവ്യം ഞാൻ നിർവഹിക്കും. പക്ഷെ ഞാൻ ഇതിനോട് യോജിക്കുന്നില്ല. വരാൻ പോകുന്ന ആപത്താണെന്ന് എനിക്കറിയാം. ഞാൻ പോരിനിറങ്ങാം, വാനരസേനയെ കൊല്ലാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, ഞാൻ മുന്നിൽ തന്നെ കാണും. എന്നിട്ട് പറയുന്നു, ജാനകി തന്നെ അനുഭവിച്ചിടും നീ, മനസ്സേ ഖേദമുണ്ടാകരുത് ഏതുമേ. ഏ രാവണ, അങ്ങ് ഇനി മനസ്സ് വിഷമിക്കണ്ട. ജാനകി അനുഭവിക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ അതിനായിട്ട് നോക്കിക്കോളൂ, അനുഭവിച്ചോളൂ. ജാനകി അനുഭവിക്കണമെന്നല്ലേ ആഗ്രഹം, അത് നടക്കട്ടെ. ഒട്ടും മാനസിക വിഷമം വേണ്ട, ഞാൻ കൂടെ നിന്ന് തരാം. അനുജൻ എന്നുള്ള രീതിയിൽ ഞാൻ നിന്ന് തരാം. ദേഹത്തിന് അന്തരം വന്നു പോകും മുന്നമ്മേ, മോഹിച്ചത് ആഹന്ത സാധിച്ചു കൊള്ളുക നീ. ഈ പറയുന്നത് യഥാർത്ഥത്തിൽ പറയുന്നതാണോ അതോ പരിഹസിച്ച് പറയുന്നതാണോ അതോ നിരാശ കൊണ്ട് പറയുന്നതാണോ ഒന്നും നമുക്ക് അറിഞ്ഞില്ല. പക്ഷെ കുംഭകർണൻ പറയുന്നുണ്ട്, എന്തായാലും നീ മരിക്കാൻ പോവുകയാണ്. മരിക്കുന്നതിന് മുമ്പ് എന്താണ് ആഗ്രഹം? ജാനകിയെ അനുഭവിക്കണം. തീർച്ചയായും അത് നടക്കട്ടെ. അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്തു, ഞാൻ എന്തായാലും കൂടെ നിൽക്കാം. മരിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊള്ളുക. ഇപ്പൊ നൈമിഷികമായ ഭൗതിക സുഖഭോഗങ്ങളെ മറ്റെന്തിനേക്കാളും വലുതായി കാണുന്ന എനിക്കും നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും നമ്മളെ പോലുള്ള സാധാരണ ജനങ്ങൾക്ക് എപ്പോഴും ജീവിതത്തിൽ ഓർക്കാനായി മഹത്തായിട്ടുള്ള ഒരു സന്ദേശം കൂടി കുംഭകർണൻ നൽകുകയാണ് രാമായണത്തിലെ ഇനി പറയാൻ പോകുന്ന വരികളിലൂടെ. ഇന്ദ്രിയങ്ങൾക്ക് വശനാം പുരുഷന് വന്നീടും ആപത്ത് നിർണയം ഓർത്തു കാൺ. ഇന്ദ്രിയ സുഖങ്ങളിൽ ആസക്തനായിട്ടുള്ള, വശംവദനായിട്ടുള്ള, അടിമപ്പെട്ടുള്ള, അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ആപത്ത് പിണയും. ഇത് തീർച്ചയാണ്, ഓർത്തുകൊള്ളുക. ഇനി മറിച്ചാണെങ്കിലോ, ഇന്ദ്രിയ നിഗ്രഹമുള്ള പുരുഷന് വന്നുകൂടും നിജസൗഖ്യങ്ങളൊക്കെ. ഇന്ദ്രിയ സുഖങ്ങൾക്ക് വശംവദനാകാത്ത പുരുഷനെ വ്യക്തിക്ക്

0: എല്ലാ സൗഖ്യങ്ങളും ഉണ്ടാകും. അൾട്ടിമേറ്റ് എന്ത് മനോഹരമായിട്ടുള്ള ജ്ഞാനമാണ് കുംഭകർണൻ നൽകുന്നത് എന്ന് നാം. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് കുംഭകർണനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നത് കുറെ ആറുമാസം ഉറങ്ങും, അത് കഴിഞ്ഞ് ഉണരും, ഇങ്ങനെയൊക്കെയുള്ള ഒരാളാണ്, ഒരു എപ്പോഴും ഉറങ്ങിക്കിടക്കുന്ന ഒരാളെന്നുള്ള രീതിയിലൊക്കെയാണ്. പക്ഷെ ഏറ്റവും വലിയ ജ്ഞാനിയാണ് കുംഭകർണൻ നമുക്ക് മനസ്സിലായി, ഏറ്റവും വലിയ ശ്രീരാമ ഭക്തനാണ് കുംഭകർണൻ എന്നുള്ളത് മനസ്സിലായി, ഏറ്റവും വലിയ എന്താണ് ധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ആളാണ് കുംഭകർണൻ എന്ന് നമുക്ക് മനസ്സിലായി. അതോടൊപ്പം നമുക്ക് എല്ലാവർക്കും തന്നെ ആവശ്യമായ ജ്ഞാനം പകർന്നു നൽകാനായിട്ട് ശേഷിയുള്ള ഒരു ജ്ഞാനിയാണ് കുംഭകർണൻ എന്നും നമുക്ക് ഈ അവസരത്തിൽ മനസ്സിലായി. പക്ഷെ അതോടൊപ്പം മറ്റൊരു വലിയൊരു കാര്യം കൂടി മനസ്സിലാകുന്നുണ്ട്, ഇനി എന്തൊക്കെ ആയാലും അദ്ദേഹം തന്റെ കർത്തവ്യത്തിൽ നിന്ന് മാറുന്നില്ല. ഒരു ജ്യേഷ്ഠന്റെ ഒരു ആവശ്യം വരുമ്പോൾ സഹോദരനായിട്ടുള്ള അനുജനായിട്ടുള്ള ഞാൻ കൂടെ നിൽക്കണം, ആ കർത്തവ്യം ഞാൻ നിർവഹിക്കും, മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിലും. എന്റെ മനസ്സ് തന്നെ അനുവദിക്കുന്നില്ല, പക്ഷെ ഒരു അനുജൻ എന്നുള്ള രീതിയിൽ എന്റെ കർത്തവ്യമാണത് എന്ന് കുംഭകർണൻ അവിടെ ഉറക്ക പറയുകയാണ്. അപ്പൊ ഈ ഘട്ടത്തിലാണ് ഇത്രയുമായപ്പോ ഇന്ദ്രജിത്ത് ഇടപെടുകയാണ്. നമുക്കറിയാം രാവണന്റെ മകനായ ഇന്ദ്രജിത്ത് ഇടപെടുകയാണ്. അദ്ദേഹം നോക്കുമ്പോ ചർച്ച വഴിതിരിച്ച് വിട്ടുകൊണ്ടിരിക്കുകയാണ് കുംഭകർണൻ. അപ്പൊ അദ്ദേഹം ആഗ്രഹിക്കുന്നത് പിതാവിന്റെ സുഖവും പിതാവിന്റെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണവുമാണ്. അപ്പൊ ഇന്ദ്രജിത്ത് വന്ന് രാവണനോട് ആജ്ഞ ചോദിക്കും, അങ്ങ് ഉത്തരവ് നൽകുക. ഇപ്പൊ ഉത്തരവ് നൽകിയാൽ ഞാൻ ഇപ്പൊ തന്നെ പുറപ്പെടാം. ഇന്ദ്രനെയും ജയിച്ചു വന്നിട്ടുള്ള ആളാണ്, അതുകൊണ്ടാണല്ലോ ഇന്ദ്രജിത്ത് എന്ന പേര് വന്നിരിക്കുന്നത്. ആ രാമനെയും വധിക്കാം, അവന്റെ വാനരസേനയും കൊന്നെടുക്കാം, ഇതെല്ലാം ഞാൻ ചെയ്യാം, എനിക്കൊരു ഉത്തരവ് തന്നാൽ മാത്രം മതി, എനിക്ക് ആജ്ഞ തരൂ എന്ന് രാവണനോട് അഭ്യർത്ഥിക്കുന്ന സമയത്ത് ഒരു ടേണിംഗ്, ഒരു പെട്ടെന്ന് ഒരു ട്വിസ്റ്റ്, പിന്നെ ഒരു ട്വിസ്റ്റ് അവിടെ സംഭവിക്കുകയാണ്. എന്താണ് ആ ട്വിസ്റ്റ്? ഇത് കേട്ടുകൊണ്ട് രാവണന്റെ മറ്റൊരു സഹോദരനായ വിഭീഷണൻ ആ സഭയിലേക്ക് കടന്നു വരുന്നു. അപ്പൊ എന്താണ് വിഭീഷണൻ രാവണനോട് സംസാരിക്കാൻ പോകുന്നത്? അത് രാമായണത്തിലെ രാവണ വിഭീഷണ സംഭാഷണം എന്നുള്ള ഭാഗമാണ്. അത് നമുക്ക് അടുത്ത ക്യാപ്സ്യൂളിൽ കാണാം.
1: കേൾക്കാം ഹൃദയത്തിലേറ്റാം റേഡിയോ സാന്ത്വനം 90.4 FM.
0: രാവണസഭയിൽ കുംഭകർണൻ തന്റെ സംഭാഷണം അവസാനിപ്പിക്കുന്ന വേളയിൽ മകനായ ഇന്ദ്രജിത്ത് ഇടപെട്ട് ഇപ്പോൾ തന്നെ തനിക്ക് ആജ്ഞ നൽകണമെന്നും താൻ യുദ്ധത്തിന് പുറപ്പെടാമെന്നും രാമനെയും വാനരസേനയും കൊന്നൊടുക്കി തിരിച്ചു വരാമെന്നും പറയുന്നു. ആ അതേ സന്ദർഭത്തിലാണ് രാവണന്റെ മറ്റൊരു സഹോദരനായ വിഭീഷണൻ ആ രാവണ സഭയിലേക്ക് കടന്നു വരുന്നത്. വിഭീഷണനും രാവണനും തമ്മിലുള്ള സംഭാഷണമാണ് ഇന്നത്തെ ഈ ക്യാപ്സ്യൂൾ നാം ചർച്ച ചെയ്യുന്നത്. വിഭീഷണൻ പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ്, രാക്ഷസ രാജാവായ അങ്ങ് ഇന്ന് എന്റെ വാക്കുകൾ സമാധാനമായി ഒന്ന് കേൾക്കണം. ഇതാണ് അദ്ദേഹം ആമുഖമായി പറയുന്നത്. നല്ലത് ചൊല്ലേണം എല്ലാവരും, തനിക്കുള്ളവരോട് ചൊല്ലുള്ള ബുധജനം. അതിന് ന്യായം ഇതാണ്, അറിവുള്ളവർ തനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരോട് നല്ല കാര്യങ്ങൾ, ശരിയായ കാര്യങ്ങൾ ശരിയായ സമയത്ത് പറഞ്ഞു കൊടുക്കണം. നമുക്ക് ബുധജനം, അറിവുള്ളവർ, അറിവുള്ളവരുടെ കയ്യിലുള്ള അവരുടെ ഉള്ളിലുള്ള ജ്ഞാനം അവരുടെ ഉള്ളിൽ തന്നെ വെച്ചോണ്ടിരിക്കാനുള്ളതായിട്ടുള്ളതല്ല. തങ്ങൾക്ക് പ്രിയപ്പെട്ട ആൾക്കാർക്ക്, തങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് ആവശ്യം വരുമ്പോൾ, അതിന് ശരിയായ സമയം എത്തുമ്പോൾ ആ ജ്ഞാനം അവർക്ക് പകർന്നു കൊടുക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇപ്രകാരം സംസാരിക്കാൻ വന്നിരിക്കുന്നത്. അപ്പൊ അറിവ് ഒരു ആഡംബരമായി കൊണ്ടു നടക്കാനുള്ളതല്ല, അത് മറ്റുള്ളവർക്ക്, പ്രത്യേകിച്ച് നമ്മളുമായി അടുപ്പമുള്ളവർക്ക് അവരോട് പങ്കുവെക്കുകയും വേണമെന്ന ജ്ഞാനമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ വിഭീഷണൻ നമുക്കായി പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയും, അതിനുശേഷം അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കുലത്തിന്, രാക്ഷസ കുലത്തിന്, രാക്ഷസ വംശത്തിന് അത് നല്ലതാണോ എന്ന് ഇവിടെയുള്ള എല്ലാവരും കൂടി, രാവണസഭയിൽ വെച്ചാണല്ലോ സംസാരിക്കുന്നത്, മന്ത്രിമാരും എല്ലാവരും ഉണ്ട്, എല്ലാവരും കൂടി ചേർന്ന് ചിന്തിക്കുക. എല്ലാവർക്കും സ്വാഭാവികമായും ആകാംക്ഷയുണ്ടായി, വിഭീഷണൻ എന്താണ് പറയാൻ പോകുന്നത്. അദ്ദേഹം പറഞ്ഞു തുടങ്ങുകയാണ്, യുദ്ധത്തിന് ആരുള്ളത് ഓർക്ക നീ രാമനോട്, ഈ ത്രിലോകത്തിങ്കൽ നക്തഞ്ജരാധിപ, നക്തഞ്ജരാധിപ രാക്ഷസാധിപ, രാക്ഷസ രാജാവായ ഹേ രാവണ, താങ്കൾ യുദ്ധത്തിന് കോപ്പ് കൂട്ടുകയാണല്ലോ രാമനോട്. പക്ഷെ ഒരു കാര്യം താങ്കൾ അറിയേണ്ടതുണ്ട്, ശ്രീരാമനോട് യുദ്ധം ചെയ്യാൻ കെൽപ്പുള്ളവരായി ഈ ത്രിലോകത്തിങ്കിൽ, ഈ മൂന്ന് ലോകത്തിലും ആരാണുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. രാവണൻ അതിനായിട്ട് പല വീരശൂര പരാക്രമികളായ രാക്ഷസ വീരന്മാരെയും കണ്ടുവച്ചിട്ടുണ്ട് എന്ന് വിഭീഷണൻ അറിയാം. അവരെല്ലാം പേരുകളും വിഭീഷണൻ ഇവിടെ പറയുന്നു. അദ്ദേഹം ഈ പേരുകളെല്ലാം പറഞ്ഞിട്ട് ചോദിക്കും, ഇവർക്കൊക്കെ രാമനെ എതിരിടാനുള്ള കഴിവുണ്ടാകും എന്നാണോ അങ്ങ് ധരിച്ച് വശായിരിക്കുന്നത്? ആരെയൊക്കെയാണ് രാമനോടുള്ള യുദ്ധത്തിന്റെ മുന്നണി പോരാളികളായി രാവണൻ നിശ്ചയിച്ചിരിക്കുന്നത്? പ്രഹസ്തൻ, വികടൻ, സുപ്തജ്ഞൻ.

0: ആജ്ഞ ചോദിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നല്ലോ ഇന്ദ്രനെ ജയിച്ച ഇന്ദ്രജിത്ത്. ആ ഇന്ദ്രജിത്ത് പോയാലും രാമനെ തോൽപ്പിക്കാൻ കഴിയില്ല. നേരെ പൊരുത് ജയിപ്പതിനാരുമേ ശ്രീരാമനോട് കരുതായിക മനസ്സ്. അങ്ങ് മനസ്സിൽ പോലും ഇങ്ങനെ വിചാരിക്കണ്ട, നേർക്ക് നേരെ നേരിട്ട് മുഖാമുഖം നിന്നുകൊണ്ട് ശ്രീരാമനോട് എതിരിട്ട് യുദ്ധം ചെയ്ത് ജയിക്കാമെന്ന് അങ്ങ് ഈ പറഞ്ഞ ഒരു രാക്ഷസവീരന്മാരും കരുതണ്ട, അങ്ങയുടെ മകനും കരുതണ്ട, അങ്ങും കരുതണ്ട, ആരും കരുതണ്ട, ആരും അങ്ങനെ മനപ്പായസം ഉണ്ണണ്ട. എന്താണ് കാര്യം? ശ്രീരാമനായത് മനുഷ്യനല്ല, കേൾ. ഇത് കുംഭകർണൻ നേരത്തെ പറഞ്ഞിരുന്നു, ശ്രീരാമൻ സാധാരണ മനുഷ്യനല്ല, ആരെന്നറിവാനും ആമല്ല ഒരുവനും. പിന്നെ ആരാണ്? അതും ഒരാൾക്കും അറിയാൻ കഴിയില്ല. ശ്രീരാമൻ ആരാണ് എന്ന് പറയുന്നതിനേക്കാൾ എളുപ്പം ശ്രീരാമൻ ആരൊക്കെ അല്ല എന്ന് പറയുന്നതാണ്. ദേവേന്ദ്രനല്ല, അഗ്നിയല്ല, വൈവസ്വതനല്ല, യമൻ കാലനല്ല, വരുണനല്ല, വായു ഭഗവാനല്ല, കുബേരനല്ല, ഈശാനനല്ല, നാഗാധിപനല്ല, ആദിത്യനല്ല, രുദ്രനല്ല. ഇങ്ങനെല്ലാം പറഞ്ഞിട്ട് ഇതെല്ലാം ഉള്ളതാണ്, ഇതെല്ലാം ചേർന്നാണ്, അതിനേക്കാളും വലുതാണ്, സാക്ഷാൽ മഹാവിഷ്ണുവാണ്, നാരായണൻ, പരൻ, മോക്ഷതൻ, സൃഷ്ടിസ്ഥിതിലയ കാരണൻ, പരംപുരുഷൻ, പരബ്രഹ്മമാണ്, പരമാത്മാവാണ്, സാക്ഷാൽ സൃഷ്ടിക്കും സ്ഥിതിക്കും സംഹാരത്തിനൊക്കെ കാരണഭൂതനായിട്ടുള്ള പരംപൊരുളാണ്, നാരായണനാണ് ശ്രീരാമൻ എന്നുള്ള സത്യം വിഭീഷണൻ ഉച്ചൈസ്തരം ഉറക്കെ ആ രാവണസഭയിൽ ഉദ്ഘോഷിക്കുകയാണ്. അതും പോരെങ്കിൽ അതിനുശേഷം ശ്രീരാമനായി അവതരിച്ചതിന് മുമ്പുള്ള മഹാവിഷ്ണുവിന്റെ ഏതൊക്കെ അവതാരങ്ങളാണുള്ളത്, ആ അവതാരങ്ങളെ കുറിച്ച് വിഭീഷണൻ രാവണനെ ഓർമ്മിപ്പിക്കുന്ന ഭാഗത്ത് ഈ ക്യാപ്സ്യൂൾ അവസാനിക്കുന്നു. തുടർന്ന് നമുക്ക് കാത്തിരിക്കാം,
1: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്ധനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
0: മഹാവിഷ്ണു ശ്രീരാമനായി അവതരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഏതൊക്കെ രൂപത്തിലാണ് അവതരിച്ചിട്ടുള്ളത് എന്ന് വിഭീഷണൻ രാവണനെ ഓർമ്മിപ്പിക്കുന്ന ഭാഗമാണ് ഇത്. മുന്നം ഹിരണ്യാക്ഷനെ കൊല ചെയ്തവൻ പന്നിയായി മണ്ണിടം പാലിച്ചു കൊള്ളുവാൻ, പന്നിയായി അദ്ദേഹം ജനിച്ചിട്ടുണ്ട്, ഹിരണ്യാക്ഷനെ കൊന്ന് ഈ ഭൂമിയെ രക്ഷിക്കാൻ പരിപാലിക്കാനായിരുന്നു അത്. പിന്നെ നരസിംഹരൂപം ധരിച്ചിട്ട് കൊന്നു ഹിരണ്യകശിപുവാം വീരനെ, വീരനായ ഹിരണ്യകശിപുവിനെ നരസിംഹാവതാരം സ്വീകരിച്ച് കൊന്നിട്ടുണ്ട്, വധിച്ചിട്ടുണ്ട്. ഈ കഥകളൊക്കെ നമുക്കറിയാം, അതുകൊണ്ട് ഞാനിതിവിടെ ആവർത്തിക്കുന്നില്ല. ലോകൈക നായകൻ വാമനമൂർത്തിയായി ലോകത്രയം ബലിയോട് വാങ്ങിയിടിനാൻ, മലയാളികളായ നമുക്കെല്ലാം ഏറ്റവും അറിയാവുന്ന നമ്മുടെ തിരുവോണവുമായി ബന്ധപ്പെട്ട കഥയാണ് ഇവിടെ വിഭീഷണൻ സൂചിപ്പിക്കുന്നത്. മൂന്ന് ലോകങ്ങളും വാമനനായി വന്ന് മഹാബലിയോട് അളന്ന് എടുത്ത ആ കഥ നമുക്കറിയാം, അതാണ് വിഭീഷണൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. മറ്റൊരു അവതാരത്തെ കുറിച്ച് പറയുന്നു, മൂന്ന് അവതാരങ്ങളെ കുറിച്ച് ഇപ്പൊ പറഞ്ഞു, നാലാമത് മറ്റൊരു അവതാരത്തെ കുറിച്ച് പറയുന്നു. കൊന്നാൻ 21 തുട രാമനായി മന്നവന്മാരെ ആസുരാംശം ആകയാൽ, പിന്നെ ഭാർഗവരാമനായി അവതരിച്ചു, പരശുരാമനായി അവതരിച്ചു, ആസുര അംശം ആയതുകൊണ്ട് ആസുരികമായ ഭാവം കൂടുതലായതുകൊണ്ട് പരശുരാമന് 21 തവണ ക്ഷത്രിയരെ കൂട്ടത്തോടെ കൊല ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇങ്ങനെ കാലാകാലങ്ങളിൽ അസുരന്മാരെ, അധാർമികമായിട്ടുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവരെ നശിപ്പിക്കുന്നതിനായി മഹാവിഷ്ണു മണ്ണിൽ അവതരിച്ചിടും ജഗന്മയൻ എന്നാണ് പറയുന്നത്. മഹാവിഷ്ണു അവതരിച്ചിട്ടുണ്ട്, ഇത് തന്നെയാണ് ഭഗവത്ഗീതയിലും പറഞ്ഞിട്ടുണ്ട് എന്ന് നാം ഇവിടെ സാന്ദർഭികമായി ഓർക്കേണ്ടതുണ്ട്. ഭഗവാൻ എന്താണ് പറഞ്ഞത്? യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം, പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഈ സംഭവാമി യുഗേ യുഗേ, എപ്പോഴാണ് ഞാൻ ഇങ്ങനെ എപ്പോഴൊക്കെ ധർമ്മത്തിന് ഗ്ലാനി ഹാനി സംഭവിക്കുന്നുവോ, അധർമ്മം എവിടെയെല്ലാം എപ്പോഴെല്ലാം കൊടി കുത്തി പാഴുന്നു. പരിത്രാണായ സാധുവിനെ, സജ്ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വിനാശയച്ച ദുഷ്കൃതം, ദുഷ്പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാരെ, ദുഷ്ടന്മാര്, അവരെ നിഗ്രഹിക്കുന്നതിന് വേണ്ടി, അവരുടെ വിനാശം വരുത്തുന്നതിന് വേണ്ടി സംഭവാമി യുഗയുഗ, ഞാൻ കാലാകാലങ്ങളിൽ, ഞാൻ എപ്പോഴൊക്കെയാണ്

ആവശ്യമുള്ളത്. അപ്പോഴല്ല ഞാൻ അവതരിക്കും എന്ന് പറഞ്ഞത് തന്നെ അതേ വാക്ക് തന്നെയാണ് രാമായണത്തിൽ മറ്റൊരു രീതിയിൽ പറയുന്നത്. എന്താണ്? മണ്ണിൽ അവതരിച്ചിടും ജഗന്മയൻ. മണ്ണിൽ ഈ അവതരിച്ചിടും ജഗന്മയൻ, ജഗന്മനായ മഹാവിഷ്ണു അവതരിക്കും. എപ്പോഴൊക്കെ? ആസുരികമായിട്ടുള്ള ഭാവങ്ങൾ, അംശങ്ങൾ, സ്വഭാവങ്ങൾ അതിന് മുൻഗണന ലഭിക്കുന്നു, മുൻതൂക്കം ലഭിക്കുന്നു. അപ്പോഴെല്ലാം ഞാൻ ഇടപെടാനായി ഞാൻ അവിടെ അവതരിക്കും. എന്നിട്ട് അതിന്റെ ഭാഗമായിട്ടാണ് വിഭീഷണൻ പറയുന്നു, ഇന്ന് ദശരഥപുത്രനായി വന്നിതു. ഈ പറഞ്ഞ എല്ലാ അവതാരങ്ങൾക്ക് ശേഷം ഏതൊക്കെ അവതാരം പറഞ്ഞു? വരാഹ അവതാരത്തെ കുറിച്ച് പറഞ്ഞു, നരസിംഹ അവതാരത്തെ കുറിച്ച് പറഞ്ഞു ഇല്ലേ, അതുപോലെ വാമന അവതാരത്തെ കുറിച്ച് പറഞ്ഞു, പരശുരാമനായ അവതരിച്ചതിനെ കുറിച്ച് പറഞ്ഞു. എന്നിട്ട് പറയുന്നു ഇന്ന് ഇപ്പോ ഇവിടെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ അദ്ദേഹം ദശരഥ പുത്രനായി, ബുദ്ധനായ ശ്രീരാമനായി ജനിച്ചിരിക്കുകയാണ്. ആ അവതാരത്തിന് ഒരു ഉദ്ദേശമുണ്ട്. എന്താണ് ആ ഉദ്ദേശം? വളരെ വ്യക്തമായി രാവണന്റെ മുഖത്ത് നോക്കി പറയുന്നു, നിന്നെ ഒടുക്കുവാൻ എന്നറിഞ്ഞിടും നീ, നിന്നെ നശിപ്പിക്കുവാൻ, നിന്നെ ഇല്ലാതാക്കുവാൻ, നിന്നെ കൊല്ലുവാൻ, നിന്നെ വധിക്കുവാൻ തന്നെയാണ് ദശരഥ പുത്രനായി ശ്രീരാമൻ ായി മഹാവിഷ്ണു ഇന്നിപ്പോ ഈ കാലഘട്ടത്തിൽ അവതരിച്ചിരിക്കുന്നത്. സത്യസങ്കല്പനാം ഈശ്വരൻ തൻ മതം മിഥ്യയായി വന്നുകൂടാ എന്ന നിർണയം. ഈശ്വരൻ സത്യസങ്കല്പനാണ്, സത്യത്തിന്റെ മൂർത്തിമത് ഭാവമാണ്. ഈശ്വരൻ ഒരു സങ്കല്പം എടുത്തിട്ടുണ്ടെങ്കിൽ അത് വെറും മിഥ്യയായി, പഴങ്കഥയായി, കടങ്കഥയായി മാറുന്നൊരു പ്രശ്നമേ ഇല്ല. അത് നടന്നിരിക്കും, അതാണ് നിർണയം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ, ഈശ്വരന്റെ അഭിമതം ഒരിക്കലും പാഴാകില്ല, ഒരിക്കലും വെറുതെയാകില്ല. ഞാൻ എന്തിനിതൊക്കെ പറയുന്നു എന്ന് നിനക്ക് സംശയമുണ്ടാകാം, വിഭീഷണൻ രാവണനോട് പറയുകയാണ്. ആ സംശയം നീ ചോദിക്കുകയും ചെയ്യുമെന്ന് എനിക്കറിയാം, പക്ഷെ ആ സംശയം നീ ചോദിക്കുന്നതിന് മുമ്പേ നിന്റെ മനസ്സിലുള്ള ആ സംശയത്തിന് ഞാൻ മറുപടി പറയാം. എന്നിട്ട് പറയുന്നു, സേവിക്കുന്നവർക്ക് അഭയം നൽകുന്നവനാണ് മഹാവിഷ്ണു എന്ന് നീ അറിയണം. ഭക്തപ്രിയനാണ് മഹാവിഷ്ണു എന്നു നീ അറിയുക. കരുണാമയനാണ് മഹാവിഷ്ണു എന്നു നീ അറിയുക. ആശ്രിത വത്സലനാണ് മഹാവിഷ്ണു എന്നു നീ അറിയുക. ഭക്തിയും മുക്തിയും നൽകുന്നവനാണ് മഹാവിഷ്ണു എന്ന് രാവണ നീ അറിയണം. അദ്ദേഹത്തിന്റെ പാദാരവിന്ദങ്ങളെ, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പാദാരവിന്ദങ്ങളെ മടി കൂടാതെ നിത്യവും സേവിക്കുക, പൂജിക്കുക, പ്രാർത്ഥിക്കുക. ഇത് മാത്രമേ രാവണ, ജ്യേഷ്ഠനായ രാവണ നിനക്ക് ചെയ്യാനുള്ളൂ. എന്നിട്ട് ആ വിഭീഷണൻ തന്റെ ആ നിർദ്ദേശം മുന്നോട്ട് വെക്കുകയാണ്, ആ പ്രപ്പോസൽ മുന്നോട്ട് വെക്കുകയാണ്. എന്താണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം? മൈഥിലി ദേവിയെ കൊണ്ടക്കൊടുത്ത് തൽ പാദാംബുജത്തിൽ നമസ്കരിച്ചിടുക. നിസ്സാരമാണ്, ചെറിയൊരു കാര്യമാണ് വിഭീഷണൻ പറയുന്നത്. സീതയെ തിരികെ കൊടുക്കുക, സീതയെ തിരിച്ച് ശ്രീരാമന് കൊണ്ടു കൊടുക്കുക. ആ പാദങ്ങളിൽ വീണ് സമസ്താപരാധങ്ങളും ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിക്കുക. കൈ തൊഴുത് ആശു രക്ഷിക്കെന്ന് ചൊല്ലുക, ചൊല്ലിയാൽ, അങ്ങനെ ചൊല്ലിയാൽ, അതായത് കൈ തൊഴുത് കൈ കൂപ്പി എന്നെ രക്ഷിക്കണേ ഭഗവാനെ എന്ന് അദ്ദേഹത്തോട് പറയണം. അങ്ങനെ ചൊല്ലിയാൽ ചെയ്ത അപരാധങ്ങളെല്ലാം ക്ഷമിച്ചവൻ തൻ പദം നൽകിയിടും ഏവനും. വിഷ്ണു പദം നൽകും, വിഷ്ണുപദം നൽകും എന്ന് പറഞ്ഞാൽ മോക്ഷം നൽകും. കൈ തൊഴുത് അപേക്ഷിക്കുന്ന ഒരാളിനെയും മഹാവിഷ്ണു എന്താണ് പരിഗണിക്കാതെ ഇരിക്കില്ല, അല്ലെ, കണ്ടില്ലെന്ന് നടിക്കുകയില്ല. തീർച്ചയായും അദ്ദേഹത്തിന് അതിന്റെ പരിഹാരം ലഭിക്കുക തന്നെ ചെയ്യും. അതാണ് തൻ പദം നൽകിയിടും ഏവനും, മോക്ഷം നൽകും. എന്നിട്ട് വിഭീഷണൻ പറയുന്നു, നമ്മുടെ തമ്പുരാനോളം കൃപയില്ല മറ്റാർക്കും, നമ്മുടെ തമ്പുരാനായ ശ്രീരാമനോളം കൃപ, ദയ, അനുതാപം മറ്റാർക്കും തന്നെ ഈ ലോകത്തില്ല. അത്രമാത്രം ദയാവാനാണ്, കാരുണ്യവാനാണ് ശ്രീരാമൻ. രാവണന്റെ ഇനി എന്തെല്ലാം സീതയെ മോഷ്ടിച്ചുകൊണ്ട് വന്നോ അതൊന്നും അദ്ദേഹം മനസ്സിലേക്ക് കൊണ്ടുവരികയില്ല. ഒരു പ്രാവശ്യം അദ്ദേഹത്തോട് ക്ഷമ പറഞ്ഞ് ചെയ്ത പ്രവൃത്തികൾ ഏറ്റുപറഞ്ഞ് ആ മോക്ഷത്തിനായി പ്രാർത്ഥിച്ചാൽ മാത്രം മതി. അത് ചെയ്യാൻ രാവണ നീ തയ്യാറാകണം. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം പിന്നെയും കുറച്ച് കാര്യങ്ങൾ പറയുന്നത്, ഇതിന് മുമ്പ് ശ്രീരാമൻ ചെയ്ത ചില കാര്യങ്ങൾ രാവണന്റെ കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കും. പക്ഷെ നേരത്തെ വിഭീഷണൻ പറഞ്ഞ പോലെ ഒരു ജ്ഞാനിയുടെ, അറിവുള്ളവന്റെ ചുമതലയാണ് അജ്ഞാനിയായ, അറിവില്ലാത്തവനായ ഒരാളിന് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. എന്തൊക്കെയാണ്, ഏതൊക്കെ സംഭവങ്ങളാണ് ശ്രീരാമന്റെ ഈ അവതാരത്തിൽ തന്നെ, ശ്രീരാമനെ അവതരിച്ചതിന് ശേഷം ഉള്ള സമയത്ത് തന്നെ, നേരത്തെ പറഞ്ഞ എന്താണ്, ഇതിനു മുമ്പുള്ള മറ്റ് അവതാരങ്ങളിൽ എന്തൊക്കെ ചെയ്തു എന്നാണ് പറയുന്നത്. ഇപ്പൊ പറയാൻ പോകുന്ന എന്താണ്, ഈ അവതാരത്തിൽ ശ്രീരാമനായി, ദശരഥ പുത്രനായി ജനിച്ചതിന് ശേഷം ഇന്നലെ വരെ, അല്ലെങ്കിൽ ഇന്ന് വരെ ശ്രീരാമൻ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും രാവണനെ ഓർമ്മിപ്പിക്കുകയാണ്. അറിഞ്ഞുകൂടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുകയാണ് വിഭീഷണൻ. എന്തൊക്കെ പറയുന്നു? ബാലനായിരുന്ന രാമനാണ് ഒരൊറ്റ അമ്പുകൊണ്ട് താടകയെ വധിച്ചത് എന്ന് രാവണ നീ അറിയണം. അതുപോലെ സുബാഹുവിനെയും മറ്റു രാക്ഷസന്മാരെയും വധിച്ചിട്ട് വിശ്വാമിത്രന്റെ യാഗരക്ഷ ചെയ്തു

0: ാണ് ബാലനായിരുന്ന ശ്രീരാമനാണ് ശാപം നിമിത്തം ഒരു ശാപം ലഭിച്ച് ഒരു കല്ലായിട്ട് മാറിയിട്ടുണ്ടായിരുന്ന അഹല്യയ്ക്ക് തന്റെ തൃക്കാലിന്റെ സ്പർശം കൊണ്ട് മാത്രം ശാപമോക്ഷം നൽകിയത് ശ്രീരാമനാണ്. സീതയെ വിവാഹം കഴിച്ചോണ്ടതേ വരികയായിരുന്നു. ആ വഴിയിൽ തടസ്സമായിട്ട് നിന്നത് ആരാണ്? മാർഗ തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് നിന്ന ആരാണ്? സാക്ഷാൽ പരശുരാമനാണ്. എന്നിട്ടും ആ പരശുരാമനെയും ജയിച്ചവനാണ് ശ്രീരാമൻ. വിരാധനെ വധിച്ചു, ഖരനെ വധിച്ചു, വീരശൂര പരാക്രമിയായ ബാലിയെ വധിച്ചു. ഇതെല്ലാം ചെയ്താരാണ്? ശ്രീരാമനാണ് ചെയ്തത്. ഇനിയും വിഭീഷണന്റെ ആവനാഴിയിൽ ഇനിയും അമ്പുകളുണ്ട്. അടുത്ത കാപ്സ്യൂളിൽ കൂടി വിഭീഷണന്റെ സംഭാഷണം തുടരും. അതുവരേക്കും നന്ദി, നമസ്കാരം.
1: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: Stay tuned to Radio Santhanam 90.4 FM for your favorite programs and music, an initiative of Pain and Palliative Care Trust, Kollam. You are now listening to Radio Santhanam 90.4 FM. Stay tuned.

0: സ്വർണ്ണാഭരണങ്ങൾക്ക് ഒരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
3: ഫ്രഷോ?
2: ആ ആടിമാസം കളർ ആക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്ക് എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: കൃഷ്ണായനം, അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി, September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 150 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971, അല്ലെങ്കിൽ 8121212680.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളൈ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 പതിറ്റാണ്ട് സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൌകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൌകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st place കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാമ്പസ് സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നുവരുന്നു. ബസ് ട്രെയിൻ കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയുടെ കൂടെയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ SSLC പാസ്സായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400232793.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% ഡൗൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd Kutty. Let's celebrate pregnancy with Kinder Hospitals.
3: ജോളി സിൽക്സിന്റെ റിയൽ ആഡി സെയിൽ, ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ. ബിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113888138.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റ് ആണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 വരെ EMI, അതുപോലെ 0% ഡൗൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക

0: പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM നോടൊപ്പം.

ജീവിതത്തിന്റെ ഗതിവിഗതികളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസിദ്ധിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു. ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറോ അങ്ങേന്നേ? അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
2: ലോട്ടറി ഒന്നും അല്ല,
1: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം. 2000

0: മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
0: അമ്മാത് ഷിഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
0: അമ്മാത് ഷിഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
0: Really, we can grow together.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലോസുപൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നിതിനും അടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
3: വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ. 999
5: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഹായ് ഹലോ ഗുഡ് മോർണിംഗ് റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒത്തിരി വിശേഷങ്ങളും ചെറിയ കുസൃതി ചോദ്യം ഒക്കെ ആയിട്ട് നിങ്ങളോടൊപ്പം ഇന്ന് ഞാൻ പാർവതിയാണ്. എന്നോടൊപ്പം പ്രീത ടീച്ചറാണ്. അപ്പോൾ ടീച്ചർ, ഗുഡ് മോർണിംഗ്. ടീച്ചർ
1: ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പാർവതി. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു വീക്കെൻഡിലേക്ക് ഇങ്ങനെ വന്നിരിക്കുകയാണ് അല്ലേ? സാറ്റർഡേ ആയി, ഇനി നാളെ സൺഡേ ആണ്. അപ്പം നാളത്തെ ദിവസത്തിനെ പറ്റി എനിക്ക് അങ്ങ് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്നത്തെ കാര്യമല്ല, നാളത്തെ കാര്യം. കാരണം നമ്മളെല്ലാവരും കാത്തിരുന്ന ഫിഫ വേൾഡ് കപ്പ് ഫൈനൽ നാളെ നടക്കാൻ പോവുകയാണ്. അപ്പം നമ്മളെല്ലാവരും അതിൻ്റെ ഒരു തയ്യാറെടുപ്പിലാണ്. അത് മാത്രമല്ല, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ടീം അർജൻറ്റീന ഫൈനലിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം അതിൻ്റെ സന്തോഷമൊക്കെ ഉണ്ട്.
0: അതെ, കഴിഞ്ഞ ദിവസം ടീച്ചറിനെ ആരോ തിരക്കിയിട്ടുണ്ട്. ിൽ പറയുന്ന ഒരാള് ടീച്ചർ പ്രീത ടീച്ചർ ഇട്ട നേർച്ചയൊക്കെ ഫലിച്ചിട്ടുണ്ട്, അർജന്റീന വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ പറയുകയും ചെയ്തു, ശരിയാണ്, ടീച്ചർ നേർച്ചയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനിയും ടീച്ചർ നേർച്ചയൊക്കെ ഇട്ടിട്ടുണ്ടോ?
1: നമ്മൾ നേർച്ചയെന്നൊന്നും പറഞ്ഞാൽ പോരാ, ഒരുപാട് നേർച്ചകളൊക്കെ ഇട്ട് ഇങ്ങനെ കട്ട വെയിറ്റിംഗിലാണ് നമ്മുടെ ഒരു ടീമിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ എനിക്കൊരു വിഷമം എന്ന് പറഞ്ഞാൽ, ഈ നമ്മുടെ എതിരാളികളെല്ലാവരും കൂടെ, ഫ്രാൻസുകാരും പോർച്ചുഗലുകാരും ഇംഗ്ലണ്ടുകാരും എല്ലാവരും സ്പെയിനിന്റെ കൂടെ ചേർന്ന് നമുക്ക് ഇങ്ങനെ എതിരാളികളായിട്ട് എതിർപക്ഷത്ത് ഇങ്ങനെ നിപ്പുണ്ട്.
0: അതെ, എല്ലാവരും എന്താണ് അർജന്റീനയിലോട്ട് പോകുന്നത്?
1: അർജന്റീനക്കാരുടെ കൂടെ കൂടാൻ അവർ വരത്തില്ല. അവരെല്ലാവരും സ്പെയിനിന്റെ കൂടെ കൂടിയിരിക്കുകയാണ്. അപ്പോൾ കളി നടക്കുന്ന സമയത്ത് സ്പെയിനെ ചിയറപ്പ് ചെയ്യാനായിട്ടാണ് ഇപ്പൊ ആൾക്കാർ കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ അതൊന്നും ഞങ്ങൾക്കൊരു വിഷയമല്ല, ഞങ്ങൾ ചാമ്പ്യന്മാരാണല്ലോ. കഴിഞ്ഞ വർഷവും ഇതുപോലെ കഴിഞ്ഞ ഫിഫ വേൾഡ് കപ്പിനും ഖത്തറിൽ വെച്ച് നടന്ന ഫിഫ വേൾഡ് കപ്പും ഞങ്ങളാണ് കൊണ്ടുപോയത്. അപ്പൊ അതുകൊണ്ട് ഈ പ്രാവശ്യവും കൊണ്ടുപോകും എന്നുള്ള ഉറപ്പിച്ച് തന്നെയാണ് വന്നത്.
0: വിശ്വാസത്തിൽ
1: ഫൈനലിലും വന്നിരിക്കുകയാണ്.
0: രാവിലെ വന്നത്.
1: അതെ അതെ. അപ്പൊ അർജന്റീന ഫാൻസ് ഒക്കെ ഇങ്ങോട്ട് ഇവിടെ കമോൺ അല്ലെ, എല്ലാവരും വരൂ. അപ്പൊ നമുക്ക് ഒന്നിച്ചിങ്ങനെ നാളത്തെ ആ ഒരു മാച്ചിന് വേണ്ടി ഇങ്ങനെ ഞങ്ങളിങ്ങനെ കണ്ണിമ വെട്ടാതെ കാണണം നാളെ മാച്ച് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്.
0: എനിക്ക് തോന്നുന്നു ടീച്ചറിന്റെ കൂടെ ഒരുപാട് ആൾക്കാരുണ്ട്.
1: ഇഷ്ടം പോലെ അർജന്റീന ഫാൻസ് ഒരുപാട് പേരുണ്ട്. അപ്പൊ ഞങ്ങളിങ്ങനെ നാളത്തെ ആ ഒരു മാച്ചിന് വേണ്ടി ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. അപ്പൊ പാർവതി, നമുക്ക് നമ്മുടെ രാവിലെ തന്നെ നമ്മുടെ ശ്രോതാക്കൾക്ക് നമ്മളൊരു ശുഭചിന്ത കൊടുക്കാറുണ്ട്. അപ്പം നമ്മൾ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു സ്ത്രീകളാണ് കൂടുതലും ഈ നമ്മൾ മറ്റുള്ളവരൊക്കെ നമ്മളെപ്പറ്റി എന്ത് പറയുന്നു, അല്ലെങ്കിൽ അവർ നമ്മളെപ്പറ്റി എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാതിരിക്കും അല്ലേ. അയ്യോ, അവർ എന്ത് വിചാരിക്കും, അല്ലെ ആളുകൾ എന്ത് വിചാരിക്കും, നമ്മുടെ അടുത്ത വീട്ടിലുള്ളവർ എന്ത് വിചാരിക്കും, നമ്മുടെ കൂട്ടുകാരെന്ത് വിചാരിക്കും, അതുകൊണ്ട് അങ്ങനെ വേണ്ട അല്ലേ. ഇപ്പം നമ്മൾ ചിലപ്പോൾ ഒരു ഉദാഹരണത്തിന്, നമ്മളൊരു പുതിയ ഒരു ഡ്രസ്സ് നമുക്കിഷ്ടമാണ് അത് ഇടാനായിട്ട്, നമ്മൾ ഇട്ട് നോക്കിയപ്പം നമുക്ക് കോൺഫിഡൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഞാൻ ഇനി ഒരു മോഡേൺ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ഇനി ആൾക്കാരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് നമ്മളത് ചില വേണ്ടാന്ന് വെക്കുന്നവരുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തെപ്പറ്റിയാണ് എനിക്കിന്ന് പറയാനുള്ളത്. കാരണം ആളുകളെന്ന് പറഞ്ഞാൽ നമ്മളെപ്പറ്റി ഇങ്ങനെ ഓർത്തിരിക്കുന്നവരോ അല്ലെങ്കിൽ അതിനെപ്പറ്റി എപ്പോഴും ചർച്ച ചെയ്യുന്നവരോ ഒന്നുമല്ല. അവരിങ്ങനെ നമ്മളെ കാണുമ്പോൾ എന്തെങ്കിലും ഒരു കമൻറ്റ് പറഞ്ഞിട്ട് അവരങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അവരിത് എപ്പോഴും അവരുടെ മനസ്സിൽ കൊണ്ട് നടക്കുന്നതൊന്നുമില്ല. നമ്മുടെ വിചാരം അങ്ങനെയാണ്
0: അല്ലേ.
1: അപ്പോൾ അങ്ങനെ അല്ലാതെ നമുക്ക് എന്താണോ കോൺഫിഡൻസ് കിട്ടുന്ന കാര്യം, അല്ലെങ്കിൽ നമുക്ക് എന്താണോ സന്തോഷം തരുന്നത്, ആ കാര്യങ്ങളൊക്കെ ചെയ്ത് മറ്റുള്ളവരെന്ത് പറയുന്നു എന്നുള്ള കാര്യം ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോവുക എന്നുള്ളതായിരിക്കണം നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് അല്ലേ. അപ്പം നമ്മൾ അതിൻ്റെ എൻ്റെതിടയിൽ എല്ലാവരും ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഹാപ്പിയാണോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് നമ്മളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കണം, ആർ യു ഹാപ്പി എന്ന്. പാർവതി ചോദിക്കാറുണ്ടോ അങ്ങനെ?
0: ഇതുവരില്ല. പക്ഷെ ടീച്ചർ എന്ന് പറഞ്ഞത് മുതൽ ഞാനത് ശീലിക്കും.
1: അതെ,
0: ഞാൻ പക്ഷെ കിടക്കുന്നതിന് മുമ്പ് ഇന്ന് എന്തൊക്കെ ചെയ്ത്, ഞാൻ ആരോടൊക്കെ എന്തൊക്കെ സംസാരിച്ചതൊക്കെ ശരിയാണോ എന്നൊന്ന് ചിന്തിക്കാറുണ്ട്. പക്ഷെ ഞാൻ ഹാപ്പിയാണോ എന്ന് ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല.
1: അപ്പൊ നമ്മളിങ്ങനെ നമ്മളെ ഹാപ്പിയാണോ എന്നുള്ള കാര്യം, ഇപ്പം നമ്മൾ ചിലപ്പോൾ പല കാര്യങ്ങളിലും ആവശ്യമില്ലാതെ അൺനെസസറി ആയിട്ട് ഇന്റർഫിയർ ചെയ്ത് നമ്മളുടെ സമാധാനവും സന്തോഷവും നമ്മൾ കൊണ്ട് കളയാറുണ്ട് അല്ലേ. ഇതുപോലെ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ച് നമ്മൾ അവരെ പറ്റി ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അവരാരും അല്ല നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യവും ചെയ്യാൻ പോകുന്നത്. അവരിങ്ങനെ കമൻ്റ് അടിക്കാൻ വേണ്ടി മാത്രമുള്ളവരാണ്. അപ്പോൾ അതൊന്നും നമ്മൾ ചിന്തിക്കാതെ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ, നമ്മളെ ഹാപ്പിയാക്കുന്ന കാര്യങ്ങൾ ഒക്കെ ചെയ്ത് നമ്മളിങ്ങനെ നമ്മളുടെ ആ ഒരു നമ്മുടെ ഒരു സ്വന്തം ഇഷ്ടങ്ങൾക്ക് കുറച്ച് കൂടുതൽ പ്രാധാന്യമൊക്കെ കൊടുത്ത് ഇങ്ങനെ മുന്നോട്ട് പോയാൽ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ പോകാം എന്ന് ഒരുപാട് വർഷങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിച്ചൊരു കാര്യമാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ എനിക്ക് തോന്നുന്നു ചെറുപ്പത്തിലാണ് നമ്മൾ കൂടുതലും ഇങ്ങനെയൊക്കെ ഒരുപാട് കോൺഷ്യസ് ആകുന്നത്. ചില എല്ലാവരും അങ്ങനെ കോൺഷ്യസ് ആകുന്നവരൊന്നും അല്ല, ചില ആളുകൾ അങ്ങനെ കോൺഷ്യസായി ഇങ്ങനെ മാറി നിൽക്കുന്നവരുണ്ട്. ഇപ്പം നമ്മൾ, ഞാൻ ടീച്ചറായതുകൊണ്ട് എനിക്കറിയാം, ചില കുട്ടികൾ ഇങ്ങനെയാണ് എപ്പോഴും ഇങ്ങനെ ഒരു ബാക്ക് ബെഞ്ചിലിരിക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിനൊക്കെ ഒന്ന് മുന്നോട്ട് വിളിക്കുമ്പം വരാൻ മടിക്കുന്നവരും ഒക്കെ ഉണ്ട്. അയ്യോ ഞാൻ പറഞ്ഞാൽ തെറ്റിപ്പോവോ. നമ്മൾ ചിലപ്പോൾ ക്ലാസ്സിലൊക്കെ ആ ഒരു ഫ്രണ്ടിലോട്ട് വന്ന് നിന്ന് എന്തെങ്കിലും ഒന്ന് പറയാനൊക്കെ വിളിപ്പിക്കും. അപ്പോൾ കുട്ടികൾക്ക്, ചില കുട്ടികൾക്ക് ഭയങ്കര മടിയാണ് അങ്ങനെ വരാനായിട്ട്. അവരുടെ മുന്നിലിരിക്കുന്ന കൂട്ടുകാരൊക്കെ തന്നെയാണ്, അല്ലാതെ വലിയൊരു ഓഡിയൻസ് ഒന്നും ഇല്ല. എന്നാൽ പോലും ഒരു മടിയുള്ളവരുണ്ട്. അപ്പം ഞാൻ തെറ്റ് പറഞ്ഞാൽ ഇവരെന്ത് വിചാരിക്കും, അങ്ങനൊന്നുമില്ല. നമ്മളെല്ലാവരും തെറ്റ് പറഞ്ഞ് തന്നെയാണ് ശരികളിലേക്ക് വരുന്നത് അല്ലേ. ഒരു കൊച്ചുകുട്ടി നടക്കാൻ പഠിക്കുന്നത് എങ്ങനെയാണ്, ആദ്യം വീണ് വീണാണ് അല്ലേ. അപ്പോൾ ആദ്യം അവൻ വീണപ്പോൾ അവിടെ തന്നെ കിടന്നിരുന്നെങ്കിൽ അവൻ അവിടെ കിടക്കത്തേ ഉള്ളൂ അല്ലേ. അപ്പോൾ പിന്നീട് അവൻ എഴുന്നേറ്റ് നടന്നതുകൊണ്ടാണ് അവന് പിന്നീട് നടക്കാൻ സാധിച്ചത്. അപ്പോൾ അതുപോലെ നമ്മൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് കാത്തു നിൽക്കാതെ നമ്മളെ ഹാപ്പിയാക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക, ജീവിതം ഹാപ്പിയാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ശുഭചിന്ത എന്ന് പറയുന്നത്.
0: ടീച്ചർ രാവിലെ വന്ന് കുറച്ചും കൂടി എനർജി, നമ്മുടെ ഒരു ചെറിയ പനിയുടെ ഒക്കെ ഒരു ലക്ഷണമായിട്ട് ഞാൻ വന്നതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് എനർജിയിൽ ടീച്ചർ എനിക്ക് ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു ശുഭചിന്ത തന്നിരിക്കുകയാണ്. യെസ്, എല്ലാവരും അവരവരെ അത് ആണല്ലോ ആദ്യം ഇഷ്ടപ്പെടേണ്ടത്, എന്നിട്ടാണ് നമ്മൾ മറ്റുള്ളവരെ ഇഷ്ടപ്പെടേണ്ടത്. അപ്പം നമ്മളെ ആദ്യം സ്നേഹിക്കുക, നമുക്ക് ഇഷ്ടപ്പെട്ടത്, നമുക്ക് കംഫർട്ടാണ് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക. മറ്റുള്ളവർ എന്ത് പറയുന്നു എന്ന് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നാൽ നമുക്ക് അതിനെയും നേരം കാണുള്ളൂ. അവർക്ക് പറയാനും സമയം കാണും, നമുക്ക് കേൾക്കാനും സമയം കാണും. അപ്പം നമ്മുടെ സമയം പക്ഷേ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും, വേറെ ചെയ്യേണ്ട പല കാര്യങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പം നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് വിശേഷങ്ങളൊക്കെ പറയുക. പറയേണ്ട വാട്സപ്പ് നമ്പർ 8848585. അപ്പൊ എത്രയും പെട്ടെന്ന് മെസ്സേജസ് ഒക്കെ അയക്കുക, ഞങ്ങൾ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ കേൾക്കാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്.
1: അപ്പൊ പാർവതി, നമ്മളിപ്പോ കർക്കിടക മാസത്തിലാണ് നിൽക്കുന്നത് അല്ലെ. ഇന്നലെ കർക്കിടകം ഒന്നായിരുന്നു. അപ്പം ഈ മാസത്തിനെന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രത്യേകതയായിട്ട് നമ്മൾ നോക്കേണ്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യ

0: ത്തിന് കുറച്ച് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടുള്ള ഒരു മാസമാണ് ഈ കർക്കിടക മാസം എന്ന് പറയുന്നത് അല്ലേ. അപ്പം കുറച്ച് മഴയൊക്കെ കൂടുതലാണ്. അതുപോലെ തന്നെ ഈ മഴയൊക്കെ കൂടുതൽ വരുമ്പം പണ്ടത്തെ കാലത്ത് എന്ന് പറയുന്നത് ഈ കൃഷിയുടെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ഒരുപാട് പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും. അപ്പം നമുക്ക് കഴിക്കാനൊക്കെ സാധനങ്ങളൊക്കെ കുറവായിരിക്കും. അപ്പം അതുകൊണ്ട് ഈ മാസത്തിനെ അറിയപ്പെടുന്നത് തന്നെ പഞ്ഞമാസം എന്നാണ് നമ്മൾ ഈ കർക്കിടക മാസത്തിനെ അറിയപ്പെടുന്നത് തന്നെ അല്ലേ. അപ്പം നമ്മുടെ പൂർവികരൊക്കെ എന്ത് ചെയ്തു, ഈ നമ്മുടെ ഈ ഒരു വെല്ലുവിളികളെയൊക്കെ ജീവിത പാഠമാക്കി മാറ്റിയെന്ന് വേണം നമ്മൾ അവരെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം അവര് ഈ കർക്കിടക മാസത്തിനെ രാമായണ മാസം എന്നുകൂടി അറിയപ്പെടാറുണ്ട് അല്ലേ. അപ്പം ഈ വീടുകളിലൊക്കെ രാമായണം വായിക്കുന്ന ഒരു ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം ശ്രീരാമൻ്റെ ജീവിതത്തിലെ ആ ഒരു ധർമ്മവും സത്യവും ക്ഷമയും ത്യാഗവും അതുപോലെ മൂല്യങ്ങളും ഒക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു മാസം കൂടിയാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഈ മാസം. അപ്പം അത് എന്തുകൊണ്ടാണെന്ന് പാർവതിക്ക് അറിയാമോ? നമ്മൾ ആരോഗ്യത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ മാസം നമുക്ക് ഈ പ്രതിരോധ ശേഷി, ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി കുറയും മഴക്കാലമായതുകൊണ്ട്. അപ്പം ആയുർവേദ ചികിത്സകളൊക്കെ ചെയ്യണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്, നമുക്ക് കുറച്ചും കൂടി നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറച്ചും കൂടി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ മാസം ഒരുപാട് ആരോഗ്യ ചികിത്സകളൊക്കെ ചെയ്യാം.
1: ഇപ്പൊ
0: അതൊരു ബിസിനസ് ആയിട്ട് മാറിയിട്ടുണ്ട്. കുറച്ചൊക്കെ വെറും തട്ടിപ്പാണ്. അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സ്ഥലത്ത് വേണം എല്ലാവരും പോകാനായിട്ട്. ഇപ്പൊ നമുക്ക് നമ്മുടെ പാക്കേജസ് ഒക്കെ ഇഷ്ടം പോലെ നമ്മളിപ്പോ റീൽസിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അവരുടെ അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ. അപ്പൊ അത് ഒരു വിശ്വസനീയമായ ഒരു സ്ഥലത്ത് പോവാ. ചിലര് വെറുതെ കുറച്ച് എന്തെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ മേടിക്കാൻ വേണ്ടി മാത്രമുള്ള പാക്കേജുകളുമായിട്ട് ഇറങ്ങിയിട്ടുള്ളവരുണ്ട്. അപ്പൊ അങ്ങനെ അല്ലാതെ പാരമ്പര്യമായിട്ട് അത് ചെയ്യാൻ അറിയാവുന്നവരും കൃത്യമായിട്ട് ആ കാര്യങ്ങൾ ചെയ്യുന്നവരുടെയും അടുത്ത് പോയി വേണം നമ്മൾ ചികിത്സയ്ക്കൊക്കെ ഇരിക്കാനായിട്ട്. അപ്പൊ ഈ സമയത്ത് നമുക്ക് പ്രത്യേക തരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കണം എന്ന് പറയും. അപ്പൊ എല്ലാവരും ഒക്കെ കഴിക്കുമോ നമുക്ക് അറിഞ്ഞുകൂടാ, എന്നാലും അങ്ങനെയാണ് അതിൻ്റെ ഒരു വെപ്പ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഔഷധ കഞ്ഞി, കർക്കിടക കഞ്ഞി എന്നൊക്കെ പറയും. അപ്പൊ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം മിക്ക വീടുകളിലും എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ചും പ്രായമുള്ളവരൊക്കെ ഉള്ള വീടുകളിൽ ഈ ഔഷധ കഞ്ഞി കർക്കിടക കഞ്ഞിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പം പിന്നെ അത് എനിക്ക് തോന്നുന്നു നമ്മുടെ ചെറിയ പിള്ളേർക്കൊക്കെ കുടിക്കാനൊക്കെ ഇച്ചിരി മടിയായിരിക്കും. അപ്പൊ കുറച്ച് ഉലുവയൊക്കെ ചേർക്കുന്നത് കൊണ്ടാണ്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഈ കർക്കിടക കഞ്ഞി കുടിക്കുന്നത് നമ്മുടെ ഈ സമയത്ത് നമുക്ക് ഈ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് പൊതുവേ നമ്മുടെ പൂർവികരൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ കർക്കിടക വാവ് ബലി വരുന്നുണ്ട്. നമ്മുടെ പൂർവികരെയൊക്കെ സ്മരിക്കുന്നതിനും ഈ മാസത്തിൽ നമ്മൾ നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട ആചാരമാണ്. അപ്പോൾ അതും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളും ഇപ്പം നമുക്ക് കാണാം. തിരുമുല്ലവാരത്താണ് ഏറ്റവും വലിയ അല്ലേ നമ്മുടെ ഈ ഒരു ജില്ലയിലെ ഏറ്റവും വലിയ വാവുബലി നടക്കുന്ന സ്ഥലമാണ്.
1: അപ്പോൾ തയ്യാറെടുപ്പുകളൊക്കെ
0: തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ കർക്കിടക കഞ്ഞി ഉണ്ടാക്കാൻ അറിയാവോ പാർവതിക്ക്?
1: അറിയത്തില്ല
0: എന്ന് എനിക്ക് ഉറപ്പാണ്, അതുകൊണ്ടാണ് ചോദിച്ചത്.
1: എനിക്കറിയില്ല.
0: കിറ്റിന്റെ ആവശ്യമൊന്നും ഇല്ല. അല്ലാതെ തന്നെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു കർക്കിടക കഞ്ഞി ഉണ്ടാക്കി കുടിക്കുക. ഇപ്പൊ രാത്രിയിലൊക്കെയാണ് അത് നമുക്ക് നല്ലതാണ്, നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. അപ്പൊ നമ്മുടെ ശ്രോതാക്കൾക്കായിട്ട് പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് ഞാൻ ഒരു റെസിപ്പി പറഞ്ഞു കൊടുക്കാം. അപ്പൊ നമ്മളെ കേട്ടോണ്ടിരിക്കുന്നവരൊക്കെ ഇന്ന് കർക്കിടക കഞ്ഞി ഉണ്ടാക്കി കുടിക്കൂ വൈകിട്ട്. ഒരു റെസിപ്പി ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഒരു ഒരു കപ്പ് ഉണക്കലരി, ഒരു ചെറിയൊരു പോർഷൻ, അത് നന്നായിട്ട് കഴുകി വൃത്തിയായിട്ട് വേവിക്കുക. അപ്പം അതിലേക്ക് ഒരു കപ്പ് തേങ്ങാപ്പാലും ചേർക്കാം. തേങ്ങാപ്പാലൊക്കെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. തേങ്ങാപ്പാലിൻ്റെ പൊടിയൊക്കെ കടയിൽ വാങ്ങിയാൽ കിട്ടും, അതൊന്നും വാങ്ങിക്കരുത്. നന്നായിട്ട് നമ്മുടെ വീട്ടിൽ തിരിങ്ങിയ തേങ്ങയിൽ നിന്ന് എടുക്കുന്ന തേങ്ങാപ്പാൽ തന്നെ ചേർക്കണം. പിന്നെ ഒരു 1 ടീസ്പൂൺ ചുക്കിൻ്റെ പൊടി. ചുക്കെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ചുക്കുപൊടി. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും അല്പം ഉലുവാപ്പൊടി, 1 നുള്ള് മഞ്ഞൾപ്പൊടി, ഇത്ര ആവശ്യത്തിന് ഉപ്പും, ഇവയെല്ലാം കൂടി ചേർത്ത് നന്നായി ഇളക്കുക. അവസാനമായിട്ട് അല്പം നെയ്യും കൂടി ചേർക്കുക. അപ്പോൾ രുചിയും നല്ല മണവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് വേറെ ഈ പിന്നെ ഔഷധക്കൂട്ടുകളൊക്കെ ചേർക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും ഇപ്പം നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ പെട്ടെന്നുണ്ടായി എന്ന് വരത്തില്ല. ഇത്രയായാലും മതി. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നല്ലൊരു കഞ്ഞി വൈകുന്നേരം ഉണ്ടാക്കി ചൂടോടെ കുടിച്ചാലും മഴക്കാലത്ത് നമുക്ക് ശരീരത്തിന് നല്ല ഉന്മേഷം നൽകുന്ന ഒരു പരമ്പരാഗതമായിട്ടുള്ളൊരു വിഭവമാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഊണത്തിലൊരു ചെറിയ ചമ്മന്തിയോ അല്ലേ, നമുക്ക് എന്തെങ്കിലും ഒരു അച്ചാറോ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു ടേസ്റ്റിന് വേണ്ടി നമുക്ക് കൂടെ കൂട്ടാം. അപ്പോൾ ഇങ്ങനെ ഒരു കഞ്ഞി എല്ലാവരും ഉണ്ടാക്കി കുടിക്കൂ. എനിക്ക് തോന്നുന്നു ഈ റെസിപ്പി വളരെ സിമ്പിളാണ്. അപ്പോൾ ഉണ്ടാക്കി കുടിക്കൂ. അപ്പോൾ നമ്മുടെ ഈ കർക്കിടക മാസത്തിൽ നമ്മുടെ പ്രതിരോധ ശേഷി നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും അല്ലേ. അപ്പോൾ എല്ലാവരും കർക്കിടക കഞ്ഞിയൊക്കെ ഉണ്ടാക്കട്ടെ. അപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു ബ്രേക്കിലേക്കുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബ്രേക്ക് സമയം

0: മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
2: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഇന്ന് വിശേഷങ്ങളും കുസൃതി ചോദ്യമൊക്കെ ആയിട്ട് നിങ്ങളോടൊപ്പം ഞാൻ പാർവതിയാണ്. എന്നോടൊപ്പം പ്രീത ടീച്ചറാണ്. ടീച്ചർ, അപ്പൊ നമുക്ക് വിശേഷങ്ങളിലേക്കൊക്കെ പോകണ്ടേ?
4: അതെ അതെ, അങ്ങനെ പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ശ്രോതാക്കളൊക്കെ ഒന്ന് ഉണർന്ന് അല്ലേ, രാവിലെ അല്ലേ, അപ്പം ചിലരൊക്കെ ഇങ്ങനെ കുറച്ച് ലേറ്റായിട്ടൊക്കെ ഉണരുന്ന ദിവസമാണ്, ഇന്ന് വീക്കെൻഡ് അല്ലേ, അപ്പം എല്ലാവരെയും ഒന്ന് ഉണർത്തി എല്ലാവർക്കും ഒരു ജിൽജില്ലാവാൻ വേണ്ടിയിട്ട് നമ്മളൊരു കുസൃതി ചോദ്യം അങ്ങോട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ കുസൃതി ചോദ്യം ഇതാണ്, ഭയങ്കര കുസൃതി നിറഞ്ഞൊരു ചോദ്യമാണ്. അപ്പം എന്നെ ആരും ഒന്നും പറയരുത് ഈ ക്വസ്റ്റ്യൻ കേട്ടിട്ട് അല്ലേ.
3: അതെ, ടീച്ചറിന് മാല, ജെൻഡ് ഒക്കെ ആയിട്ട് നമ്മുടെ തിരുമല്ലാവര റേഡിയോയിൽ വരാവുന്നതാണ്.
4: അതെ അതെ അതെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഒരു ആനയും ഉറുമ്പും ഭയങ്കര കൂട്ടുകാരാണ്. അപ്പോൾ ഇവര് എല്ലാ ദിവസവും വൈകിട്ട് സാറ്റ് കളിക്കാറുണ്ട്. അപ്പോൾ ഈ ആനയാണ് എണ്ണല്, ഉറുമ്പാണ് ഒളിക്കാൻ പോകുന്നത്. അപ്പം ഉറുമ്പ് തൊട്ടടുത്തുള്ള ഒരു അമ്പലത്തിൽ പോയി ഒളിച്ചു. അപ്പം ആന എണ്ണിയൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഉറുമ്പ് അമ്പലത്തിലുണ്ടെന്ന് ആന കണ്ടുപിടിച്ചു, പെട്ടെന്നാണ് കണ്ടുപിടിച്ചത്. അപ്പം എങ്ങനെയാണ് ഈ അമ്പലത്തിനകത്ത് ഉറുമ്പുണ്ട് എന്നുള്ള കാര്യം ആന പെട്ടെന്ന് കണ്ടുപിടിച്ചത്, ഇതാണ് ഇന്നത്തെ നമ്മുടെ കുസൃതി ചോദ്യം.
3: അപ്പൊ എല്ലാവരും ജിൽജില്ലാക്കാനായിട്ട് ഒരു കർക്കിടക കഞ്ഞ് റെസിപ്പിയും അതേപോലെ രസകരമായ ഒരു ചോദ്യമൊക്കെ ആയിട്ട് ടീച്ചർ വന്നിരിക്കുകയാണ്. ആന എങ്ങനെയാണ് ഉറുമ്പിനെ കണ്ടുപിടിച്ചത്?
4: അതെ അതെ,
3: നമ്മളെല്ലാം സിനിമയിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാർക്കൊക്കെ ഇട്ട് ബാഹുബലിയിൽ എന്തിനാണ് കുത്തിക്കൊന്നതെന്ന് പറയുന്ന പോലെ ആന എന്തിനാണ് എങ്ങനെയാണ് ഉറുമ്പിനെ കണ്ടുപിടിച്ചത്?
4: അതെ, ആ ഒരു ക്വസ്റ്റ്യനാണ് ഇന്ന് നമുക്ക് നമ്മുടെ ശ്രോതാക്കൾക്ക് കൊടുക്കാനുള്ള കുസൃതി ചോദ്യം. അപ്പം എല്ലാവരും ആൻസറൊക്കെ കണ്ടുപിടിച്ച് പെട്ടെന്ന് തന്നെ 8848558785 എന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് മെസ്സേജസ് ഒക്കെ അയച്ചോളൂ. അപ്പം നമ്മളിങ്ങനെ മെസ്സേജിന് വേണ്ടി ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. അപ്പം നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് പാർവതി, അപ്പോൾ കുറച്ച് മെസ്സേജസ് നമുക്കിപ്പോൾ വായിക്കാം. നാസർ നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നു, നല്ലൊരു ശുഭചിന്തയൊക്കെയാണ്. അറിവ് മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കില്ലെന്ന അഹന്തയെ മാറ്റിവെച്ച് അറിവ് മറ്റുള്ളവർക്ക് പകർന്ന് വരും തലമുറയ്ക്ക് വെളിച്ചമായി മാറാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ മഹത്വം. ആ തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഏതൊരു വിദ്യയും അർത്ഥവത്താകുന്നത്. ഒരു നല്ല ദിവസം നേരുന്നു എന്നൊക്കെ പറഞ്ഞ് നാസർ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. താങ്ക് യു നാസർ. അപ്പം അത് പറഞ്ഞത് സത്യമാണ് അല്ലേ. ചില ആളുകളുണ്ട് നമുക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കത്തില്ല, അവരൊരു സീക്രട്ടായിട്ട് വെക്കുമ്പോൾ ഇവർ എന്നെ പോലെ ആവണ്ട എന്ന് വിചാരിച്ചു. അങ്ങനെയല്ല, നമ്മളൊരു അറിവെന്ന് പറയുന്നത് പകർന്നു കൊടുക്കുമ്പോഴാണ് അത് നമുക്ക് തന്നെയും കൂടുതൽ മനസ്സിലാവുന്നതും അല്ലേ. ഇപ്പം നമ്മളൊരാളിനെ പഠിപ്പിക്കും, ഒരു കാര്യം ഒരാളിനെ നമ്മൾ പഠിപ്പിക്കുമ്പോഴാണ് നമ്മൾ ആ കാര്യം നന്നായിട്ട് പഠിക്കുന്നത് അല്ലേ. അപ്പോൾ അതുപോലെ, അപ്പോൾ നമുക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക, തീർച്ചയായിട്ടും അതിങ്ങനെ നമുക്ക് ആ അറിവ് നമുക്കിങ്ങനെ കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ സെൽഫിഷ് ആകാതെ നമ്മൾ സെൽഫ്ലെസ് ആയിട്ടൊക്കെ ഇങ്ങനെ അങ്ങോട്ട് പോവുക. അപ്പോൾ അതുപോലെ നമുക്ക് എൽദോ അടിമാലി, നമ്മുടെ അടിമാലി ബ്രദേഴ്സിൻ്റെ പ്രധാനപ്പെട്ട ആളാണ്, എല്ലാവർക്കും ശുഭദിനം നേരുന്നു, ഞങ്ങളുടെ ഗുവേര ചേച്ചിക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്.
3: ഗുവേര ചേച്ചിയോട് ഞങ്ങൾ അറിയിക്കാം,
4: ഗുവേര ചേച്ചി ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ഗുവേര ചേച്ചിക്ക് സന്തോഷമായിട്ടുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ രഘുനന്ദൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, കണ്ണനല്ലൂർ ജംഗ്ഷനിൽ ഒരാഴ്ചയായി ഹൈ മാസ്റ്റ് ലൈറ്റ് കത്താതായിട്ട്, നിലവിൽ കൂരിരുട്ടും ട്രാഫിക് തടസ്സവുമൊക്കെയാണ്, അധികൃതർ അടിയന്തരമായി ഇടപെടുക എന്ന് പറഞ്ഞ് രഘുനന്ദൻ തിരുമുല്ലവാരം ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന അധികാരികൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുക. ഒന്നാമത് തന്നെ നമുക്കിപ്പോൾ നേരത്തെ അറിയിക്കാതെ തന്നെ പവർ കട്ടൊക്കെ വന്ന ആൾക്കാർ വലഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളും കൂടെയൊക്കെ ആവുമ്പോൾ തീർച്ചയായിട്ടും അത് കുറച്ചും കൂടി കാര്യങ്ങൾ വഷളാക്കും. അപ്പോൾ അതിനൊരു പരിഹാരമൊക്കെ എത്രയും പെട്ടെന്ന് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് വിശ്വസിക്കാം അല്ലേ.
3: അതെ.
4: അപ്പോൾ അതുപോലെ രാജം മുഖത്തല നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ് രാജം, സുഖമാണോ എല്ലാവർക്കും? റെസിപ്പി ഒന്ന് പറയൂ ടീച്ചർ, ഉണ്ടാക്കാനാണ്, പ്ലീസ് പ്ലീസ് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞുതരാം, ഒന്നും കൂടി പറഞ്ഞുതരാം അല്ലേ
3: ടീച്ചർ, ഒന്നും കൂടി പറയും.
4: അതെ അതെ, അപ്പോൾ ഇന്ന് തീർച്ചയായിട്ടും രാജമുഖത്തല്ല ഇന്ന് കർക്കിടക കഞ്ഞി ഉണ്ടാകും എന്നുള്ള കാര്യം ഏകദേശം നമുക്ക് ഉറപ്പായി അല്ലേ.
3: അതെ ടീച്ചർ പറഞ്ഞ.
4: അതെ അതെ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് വനജ തിരുമുല്ലവാരം, ഒരു നല്ല ശുഭദിനം നേരുന്നു, ഞാൻ മരുന്ന് കഞ്ഞി വെക്കാറുണ്ട്, ഞാനും എൻ്റെ മോനും കഴിക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നല്ല കാര്യം അല്ലേ, പ്രത്യേകിച്ച് ഈ ഒരു കർക്കിടക മാസത്തിൽ നമ്മൾ ഈ മരുന്ന് കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കുടിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ബിനീഷ് അടിമാലി, നമ്മൾ ചോദിച്ച ചോദ്യത്തിനൊക്കെ ഉത്തരവൊക്കെ അയച്ച് മിടുമിടുക്കാനായിട്ട് അവിടെ ഇരിപ്പുണ്ട്. കറക്റ്റ്

0: ദേ ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
1: ഫ്രഷോ?
0: ആ ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽസിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം.

0: കറക്റ്റ് ആൻസറൊക്കെയാണ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മളെ ബിനീഷ് അടിമാലിക്ക് ഇനിയിപ്പോൾ എന്താണ് കൊടുക്കുന്നത് അല്ലേ? എത്രയും പെട്ടെന്ന് നമുക്ക് ആൻസറൊക്കെ അയച്ചതിന് ഇനിയിപ്പോൾ നമുക്ക് സമ്മാനമൊക്കെ കൊടുക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ ആലോചിക്കാം അല്ലേ?
1: ആൻസർ കറക്റ്റ് ആണോ?
0: കറക്റ്റ് ആൻസറാണ് അയച്ചിരിക്കുന്നത് കേട്ടോ. നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ സനോജ് വന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് സനോജ്. അപ്പോൾ സനോജ് നമുക്ക് കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് രണ്ട് ആൻസർ, അതിനിടയ്ക്ക് നമ്മൾ ചോദ്യം ചോദിച്ച ഉടനെ തന്നെ നമുക്ക് ആൻസറൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് നമുക്ക് അരവിന്ദാശൻ സാറ് നമുക്കൊരു അപ്ഡേറ്റ് അയച്ചിട്ടുണ്ട്. രണ്ട് തവണയായി 7 വർഷക്കാലം കേരള മുഖ്യമന്ത്രിയായിരുന്ന 19,078 ദിവസം നിയമസഭാ സാമാജികനായ ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിനമാണ് ജൂലൈ 18. ഇന്ത്യൻ ചലച്ചിത്ര ലോകത്തെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ, 5 ഫിലിംഫെയർ അവാർഡുകൾ, ഇന്ത്യയിലെ 1-ാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ പത്മഭൂഷൺ, ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ രാജേഷ് ഖന്നയുടെയും ഓർമ്മ ദിനമാണിന്ന്. അപ്പം ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെയും അതുപോലെ തന്നെ രാജേഷ് ഖന്നയുടെയും ഓർമ്മ ദിവസമാണ് ജൂലൈ 18 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 1992-നും 1996-നും ഇടയിൽ ന്യൂഡൽഹി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും 10-ാം ലോക്സഭയിൽ പാർലമെൻറ്റ് അംഗമായിരുന്നു രാജേഷ് ഖന്ന. അപ്പോൾ അദ്ദേഹം നമുക്ക് കുറച്ച് നല്ല അറിവുകളൊക്കെയാണ് പറഞ്ഞു തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടി എന്ന് പറയുമ്പോൾ നമുക്കറിയാം വളരെ ജനകീയനായിട്ടുള്ള ഒരു നേതാവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിവസമാണെന്ന്, അപ്പോൾ അദ്ദേഹം ചെയ്തിട്ടുള്ള നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും നമ്മളിപ്പോൾ ഓർക്കുകയാണ്. അപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവിനെയൊക്കെ അല്ലേ അദ്ദേഹം മരിച്ചതിന് ശേഷം നമ്മൾ ഓർത്തിരിക്കുക, അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിവസം അദ്ദേഹം ചെയ്ത നല്ല നല്ല കോൺട്രിബ്യൂഷൻസിനെ പറ്റിയൊക്കെ നമ്മൾ ഓർക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ ആ ഒരു എന്താണ് ഒരു സിംപ്ലിസിറ്റിയാണ് അല്ലേ. അദ്ദേഹത്തിനെ പറ്റി പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സിംപ്ലിസിറ്റിയാണ് നമ്മൾ എപ്പോഴും ഓർക്കുന്നത്. അതുമാത്രമല്ല ജനങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ചാണ് എപ്പോഴും ഉമ്മൻചാണ്ടി സാറ് വളരെ സിംപിളായിട്ട് ജീവിക്കാനും അല്ലേ ഒക്കെ ഒരു മനുഷ്യനാണ്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ ഈ ദിവസം നമ്മൾ ഓർക്കുന്നു. അപ്പോൾ താങ്ക് യു അരവിന്ദാശൻ സാർ ഫോർ ദീസ് അപ്ഡേറ്റ്സ്. അപ്പോൾ അദ്ദേഹമാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്.
1: അത് ഒന്നോർത്താ നല്ലൊരു കാര്യമല്ലേ ടീച്ചർ, നമ്മളോടൊപ്പം അപ്ഡേറ്റ്സുകളൊക്കെ അന്വേഷിക്കുന്നു, നമുക്കും അത് ഷെയർ ചെയ്ത് തരിക, അതിനു വേണ്ടിയിട്ട് എഫേർട്ട് ഇടുക. നമ്മളും എപ്പോഴും നമ്മളും ചിന്തിക്കാറുണ്ട് നമ്മൾക്ക് വേണ്ടിയിട്ടാണല്ലോ അത്രയും നമ്മളോടൊപ്പം മറ്റുള്ളവരെ ആ അറിവ് അറിയിക്കുക എന്നൊക്കെ ഒരുപാട് എഫേർട്ട് നമ്മുടെ ശ്രോതാക്കളൊക്കെ ഇപ്പൊ ഒരുപാട് എടുക്കാറുണ്ട്. അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്.
0: അതെ അതെ. അപ്പം നമ്മൾ അരവിന്ദാശ സാറിന് ഒരു ഒന്നും കൂടി ഒരു നന്ദി പറയുകയാണ് ആ കാര്യങ്ങളിൽ. അപ്പൊ അതുപോലെ തന്നെ പാർവതി, ഇന്ന് നമുക്ക് വേറൊരു കാര്യം എന്ന് പറയുന്നത് പുതിയതായിട്ടൊരു കാര്യം നമുക്ക് വന്നിരിക്കുന്നത്, ലോകത്തെ ഏറ്റവും നീളമേറിയ ഹൈഡ്രജൻ ട്രെയിൻ ഫ്ലാഗ് ഓഫ് ചെയ്തിരിക്കുന്നു നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി. അപ്പോൾ ന്യൂഡൽഹിയിൽ ഇന്ത്യയിലെ ആദ്യത്തെയും ലോകത്തിലെ ഏറ്റവും നീളമേറിയതുമായിട്ടുള്ള ഹൈഡ്രജൻ ട്രെയിൻ, നമോ ഗ്രീൻ റെയിൽ എന്നാണ് പേര്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ ഫ്ലാഗ് ഓഫ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പൂർണ്ണമായിട്ടും ഇന്ത്യൻ നിർമ്മിത ട്രെയിൻ, മേക്ക് ഇൻ ഇന്ത്യയുടെ മികച്ച ഉദാഹരണമാണെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു അല്ലേ.
1: അപ്പോൾ
0: അത് നമ്മുടെ ഒരു പുതിയൊരു തുടക്കമാണ്.
1: പശ്ചിമേഷ്യ സംഘർഷമൊക്കെ ഉണ്ടായ സമയത്ത് ഇന്ത്യയിലേക്കുള്ള ഇന്ധന വിതരണം ഭയങ്കരമായിട്ട് തടസ്സപ്പെട്ടല്ലോ. ആ ഒരു സമയത്ത് ഈ വൈദ്യുതീകരണം വളരെ ഫാസ്റ്റാക്കി നമുക്ക് വേണ്ടി എത്രയും പെട്ടെന്ന് ഈ ട്രെയിൻ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ വേണ്ടി അദ്ദേഹം ഒരുപാട് പ്രയത്നിച്ചു. ഇപ്പം നമുക്കൊരു പുതിയ, അതായത് നമ്മൾ ഓരോ തവണയും ഇന്ത്യൻ റെയിൽവേ ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ തന്ന് നമ്മളെ ഇങ്ങനെ വിസ്മയിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പം നമുക്ക് പുതിയ, അതായത് ഹൈഡ്രജൻ ട്രെയിനും കൂടെ നമുക്കതിനൊപ്പം കൂട്ടിച്ചേർക്കാറ്.
0: അതെ അതെ, തീർച്ചയായിട്ടും നമുക്ക് എന്തെല്ലാം പുതിയ കാര്യങ്ങളാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. പണ്ടൊക്കെ ഇതൊക്കെ നമ്മൾ സ്വപ്നങ്ങളിൽ മാത്രം കണ്ടിരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ റിയാലിറ്റിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നം സാക്ഷാത്കരിച്ചത് നമ്മളൊരു ഒരു 10 രൂപയുടെ കപ്പലണ്ടി വാങ്ങിക്കുമ്പോൾ നമ്മൾ ജിപേ ചെയ്യുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര അത്ഭുതമാണ് അല്ലേ. നമ്മളൊരിക്കൽ സ്വപ്നം കണ്ടിരുന്ന കാര്യമാണ് അല്ലേ ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഓൺലൈൻ പേയ്മെൻറ്റ്സ് ഒക്കെ വന്നപ്പോൾ നമുക്ക് എല്ലാവർക്കും സംശയമായിരുന്നു ഓൺലൈൻ പേയ്മെൻ്റ് ഒക്കെ എല്ലാ സ്ഥലത്തും ഒക്കെ ഇതൊക്കെ നടക്കുമോ എന്ന്. ഇപ്പം നമ്മളൊരു കപ്പലണ്ടിക്കാരൻ്റെ അടുത്ത് ഒരു 10 രൂപയുടെ കപ്പലണ്ടി വാങ്ങിച്ചാൽ പോലും അയാൾ ഉടനെ തന്നെ QR കോഡ് എടുത്ത് കാണിക്കും, നമ്മുടെ കയ്യിൽ ചില്ലറ ഇല്ലെങ്കിൽ ഇതിൽ പേ ചെയ്തോളൂ എന്ന് പറയും അല്ലേ. അപ്പം അങ്ങനെയുള്ള മാറ്റങ്ങൾ അല്ലേ നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത, അല്ലെങ്കിൽ ഇത് സാധ്യമാകുമോ എന്നൊക്കെ നമുക്ക് സംശയമുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ സാധ്യമായിക്കൊണ്ടിരിക്കുന്നത്.
1: അതിന് തുടക്ക സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു, പൈസ ഞങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് കൂടുതൽ പോകുമോ, അതോ നമ്മൾ ഈ സിനിമ ടിക്കറ്റ് ഒക്കെ ഇപ്പോൾ ഓൺലൈനായിട്ട് നമുക്ക് ബുക്ക് ചെയ്യാം. അപ്പം ആദ്യമൊക്കെ എനിക്ക് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടോ, ഇത് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന്

0: പൈസ പോകും, ഇങ്ങനെയൊക്കെയുള്ള ഓരോരോ ടെൻഷനായിരുന്നു. നമുക്ക് ഇഷ്ടപ്പെട്ട സീറ്റ് ബുക്ക് ചെയ്യാൻ പോകുമ്പോൾ ഇത് തന്നെ കിട്ടുമോ, അങ്ങനെയൊക്കെയുള്ള. പക്ഷെ ഇപ്പൊ സംവിധാനങ്ങളൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നമ്മൾ എവിടെ ഇരുന്ന് സിനിമ കാണണം, അല്ലെങ്കിൽ നമ്മൾ എങ്ങോട്ട് യാത്ര ചെയ്യുമ്പോൾ ഏത് സീറ്റ് നമുക്ക് ചൂസ് ചെയ്യാം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സംവിധാനങ്ങളും എത്തിയിരിക്കുകയാണ്. പുതിയ പുതിയ സംവിധാനങ്ങളിലേക്കൊക്കെ നമ്മൾ ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒക്കെ തുടക്കങ്ങളൊക്കെ ഒരുപാട് കഴിഞ്ഞു. അതിനോടൊപ്പം നമ്മളെ ഹൈഡ്രജൻ ട്രെയിനിനെയും കൂടെ നമ്മൾ കൂട്ടിച്ചേർക്കുകയാണ്.
1: അതെ അതെ. അപ്പൊ ഒരു വലിയ അച്ചീവ്മെന്റ് ആയിട്ട് തീർച്ചയായിട്ടും അതിന് പിന്നിൽ പ്രവർത്തിച്ചവരെല്ലാം നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടുള്ളൊരു സമയമാണ്. അപ്പോൾ അതൊരു വലിയ നമ്മുടെ ഇന്ത്യക്ക് ഒരു മുതൽക്കൂട്ടായിട്ട് തന്നെ നമുക്ക് വിശ്വസിക്കാം, അല്ലേ? അപ്പൊ അങ്ങനെ നമ്മൾ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറേ കാര്യങ്ങൾ അപ്പോൾ രാജമുഖത്തിലേക്ക് നമുക്ക് റെസിപ്പി ഒന്നും കൂടി പറഞ്ഞു കൊടുക്കണം. അപ്പം രാജമുഖത്തിൽ നമ്മളെ കേട്ടുകൊണ്ടിരിക്കും, തീർച്ചയായിട്ടും റെസിപ്പി ഒന്നും കൂടി പറഞ്ഞു തരുന്നതായിരിക്കും. അതിന് മുമ്പായിട്ട് നമുക്കൊരു ചെറിയ ബ്രേക്കിനുള്ള സമയമാണ്. സോ വി ആർ ഗോയിങ് ഫോർ എ വെരി ഷോർട്ട് ബ്രേക്ക്. സ്റ്റേ ട്യൂൺ ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: കുട്ടിക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാല ഒക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
5: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
4: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാ.
5: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.

0: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം നല്ല കിടിലം കുസൃതി ചോദ്യമൊക്കെ ആയിട്ട് നിങ്ങളോടൊപ്പം. ഇന്ന് ഞാൻ പാർവതിയാണ്, എന്നോടൊപ്പം പ്രീത ടീച്ചറാണ്. അപ്പൊ ടീച്ചർ, ആ ക്വസ്റ്റ്യനൊക്കെ ഒന്നുകൂടെ ഒന്ന് പറയുമോ നമ്മുടെ പ്രേക്ഷക ശ്രോതാക്കൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ട്?
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മുടെ ക്വസ്റ്റ്യനൊക്കെ ഒന്നുകൂടെ പറഞ്ഞുതരാം. അപ്പൊ അതിനു മുമ്പായിട്ട് നമ്മൾ ഒരാളിന്റെ കാര്യം പറയാൻ വിട്ടുപോയി. ഇന്ന് നമുക്ക് ടെക്നിക്കലി നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഹരിപ്രസാദ് ആണ് അല്ലേ? അപ്പൊ ഹരിപ്രസാദ് ഇങ്ങനെ നമ്മളെ നോക്കുന്നുണ്ട്, എന്താ എന്റെ കാര്യം ഒന്നും ഇവര് പറയാത്തത് എന്ന് അല്ലേ. അപ്പൊ നമ്മൾ ഹരിപ്രസാദിന്റെ കാര്യമൊക്കെ പറഞ്ഞിരിക്കുന്നു. അപ്പൊ നമുക്ക് നല്ല പാട്ടൊക്കെ പ്ലേ ചെയ്ത് തരുന്നത് ഹരിയാണ് അല്ലേ. അപ്പൊ ശ്രോതാക്കൾക്ക് ഇഷ്ടപ്പെട്ട ഗാനങ്ങളൊക്കെ ചോദിക്കാം. അപ്പൊ നമുക്ക് ആ ഗാനമൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പ്ലേ ചെയ്ത് കേട്ടുകൊണ്ട് നമുക്ക് ഇങ്ങനെ മുമ്പോട്ട് പോകാം അല്ലേ.
0: അതെ.
1: അപ്പോൾ നമ്മളെ കുസൃതി ചോദ്യം ഇതായിരുന്നു, ആനയും ഉറുമ്പും ഭയങ്കര സുഹൃത്തുക്കളാണ്. അപ്പം ഇവര് എല്ലാ ദിവസവും സാറ്റ് കളിയുണ്ട്. അപ്പോൾ വൈകിട്ട് അവരൊരു ഒരു മൈതാനത്ത്, അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് ഒരു അമ്പലമുണ്ട്. അപ്പോൾ ആന ആണ് എണ്ണുന്നത്, ഉറുമ്പാണ് ഒളിക്കുന്നത്. അപ്പോൾ ഉറുമ്പ് അമ്പലത്തിനകത്ത് കയറി ഒളിക്കും, പക്ഷെ ആന പെട്ടെന്ന് കണ്ടുപിടിക്കും. അപ്പം എങ്ങനെയാണ് ആന പെട്ടെന്ന് തന്നെ ഉറുമ്പ് അമ്പലത്തിനകത്തുണ്ട് എന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഓൾറെഡി നമ്മുടെ മിടുക്കന്മാരായിട്ടുള്ള ആൾക്കാരൊക്കെ നമുക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞു. നമ്മുടെ നമ്മുടെ ബിനീഷ്, സനോജ്, സേതു ഒക്കെ നമുക്ക് ആൻസേഴ്സ് അയച്ചു കഴിഞ്ഞു. ചിലവരൊക്കെ പറയുന്നു ആന പായസത്തിൻ്റെ മണം കൊണ്ട് അങ്ങോട്ട് കയറിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രമേശാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതല്ല, നമുക്ക് കുറച്ചും കൂടി ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ഉത്തരവാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ഉത്തരവൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് മെസ്സേജായിട്ട് അയച്ചോളൂ. 8848585 എന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ആൻസേഴ്സൊക്കെ മെസ്സേജ് ചെയ്തോളൂ. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, ഇന്ന് ആരൊക്കെയാണ് ആൻസർ പറയുന്നതെന്ന് നോക്കാം അല്ലേ.
0: അതെ ടീച്ചർ, അപ്പം ഞാൻ ഇന്നൊരു കാര്യം ടീച്ചറിനോട് പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളെപ്പോഴും മാവേലി എന്ന് ഓർക്കുമ്പോൾ ടീച്ചറിന് എന്തായിരിക്കും ആദ്യം ഓർമ്മ വരുന്നത്?
1: മാവേലിയെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ഈ മാവേലി ആരാണ് ഇങ്ങനെ ഒരു പടം വരച്ച് വൃത്തികേടാക്കിയതെന്ന്. ഈ മാവേലിക്ക് ഇത്രയും കുടവയറും അല്ലെ, ഈ ഒരു കുടയും ഈ ഒരു വേണ്ടാത്ത കുറെ മാലകളും ഒക്കെ ഇട്ട് അല്ലെ. മാവേലി കുറച്ചും കൂടെ സ്റ്റൈലായിട്ടൊക്കെ വരണം. പ്രത്യേകിച്ച് നമ്മളൊരു ആധുനിക ലോകത്ത് ജീവിക്കുന്നവരാണ്. അപ്പൊ നമുക്ക് നമ്മളെല്ലാവരും നമ്മളെ തന്നെ സ്റ്റൈൽ ചെയ്യാനായിട്ടുള്ള ഒരുപാട് ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ചെറുപ്പക്കാരെല്ലാം

0: ഏറ്റവും പ്രായമായവർ വരെ അവരുടേതായിട്ടുള്ള രീതിയിൽ സ്റ്റൈലിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത് നമ്മുടെ ഈ പ്രിയപ്പെട്ട മാവേലിയെ എന്തിനാണ് ഇങ്ങനെ ഒരു ഉടുപ്പ് പോലും കൊടുക്കാതെ അല്ലേ ഇങ്ങനെ ഒരു കുടവയറൊക്കെ ആയിട്ട് ഇങ്ങനെ വിട്ടിരിക്കുന്നത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്.
1: ടീച്ചറിന് തോന്നിയ അതേ ചോദ്യം ഇവിടെ വേറൊരാൾക്കൊക്കെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രന്ഥങ്ങളിലൊന്നും തന്നെ ആ മാവേലിക്കൊരു കുടവയറോ ഉണ്ടക്കണ്ണോ കൊമ്പം മീശയോ ഉള്ളതായിട്ടൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. പിന്നെ ആരാണ് മാവേലിയെ ഇങ്ങനെ ചിത്രീകരിച്ചത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതൊന്ന് മാറ്റിപ്പിടിക്കണം എന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കൊല്ലം ജില്ലയിലെ ചവറ ബ്ലോക്ക് പഞ്ചായത്ത്. കൊണ്ടോടിയിൽ മണികണ്ഠൻ എന്ന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അവതരിപ്പിച്ച പ്രമേയം കമ്മിറ്റി ഒറ്റക്കെട്ടായി പാസ്സാക്കി സർക്കാരിന് നൽകിയിരിക്കുകയാണ്. അതായത് നമ്മുടെ മാവേലിയെ ഒന്ന് ഒരു സിക്സ് പാക്ക് ഒക്കെ ഉള്ളൊരു മാവേലി ആക്കാം എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. ശരിയാണ്, ഹെൽത്ത് വെച്ചൊക്കെ നോക്കുമ്പോൾ നമ്മുടെ മാവേലി വല്ലപ്പോഴും വന്ന് അണിച്ച് സദ്യയൊക്കെ കഴിക്കുന്നത്. അപ്പം ആ മാവേലിയെ കൊടവയറും ഉണ്ടക്കണ്ണും ഭയങ്കര നീളമുള്ള കൊമ്പം മീശയൊക്കെ വെച്ച് ആരാണ് അത് ചിത്രീകരിച്ചത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സർക്കാർ പരിപാടികളിൽ പുതിയ ശരീരഭാഷയുള്ള മാവേലിയെ അവതരിപ്പിക്കണമെന്നും ജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനുള്ള പരിപാടികൾ സംഘടിപ്പിക്കണമെന്നൊക്കെയാണ് അഭ്യർത്ഥന പറഞ്ഞിരിക്കുന്നത്. ടീച്ചറിനും ഇതേ അഭിപ്രായം തന്നെയാണ്?
0: തീർച്ചയായിട്ടും, ഞാൻ അതിനോട് 100% യോജിക്കുകയാണ്. അപ്പം മാവേലിയെ നമുക്ക് കുറച്ചും കൂടി സ്റ്റൈലാക്കാം. ഇപ്പം നമ്മൾ തന്നെ സ്കൂളിലും കോളേജിലും ഒക്കെ ഈ ഓണം ആഘോഷങ്ങളോടനുബന്ധിച്ച് നമ്മളൊരു മാവേലിയും കൂടെ കൊണ്ടുവന്ന് ഇറക്കാറുണ്ട്. അപ്പോൾ നമ്മൾ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് പിള്ളേരൊക്കെ കൊച്ചു പിള്ളേരൊക്കെ അല്ലേ ഒരുങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ഒരുങ്ങുമ്പോൾ ഈ ഒരു കുടവയറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിള്ളേർ പാടുപെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ വളരെ സ്റ്റൈലനായിട്ടുള്ള ഒരു മാവേലിയൊക്കെ ഇനിയും ഈ വർഷം തീർച്ചയായിട്ടും നമുക്ക് കാണാമെന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുന്നു.
1: അതേപോലെ നമ്മുടെ ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ കുറച്ച് വണ്ണമുള്ള ഒരു കുട്ടിയൊക്കെ ആണെങ്കിൽ പറയും അടുത്ത ഓണത്തിന് നമുക്ക് മാവേലിയാക്കാം, അല്ലെങ്കിൽ അടുത്ത ക്രിസ്മസിന് നമുക്ക് പാപ്പയാക്കാം എന്നൊക്കെ ഇങ്ങനെ പറയും. പക്ഷെ അങ്ങനെ ഒന്നും അല്ല. നമ്മുടെ മാവേലിയൊക്കെ കുറച്ച് ഹെൽത്തി ആയിട്ട് നല്ലൊരു ജിമ്മനൊക്കെ ആയിട്ട് ഇരിക്കുന്നത് കാണാൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് അല്ലേ. നമ്മൾ കുടവയറൊക്കെ ഉള്ള ഉണ്ടക്കണ്ണൊക്കെ നോക്കിയിരിക്കുന്ന ഒരു മാവേലിയൊക്കെ മാറ്റി പിടിച്ചിട്ട് നമുക്ക് ഇച്ചിരി ഒരു സിക്സ് പാക്ക് ഒക്കെ വെച്ച ഒരു മാവേലിയെ തന്നെ ഈ വർഷം നമുക്ക് ഇറക്കാം.
0: സിക്സ് പാക്ക് ഒക്കെ വേണോ എന്നുള്ള കാര്യം നമുക്ക് ആലോചിക്കാം. പക്ഷേ എന്നാലും ഒരു കുറച്ചും കൂടെ ഒരു സ്റ്റൈൽ ആൻഡ് മാവേലി ഈ വർഷം നമുക്ക് കാണണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. തീർച്ചയായിട്ടും അവരോടൊപ്പം നമ്മൾ യോജിക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ഗവൺമെന്റും ആ കാര്യം പരിഗണിക്കട്ടെ അല്ലേ. അപ്പം പാർവതി പറഞ്ഞതുപോലെ ഈ ക്ലാസ്സിലെ ഇച്ചിരി വണ്ണമുള്ള കുട്ടികളെ തിരക്കി ടീച്ചർമാർ ഓടുന്ന ഒരു സമയമാണ് ഈ സമയത്ത് മാവേലി ആക്കാമെന്ന് പറഞ്ഞ് പിള്ളേർ ഓടും, ടീച്ചർമാർ പുറകെ ഓടും. ഈ വർഷത്തെ മാവേലി നീയാണ് എന്ന് പറഞ്ഞ് അവരുടെ പുറകെ ഓടുന്നൊരു സമയമൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് മാറ്റം ഉണ്ടാവട്ടെ അല്ലേ. പാർവതി, അതുപോലെ തന്നെ ഇന്ന് നമുക്കൊരു നമ്മളെ കുറച്ചൊരു വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയുണ്ട്. അതായത് ഈ വെസ്റ്റ് ഇൻഡീസിൻ്റെ ക്രിക്കറ്റ് ഇതിഹാസം ഗാരി സോബേഴ്സ് അന്തരിച്ചു എന്നുള്ള കാര്യം. അപ്പോൾ അദ്ദേഹം ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ മികച്ച ഓൾറൗണ്ടർമാരിലൊരാളായിട്ട് ആളായിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ക്രിക്കറ്റ് ലോകം കണ്ട ഏറ്റവും മികച്ച പ്രതിഭകളിൽ ഒരാളാണ് എന്ന് തന്നെ അദ്ദേഹത്തെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ബാറ്റിങ്ങും ബൗളിങ്ങും ഫീൽഡിങ്ങും മേഖലകളിൽ ഒരേപോലെ മികവ് പുലർത്തിയ അദ്ദേഹം വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റിൻ്റെ സുവർണ കാലഘട്ടത്തിൻ്റെ പ്രതീകമായിരുന്നു. ഗാരി സോബേഴ്സ് എന്ന് പറഞ്ഞ ഒരുപാട് ആരാധകരൊക്കെ ഉള്ള വ്യക്തിയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഓർമ്മയായിരിക്കുകയാണ്. അദ്ദേഹം ഇനി നമ്മളോടൊപ്പം ഇല്ല. അപ്പോൾ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ക്രിക്കറ്റ് പ്രേമികളുടെ മനസ്സിൽ തീർച്ചയായിട്ടും അദ്ദേഹം ഒരു ഇടം പിടിച്ച ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ സമയത്ത് നമ്മൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഓർക്കുകയാണ് ഈ ഒരു ദിവസം. അപ്പോൾ അതുപോലെ നമ്മൾ ഫിഫ വേൾഡ് കപ്പിൻ്റെ ഒരു വിശേഷങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ആ ത്രില്ലിൽ നിന്ന് എനിക്ക് മാറാനായിട്ട് പറ്റുന്നില്ല.
1: ആലോചിക്കുമായിരുന്നു ടീച്ചർ, ആ ഫിഫ വേൾഡ് കപ്പിൽ നിന്ന് ഇതുവരെ ഇങ്ങോട്ട് വരുന്നില്ല.
0: അതില് ഏറ്റവും രസം, അപ്പൊ ഫിഫ വേൾഡ് കപ്പിന്റെ പുതിയ പുതിയ കാര്യങ്ങള്, ട്രോഫിയുടെ കാര്യങ്ങള്, അതുപോലെ തന്നെ നമ്മുടെ ജേതാക്കൾക്ക് കിട്ടാൻ പോകുന്ന ആ ഒരു വലിയ എന്താണ് സമ്മാനത്തിനെ പറ്റിയൊക്കെ ആ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നും അല്ലേ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആഘോഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ സ്കൂളിനും കോളേജിനും ഒക്കെ അവധി കൊടുക്കണമെന്നൊക്കെയാണ് കുട്ടികളൊക്കെ അഭ്യർത്ഥിച്ചിരിക്കുന്നത്.
1: മിക്ക കോളേജിലും ഇപ്പൊ അവധിയൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്,
0: പലയിടത്തും ഓൾറെഡി ഹോളിഡേ ഒക്കെ ഡിക്ലയർ ചെയ്തിട്ടുണ്ട്.
1: അതേപോലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓരോ സ്കൂളില് കുട്ടികളൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട താരങ്ങളുടെ ജേഴ്സി ഒക്കെ ധരിച്ച്, അല്ലെങ്കിൽ ഏത് സ്ഥലത്തെയാണോ അവിടുത്തെ ജേഴ്സി ഒക്കെ ധരിച്ച് സ്കൂളിൽ, അതായത് യൂണിഫോം ഒക്കെ ഒന്ന് മാറ്റി പിടിച്ചിട്ടുള്ള ഒരു വിരക്കം ഒക്കെ ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ സ്കൂളിൽ പോകുന്ന കൊച്ചു കൂട്ടുകാരൊക്കെ കാണാൻ പറ്റി. നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലാവരും കാണാനായിട്ട്.
0: അപ്പം നമുക്കറിയാം നമ്മൾ ഈ ഒരു ഗാലറിയിൽ ഇരുന്ന് കളി കാണുന്നതല്ല ശരിക്കും ആ ഒരു ഗ്രൗണ്ടിലോട്ട് ഇറങ്ങി കളിക്കുക എന്നുള്ളതല്ലേ. ഇത്രയും ആരാധകരുള്ള ഓരോ ടീമിനും അത്രയധികം കോടിക്കണക്കിന് ആരാധകരുള്ളവരാണ്. അപ്പോൾ അവരെയൊക്കെ സന്തോഷിപ്പിക്കുക എന്നുള്ള ഒരു ടെൻഷനും കൂടി അവർക്കുണ്ട് അല്ലേ. അപ്പം ഇതിൽ പങ്കെടുക്കാനായിട്ട് എത്തിയ എല്ലാ ടീമുകളും നല്ലൊരു തുകയുമായിട്ടാണ് തിരിച്ചു പോകുന്നത് എന്നുള്ള കാര്യത്തിൽ അവർക്ക് സന്തോഷിക്കുക. ഇപ്പോൾ തോറ്റുപോയവരും ആദ്യത്തെ റൗണ്ടിലൊക്കെ തന്നെ പുറത്തായവരും ഒക്കെ ഉണ്ട്. അപ്പോൾ ഏകദേശം

0: 6,300 കോടി രൂപയാണ്, ഏകദേശം 655 മില്യൺ US ഡോളർ. ലോകകപ്പിൽ പങ്കെടുക്കുന്ന ടീമുകൾക്ക് ആകെ സമാന തുകയായിട്ട് ഫിഫ മാറ്റിവെച്ചിരിക്കുന്നത് അല്ലേ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത്രയും വലിയൊരു തുക ഒരു ഫുട്ബോൾ കളിക്ക് വേണ്ടിയിട്ട് ചെലവാക്കുന്നു എന്നുള്ളത്. അപ്പോൾ 2022 ഖത്തർ ലോകകപ്പിൽ നൽകിയതിൻ്റെ ഇരട്ടിയാണ് ഇപ്രാവശ്യം ടീമുകൾക്ക് കിട്ടാൻ പോകുന്നത്.
1: അത് മാത്രമല്ല ടീച്ചർ, ഒരു റിങ്ങും കൂടെ അവർക്ക് കൊടുക്കുന്നുണ്ട്. ആ റിങ്ങിന്റെ ഒരു വശത്ത് ഫിഫ വേൾഡ് കപ്പിന്റെ ട്രോഫിയുടെ രൂപവും മറുവശത്ത് വിജയിച്ച ടീമിന്റെ പേരും ഡിസൈനും ഒക്കെ അതായത് വ്യക്തിഗതമാക്കിയിട്ടാണ് ആ മോതിരം ഡിസൈൻ ചെയ്യുന്നത്. വിജയിച്ച ടീമിന് 30 കസ്റ്റം റിങ്ങുകൾ, അതായത് 30 കസ്റ്റംസ് ചെയ്തിട്ടുള്ള റിങ്ങുകൾ കൊടുക്കുകയും ചെയ്യും. അതേപോലെ തന്നെ ബാക്കി ഉള്ള റിങ്ങുകൾ നമുക്കും സ്വന്തമാക്കാം, ക്യാഷൊക്കെ അടച്ച്, അവർ പറയുന്ന ഒരു എമൗണ്ട് ഉണ്ട്, ആ എമൗണ്ട് ഒക്കെ അടച്ച് നമുക്ക് ആരാധകർക്കും അത് ഔദ്യോഗികമായി സ്വന്തമാക്കാമെന്നൊക്കെ പറഞ്ഞ് പുതിയൊരു അപ്ഡേഷൻ ഒക്കെ വന്നിട്ടുണ്ട്.
0: അപ്പം ഫൈനൽ വിജയികൾക്ക് സമാന തുകയായിട്ട് കിട്ടാൻ പോകുന്നത് 481 കോടി രൂപയാണ്. രണ്ടാം സ്ഥാനക്കാർക്ക് 317 കോടി രൂപ, മൂന്നാം സ്ഥാനക്കാർക്ക് 279 കോടി രൂപ, നാലാം സ്ഥാനക്കാർക്ക് 259 കോടി രൂപയും ക്വാർട്ടർ ഫൈനലിൽ പുറത്തായവർക്ക് 182 കോടി രൂപ, പ്രീ ക്വാർട്ടറിൽ പുറത്തായവർക്ക് 144 കോടി രൂപ, റൗണ്ട് ഓഫിൽ 32 റൗണ്ട് ഓഫ് 32 പുറത്തായവർക്ക് 105 കോടി രൂപയും ഗ്രൂപ്പ് ഘട്ടത്തിൽ, അതായത് ഫസ്റ്റ് ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്തായവർക്ക് 101 കോടി രൂപയുമാണ് സമാന തുക. അപ്പോൾ വന്നവർ എല്ലാവരും ആ കാര്യത്തിൽ വളരെ ഖുഷിയാണ് അല്ലേ, ഖുഷി ഖുഷിയായിട്ടാണ് തിരിച്ചു പോകുന്നത്.
1: കോടികൾക്കൊന്നും
0: ഒരു വിലയില്ലാന്ന് ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോ പക്ഷെ എന്തായാലും എനിക്ക് തോന്നുന്നു ഈ ഒരു ഏറ്റവും വലിയ തുക കൊണ്ടുപോകാൻ പോകുന്നത് ഞങ്ങളുടെ ടീം തന്നെയാണ്. അപ്പൊ ആ കാര്യത്തിൽ നമുക്ക് ഒരു ചിന്ത ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല, ഞാൻ ഹാപ്പിയാണ്.
1: അതെ ടീച്ചർ, ടീച്ചറിന്റെ വിശ്വാസം രക്ഷിക്കട്ടെ. അതായത് നമ്മൾ ഉടൻ തന്നെ അത് അറിയുന്നതായിരിക്കും ആരാണ് കപ്പ് കൊണ്ടുപോയത്.
0: അതെ അതെ അതെ. അപ്പോൾ അങ്ങനെ വളരെ എന്താണ് രസകരമായിട്ടുള്ള വാർത്തകളാണ് നമ്മുടെ ഈ ഫിഫ വേൾഡ് കപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വായിക്കുമ്പോഴും. അപ്പം ഈ ട്രോഫി നമ്മൾ ഈ ട്രോഫി കൊടുക്കുമ്പോൾ ഇപ്പം അർജന്റീന ജയിക്കുകയാണ് അല്ലെങ്കിൽ സ്പെയിൻ ജയിക്കുകയാണെങ്കിൽ അവർക്ക് ഈ ട്രോഫിയും കൊടുത്ത് അവരെ വിടുമെന്നാണ് നമ്മളുടെ ഒരു വിശ്വാസം. പക്ഷെ അങ്ങനെയല്ല, ട്രോഫി ഫിഫയ്ക്ക് സ്വന്തമാണ്. അപ്പൊ ലോക ജേതാക്കൾക്ക് സമ്മാനദാന ചടങ്ങിൽ യഥാർത്ഥ കപ്പ് നൽകുമെങ്കിലും അവർക്ക് രാജ്യത്തേക്ക് അത് കൊണ്ടുപോകുന്നത് സ്വർണം പൂശിയ ഡ്യൂപ്ലിക്കേറ്റ് ട്രോഫി ആയിരിക്കും അവർ കൊണ്ടുപോകുന്നത്. യഥാർത്ഥ ട്രോഫി ഫിഫ തന്നെ സൂക്ഷിക്കും. അപ്പം യഥാർത്ഥ കിരീടം ഫിഫയുടെ ആസ്ഥാനമായ സ്വിറ്റ്സർലാൻഡിലെ സൂറിക്കിലാണ് അത് സൂക്ഷിച്ചു വെക്കുന്നത്. അപ്പം കുട്ടികളൊക്കെ ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കണം അല്ലേ. ഈ കളി കാണുക എന്നുള്ളത് മാത്രമല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക എന്നുള്ളത് നമുക്ക് ഈ സമയത്ത് ഒരു രസകരമായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. അപ്പം അതൊക്കെ വായിക്കാനുള്ളൊരു ദിവസമാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. ഇനി ഒറ്റ ദിവസം, ഈ ഒരു ദിവസം കൂടിയേ ഉള്ളൂ നമുക്ക് ബാക്കി.
1: അതെ,
0: വായിച്ചൊക്കെ ഇതൊക്കെ പഠിക്കുക. പ്രത്യേകിച്ച് നമുക്ക് ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്കൊക്കെ, പ്രത്യേകിച്ചും PSC പോലെയുള്ള എക്സാംസിനൊക്കെ ഫിഫയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരും കൂടി പഠിച്ചു വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ കുട്ടികളൊക്കെ ഇന്ന് പത്രമൊക്കെ നന്നായിട്ട് വായിക്കുക, ഒരുപാട് കാര്യങ്ങളൊക്കെ പത്രങ്ങളിലൊക്കെ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം പത്രം വായിക്കാൻ മടിയുള്ളവരൊക്കെ ആണ് ഇപ്പോഴും അല്ലേ, പൊതുവെ മടിയുള്ളവരാണ്. എന്നാലും നമുക്ക് പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് അപ്ഡേറ്റ്സ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ അതുമൊക്കെ ശ്രദ്ധിക്കുക. പത്രം വായിക്കാൻ മടിയുള്ളവർ, ചില കുട്ടികൾ ഇതൊക്കെ കട്ട് ചെയ്ത് പേപ്പർ കട്ടിങ്സ് ഒക്കെ സൂക്ഷിക്കുന്നവരുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ വളരെ നല്ല കാര്യമാണ്. നമുക്ക് പിന്നീട് എടുത്ത് റെഫർ ചെയ്ത് നമുക്ക് ഈ കാര്യങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇതൊക്കെ റെഫർ ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ്.
1: കുട്ടികൾ മാത്രമല്ല, കുറച്ച് വലിയ ആൾക്കാരും അങ്ങനെയൊക്കെ സൂക്ഷിക്കുന്നതായിട്ടുള്ള വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. ഭയങ്കര ഫാൻ ബേസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഓരോ ടീമിൻ്റെ. അപ്പോൾ അതൊക്കെ അവർ സൂക്ഷിച്ച് വെക്കാനും അത് പിന്നീട് കാണാനും ഒക്കെ അവർ ഒരുപാട് ശ്രമിക്കുന്നതായിട്ട് പിന്നീട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു 4 കൊല്ലം കഴിഞ്ഞേ ഉള്ള അടുത്ത കളി, അതുകൊണ്ട് ഈ കളി ഞങ്ങളിങ്ങനെ സൂക്ഷിച്ച് വെക്കാം എന്നുള്ള രീതിയിലൊക്കെ മിക്കവരും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുള്ള കളികളുടെയൊക്കെ ഫോട്ടോസും ഡീറ്റെയിൽസും ആർക്കാണ് വിജയിച്ചതെന്നും എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുന്നതായിട്ട് കാണാറുണ്ട്.
0: അതെ അതെ. അപ്പം നമ്മുടെ ക്വസ്റ്റ്യന് രസകരമായിട്ടുള്ള ഉത്തരങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. രാജമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് ആന എണ്ണിയപ്പോൾ കണ്ണ് തുറന്നു വെച്ചു, ഉറുമ്പ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതല്ല രാജമുഖത്തിൽ, കുറച്ചും കൂടി ഒന്ന് ആലോചിക്കൂ. രാജമുഖത്തിലേക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ അല്ലേ. രാജമുഖത്തിൽ എങ്ങനെയാണ്, ഇങ്ങനെ ആദ്യം ഇങ്ങനെ തെറ്റൊക്കെ അയച്ചിട്ട് പിന്നീട് ഇങ്ങനെ ട്രൈ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കും. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ആലോചിച്ചോളൂ. ആ സമയം കൊണ്ട് നമുക്ക് എനിക്ക് തോന്നുന്നു നമുക്കൊരു ചെറിയ ബ്രേക്കിലേക്ക് പോകാനുള്ള സമയമായി തോന്നുന്നു.
1: അതെ, സമയം ഇപ്പോൾ 10:52 നമുക്കൊരു ബ്രേക്കിലേക്ക് പോകേണ്ട സമയമായിട്ടുണ്ട്. നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ ത്വക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279863.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു

0: പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
2: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ലൈവ് പ്രോഗ്രാം ഇത്തിരി നേരം ഒത്തിരി കാര്യം. എത്രയും പെട്ടെന്ന് മെസ്സേജസ് ഒക്കെ അയച്ചോളൂ 8848558785. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ടീമൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ അർജൻറ്റീനയാണോ അതോ നിങ്ങൾ ഇംഗ്ലണ്ടിൻ്റെയോ അല്ലെങ്കിൽ ഫ്രാൻസിൻ്റെയോ പോർച്ചുഗലിൻ്റെയോ ഒക്കെ ആൾക്കാരായിരുന്നു തോറ്റത് കാരണം സ്പെയിൻ്റെ കൂടെ ചേർന്നു എങ്കിൽ അതും പറഞ്ഞോളൂ അല്ലേ?
3: അതെ ടീച്ചർ, ഇതുവരെ ഫുട്ബോളിൽ ഇങ്ങോട്ട് വന്നില്ല ടീച്ചർ, അവിടെ തന്നെ നിൽക്കുകയാണ്. ടീച്ചറിന്റെ ടീം ജയിക്കാൻ വേണ്ടിട്ട് ഞങ്ങളൊക്കെ ആശംസിക്കുകയാണ്.
2: അപ്പൊ നമ്മൾ ഇങ്ങനെ ആ ഒരു മെസ്സിയുടെ ഒരു മാജിക് ആ ഒരു ഫീൽഡിൽ നമ്മൾ കാണുമ്പോഴ് ആരായാലും മെസ്സിയുടെ ഒരു ആരാധകനായിട്ട് അങ്ങോട്ട്
3: മാറിപ്പോവും.
2: ആ ഒരു കാണണം, അതൊക്കെ നമ്മൾ ആ ഒരു ഇങ്ങനെയൊക്കെ ആ ഒരു മാച്ച് നമ്മൾ ഫുള്ള് കാണണം ഇരുന്ന്, എന്നാൽ മാത്രമേ ആ ഒരു മെസ്സിയുടെ ഒരു മാജിക് നമുക്ക് കാണാൻ പറ്റൂ. എത്ര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ആ ഒരു ഒരു അവസരം കിട്ടുമ്പോൾ ആ ഒരു ഗോൾ അടിക്കാനായിട്ട് മെസ്സി നടത്തുന്ന ആ ഒരു ചെറിയ ട്രിക്കുകളും മാജിക്കുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു മെസ്സി മാജിക് നമ്മളെല്ലാരും വീണു പോകും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വീണു പോയ ഒരാളാണ് ഞാനും.
3: അപ്പൊ കളി കാണുമ്പോ ജേഴ്സി ഒക്കെ ധരിച്ച് മുഖത്ത് അർജന്റീനയുടെ ഫോട്ടോ ഒക്കെ അല്ല പതാകയൊക്കെ,
2: അതിന്റെ ആവശ്യമൊന്നുമില്ല. അത്രയ്ക്കൊന്നും നമ്മൾ വലിയ വലിയ ആരാധനയൊന്നുമില്ല. നമ്മള് നമുക്ക് എന്ന് വെച്ചാല് ശരിക്കും നമ്മളൊരു ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ്. അവർ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് തന്റെ ടീമിന് വേണ്ടിയിട്ട് കഠിന പ്രയത്നം ചെയ്യുന്ന, അപ്പൊ മെസ്സിയെ പറ്റിയൊക്കെ നമ്മൾ ഒരുപാട് വായിച്ചിട്ടുണ്ട് നേരത്തെ. ആ ഒരു വ്യക്തിയെ പറ്റി വളർന്നു വന്ന സമയത്ത് പൊക്കം കുറവായിരുന്നു എന്ന് പറഞ്ഞ് എല്ലാത്തിൽ നിന്നും മാറ്റിയൊക്കെ നിർത്തിയിരുന്ന ഒരാളായിരുന്നു. പിന്നീട് തൻ്റെ ഒരു ഹാർഡ് വർക്ക് കൊണ്ടാണ് ഈ ലോകം മൊത്തവും ഇത്രയും കോടിക്കണക്കിന് ആരാധകരെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് മെസ്സിക്ക് സാധിച്ചത്. അപ്പം അതൊക്കെ ശരിക്കും നമ്മൾ കണ്ടു പഠിക്കേണ്ടുള്ള കാര്യങ്ങളാണ്. അല്ലാതെ നമ്മൾ വെറുതെ ഒരു ബ്ലൈൻഡായിട്ട് നമ്മളൊരാളിനെ ഒരു ഫാനായിട്ട് ഇങ്ങനെ നടക്കുന്നതൊന്നും അല്ല. അപ്പം ശരിക്കും ഡിസേർവിംഗ് ആയിട്ടുള്ളൊരു പേഴ്സൺ തന്നെയാണ്. അപ്പം ആ ടീമിൽ വേറെ ഒരുപാട് പേരുണ്ട് അല്ലേ? നമ്മൾ അവരുടെ ആരുടെയും പേരുകൾ എടുത്ത് പറയാറില്ല. നമ്മളൊരു മെസ്സിയുടെ കാര്യം മാത്രമാണ് എപ്പോഴും പറയുന്നത്.
3: എനിക്ക് തോന്നുന്നു ടീച്ചർ, ഫുട്ബോളിനെ കുറിച്ച് അധികം അറിയാത്തവർക്ക് പോലും മെസ്സി എന്താണെന്നോ അല്ലെങ്കിൽ ആ പേര് ഒരുവിധം എല്ലാവർക്കും അറിയാം. മിക്കവർക്കും ആ ഫുട്ബോൾ ടീമിൽ ആരൊക്കെ ഉണ്ട് അവരുടെ പേര് എന്താണെന്നോ ഫുട്ബോളിനെ കുറിച്ച് ഒന്നും അറിയില്ല. പക്ഷെ ഫുട്ബോൾ എന്ന് കേൾക്കുമ്പോൾ ഉടനെ മെസ്സി എന്നായിരിക്കും ആദ്യം എല്ലാവരും പറയുന്ന ഒരു പേര് എന്ന് പറയുന്നത്.
2: ആ ഒരു മാജിക് കൊണ്ട് തന്നെയാണ് അങ്ങനെ പറയുന്നത്.
3: തീർച്ചയായും.
2: അപ്പൊ നമ്മുടെ രാജമുഖത്തിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ആ ഒരു റെസിപ്പി ഒന്നും കൂടെ പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞ്. അപ്പം എല്ലാവർക്കും വേണ്ടി ഒന്നും കൂടെ നമ്മൾ പറയുകയാണ്, ഇന്ന് തന്നെ എല്ലാവരും ഈ ഒരു കർക്കിടക കഞ്ഞി ഉണ്ടാക്കി കുടിച്ചിട്ട് അതിൻ്റെ അഭിപ്രായം പറയണം. ഉണക്കലരി, ഉണക്കലരിയാണ് ഉപയോഗിക്കുന്നുള്ളത്. നമ്മളെല്ലാം നമ്മൾ ചോറുണ്ടാക്കുന്ന വെള്ള അരിയൊന്നും അല്ല ഉപയോഗിക്കുന്നുള്ളത്. നല്ല ഉണക്കലരി 1 cup നന്നായിട്ട് കഴുകി വേവിക്കുക. അതിലേക്ക് നല്ല 1 cup നല്ല കട്ടി തേങ്ങാപ്പാല് ചേർക്കണം. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ ചേർക്കേണ്ടുള്ളത് ഇതൊക്കെയാണ്: ചുക്കുപൊടിയും ജീരകപ്പൊടിയും ഉലുവാപ്പൊടിയും. അതൊക്കെ നമ്മൾ കുറച്ച് ഒരു 1/2 teaspoon ചേർത്താൽ മതി. ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഇങ്ങനെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് കഞ്ഞി കുടിക്കാനായിട്ട് തോന്നത്തില്ല. പിന്നെ അതിൻ്റെ കൂടെ നമുക്കൊരു മഞ്ഞൾപ്പൊടിയും കൂടി ശകലം ചേർക്കാം. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി, ചേർത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കുക. അവസാനം അതിനകത്തൊരു ശകലം നല്ല നെയ്യും കൂടി ഒഴിക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്കൊരു ചെറിയൊരു പയറു തോരനോ അല്ലെങ്കിൽ ഒരു ചെറുപയർ തോരനോ അല്ലെങ്കിൽ ഒരു നല്ലൊരു ചമ്മന്തിയോ അല്ലെങ്കിൽ ഒരു ചെറിയ എന്താണ് ഉപ്പുമാങ്ങയോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സാധനം നമുക്കൊന്ന് നമ്മുടെ ആ ഒരു രസ മുകുളങ്ങളെയൊക്കെ ഒന്ന് ഉണർത്താൻ വേണ്ടിയിട്ട് അതും കൂടിയൊക്കെ ഒന്ന് ആയാൽ സൂപ്പർ ആയിരിക്കും.
3: വേണ്ടതെന്നുള്ളത്.
2: അപ്പോൾ എന്തായാലും പിന്നെ നോൺ വെജ് ഒന്നും ഇതിൻ്റെ കൂടെ ഉപയോഗിക്കരുത്. എല്ലാവരും വിചാരിക്കും എന്നാൽ ഒരു ചിക്കൻ ഫ്രൈയും കൂടെ ആയാലോ, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഇത് കഴിക്കുമ്പോൾ ഇതായിരിക്കണം പ്രധാനപ്പെട്ട ഒരു നമ്മുടെ ഒരു ഫുഡ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊന്നും എല്ലാവരും ചെയ്യുക. അപ്പോൾ രാജമുഖത്തിലേക്ക് എനിക്ക് തോന്നുന്നു എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കഞ്ഞിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം അഭിപ്രായം തീർച്ചയായിട്ടും നമ്മളെ അറിയിക്കണം.

0: അല്ലേ?
1: പേനയും പേപ്പറും ഒക്കെ എടുത്ത് റെഡി ആയിട്ടിരുന്നായിരിക്കും ടീച്ചർ ഇത് പറയുമായിരിക്കും.
0: അല്ല, എനിക്ക് തോന്നുന്നു നമ്മൾ പാചകമൊക്കെ ചെയ്യുന്നവർക്ക് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ ഇപ്പൊ പേനയും പേപ്പറും ഒന്ന് എടുത്തു വെച്ച് എഴുതേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. നമ്മൾ സാധാരണ കഞ്ഞി ഉണ്ടാക്കുന്ന പോലെ ഉണക്കലരി വെച്ചൊരു കഞ്ഞി ഉണ്ടാക്കും, അതിൻ്റെ അകത്ത് നമ്മൾ ഈ സാധനങ്ങളൊന്നും ആഡ് ചെയ്യുന്നു. സാധാരണ നമ്മൾ കഞ്ഞി ഉണ്ടാക്കുമ്പോൾ ഇതൊന്നും ചേർക്കാറില്ല. പക്ഷെ ഈ ഒരു കർക്കിടക മാസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി ചേർക്കുന്നു, അത്രയേ ഉള്ളൂ. ശകലം ജീരകവും ഉലുവയും ഒക്കെ ചേർക്കുക എന്നുള്ളതേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല.
1: തേങ്ങാപ്പാലും
0: തേങ്ങാപ്പാല് ചേർക്കുക. അപ്പൊ അത് മതി, അത്രയും മതി. അപ്പോൾ എല്ലാവരും ഉലുവ കഞ്ഞിയൊക്കെ നല്ല കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം അല്ലേ?
1: കർക്കിടക മാസത്തിൽ ഓരോ ദിവസം ഓരോ കഞ്ഞി തന്നെ ആയിക്കോട്ടെ. കർക്കിടക കഞ്ഞി, ഉലുവ കഞ്ഞി, അങ്ങനെ
0: ഒരുപാട് കഞ്ഞികളുണ്ട്. നമുക്ക് ഇതിനകത്ത് ചേർക്കുന്ന ആ ഒരു ഇൻഗ്രീഡിയൻസിനനുസരിച്ചിട്ട് അതിന്റെ ടേസ്റ്റ് ഒക്കെ മാറി ഇങ്ങനെ വരും. അപ്പം ഓരോ ദിവസം നമുക്ക് ഇതുപോലെയുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഇതുപോലൊരു കഞ്ഞി നമുക്ക് രാത്രി കുടിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം പാർവതി, ഇന്ന് നമുക്ക് സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഇന്ന് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ദിവസമാണ്. അപ്പം ഇന്ന് ആ ഒരു ഡേയുടെ പ്രത്യേകത നമ്മൾ പറയാതെ പോകുന്നത് ശരിയുള്ള കാര്യമല്ല അല്ലേ? അപ്പം അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളതെന്ന് പറയുന്നത് ഇന്ന് ജൂലൈ 18 നെൽസൺ മണ്ടേല ഇന്റർനാഷണൽ ഡേ ആണ്.
1: അതെ, നെൽസൺ മണ്ടേല അന്താരാഷ്ട്ര ദിനമാണ് ജൂലൈ 18. ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണ വിവേചനത്തിനെതിരെ ജീവിതം മുഴുവൻ പോരാടിയ മഹാനായ നേതാവും സമാധാനത്തിന്റെ പ്രതീകവുമായ നെൽസൺ മണ്ടേലയുടെ ജന്മദിനമാണ് ജൂലൈ 18. ആ ദിനമാണ് നമ്മൾ നെൽസൺ മണ്ടേല അന്താരാഷ്ട്ര ദിനമായിട്ട് ആചരിക്കുന്നത്.
0: അപ്പൊ ഐക്യരാഷ്ട്ര സഭയാണ് ഈ ഒരു ദിവസം ഇങ്ങനൊരു ദിവസമായിട്ട് ഡിക്ലയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ മനുഷ്യ അവകാശങ്ങൾക്ക് വേണ്ടി, അതുപോലെ തന്നെ സമത്വം, സേവന മനോഭാവം എന്നിവയുടെയൊക്കെ സന്ദേശം ലോകത്തിന് നൽകിയ ഒരു വ്യക്തിയാണ് നെൽസൺ മണ്ടേല. അപ്പൊ അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ജൂലൈ 18 എന്ന് പറയുന്നത് അല്ലേ?
1: അദ്ദേഹത്തിന്റെ ഒരു കോട്ടും കൂടെ പറയണമെന്നുണ്ട് ടീച്ചർ. അതായത് ഒരു ഉദ്ധരണികൾ, സ്വതന്ത്രനാവുക എന്നാൽ വെറുതെ ചിങ്ങലകൾ പൊട്ടിച്ചെറിയുകയല്ല, മറിച്ച് മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ ആദരിക്കുകയും വിപുലമാക്കുകയും ചെയ്യും വിധം ജീവിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എത്ര നന്ദി. നമ്മളെ ഓരോ ദിവസവും ഓരോ ശുഭചിന്ത കൊടുക്കാറുണ്ട്. അതേപോലെയാണ് ഞാൻ സ്വതന്ത്രനാകുക എന്ന് പറഞ്ഞാൽ ചുമ്മാ അയാൾക്ക് ചെങ്ങല ഒരാളെ പൂട്ടിയിട്ടിട്ട് കെട്ടഴിച്ചു വിടുന്നത് മാത്രമല്ല സ്വതന്ത്രനാവുക എന്ന് പറയുന്നത്. അയാളെ ആദരിക്കുകയും അയാൾക്ക് അയാളുടെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുകയും ചെയ്യുമ്പോഴാണ് ശരിക്കും ഒരാൾ സ്വതന്ത്രനാവുക എന്ന് പറയുന്നത്.
0: അതെ. അപ്പൊ അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള മറ്റൊരു പ്രശസ്തമായ ഒരു കോട്ട് ഇതാണ്, എഡ്യൂക്കേഷൻ ഇസ് ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ വിച്ച് യു ക്യാൻ യൂസ് ടു ചേഞ്ച് ദ വേൾഡ് എന്നുള്ളതാണ്. അപ്പൊ ലോകത്തെ മാറ്റിമറിക്കാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും ശക്തമായ ഒരു ആയുധമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അപ്പം 27 വർഷമാണ് അദ്ദേഹം തടവറയിൽ കഴിഞ്ഞത്. അപ്പം പ്രതികാരമല്ല ശരിക്കും സ്നേഹവും സമാധാനവും ക്ഷമയും ഒക്കെയാണ് നെൽസൺ മണ്ടേല ലോകത്തോട് പങ്കുവച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു രാജ്യത്തിൻ്റെ ഒരു നേതാവ് എന്നതിലുപരി മനുഷ്യരാശിയുടെ തന്നെ ഒരു പ്രതീക്ഷയുടെ പ്രതീകമായിട്ട് ഇന്ന് നമ്മൾ അദ്ദേഹത്തിനെ ഓർമ്മിക്കുന്നത് അല്ലേ?
1: അതെ.
0: അപ്പം അദ്ദേഹത്തിനെ 1994 ദക്ഷിണാഫ്രിക്കയുടെ ആദ്യ കറുത്ത വർഗ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുത്തത്. രാജ്യത്ത് ജനാധിപത്യം സ്ഥാപിക്കുന്നതിൽ വലിയ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ച ഒരു വ്യക്തിയൊക്കെ ആയിരുന്നു നെൽസൺ മണ്ടേല. അതുപോലെ തന്നെ 1993 സമാധാനത്തിനുള്ള നോബൽ പ്രൈസും അദ്ദേഹം നേടിയിരുന്നു. അപ്പം 27 വർഷം ജയിലിൽ കഴിയുക എന്ന് പറയുന്നത് തന്നെ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ് അല്ലേ? അപ്പം അതിൽ ഭൂരിഭാഗവും അദ്ദേഹം സ്പെൻഡ് ചെയ്തത് റൂബൻ ഐലൻഡിൻ്റെ ഒരു ജയിലിലായിരുന്നു. അപ്പോൾ ഒരു ഐലൻഡ് എന്ന് പറയുന്നത് തന്നെ അതൊരു ഒറ്റപ്പെട്ട സ്ഥലമാണ്. അവിടുത്തെ ഒരു ജയിലിൽ കഴിയേണ്ടി വരിക കൂടുതൽ സമയം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ നല്ലൊരു ഭാഗവും അങ്ങനെ തന്നെ സ്പെൻഡ് ചെയ്തു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു മഹത്വം തിരിച്ചറിഞ്ഞാണ് അദ്ദേഹം തിരിച്ചു വന്ന ഇതുപോലെയുള്ള പദവികളും അല്ലെ അംഗീകാരങ്ങളും ഒക്കെ അദ്ദേഹത്തിനെ തേടി വന്നത്. അപ്പോൾ ഇന്ന് നെൽസൺ മണ്ടേലയെ നമ്മൾ ഈ ഒരു ദിവസത്തിൽ നമ്മൾ ആ അദ്ദേഹത്തിനെ ഓർമ്മിക്കുന്നു അല്ലേ? അപ്പോൾ അദ്ദേഹത്തിനെ ആദരിക്കുന്നു, അദ്ദേഹം ഈ ലോകത്തിന് നൽകിയ കോൺട്രിബ്യൂഷൻസിനെയൊക്കെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്.
1: 2013 December 5 ശ്വാസകോശ അനുബാധയെ തുടർന്നാണ് അദ്ദേഹം അന്തരിച്ചത്.
0: അതുപോലെ തന്നെ ഇന്നത്തെ ഒരു വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് വേൾഡ് ലിസണിങ് ഡേ ആണ് അല്ലേ? അപ്പം നമ്മൾ ഈ ലിസൺ ചെയ്യുക എന്ന് പറയുന്നത് പാർവതി അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല
1: അല്ലേ?
0: നമ്മളൊരാളിനോട് സംസാരിക്കുമ്പോൾ പലപ്പോഴും നമ്മളൊരു നല്ലൊരു ലിസണർ ആകുന്നതിന് പകരം നമുക്ക് പറയാനുള്ളത് അവർ പറയുന്നതിൻ്റെ ഇടയ്ക്ക് കയറി പറയുക എന്നുള്ളതാണ് നമ്മളുടെ പലപ്പോഴും നമ്മളുടെ ഒരു രീതി എന്ന് പറയുന്നത് അല്ലേ? ചിലപ്പോൾ ഒരാൾ നമ്മളോട് പറയുന്നൊരു കാര്യം നമ്മളെ ചിലപ്പോൾ ഇച്ചിരി ബോറടിപ്പിക്കുന്നതായിരിക്കാം, എന്നാൽ പോലും നമ്മളൊരു നല്ല ലിസണർ ആവുക എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ക്വാളിറ്റിയുടെ ഭാഗമാണ്. അപ്പം നമ്മൾ ശ്രദ്ധയോടെ കേൾക്കുന്നതിൻ്റെ ഒരു പ്രാധാന്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് ജൂലൈ 18 വേൾഡ്

0: ലിസണിങ് ഡേ അല്ലെ. അതുപോലെ പ്രകൃതിയുടെ ശബ്ദങ്ങളും അതുപോലെ തന്നെ മനുഷ്യരുടെ അനുഭവങ്ങളും മനസ്സിലാക്കാൻ കേൾവിയുടെ ഒരു മൂല്യം ഉയർത്തി കാണിക്കുക എന്നുള്ളതാണ് ഈ ഒരു ദിവസത്തിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മൾ സംസാരിക്കുന്നതിനേക്കാൾ കേൾക്കാൻ പഠിക്കുമ്പോഴാണ് ബന്ധങ്ങൾ നമുക്ക് കൂടുതൽ മനോഹരമാകുന്നത് അല്ലെ. അപ്പൊ ആ ഒരു പ്രത്യേകത നമ്മൾ നല്ല ഗുഡ് ലിസണേഴ്സ് ആവാനായിട്ട് നമ്മൾ എല്ലാവരും ശ്രമിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ആരും അങ്ങനെയല്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലെ, ഞാൻ ഉൾപ്പെടെ. കാരണം നമുക്ക് പലപ്പോഴും ഇങ്ങനെ കുറെ നേരം കേട്ടുകൊണ്ടിരിക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളവരാണ്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ നല്ല ലിസണേഴ്സ്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ പലപ്പോഴും നമുക്കറിയാം, നമ്മൾ നന്നായിട്ട് ലിസൺ ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ. നമ്മൾ ചിലപ്പോൾ തെറ്റായിട്ട് പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് നല്ല മെസ്സേജസ് കിട്ടാറുണ്ട്. അപ്പം ആ ഒരു നല്ലൊരു ലിസണിങ് ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ ഒരു കൾച്ചറിൻ്റെ ഒരു ഭാഗമാണ്, ഒരു വ്യക്തിയുടെ അല്ലെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം അങ്ങനെ ഉള്ളൊരു ദിവസവും കൂടിയാണ്. അപ്പം എല്ലാവരും നല്ല ലിസണേഴ്സ് ആവാനും കൂടി ശ്രമിക്കുക എന്നാണ് നമുക്ക് ഇന്നത്തെ ദിവസം നമ്മുടെ ശ്രോതാക്കളുമായിട്ട് ഷെയർ ചെയ്യാനുള്ള മറ്റൊരു കാര്യം അല്ലേ.
1: അതേപോലെ ടീച്ചർ, ഈ ദിനം വേൾഡ് ലിസണിംഗ് പ്രോജക്റ്റിന്റെ നേതൃത്വത്തിലാണ് ആചരിക്കുന്നത്. ശബ്ദ കലാകാരനും സംഗീത സംവിധായകനുമായ ആർ മറൈ ഷാഫറിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് ജൂലൈ 18 ആണ് ഈ ദിവസം തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ ആരും ഒരു നല്ല ലിസണേഴ്സ് അല്ല എന്ന്. ഐ മീൻ ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത്, ഞാൻ നല്ലൊരു ലിസണർ അല്ല, എനിക്ക് അടങ്ങിയിരുന്ന ഒരു കാര്യം അങ്ങ് കേൾക്കാൻ പറ്റത്തില്ല, ഞാൻ വേറെ കാര്യങ്ങളിലേക്ക് ഒന്നെങ്കിൽ ചിന്തിക്കും അല്ലെങ്കിൽ ഞാൻ ഇടീറ്റ് പോകും, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ കൂടുതലും ചെയ്യാറ്. പക്ഷെ ഏറ്റവും നല്ല മനുഷ്യൻ എന്ന് പറയുന്നത് നല്ലൊരു ലിസണർ ആയിരിക്കും. ഏറ്റവും നല്ലൊരു വ്യക്തി എപ്പോഴും നല്ലൊരു ലിസണർ ആയിരിക്കും. ക്ഷമയോടെ കാര്യങ്ങൾ കേൾക്കുക എന്ന് പറയുന്നത് ഒരാളുടെ ലൈഫിലെ ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ്. അയാൾ എന്താണ് പറയുന്നതെന്ന് നമ്മൾ അടങ്ങിയിരുന്ന് കേൾക്കുക, എന്താണ് അയാളുടെ ഫീൽ പോകുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ പ്രകൃതിയുടെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ പുറത്ത് എന്തൊക്കെ സൗണ്ടുകൾ ഉണ്ടെന്ന് പോലും നമ്മൾ ചിന്തിക്കുന്നില്ല, നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോകുന്നു. എവിടെയെങ്കിലും ഒരു സമാധാനപരമായി നമ്മളൊന്ന് ഇരുന്നാലല്ലേ ഇവിടെ ഇങ്ങനെയൊക്കെ സൗണ്ട് ഉണ്ട് എന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ലിസണേഴ്സ് ഡേയിൽ എല്ലാവരും സമാധാനമായി നിങ്ങൾ മറ്റുള്ളവരെ കേൾക്കാനും അതേപോലെ ഈ പ്രകൃതിയെ ഒന്ന് കേൾക്കാനൊക്കെ ആയിട്ട് റെഡി ആയിട്ടിരിക്കുക. ടീച്ചർ, നമുക്കൊരു ബ്രേക്കിലേക്ക് പോകേണ്ട സമയമായിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്കൊരു ബ്രേക്കിലേക്ക് പോകാം. നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ ഏറ്റവും പുതിയ സ്റ്റോക്ക് എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം.
1: എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം കുസൃതി ചോദ്യത്തിൻ്റെ ആൻസറും ഒക്കെ ആയിട്ട് ഇന്ന് ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഇന്ന് ഞങ്ങളെ, ഞാൻ പാർവതി പ്രസാദ്, എൻ്റെ ഒപ്പം പ്രീത ടീച്ചറാണ്. ഹലോ പ്രീത ടീച്ചർ, ഇവിടെ ഉണ്ടോ?
5: ആ അതെ അതെ, ഇവിടെ ഉണ്ട്. എവിടെ പോകാനാണ്? നമ്മൾ ലൈവ് പ്രോഗ്രാമിൽ ഇരിക്കുകയല്ലേ അല്ലേ? അപ്പോൾ നമുക്ക് ഒരുപാട് മെസ്സേജസ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മെസ്സേജസ് ഒക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വായിക്കുകയാണ്. വളരെ രസകരമായിട്ടുള്ള ഉത്തരങ്ങളൊക്കെയാണ് നമ്മളുടെ ആൾക്കാരിങ്ങനെ കണ്ടുപിടിച്ച് ഇങ്ങനെ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ബാബുരാജൻ സാർ മെസ്സേജ് അയച്ചിരിക്കുന്നു. അസുര ചക്രവർത്തിയായ അരോഗ ദൃഢഗാത്രനായ മഹാബലി ചക്രവർത്തിയെ കോമാളിയായി ആണ് ആളുകൾ പലപ്പോഴും ചിത്രീകരിക്കുന്നത്. തുണിക്കടയുടെ മുമ്പിലും മറ്റും നിർത്തി അവഹേളിക്കുന്നു. മഹാകഷ്ടമാണ് ബാബുരാജൻ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അതുപോലെ അദ്ദേഹം ഒരു ഗാനം ചോദിച്ചിട്ടുണ്ട്. സഹയാത്രികയ്ക്ക് സ്നേഹപൂർവം എന്ന പടത്തിലെ ഒലീവ് തളിരിട്ടോ എന്ന ഗാനം ഒന്ന് പ്ലേ ചെയ്യണേ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഇന്നത്തെ ദിവസം സാറിന് ആ ഒരു പാട്ട് നമ്മൾ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ മഹാബലിയുടെ കാര്യം പറഞ്ഞ സത്യമാണല്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു ഒരു ഈ പറഞ്ഞതുപോലെ ഒരു ഇച്ചിരി ഇതുപോലെ കടയുടെ മുമ്പിലും ഒക്കെ ഒരു കട്ടൗട്ടും ഒക്കെ വെച്ച്, അപ്പോൾ അങ്ങനെ നമ്മൾ വെക്കേണ്ടുള്ള ഒരു വ്യക്തിയല്ല. നമ്മൾ വളരെയധികം ബഹുമാനിക്കുകയും അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നല്ല കാലത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മളെല്ലാവരും കാണം വിറ്റും ഓണം ഉണ്ണണം എന്നൊക്കെ പറഞ്ഞ് നമ്മളെല്ലാവരും വളരെയധികം ആഘോഷത്തോടു കൂടി അല്ലേ, ആ ഒരു കഥയെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഓണം ആഘോഷിക്കുന്നത് തന്നെ. അപ്പം നമ്മളെ ഒരു നല്ല കാലത്തിൻ്റെ ഒരു നമ്മളെല്ലാവരും സമ്പൽ സമൃദ്ധമായിട്ട് എല്ലാവരും ഒന്നുപോലെ സമൃദ്ധമായിട്ട് ജീവിച്ച ഒരു കാലത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നമ്മൾ മഹാബലി ചക്രവർത്തിയെ ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അതുപോലുള്ളൊരു സ്ഥാനമാണ് നമ്മൾ കൊടുക്കേണ്ടുള്ളത്. അപ്പം ബാബുരാജൻ സാറ് പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്.

0: തീർച്ചയായിട്ടും നമുക്ക് അദ്ദേഹത്തിന് അതുപോലെയുള്ള ഒരു സ്ഥാനം ഈ വർഷം മുതൽ നമ്മൾ കൊടുക്കാൻ തുടങ്ങണം. അതിന് ഒരു മാറ്റി പിടിക്കണം അല്ലേ?
1: അതെ, തീർച്ചയായും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേരളം എന്ന് കേൾക്കുമ്പോൾ ആദ്യം അതിപ്പോൾ പുറത്ത ഒരാളാണെങ്കിലും അകത്തൊരാളാ വേറെ നമ്മളെ അറിയാത്ത ഒരു നാട്ടിലെ ഒരു വ്യക്തിയാണെങ്കിൽ ആദ്യം പറയുന്നത് ഓണം ഓണം എന്നായിരിക്കും. കാരണം നമ്മളുടെ ഒരു കഥയെന്ന് പറയുന്നത് തന്നെ ഓണം ബേസ് ചെയ്താണ് തുടങ്ങുന്നത്. അത് മഹാബലി തമ്പുരാനിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. അപ്പം അദ്ദേഹത്തെ ഒരു കോമാളി രൂപമാക്കി കട

0: ധാന്യവും ആ ഒരു ബഹുമാനവും ആദരവും ഒക്കെ ഈ വർഷം കൊടുക്കണം എന്ന് നമ്മളെല്ലാവരും റിക്വസ്റ്റ് ചെയ്യണം. അപ്പം അങ്ങനെ മാറ്റങ്ങളൊക്കെ ഉണ്ടാവട്ടെ അല്ലേ. അപ്പം നമ്മുടെ റഷീദ കുരീപ്പുഴയിൽ നിന്ന് നമുക്കൊരു മെസ്സേജ് അയച്ചിരിക്കുന്നു. ഉത്തരം ആന വലുതായത് കൊണ്ടാണെന്നാണ് ഉത്തരം അയച്ചിരിക്കുന്നത്. അപ്പോൾ അതെന്താണ് നമുക്ക് മനസ്സിലായില്ല. എന്തായാലും നമ്മുടെ ഉത്തരം അതല്ല. ഉത്തരം ഒന്നും കൂടി ഒന്ന് ആലോചിച്ചാൽ കിട്ടുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ആന വലുതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉറുമ്പിനെ കണ്ടുപിടിച്ചു എന്നായിരിക്കും ചിലപ്പോൾ റഷീദ ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി ഒരു ഇച്ചിരി സമയം കൂടി ഉണ്ട് നമുക്ക് ആൻസർ അയക്കാനായിട്ട്. വേണമെങ്കിൽ ഒന്നും കൂടി ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം അതുപോലെ തന്നെ നമുക്ക് എന്താണ് സരസ്വതി അമ്മ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഈ ഒരു നമ്മുടെ കറക്റ്റായിട്ടുള്ള ഉത്തരമൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് ഇന്ന് കുറേ പേരിൽ നിന്ന് നമുക്ക് കറക്റ്റായിട്ടുള്ള ഉത്തരമൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഈ കുസൃതി ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ ശ്രോതാക്കൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് അല്ലേ. രസകരമായിട്ടുള്ള ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുക, എന്നിട്ട് ട്രൈ ചെയ്ത് നമുക്കിങ്ങനെ മെസ്സേജൊക്കെ അയക്കുക എന്നുള്ളത് ഒന്ന് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പം ഇന്നിപ്പോൾ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുകയാണ് അല്ലേ. നമുക്ക് നമ്മളുടെ കുസൃതി ചോദ്യത്തിനോട് പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്ത് നമുക്കിങ്ങനെ രസകരമായിട്ടുള്ള ആൻസേഴ്സൊക്കെ അയച്ചു തന്നുകൊണ്ടിരിക്കുന്നതിന്.
1: ഇപ്പം നമ്മൾ കുസൃതി ചോദ്യത്തെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിലും ടീച്ചർ അവർ നമ്മളെ ഇപ്പോൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് കുസൃതി ചോദ്യമൊക്കെ ആയിട്ട് വരാറുണ്ട്. കാരണം രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒരു ഒരു എനർജിയാണ് ഒരു കുസൃതി ചോദ്യം എല്ലാവർക്കും പറയുക. ആ പറയുന്നത് നമ്മൾ ഉത്തരം കണ്ടുപിടിക്കാൻ ഇങ്ങനെ തപ്പിപ്പരുതുക അല്ലേ. ടീച്ചർ വന്ന് ആദ്യം ഞങ്ങളോടൊക്കെ ആയിരിക്കും ഈ കുസൃതി ചോദ്യം ചോദിക്കുന്നത്. ഞങ്ങളോട് ആൻസർ പറയാറില്ല, ഞങ്ങളിരുന്ന് തപ്പും ടീച്ചറിൻ്റെ ചോദ്യം എന്താണ് അതിൻ്റെ ഉത്തരം എന്താണെന്ന് തപ്പും. അതേ ടാസ്ക് തന്നെയാണ് നമ്മൾ എല്ലാവർക്കും തരുന്നത്. അപ്പോൾ ടീച്ചർ ഇതുവരെ ഉത്തരം ഞങ്ങൾക്ക് ഇതുവരെയും തന്നില്ല. സമയമായോ ടീച്ചർ ഉത്തരം തരാനുള്ള?
0: അതെ അതെ, ഉത്തരത്തിൻ്റെ സമയമൊക്കെ ആയി വരുന്ന എനിക്ക് തോന്നുന്നു. നമുക്ക് ഒരു ഇച്ചിരി നേരം കൂടി വെയിറ്റ് ചെയ്യാൻ, ചിലപ്പോൾ ആരെങ്കിലും ഒരു അല്ലെ 11:20 നമ്മളിപ്പോൾ നിൽക്കുന്നത്, നമുക്കിനി ഒരു 10 മിനിറ്റ് സമയം കൂടി ഉണ്ട്. ആരെങ്കിലും ഇനി നമുക്ക് ലാസ്റ്റ് മിനിറ്റിൽ പെട്ടെന്ന് ഉത്തരം കണ്ടെത്തി അയക്കുന്നവരുണ്ടോ എന്നുള്ള കാര്യവും കൂടി നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടും ഉത്തരത്തിന് വേണ്ടിയിട്ട് തന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരുപാട് വിശേഷങ്ങളൊക്കെയാണ് നമ്മളുടെ ശ്രോതാക്കളുമായിട്ട് നമ്മളിങ്ങനെ ഷെയർ ചെയ്തത്. അപ്പം ഫുട്ബോളിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ പറയാൻ വിട്ടുപോയി. അപ്പം ലോകകപ്പിൻ്റെ 3rd ആരാണ്? ഇപ്പോൾ 1-2 സ്ഥാനങ്ങൾ ഫൈനൽ കഴിയുമ്പോൾ തീരുമാനിക്കും. അപ്പം 3rd വേണ്ടിയിട്ടുള്ള മത്സരം ഞായറാഴ്ച പുലർച്ചെ 2:30 ഫ്രാൻസും ഇംഗ്ലണ്ടും തമ്മിലാണ് മത്സരം. അപ്പം അന്ന് നമുക്ക് കണ്ടുപിടിക്കാം ആരാണ് 3rd എത്തിയിരിക്കുന്നതെന്ന് അല്ലേ. അപ്പോൾ ഈ ഒരു ഫുട്ബോളിൻ്റെ കാര്യം പറയുമ്പോൾ എത്രയോ വർഷങ്ങൾ കൊണ്ടുള്ള പിന്നെ എന്താണ് തയ്യാറെടുപ്പുകളാണ് ഇതിൻ്റെ പുറകിൽ നടക്കുന്നത് അല്ലേ. നമ്മളീ പറഞ്ഞതുപോലെ നമ്മളിരുന്ന് പലപ്പോഴും ഒരു ഗാലറിയിലിരുന്ന് നടത്തുന്ന കമൻറ്റുകളും അവരെന്താ അങ്ങനെ അല്ലെ, അവരെന്താ ഇങ്ങനെ, ഇയാൾക്ക് ഇതുവഴി ഓടിക്കൂടായിരുന്നു, അയാൾക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടി വന്നുകൂടായിരുന്നു എന്നൊക്കെ നമ്മളിങ്ങനെ കമൻറ്റുകൾ പറയാറുണ്ട്. പക്ഷേ ആ ഒരു കളിയിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ മാത്രമാണ് എന്തുമാത്രം പ്രയാസമുള്ള കാര്യമാണ്, എന്തുമാത്രം ഡെഡിക്കേഷൻ ഉള്ളൊരു കാര്യമാണ് അവിടെ ചെയ്യേണ്ടതെന്ന് ഉള്ള കാര്യം നമ്മൾ പലപ്പോഴും തിരിച്ചറിയുന്നത് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഇതിൽ നമ്മുടെ ആ ഒരു ഫൈനൽ ഈ ഫിഫ വേൾഡ് കപ്പിന് ക്വാളിഫൈ ചെയ്ത് വന്ന എല്ലാ ടീമുകളും ശരിക്കും പറഞ്ഞാൽ വിജയികൾ തന്നെയാണ് അല്ലേ. അപ്പം അത്രയും മത്സരങ്ങൾക്ക് ശേഷം അവർ ഈ ഒരു ഫിഫ വേൾഡ് കപ്പ് പോലെയുള്ള ഇത്രയും ലോകം ഇങ്ങനെ ആഘോഷം ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളിങ്ങനെ കാത്തിരിക്കുന്ന ഇതുപോലെ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ ക്വാളിഫൈ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ അവർ വിജയിച്ചതിന് തുല്യമായിട്ടാണ് അല്ലേ. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് നമുക്കൊരു ടീമിനെ ഇതുവരെയും പങ്കെടുപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. വളരെ ചെറിയ രാജ്യങ്ങൾ പോലും ഇപ്രാവശ്യം വന്ന് നന്നായിട്ട് പെർഫോം ചെയ്തിട്ട് പോയിട്ടുണ്ട്.
1: അതെ.
0: അപ്പം ഇത്രയും കോടിക്കണക്കിന് ജനങ്ങളുള്ള ഇതെല്ലാം കാര്യങ്ങളിലെ വളരെ മികച്ച എന്താണ് നിലവാരം പുലർത്തുന്ന അല്ലെങ്കിൽ നമ്മളെ നല്ല പ്ലെയേഴ്സിനെയൊക്കെ സംഭാവന ചെയ്തിട്ടുള്ള ഇന്ത്യക്ക് ഈ ഫുട്ബോളിൽ എന്തുകൊണ്ടാണ് ഇതുവരെയും നമുക്കൊരു നമ്മളുടെ ഒരു ടീമിനെ ഇതുപോലെ ഒരു വേൾഡ് കപ്പിലേക്കൊന്ന് വിടാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കേണ്ട ഒരു സമയമാണ് അല്ലേ. നമ്മൾ മറ്റുള്ള രാജ്യക്കാർക്ക് വേണ്ടിയിട്ട് ജയ് വിളിക്കുകയും അല്ലേ അവർക്ക് വേണ്ടി ആർപ്പ് വിളികൾ നടത്തുകയും അവരുടെ ജേഴ്സി അണിഞ്ഞ് നടക്കുകയും ഒക്കെ ചെയ്യുന്നതിന് പകരം നമ്മൾ ഇന്ത്യക്കാര് ഇനി എന്നാണ് അല്ലെ നമ്മുടെ രാജ്യത്തെ കളിക്കാർക്ക് വേണ്ടിയിട്ട് ഇന്ത്യയുടെ ഒരു ജേഴ്സി അണിഞ്ഞ് ഈ കളി കാണാനിരിക്കുന്നത് എന്ന് ഞാനിങ്ങനെ പലപ്പോഴും ആലോചിക്കാറുണ്ട് അല്ലെ. പാർവതി ആലോചിച്ചിട്ടില്ല?
1: തീർച്ചയായിട്ടും ഉണ്ട്. കാരണം കൂടുതലും നമ്മളുടെ നാട്ടിലെ ഏറ്റവും എനിക്ക് തോന്നുന്നു ക്രിക്കറ്റിനേക്കാൾ കൂടുതൽ പ്രിയമുള്ളത് മിക്കവർക്കും ഫുട്ബോളിനോടാണ്. എത്രയ്ക്ക് പ്രിയമുള്ളവരും പ്രാക്ടീസ് ചെയ്യുന്നവരും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ശരിയായ രീതിയിൽ എത്തിപ്പെടാനായിട്ട് ആർക്കും ഇതുവരെ സാധിച്ചിട്ടില്ല. ക്രിക്കറ്റ് കളിക്കാനൊക്കെ പോ കുട്ടികളെ പരിശീലനത്തിനൊക്കെ അയക്കുമ്പോൾ ആ ക്രിക്കറ്റ് ആണല്ലോ എന്നുള്ളൊരിതുണ്ട്. പക്ഷേ ഫുട്ബോളിന് അയക്കുമ്പോൾ ഓ എവിടം വരെ എത്താനാ, നമുക്ക് സ്വന്തമായിട്ടൊരു ടീം പോലും ഇല്ലല്ലോ

0: എന്നാണ് മിക്ക പേരൻസ് ആണെങ്കിലും അല്ലെങ്കിൽ അവരെ ഇഷ്ടമുള്ള പരിശീലിപ്പിക്കുന്നവരാണെങ്കിലും മിക്കവർക്കും അത് എപ്പോഴും ഒരു നിരാശ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ആഗ്രഹമില്ലാത്ത ആരുണ്ടല്ലേ, നമ്മുടെ ഇന്ത്യ അതിനു വേണ്ടി ഇറങ്ങണം, അത് കാണണം എന്ന് നമുക്ക് നല്ല ആഗ്രഹമുണ്ട്. നമ്മുടെ ഒരു പൊൻതൂവൽ അവിടെ വേണം എന്ന് നമ്മൾ നന്നായി ആഗ്രഹിക്കുന്നുണ്ട്. നമുക്കിപ്പം നമ്മളിൽ നിന്ന് ഒരാളൊക്കെ അവിടെ എത്തിപ്പെട്ടിട്ടുണ്ട്, പക്ഷെ നമ്മുടെ ടീം ഇതുവരെ എത്തിപ്പെടാനായിട്ട് നമുക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. ഇത്രയും പെട്ടെന്ന് സാധിക്കട്ടെ എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്.
1: ഇനിയും അടുത്ത ഫിഫ വേൾഡ് കപ്പിന് നമ്മുടെ ഇന്ത്യൻ ടീമിനും അങ്ങനെ ഒരു അവസരം കിട്ടട്ടെ, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അല്ലേ അതിനുള്ള ഒരു അവസരം നമ്മുടെ ഇന്ത്യക്കാർക്കും, ഇത്രയും ജനങ്ങളുള്ള ഒരു രാജ്യത്ത്, ഇത്രയും കഴിവുള്ള ജനങ്ങളുള്ള ഒരു രാജ്യത്ത് നിന്നും ഒരു ടീമിനെ നമുക്ക് അയക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് എൻ്റെ ഒരു എന്താണ് അതിൻ്റെ ഒരു തകരാറ്, അല്ലെങ്കിൽ എവിടെയാണ് നമുക്ക് പാളിപ്പോയത് എന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു.
0: അതിന് നമുക്ക് എല്ലാവർക്കും ഒരു ആൻസർ തരികയും വേണം അല്ലേ, കാരണം നമുക്കൊന്നും അറിയില്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം മാത്രമാണ് എപ്പോഴും ഇങ്ങനെ നിൽക്കുന്നത്. എന്തായിരിക്കും റീസൺ എന്ന് നമ്മളോട് ആരും പറയുന്നില്ല.
1: മികച്ച കളിക്കാരൊക്കെ നമുക്ക് ഇന്ത്യയിലുണ്ട്, ഫുട്ബോൾ പ്ലെയേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പം എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഫിഫ പോലെ ഒരു ഇന്റർനാഷണൽ ഒരു ഗെയിമിലേക്ക് പോകാനായിട്ട് നമുക്കിതുവരെ സാധിക്കാത്തത് എന്ന്. അപ്പോൾ നമ്മൾ ആ ഒരു ഒരു സ്വപ്നത്തിലാണ് അല്ലേ, നമുക്കിപ്പോൾ അർജന്റീനയ്ക്ക് വേണ്ടി ജയ് വിളിക്കുന്ന നമ്മൾ എന്നാണ് നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി അല്ലേ ആർപ്പുവിളികളുമായിട്ട് ഇങ്ങനെ സ്റ്റേഡിയത്തിൽ ഇരുന്ന് കളി കാണുന്നതും, അല്ലെങ്കിൽ നമ്മളെ വീടുകളിലിരുന്ന് നമ്മളിങ്ങനെ കളി കാണാനും ഒക്കെ നമുക്ക് സാധിക്കുമോ എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു പ്രതീക്ഷയിലാണ്. തീർച്ചയായിട്ടും നമുക്ക് എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കാം അല്ലേ.
0: തീർച്ചയായിട്ടും ടീച്ചർ, ഏത് രാജ്യമാണോ ജയിക്കുന്നത് ആ രാജ്യത്തിന്റെ പേര് അതിന്റെ താഴെ കുത്തിവെക്കാറുണ്ട് ഈ വേൾഡ് കപ്പില്. നമ്മുടെ ഇന്ത്യയുടെ പേര് ഒന്നും ഇതുവരെ അതിൽ വന്നിട്ടില്ല. അപ്പൊ ഇത്രയും പെട്ടെന്ന് നമുക്കും അങ്ങനെ വരണം, ആ നമ്മുടെ ഇന്ത്യയുടെ പേര് ആ ഇതിൽ കുത്തിവെക്കണം എന്ന് അതിയായ ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്.
1: പാർവതിയുടെ ഒരു അതിമോഹമാണ് എന്ന് ഞാൻ പറയൂ. എനിക്ക് എന്റെ ആഗ്രഹം എന്ന് പറയുന്നത് നമുക്ക് അവിടെ ഒരു ക്വാളിഫൈ ചെയ്ത് അവിടെ നിന്ന് കളിക്കാനായിട്ട് ഇറങ്ങണം എന്നുള്ളതാണ്. നമ്മള് ജയിക്കുന്ന അതിനെ പറ്റി ഞാനിപ്പോ ചിന്തിക്കുന്നില്ല, കാരണം നമ്മുടെ ഒരു അതിമോഹമാണ് പറയുന്നത്. നമ്മളെ മോഹൻലാൽ പറഞ്ഞതുപോലെ അതിമോഹമായി പോകും.
0: നമ്മളെ പണ്ട് പറയുന്ന പോലെ ഒരു അങ്ങ് കുന്നോളം ആഗ്രഹിച്ചാലല്ലേ ഒരു കുഞ്ഞിക്കുരുവോളം പോലും കിട്ടുന്നു.
1: ആഗ്രഹിച്ചു അപ്പം നമുക്കൊന്ന് ക്വാളിഫൈ ചെയ്ത് അങ്ങോട്ട് പോകാനെങ്കിലും ഉള്ളൊരു അവസരം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അതുപോലെ നമുക്കിന്ന് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി വരുന്നുണ്ട്. അപ്പം അതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ ഓപ്പറേഷൻ തൂഫാൻ, നമുക്ക് എല്ലാവർക്കും അറിയാം മയക്കുമരുന്ന് അല്ലെ, മദ്യവും മയക്കുമരുന്നിനും എതിരായിട്ടുള്ള ഗവൺമെന്റിന്റെ ഒരു പ്രോജക്റ്റ് ആണ്. അതിന് പിന്തുണയുമായിട്ട് ജ്വാല എന്ന് പറയുന്നൊരു പാട്ട് ഇന്ന് പുറത്തിറങ്ങുന്നുണ്ട്. അപ്പം അരുതേ അരുതേ ബാല്യമേ, അരുതേ നീ കൗമാരമേ, മലയാളികൾക്ക് പ്രിയപ്പെട്ട 20 ഗായകർ ലഹരിക്കെതിരെ ഒരേ സ്വരത്തിലാണ് ഈ ഒരു പാട്ട് പാടുന്നത്. ചലച്ചിത്ര ഗാനരചയിതാവായിട്ടുള്ള വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികൾക്ക് രാജേഷ് ബാബു ശൂരനാടാണ് ഈണമൊരുക്കിയിരിക്കുന്നത്. ആഭ്യന്തര വകുപ്പിൻ്റെ ഓപ്പറേഷൻ തൂഫാന് പിന്തുണയുമായിട്ടാണ് ജ്വാല എന്ന പാട്ട് ഇന്ന് പുറത്തിറങ്ങുന്നത്. അപ്പം ഗായകരായിട്ടുള്ള രമേശ് നാരായണൻ, സുജാത മോഹൻ, ഉണ്ണികൃഷ്ണൻ, ഹരിചരൺ, നരേഷ് അയ്യർ, മധു ബാലകൃഷ്ണൻ, സിതാര കൃഷ്ണകുമാർ, മൃദുല വാര്യർ, രഞ്ജിനി ജോസ്, പി കെ സുനിൽ കുമാർ, നിത്യ മാമൻ, മധുശ്രീ, അതുപോലെ അൻവർ സാദത്ത്, നജീം അർഷാദ്, അനൂപ് ശങ്കർ, അപർണ രാജീവ്, എം എസ് ദേവനന്ദ, ഋതുരാജ്, അമൃത വർഷിണി, കൃഷ്ണദിയ, അജിത് എന്നിവരാണ് പാടിയിരിക്കുന്നത്. അപ്പം പ്രധാനപ്പെട്ട നമ്മൾ അറിയപ്പെടുന്ന എല്ലാ ഗായകരും ഏകദേശം അതിനകത്ത് വന്നിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പിന് വേണ്ടിയിട്ട് വോക്സ് മീഡിയ തയ്യാറാക്കിയ ഗാനം ഇന്ന് മന്ത്രി, നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തല ഇന്ന് പ്രകാശനം ചെയ്യും അല്ലേ. അപ്പം അതൊക്കെ നല്ല രീതിയിൽ അങ്ങോട്ട് പോട്ടെ. ശരിക്കും പറഞ്ഞാൽ ഓപ്പറേഷൻ തൂഫാനിലൂടെ ഒരുപാട് പേരെ അല്ലേ ഇതുപോലെയുള്ള മയക്കുമരുന്നും അതുപോലെ തന്നെ മദ്യവും ഒക്കെ പിന്നെ എന്താണ് വിതരണം ചെയ്യുന്നവരെയും കച്ചവടം ചെയ്യുന്നവരെയും ഒരുപാട് പേരെ പിടിക്കാനായിട്ട് സാധിച്ചു.
0: നമ്മുടെ നാട്ടിൽ നിന്നല്ല, തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാടും നമ്മളോടൊപ്പം ഓപ്പറേഷൻ തൂഫാനിലേക്ക് ചേർന്ന് നമ്മൾ ഒരുമിച്ച് പോരാടാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെയാണ് ഇങ്ങനൊരു പാട്ടും കൂടെ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ കേരള ഗവൺമെന്റ് തരുന്നത്. അപ്പോൾ എല്ലാവർക്കും അത് ഉടൻ തന്നെ കേൾക്കാനായിട്ട് സാധിക്കട്ടെ.
1: അതെ അതെ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് പിന്നെ എന്താണ്, ബാബുരാജൻ സാറ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നു. പ്രീത ടീച്ചർ, ഞാനും ആഗ്രഹിക്കുന്നു ഇന്ത്യൻ ടീം ഫിഫ വേൾഡ് കപ്പ് മത്സരത്തിൽ പങ്കെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ഉണ്ണി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അമ്പലത്തിനടുത്ത് പോയപ്പോൾ ഉറുമ്പ് ആനയെ മുത്തേ എന്ന് വിളിച്ചു, ആന അറിയാതെ ഓ എന്ന് വിളി കേട്ടു. അപ്പോൾ അതുകൊണ്ടാണെന്നാണ്, ശരിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. വെരി സോറി, ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലേ. അപ്പോൾ അങ്ങനെ ഓരോരുത്തർ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് ഇപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ

0: പിന്നെ അതുപോലെ തന്നെ നമ്മുടെ
1: രസകരമായിട്ടാണ് ഓരോ കഥയും നമ്മൾ വായിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ കൊടുത്തപ്പോ ആ കഥ എങ്ങനെയൊക്കെ പോയി.
0: അപ്പോ ചിത്രാമ്മ മെസ്സേജ് അയച്ചിരിക്കുന്നു, ഗുഡ് മോർണിംഗ് കുട്ടികളെ, നെൽസൺ മണ്ടേലയെ കുറിച്ച് കേൾവിക്കാരന് നൽകിയത് താങ്ക്സ്. ഫുട്ബോൾ അതിലും ഗംഭീരം, പ്രോഗ്രാം മികവിലേക്ക് ചുരം എന്ന ചിത്രത്തിലെ താരാട്ടിൻ ചെറു ചെപ്പ് ഗാനം പ്ലേ ചെയ്യണേ എന്ന് ചോദിച്ചിട്ടുണ്ട് ചിത്രാമ്മ. തീർച്ചയായിട്ടും ചിത്രാമ്മയുടെ മെസ്സേജ് ഒന്നും ഒന്ന് വന്നില്ലല്ലോ എന്ന് നമ്മളിങ്ങനെ ആലോചിക്കുകയായിരുന്നു അല്ലേ. അപ്പം ടൈപ്പിംഗിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും കുഴപ്പമൊന്നുമില്ല, നമ്മളതൊക്കെ വായിച്ചെടുത്തോളാം അല്ലേ.
1: നമ്മളതൊക്കെ വായിച്ചെടുത്തിരിക്കും.
0: ആ അപ്പം കഴിയുന്നതും ടൈപ്പ് ചെയ്ത് അയക്കുന്നതാണ് ഞങ്ങൾക്ക് കൂടുതൽ എളുപ്പം. കാരണം നമ്മൾ ഈ ലൈവിൽ ഇരിക്കുമ്പോൾ നമുക്ക് വോയിസ് മെസ്സേജസ് നമുക്ക് പ്ലേ ചെയ്യാനായിട്ട് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് വരും. നമ്മൾ ഇടയ്ക്ക് ഒരു ബ്രേക്ക് സമയത്തൊക്കെ ആയിരിക്കും അത് പ്ലേ ചെയ്ത് കേൾക്കുന്നത്. അപ്പോൾ കഴിയുന്നതും ടൈപ്പ് ചെയ്ത് അയക്കുക, ചെറിയ മിസ്റ്റേക്സ് ഒക്കെ നമുക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കൊന്ന് പാർവതി, നമ്മുടെ 11:29 നമ്മുടെ ആൻസറൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ള സമയമായിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് കറക്റ്റ് ആൻസേഴ്സ് ഒരുപാട് പേര് അയച്ചിട്ടുണ്ട്. ബിനീഷ് അടിമാലി, സനോജ്, സേതു, രാജമുഖത്തിലെ ഒക്കെ നമുക്ക് കറക്റ്റ് ആൻസറൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ ആൻസർ വളരെ സിമ്പിളാണ്. ആന അമ്പലത്തിനകത്ത് കയറിയാണ് ഒളിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ അമ്പലത്തിലേക്ക് കയറുമ്പോൾ ആദ്യം ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെരുപ്പ് ഊരി പുറത്ത് വയ്ക്കുക എന്നുള്ളതാണ്. ചെരുപ്പിട്ടുകൊണ്ട് ആരും അമ്പലത്തിൽ കയറാറില്ല. അപ്പോൾ ഉറുമ്പും അത്രേ ചെയ്തിട്ടുള്ളൂ. അകത്തേക്ക് കയറിയപ്പോൾ ചെരുപ്പ് ഊരി ഒന്ന് പുറത്ത് വെച്ചു. അപ്പോൾ ആനയ്ക്കറിയാം, അവർ രണ്ടുപേരും ഭയങ്കര കൂട്ടുകാരാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആനയ്ക്കറിയാം ഉറുമ്പിൻ്റെ ചെരുപ്പ് കാണുമ്പോൾ നമുക്കറിയാമല്ലോ ഉറുമ്പിടുന്ന ചെരുപ്പ് എന്തായിരിക്കും. അപ്പോൾ അത് പുറത്ത് കണ്ടപ്പോൾ ആന അപ്പം തന്നെ മനസ്സിലാക്കി ഇവൻ അകത്തുണ്ട് എന്ന്. അങ്ങനെയാണ് ആന പെട്ടെന്ന് ഉറുമ്പ് അകത്തുണ്ടെന്ന് കണ്ടുപിടിച്ച് സാറ്റ് കളിയിൽ ജയിച്ചത്. അപ്പൊ ഇതാണ് നമ്മുടെ കഥ. അപ്പൊ ഇതാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്.
1: അപ്പൊ ടീച്ചറാണ്, ടീച്ചറിന്റെ മാത്രം ചോദ്യവും ഉത്തരവുമാണ്. അപ്പൊ ടീച്ചറിനെ എല്ലാവരും പ്രശംസിക്കുക.
0: അപ്പൊ അതെ, എനിക്ക് എന്തെങ്കിലുമൊക്കെ തരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് കൊണ്ടുവരുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. അപ്പൊ എന്തായാലും ടീച്ചർ എവിടെ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ ഒക്കെ കൊണ്ടുവരുന്നതെന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട്. അതൊക്കെ നമ്മളിങ്ങനെ ഓരോ ദിവസം
1: ചോദിക്കാറുണ്ട്. ടീച്ചർ പറയാം അതൊക്കെ ഉണ്ട് എന്നേ പറഞ്ഞിട്ടുള്ളൂ.
0: നമുക്ക് ഇങ്ങനെ ഓരോ സ്ഥലത്തു നിന്നൊക്കെ കിട്ടുന്നതാണ് അല്ലേ.
1: അതെ.
0: അപ്പോ ഇന്നത്തെ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരുപാട് പേര് മെസ്സേജൊക്കെ അയച്ച് നമ്മളുമായിട്ട് സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ നിന്നു. അപ്പോൾ അങ്ങനെ നിന്നവർക്കും അതുപോലെ നമ്മളെ കേട്ടുകൊണ്ടിരുന്നവർക്കും എല്ലാം ഒരുപാട് നന്ദി പറയുന്നു. അപ്പോൾ നമുക്ക് ലാസ്റ്റിലും നമുക്ക് എപ്പോഴും മെസ്സേജ് നമുക്ക് വന്നു. പ്രോ സനോജിൻ്റെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ടീച്ചർ പാർവതി, ഹരി, താങ്ക് യു, പ്രോഗ്രാം സൂപ്പർ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്.
1: താങ്ക് യു.
0: അപ്പോൾ സനോജ് എപ്പോഴും നമുക്ക് ഭയങ്കര എൻകറേജിങ് ആയിട്ട് കാര്യങ്ങളൊക്കെ തരുന്ന ഒരാളാണ്. താങ്ക് യു സനോജ്. അപ്പോൾ സനോജ് സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്ലേ. അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് മെസ്സേജസ് ഒക്കെ ഇങ്ങനെ അയക്കണം. പിന്നെ നമുക്ക് നമ്മുടെ എന്താണ് പിന്നെ നിങ്ങളുടെ മെസ്സേജസ് ആണ് നമ്മളുടെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മളൊരു ഒരു വെറുതെ ഒരു കേൾവിക്കാരനായിട്ട് മാത്രം ഇരിക്കാതെ നമുക്ക് മെസ്സേജസിലൂടെ നമ്മളുമായിട്ട് കണക്ട് ചെയ്ത് നിന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ പ്രോഗ്രാം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കൂ.
1: തീർച്ചയായും തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം നമ്മൾ രാവിലെ 10 മുതൽ 11 വരെ നിങ്ങൾക്കൊപ്പമാണ് നമ്മൾ. അപ്പോൾ ഈ നിങ്ങൾ ആവശ്യപ്പെടുന്ന പാട്ടുകളൊക്കെ പ്ലേ ചെയ്യാനായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പാട്ടൊക്കെ കിട്ടിയിട്ട് ആർക്കും ഇടാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ചോദിക്കാൻ പറ്റിയില്ല, പ്രോഗ്രാമിൻ്റെ ലാസ്റ്റ് സമയത്താണ് കയറിയത്, അങ്ങനെയൊക്കെ ഉള്ള വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് വൈകിട്ട് 4 മ്യൂസിക് ബീറ്റ്സ് ഉണ്ട്. ആൽബം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൽബ ഗാനങ്ങളുമായിട്ടൊക്കെ ആയിട്ട് മ്യൂസിക് ബീറ്റ്സ് ഇന്ന് 4 അപ്പോൾ എല്ലാവരും ട്യൂൺ ചെയ്തുകൊണ്ടേയിരിക്കും. വൈകിട്ട് 4 നിങ്ങൾ പറയുന്ന ആൽബം സോങ് ഒക്കെ ഇടാനായിട്ട് ഞാൻ റെഡി ആയിട്ട് വരികയാണ്. അപ്പോൾ എല്ലാവരും ചോദ്യങ്ങളൊക്കെ ആയിട്ട് പെട്ടെന്ന് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ടീച്ചർ 11:32 നമുക്ക് പോകാനുള്ള സമയമായി എന്ന് ഇങ്ങനെ പറയുന്നു, നമുക്ക് പോകണ്ടേ?
0: അതെ അതെ. അപ്പോൾ ഇന്നത്തെ ഇത്തിരി നേരം ഒത്തിരി കാര്യം നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്ത് നമുക്ക് മെസ്സേജൊക്കെ അയച്ച് നമ്മളെ കേട്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് നമ്മളെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ എപ്പോഴും എല്ലാവരും കൂടെ ഉണ്ടാകും എന്ന വിശ്വാസത്തോടെ ഇന്ന് നമ്മൾ ഗുഡ് ബൈ പറഞ്ഞു പോകുന്നു. ഞാൻ പ്രീത.
1: ഞാൻ പാർവതി. നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM.

ശൈത്യകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999 4880.

0: Kinder Hospitals, Rendanguti. Let's celebrate pregnancy with Kinder Hospitals.
1: അങ്കമാലി
2: വിനോദത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യൂ റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
2: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
1: ആണോ? അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
2: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.
1: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
2: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി BTech കോഴ്സുകളും ലഭ്യമാണ്.
1: കോഴ്സ് കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
2: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, അഡ്വാൻസ്ഡ് ലാബ്സ്, മോഡേൺ ക്യാമ്പസ്. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും MES ൽ ലഭ്യമാണ്.
1: അപ്പൊ എന്റെ അടുത്ത ചുവട് വൈപ്പ് MES ലേക്ക് തന്നെ.
3: AI പോലെ നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.
1: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
3: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം AI നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വർഷത്തെ വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചുവടുവെപ്പ്. കോൺടാക്ട് 9447607603 9400708900 9447560336.
1: MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st സമ്മാനം 25,000 രൂപ, 2nd സമ്മാനം 5,000 രൂപ, 3rd സമ്മാനം 3,000 രൂപ, 4th സമ്മാനം 2,000 രൂപ, 5th സമ്മാനം 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ

0: വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 8121212680.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഡോക്ടേഴ്സ് ചാറ്റ്. അവതരണം ഡോക്ടർ ശ്രീജ അനിൽ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത് കുട്ടികളിൽ ഉണ്ടാകുന്ന വൃക്കരോഗങ്ങളെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് നമ്മോട് സംസാരിക്കാൻ നമ്മോടൊപ്പം കൊല്ലം ട്രാവൻകൂർ മെഡിക്കൽ കോളേജ്, കൊട്ടിയം ഹോളിക്രോസ് ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിൽ കൺസൾട്ടന്റ് പീഡിയാട്രിക് നെഫ്രോളജിസ്റ്റായി സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർ മഞ്ജുഷ എ ആണുള്ളത്. ഡോക്ടർ, റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റിലേക്ക് സ്വാഗതം.
3: താങ്ക് യു.
2: ഡോക്ടർ, വൃക്കകളിൽ കുമ്മളകൾ പോലെ നീർക്കെട്ട് സിസ്റ്റ് ഉണ്ടാകാനുള്ള ഡോക്ടർ പറഞ്ഞില്ല, അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്?
3: ഇതും നമ്മളിപ്പം പ്രഗ്നൻസിയിൽ ഒരുപാട് കുഞ്ഞുങ്ങൾ ഇതുപോലെ സിസ്റ്റായിട്ട് കണ്ട് നമ്മൾ ഫോളോ അപ്പിന് വരാറുണ്ട്. അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് മൾട്ടി സിസ്റ്റിക് ഡിസ്പ്ലാസ്റ്റിക് കിഡ്നി. ഉണ്ടായി വരുന്ന സമയത്തുള്ള പ്രശ്നം കൊണ്ട് അവിടുത്തെ കോശങ്ങളിൽ ഡാമേജ് ഉണ്ടായി, അതിനൊക്കെ നോർമൽ കോശങ്ങൾക്ക് പകരം അതൊക്കെ ഫ്ലൂയിഡ് ഫിൽഡ് ഈ വെള്ളം നിറഞ്ഞ ബോളുകൾ പോലെ ഇരിക്കുന്ന കുമ്മളകൾ പോലെ ഇരിക്കും. അപ്പം മൾട്ടി സിസ്റ്റിക് ഡിസ്പ്ലാസ്റ്റിക് കിഡ്നി, അത് ശരിക്കും പറഞ്ഞാൽ അതൊരു ഫംഗ്ഷൻ കുറവുള്ള ഒരു കിഡ്നി ആയിരിക്കും. അത് യൂഷ്വലി ഒരു സൈഡിലെ അഫക്റ്റഡ് ആവുള്ളൂ, മറ്റേ സൈഡ് നോർമൽ കിഡ്നി ആയിരിക്കും മോസ്റ്റ് ഓഫ് ദ ടൈം, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളെ കാണുള്ളൂ. അപ്പൊ ഈ മൾട്ടിസിസ്റ്റിക് ഡിസ്പ്ലാസ്റ്റിക് കിഡ്നി നമ്മൾ ഫോളോ അപ്പിൽ പലപ്പോഴും അത് ചുരുങ്ങിപ്പോകും. അപ്പൊ അതായത് ഫംഗ്ഷനലി അവർ ശരിക്കും ലോങ് ടേമിൽ ഒരൊറ്റ കിഡ്നി ഉള്ള ആൾക്കാരായി മാറും. പക്ഷെ അതുകൊണ്ടും ഈ കിഡ്നി ചുരുങ്ങിപ്പോയി അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, കാരണം നമുക്ക് ഒരു കിഡ്നി ഉണ്ടല്ലോ, ആ കിഡ്നി ഹെൽത്തി ആയിട്ടിരുന്നാൽ മതി. ഇപ്പൊ മൾട്ടിസിസ്റ്റിക് ഡിസ്പ്ലാസ്റ്റിക് കിഡ്നിയാണ് ഈ കുമ്മളലുണ്ടാവുന്ന ഒരു കാരണം, ഏറ്റവും കോമൺ കാരണം. രണ്ടാമത്തത് സിസ്റ്റിക് ഡിസീസസ് ഓഫ് കിഡ്നി എന്ന് പറഞ്ഞ അതുണ്ട്, ജനറ്റിക്, ജനിതകപരമായി ചില മ്യൂട്ടേഷൻസ് വേരിയൻസ് കാരണം വൃക്കകളിൽ കുമ്മളകളിൽ വരുന്ന അസുഖങ്ങളുണ്ട്. അത് ഒരുപാടുണ്ട്. ചിലപ്പം വൃക്കകളെ മാത്രം ബാധിക്കുന്നതാവാം, ചിലപ്പം ഫുൾ ബോഡി പല പല ഓർഗൻസിനെ, ഹാർട്ടിനെ ബാധിക്കുന്നതാകാം, ബ്രെയിനിനെ ബാധിക്കുന്നതാകാം, ചിലപ്പം അതിന്റെ ഫസ്റ്റ് ലക്ഷണമായിരിക്കാം ഈ വൃക്കയിലുള്ള കുമ്മള. അപ്പം ഇത് ജനിതകപരമായ മാറ്റമാണെങ്കിൽ പോലും നമുക്ക് എല്ലാ ലക്ഷണങ്ങളും ജനിച്ച ഉടനെ കാണില്ല, ഈ ഒരു സിസ്റ്റ് കിഡ്നിയിലുള്ള സിസ്റ്റ് മാത്രമായിരിക്കാം നമുക്കുള്ള ലക്ഷണം. അപ്പം ബേസിക്കലി നമ്മളപ്പം നമ്മൾ ഓർക്കേണ്ട കാര്യം ഫോളോ അപ്പ് നമ്മൾ ചെയ്യണം, ആ സിസ്റ്റ് പുതിയ സിസ്റ്റുകൾ വരുന്നുണ്ടോ, ആ സിസ്റ്റ് വലുതാവുന്നുണ്ടോ, പിന്നെ ആ സിസ്റ്റിൽ എന്തെങ്കിലും അബ്നോർമൽ ചേഞ്ചസ്, ചിലപ്പം ചില കുഞ്ഞുങ്ങളുടെ ജന്മന ചില തരത്തിലുള്ള ക്യാൻസർസ് സിസ്റ്റുകളായിട്ട് പ്രസന്റ് ചെയ്യാം. അപ്പം അതിൻ്റെ ഫൈൻഡിങ്സ് വേറെയാണ്, ക്യാൻസർ സംബന്ധമായ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ആ സിസ്റ്റിൽ വരുന്നുണ്ടോ, അപ്പം അതും നമ്മൾ ഫോളോ അപ്പ് സ്കാൻസിലേ അറിയാൻ പറ്റുമോ. അപ്പം ഇത് നമ്മൾ പുതിയ പുതിയ കൂടുതൽ സിസ്റ്റുകൾ ഉണ്ടായി വരുന്നുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞ ഈ സിസ്റ്റിക് കിഡ്നി ഡിസീസ് ആയിരിക്കാം. അതിന് നമ്മൾ ചെയ്യേണ്ടത് ജനറ്റിക് ടെസ്റ്റുകൾ ആവശ്യമാണ്. ഇപ്പം നമുക്ക് ഒരുപാട് ജനറ്റിക് ടെസ്റ്റ് അവൈലബിൾ ആണ്. അപ്പം അതിൻ്റെ ഒരു ഈ സിസ്റ്റിക് കിഡ്നി ഡിസീസ് എന്ന് പറഞ്ഞൊരു പാനൽ ഉണ്ട്. അപ്പം ആ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇന്ന ഒരു മ്യൂട്ടേഷൻ ജനിതകപരമായ മാറ്റം കാരണമാണ് ഈ അസുഖം വരുന്നതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്താ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് അറിയാൻ പറ്റും വേറെന്തൊക്കെ കാര്യങ്ങൾ, വേറെന്തൊക്കെ പ്രശ്നങ്ങൾ ഈ കുട്ടിക്ക് ഭാവിയിൽ ഉണ്ടാകാം, വേറെ അവയവങ്ങളെ ബാധിക്കാൻ സാധ്യതയുണ്ടോ. അപ്പൊ ഇപ്പം സിസ്റ്റുകളുമായിട്ട് വരുന്ന കുഞ്ഞുങ്ങളെ പലപ്പോഴും നമ്മൾ ജനിറ്റി ടെസ്റ്റ് ഉപദേശിക്കാറുണ്ട്. പിന്നെ കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് നമ്മൾ നോക്കണം. പിന്നെ ഉള്ളത് ഈ കുഞ്ഞുങ്ങൾക്ക് ഹൈപ്പർ ടെൻഷൻ വരാം, അപ്പൊ അത് നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം.
2: ഈ സിസ്റ്റുകളുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ?
3: ലക്ഷണങ്ങളായിട്ട് നമ്മൾ ഈ സ്കാൻ ചെയ്യുമ്പോഴാണ് പലപ്പോഴും ഇത് കണ്ടുപിടിക്കുന്നത്. പക്ഷേ ചില കുഞ്ഞുങ്ങള് ബ്ലീഡിംഗ് ആയിട്ട് വരാം, സിസ്റ്റിൽ ബ്ലീഡിംഗ് ആയിട്ട് വയറുവേദനയും യൂറിനിൽ കൂടെ ബ്ലഡ് പോകുന്നതായിട്ടും കാണാം. ചില കുഞ്ഞുങ്ങളിൽ ഇൻഫെക്ഷൻ വരാം, ആ സിസ്റ്റിൽ ഇൻഫെക്ഷൻ വരാം. അപ്പോൾ അതൊക്കെയാണ് ഈ സിസ്റ്റായിട്ട് വരുന്ന കുഞ്ഞുങ്ങളിൽ നമ്മൾ സാധാരണ കാണുന്ന രോഗലക്ഷണങ്ങൾ.
2: ഈ വൃക്കകളിലെ സിസ്റ്റുകൾ നമ്മൾ എങ്ങനെയാണ് ചികിത്സിക്കുന്നത്?
3: എന്താണ് അസുഖം, എന്തുകൊണ്ടാണ് ആ സിസ്റ്റ് വന്നത് എന്നുള്ള അനുസരിച്ചായിരിക്കും ചികിത്സിക്കുന്നത്. ഇപ്പം മൾട്ടി സിസ്റ്റിക് ഡിസ്പ്ലാസ്റ്റിക് കിഡ്നി എന്ന് പറഞ്ഞ രോഗം ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു കിഡ്നിയെ മാത്രം ബാധിക്കുന്നത്, ആ കിഡ്നിയിൽ ഫംഗ്ഷൻ കാണത്തില്ല മിക്കവാറും, അത് ക്രമേണ ഇല്ലാണ്ടായി പോകും. അപ്പം അതിന് പ്രത്യേകിച്ച് ചികിത്സയുടെ ആവശ്യമില്ല, പണ്ടൊക്കെ അത് എടുത്ത് കളയായിരുന്നു, ഇപ്പം അങ്ങനെ എടുത്ത് കളയേണ്ട ആവശ്യമൊന്നുമില്ല, അത് തനിയെ ഇല്ലാതായി പോകും. പിന്നെ ഈ സിസ്റ്റിക് കിഡ്നി ഡിസീസ്, അതിലെ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് ഓട്ടോസോമൽ ഡോമിനന്റ് പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് എന്ന് പറഞ്ഞൊരു രോഗമുണ്ട്. അത് ഫാമിലിയിൽ ഒരുപാട് മെമ്പേഴ്സിലൊക്കെ വരാവുന്ന ഒരു രോഗമാണ്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളിൽ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നത് അവർക്ക് ബി പി വരുന്നുണ്ടോ, ഹൈപ്പർ ടെൻഷൻ ഉണ്ടോ, ഹൈപ്പർ ടെൻഷൻ ഉണ്ടെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ചികിത്സിക്കണം. പിന്നെ അവരുടെ യൂറിനിൽ കൂടെ പ്രോട്ടീൻ പോകുന്നുണ്ടോ, അപ്പം പ്രോട്ടീൻ പോകുന്നുണ്ടെങ്കിൽ

0: അതിനുള്ള മരുന്ന് കൊടുക്കണം. അപ്പൊ ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ ഇതുപോലെ ഇടയ്ക്ക് ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ ബ്ലീഡിംഗോ ഒക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് അതിന്റെ ചികിത്സ കൊടുക്കണം. അതാണ് മെയിൻ ആയിട്ടുള്ളത്. ഇവർക്ക് യൂഷ്വലി കുട്ടിക്കാലത്ത് കിഡ്നി ഫംഗ്ഷന് വലിയ പ്രശ്നങ്ങൾ വരാറില്ല. പിന്നെ ഉള്ളത് ഓട്ടോസോമൽ റെസസീവ് പോളിസിസ്റ്റിക് കിഡ്നി എന്ന് പറഞ്ഞ രോഗമുണ്ട്. ഇതുപോലെ തന്നെ നിറയെ കൊച്ചു കൊച്ചു സിസ്റ്റുകൾ വരാം. അപ്പൊ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളിൽ ചിലപ്പം കിഡ്നി ഫംഗ്ഷൻ പ്രശ്നം വരും, കിഡ്നി ഫെയിലർ ഒക്കെ നേരത്തെ വരാം. അതല്ലാതെയും ഒരുപാട് സിസ്റ്റുകൾ വരുന്ന രോഗങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ മെയിനായിട്ട് കിഡ്നി ഫംഗ്ഷൻ ഓക്കെയാണോ, ഹൈപ്പർ ടെൻഷൻ വരുന്നുണ്ടോ, പ്രോട്ടീൻ യൂറിനിൽ കൂടെ പ്രോട്ടീൻ പോകുന്നുണ്ടോ, അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നത്. പിന്നെ ഫോളോ അപ്പാണ് മെയിനായിട്ടുള്ള കാര്യം. അല്ലാതെ സ്പെസിഫിക്കലി നമ്മൾ ഒരു മരുന്ന് കൊടുത്ത് ഇല്ല ശരിയാക്കുക അങ്ങനത്തെ ഒരു സാഹചര്യം ഇതുവരെ നമ്മൾ കുട്ടികളെ ചെയ്യുന്നില്ല. വലിയ ആൾക്കാരിൽ ഇപ്പം ചികിത്സകൾ വരുന്നുണ്ട്, പക്ഷെ കുട്ടികളിലോട്ട് അത് എത്തിയിട്ടില്ല.
1: ഹിമച്യൂറിയ അഥവാ മൂത്രത്തിൽ രക്തം കലർന്നു വരുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്?
0: ഹെമച്യൂറിയ ഒരു എല്ലാവരും പേടിപ്പിക്കുന്ന ഒരു ലക്ഷണമാണ്. ഡോക്ടറിനെയും പേടിപ്പിക്കും, പേഷ്യൻറ്റിനെയും പേടിപ്പിക്കും. അപ്പം ഹെമച്യൂറിയ നമ്മൾ ലക്ഷണങ്ങളോടുകൂടി ഹെമച്യൂറിയ ഉണ്ട്. അതായത് ലക്ഷണങ്ങൾ ഉദ്ദേശിക്കുന്നത് അടിവയറ് വേദന, മൂത്രം ഒഴിക്കുമ്പോൾ എരിച്ചിൽ, മൂത്രം കൂടെ കൂടെ പോകണം തോന്നുക. അപ്പം അതിനെ നമ്മൾ ലക്ഷണങ്ങളോടുകൂടി ഹെമച്യൂറിയ എന്ന് പറയും. അപ്പം അതുപോലെ തന്നെ ചില കുഞ്ഞുങ്ങളിൽ നീര് വരിക, മുഖത്ത് നീര് വരാം, ആ യൂറിൻ പോകുന്നത് കുറയാം. അപ്പം ഇതിൽ പലതരം കാരണങ്ങൾ കൊണ്ട് യൂറിനിൽ കൂടെ ബ്ലഡ് പോകാം. അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് യൂറിനറി ഇൻഫെക്ഷൻ തന്നെയാണ്, വൈറൽ സിസ്റ്റൈറ്റിസ്. വൈറസ് കൊണ്ട് ബ്ലാഡർ മൂത്രസഞ്ചിയിൽ ഉണ്ടാവുന്ന ഇൻഫെക്ഷൻ, അതാണ് ഏറ്റവും സാധാരണയായിട്ട് നമ്മൾ ഒ പികൾ കാണുന്നത്. ആ സമയങ്ങളിൽ കുഞ്ഞിന് അടിവയറ് വേദനയും മൂത്രമൊഴിക്കും വെരിച്ചിലും കൂടെ കൂടെ മൂത്രമൊഴിക്കണം തോന്നും. അതിൻ്റെ കൂടെ യൂറിനി ബ്ലഡ് പോകും.
1: പനിയായിട്ടില്ല,
0: ഭയങ്കര ചൂടൊന്നും വരത്തില്ല, ചെറിയൊരു ജലദോഷവും അതൊക്കെ ആയിട്ട് ചിലപ്പം രണ്ടു മൂന്ന് ദിവസം മുമ്പേ വരാം, അത് കഴിഞ്ഞിട്ട് ബ്ലീഡിംഗ് ആയിട്ട് വരാം. അതൊരു കാരണമാണ്. പിന്നെ അപൂർവമായിട്ട് പനിയോടുകൂടെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊണ്ടും യൂറിനി കൂടെ ബ്ലഡ് പോകാം. പിന്നെ ഉള്ളത് മൂത്രത്തിൽ കല്ല് വരാം, കുട്ടികളിലും മൂത്രത്തിൽ കല്ല് വരാം. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്കും ഇതേപോലെ നടുവേദന, വയറുവേദന, അതിൻ്റെ കൂടെ യൂറിനി കൂടെ ബ്ലഡ് പോകും. പിന്നെ ഉള്ളത് വൃക്കയിൽ ഉണ്ടാവുന്ന അസുഖങ്ങൾ, അതിൽ ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് എന്ന് പറയും. ഐറ്റസ് എന്താ പറയാ, അവിടെ ഉണ്ടാവുന്ന കുറെ മാറ്റങ്ങൾ കാരണം ആ യൂറിനിൽ കൂടെ പ്രോട്ടീൻ പോവുക, അതിന്റെ കൂടെ തന്നെ ബ്ലഡിന്റെ കൂടെ പ്രോട്ടീൻ പോവുക, അതിന്റെ കൂടെ നീര് വരാം, മുഖത്ത് നീര് വരും, യൂറിൻ പോകുന്നത് കുറയും, ബി പി കൂടും. ആ സമയത്ത് ചിലപ്പം കിഡ്നി ഫംഗ്ഷനെയും ബാധിക്കാം. അപ്പൊ അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് ഇൻഫെക്ഷൻ റിലേറ്റഡ് ഗ്ലോമറുലോ നെഫ്രൈറ്റിസ്, ഇൻഫെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുന്ന പോസ്റ്റ് സ്ട്രെപ്റ്റോകോക്കൽ. അതായത് ചില കുഞ്ഞുങ്ങളിൽ തൊണ്ടവേദനയൊക്കെ വന്നിട്ടുണ്ടാവാം, ഒരു രണ്ടു മൂന്നാഴ്ച മുമ്പൊക്കെ തൊണ്ടവേദന വരാം, അല്ലെങ്കിൽ കാലിലൊക്കെ ഈ പഴുപ്പ് പയോഡർമ കൊച്ചു കൊച്ചു കുമിളകൾ വന്ന് ഇൻഫെക്റ്റഡ് ആവുക, സ്കിൻ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് അത് കിഡ്നിയെ കൂടെ ബാധിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ പോസ്റ്റ് സ്ട്രെപ്റ്റോകോക്കൽ ഗ്ലോമറുലോ നെഫ്രൈറ്റിസ്. അതും വളരെ കോമൺ ആണ്. അപ്പം അത് ഇൻഫെക്ഷൻ ബോഡിയിൽ ഉണ്ടായ ഒരു ഇൻഫെക്ഷനോടുള്ള റെസ്പോൺസ് ആയിട്ട് കുഞ്ഞുങ്ങളിൽ ഉണ്ടാവുന്ന ലക്ഷണമാണ്. അപ്പം ആ സമയത്ത് യൂറിനിൽ കൂടെ ബ്ലഡ് പോവും, മൂത്രം പോകുന്നത് കുറയും, നീര് കാണും. ചിലപ്പം ഈ നീര് ബോഡിയിൽ കെട്ടി ചിലപ്പം ഹാർട്ട് ഫെയിലറിന്റെ ലക്ഷണങ്ങൾ കാണിക്കാം, ശ്വാസം മുട്ടലൊക്കെ ആയിട്ട് വരാം, നടക്കുമ്പോൾ കിതപ്പ് വരാം, അതുപോലെ തന്നെ ബി പി കൂടി ചിലപ്പോൾ ഫിറ്റ്സ് വരാം. അപ്പം അത്രയും സീരിയസ് ആയിട്ട് ചിലപ്പം പ്രസന്റ് ചെയ്യാം. പക്ഷേ അത് സമയത്ത് കണ്ടുപിടിച്ച് ശരിയായ ചികിത്സ കൊടുത്താൽ അത് ആ ഒരു എപ്പിസോഡോട് കൂടി അത് തീരും. പിന്നെയും വരാനുള്ളതോ ലോങ് ടേമിൽ കിഡ്നിയെ ബാധിക്കുന്നതോ ആയിട്ടുള്ള ഒരു പ്രശ്നമല്ല ഈ പോസ്റ്റ് സ്ട്രെപ്റ്റോകോക്കൽ ഗ്ലോമറുലോ നെഫ്രൈറ്റിസ്. പിന്നെ ഉള്ളത് നമ്മുടെ നമുക്ക് തന്നെ പലതരം സിസ്റ്റമിക് ഡിസീസ്, അതായത് നമ്മുടെ ശരീരത്തിനെ മൊത്തം ബാധിക്കുന്ന ചില അസുഖങ്ങളുടെ ഭാഗമായിട്ട് യൂറിനിൽ കൂടെ ബ്ലഡ് പോകാം. അതായത് എസ് എൽ ഇ എന്ന് പറഞ്ഞ രോഗമുണ്ട്, അതുപോലെ ഓട്ടോഇമ്മ്യൂൺ ഡിസീസസ്, സിസ്റ്റമിക് ലൂപ്പസ് എറിത്തമറ്റോസിസ്, അങ്ങനെയുള്ള അത് ശരീരത്തിന് എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്നതിൻ്റെ കൂടെ കിഡ്നിയും ബാധിക്കാം, അവർക്ക് യൂറിനിൽ കൂടെ ബ്ലഡ് പോകാം. പിന്നെ ദേഹത്ത് HSP എന്ന് പറയും, ഹിനോക്സോളിൻ പർപ്യൂറ, ദേഹത്തെല്ലാം, അതും കുഞ്ഞുങ്ങളിൽ വളരെ കോമൺ ആയിട്ടുള്ള ഒരു അസുഖമാണ്. കൊച്ചു കൊച്ചു ചുമന്ന പാടുകൾ കാലിലൊക്കെ വരിക, അതിൻ്റെ കൂടെ വയറുവേദനയൊക്കെ ആയിട്ട് വരാം. അത് കഴിഞ്ഞ് കുറച്ചു കാലം കഴിയുമ്പോൾ ചിലപ്പോൾ യൂറിനിൽ കൂടെ ബ്ലഡ് പോകാം. പിന്നെ ഉള്ളത് IgA നെഫ്രോപ്പതി എന്ന് പറഞ്ഞൊരു രോഗമാണ്, അത് കുഞ്ഞുങ്ങളത്ര കോമൺ അല്ല, പക്ഷെ കാണാറുണ്ട്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളിൽ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് യൂറിനിൽ കൂടെ ബ്ലഡ് പോകും. അതായത് ഓരോ ജലദോഷം വരുമ്പോൾ യൂറിനിൽ കൂടെ ബ്ലഡ് പോകും, കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് മാറും. പിന്നെ മാറുമെന്ന് വെച്ചാൽ കാഴ്ചയിൽ മാറും, പക്ഷെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ശരിക്കും യൂറിനി രക്തത്തിന്റെ അംശം കാണും. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളിൽ നമ്മൾ വേറെ ടെസ്റ്റുകളൊക്കെ ആവശ്യം വരും. പിന്നെ ഉള്ളത് ആൽപോർട്ട് സിൻഡ്രോം എന്ന് പറയും, അത് ഈ ഫാമിലിയിലൊക്കെ ഉണ്ടാവുന്ന, അതായത് കുടുംബത്തിൽ പല ആൾക്കാരെയും ബാധിക്കുന്ന അസുഖം, ചിലപ്പോൾ ഹെറിഡിറ്ററി നെഫ്രൈറ്റിസ് എന്ന് പറയും. അതിലും ഇതുപോലെ ഓരോ ജലദോഷത്തിനും

0: കഴിക്കും, ഒരു ചൂട് വരുമ്പോഴും യൂറിനിൽ കൂടെ ബ്ലഡ് വരും. അപ്പോൾ അതും നമ്മൾ ഫോളോ അപ്പ് ചെയ്യുമ്പോഴേ നമുക്ക് അതാണോ നമുക്ക് സംശയം വരുള്ളൂ. അതായത് ചിലപ്പോൾ നമുക്ക് കിഡ്നി ബയോപ്സി ഒക്കെ വേണ്ടി വരാം, കിഡ്നി ടെസ്റ്റ് ബയോപ്സി എടുത്ത് ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരാം. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ളത് യൂറിനിൽ കൂടെ രക്തത്തിൻ്റെ അംശം പോകുന്ന കാരണം. പിന്നെ ഉള്ളത് ഒരുപാട് പേര് രക്തം എന്ന് പറഞ്ഞ് വരാറുണ്ട്, പക്ഷെ രക്തമല്ല എന്ന് വെച്ചാൽ പിഗ്മെന്റ് യൂറിയ കളറാണ് പോകുന്നത്.
1: അത് എന്തെങ്കിലും ആഹാരം ബീട്രൂട്ട്
0: ബീട്രൂട്ട് എല്ലാവർക്കും വരില്ല. ചില ആൾക്കാർക്ക് ബീട്രൂട്ട് കഴിച്ചാൽ യൂറിൻ പിങ്ക് കളറിൽ പോകും. ഇപ്പൊ കോമൺ ആയിട്ട് കാണുന്നത് ഡ്രാഗൺ ഫ്രൂട്ട്, അങ്ങനെ ഒരുപാട് പേര് വരാറുണ്ട് പിഗ്മെന്റ് യൂറിയ. അതാണ് പിന്നൊക്കെ നമ്മൾ കോമൺലി കാണുന്ന യൂറിനിൽ കൂടെ ബ്ലഡ് പോകുന്ന ഒരു കാര്യം. ഇതാണ്, ഇതൊക്കെയാണ് കോമൺ ആയിട്ട് കാണുന്നത്. പിന്നെ ചില ആൾക്കാരുള്ള ഫാമിലിയിൽ ഒരുപാട് പേർക്ക് കല്ലുള്ളവരില്ലേ, കുട്ടികളെ കല്ലില്ലെങ്കിൽ പോലും യൂറിനിൽ കൂടെ കാൽഷ്യം അധികമായിട്ട് പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് കല്ല് കാണില്ല സ്കാൻ ചെയ്യുമ്പം, പക്ഷെ മൂത്രം ഒഴിക്കുമ്പം വേദനയും എരിച്ചിലും യൂറിനിൽ ബ്ലഡും വരും. അതിനെ ഹൈപ്പർ കാൽസ്യൂറിയ എന്ന് പറയും. അതും ഒരു യൂറിനറി യൂറിനിൽ കൂടെ ബ്ലഡ് പോകാന്ന് ഒരു റീസൺ ആണ്. അത്
1: വെള്ളത്തരി പോലെ കൊച്ചു കുട്ടികൾക്ക് ഇങ്ങനെ വരാറുണ്ടല്ലോ മൂത്രത്തിൽ കൂടെ.
0: നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ശരിക്കും തരി പോലെ വരുന്നത് ചിലപ്പോൾ കല്ലിന്റെ ഭാഗങ്ങൾ തന്നെ ആയിരിക്കാം. അതുപോലും ഇല്ലാതെ യൂറിനി കാൽഷ്യത്തിന്റെ അളവ് മാത്രം നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. പക്ഷെ ഇതുപോലെ വെള്ളം കുടിക്കുന്നത് കുറയാ, വെള്ളം നമ്മളിപ്പം എന്തെങ്കിലും ഡ്രൈ സീസൺസ് അല്ല, വെള്ളം കുടിക്കുന്നത് കുറഞ്ഞ ഇതുപോലെ എന്താ പറയുക യൂറിനി കൂടെ ബ്ലഡ് വരും. പക്ഷെ യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ കൾച്ചർ ചെയ്യുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അതാണ് ഇഡിയോപതിക് ഹൈപ്പർ കാൽസ്യൂറിയ. അങ്ങനെയുള്ളവരിൽ കല്ലുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് കോമൺ കാരണം.
1: ഡോക്ടേഴ്സ് ചാറ്റിൽ ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരികെ എത്താം. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റ്.
2: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ എത്താം റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റിലേക്ക്. ഡോക്ടർ മഞ്ജുഷയുമായുള്ള അഭിമുഖം തുടരുന്നു. ഡോക്ടർ, പ്രോട്ടീൻ യൂറിയ അഥവാ മൂത്രത്തിൽ കൂടി പ്രോട്ടീൻ പോകുന്ന അവസ്ഥ, അതിന്റെ ലക്ഷണങ്ങളൊന്ന് പറയാമോ ഡോക്ടർ?
0: യൂറിനിൽ കൂടെ പ്രോട്ടീൻ പോകുന്നതിന്റെ ലക്ഷണങ്ങളായിട്ട് പറയുന്നത് നമുക്ക് യൂറിൻ പറഞ്ഞു വരിക എന്നൊക്കെ. അത് ആൾക്കാർ കുട്ടികളിൽ ശരിക്കും, വലിയ ആൾക്കാരിൽ അത് വളരെ കോമൺ ആയിട്ട് അവർ യൂറിൻ പതയുന്നു എന്നൊക്കെ ഒന്ന് പറയും. പക്ഷെ കുട്ടികളിൽ നമ്മൾ പലപ്പോഴും അറിയില്ല, അതിങ്ങനെ സോപ്പ് അതുപോലെ പറഞ്ഞ് നിൽക്കുന്നൊക്കെ വലിയ ആൾക്കാർ പറയും. പക്ഷെ കുട്ടികളിൽ അങ്ങനെ നമ്മൾ കാണാറില്ല. പക്ഷെ യൂറിനിൽ കൂടെ പ്രോട്ടീൻ പോകുന്ന ഒരുപാട് അസുഖങ്ങൾ കുട്ടികളിലുണ്ട്. അതിൽ യൂറിനിൽ കൂടെ പ്രോട്ടീൻ പോകുമ്പോഴത്തേക്ക് നീര വരുന്ന ഒരു അസുഖമാണ് നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന് പറയുന്നത്. പക്ഷെ യൂറിനിൽ കൂടെ പ്രോട്ടീൻ ഒരുപാട് പോയിട്ടും ആൾക്കാർ പലപ്പോഴും അറിയത്തില്ല, കുഞ്ഞുങ്ങളായതുകൊണ്ട്. പക്ഷെ നീര വരുമ്പോഴായിരിക്കും അറിയുന്നത്. അപ്പം കുട്ടികളിൽ മെയിനായിട്ടും വേറെ ലക്ഷണങ്ങൾ കൊണ്ടാണ് നമ്മൾ പ്രോട്ടീൻ പോകുന്നത് അറിയുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യുമ്പോൾ.
1: അങ്ങനെയുള്ള കുട്ടികൾക്ക് ഭയങ്കര ക്ഷീണം അങ്ങനെ വല്ലതും ഉണ്ടാവാറുണ്ടോ?
0: പ്രോട്ടീൻ ഒരുപാട് പോകുന്ന കുട്ടികൾ നെഫ്രോട്ടിക് സിൻഡ്രോമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രോട്ടീൻ പോകുന്ന കുഞ്ഞുങ്ങളിൽ ക്ഷീണം വരും.
1: ഇതിനെന്തൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യുന്നത്?
0: യൂറിന് പ്രോട്ടീൻ പോകുന്നുള്ള നമ്മൾ നോക്കാൻ നേരത്തെ പറഞ്ഞ പോലെ യൂറിൻ റുട്ടീൻ നമ്മൾ ചെയ്യുമ്പോൾ അതിൽ ആൽബുമിൻ പ്ലസ് എന്നും പറഞ്ഞ് വരും. അതേപോലെ അത് അപ്പം നമ്മൾ അത് എത്രത്തോളം പോകുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി, അത് എത്ര എമൗണ്ട് പോകുന്നതെന്ന് അറിയാൻ വേണ്ടി നമ്മൾ യൂറിൻ പ്രോട്ടീൻ ക്രിയാറ്റിനിൻ റേഷ്യോ എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് നമ്മൾ ചെയ്ത് നോക്കും. അപ്പം നമുക്കറിയാൻ പറ്റും എത്ര അളവിൽ പോകുന്നുണ്ടെന്നുള്ളത്. അപ്പം അത് നമ്മൾ അപ്പം അതിൻ്റെ കൂടെ ബാക്കി ടെസ്റ്റുകൾ, യൂറിനിൽ കൂടെ ബ്ലഡ് പോകുന്നുണ്ടോ, പിന്നെ നമ്മൾ അൾട്രാസൗണ്ട് ചെയ്ത് നോക്കണം കിഡ്നി ഫംഗ്ഷനൊക്കെ, കിഡ്നിയുടെ സൈസസ് ഒക്കെ ഓക്കെ ആണോ, പിന്നെ നമ്മൾ കണ്ടുപിടിക്കണം എന്തുകൊണ്ടാണ് പ്രോട്ടീൻ പോകുന്നതെന്നുള്ളത്. കാരണം യൂറിനിൽ കൂടെ അങ്ങനെ പ്രോട്ടീൻ പോകാൻ പാടില്ല. അപ്പം അതിൻ്റെ കാരണം കണ്ടുപിടിക്കും.
1: സാധാരണഗതിയിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്?
0: അത് ഞാൻ ഏറ്റവും കോമൺ ആയിട്ട് കുഞ്ഞുങ്ങളിൽ യൂറിൻ പ്രോട്ടീൻ പോകുന്ന അസുഖം എന്ന് പറയുന്നത് നെഫ്രോട്ടിക് സിൻഡ്രോം ആണ്. നെഫ്രോട്ടിക് സിൻഡ്രോമിൻ്റെ ലക്ഷണങ്ങളിലായിട്ടാണ് പലപ്പോഴും ഈ പ്രോട്ടീൻ പോകുന്നതൊക്കെ പിന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ അറിയത്തുള്ളൂ. നെഫ്രോട്ടിക് സിൻഡ്രോമിൽ മുഖത്ത് നീര് വരിക, ദേഹം അത് പിന്നെ ക്രമേണ ദേഹം മുഴുവൻ നീരാവുക, യൂറിൻ പോകുന്നത് കുറയുക, അങ്ങനെയൊക്കെയാണ് കുഞ്ഞുങ്ങളെ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്.
1: വാട്ടർ ടെൻഷൻ
0: ഉണ്ടാവുന്നല്ലേ മൊത്തത്തിൽ, ബ്ലഡിൽ ആൽബുമിനും ഒക്കെ കുറയും. അപ്പം അതാണ് നെഫ്രോട്ടിക് സിൻഡ്രോം ആണ് ഏറ്റവും കോമൺ ആയിട്ട് കുഞ്ഞുങ്ങളിൽ പ്രോട്ടീൻ പോകുന്ന അവസ്ഥ. പിന്നെ ഉള്ളത് പ്രോട്ടീൻ പോകുന്ന അവസ്ഥ എന്ന് പറയുന്നത് ചില ജന്മനാലുള്ള ചില ട്യൂബുലാർ ഡിസോർഡേഴ്സ്, അത് ഈ ഉണ്ടായി വരുമ്പോഴുള്ള പ്രോബ്ലം, നേരത്തെ സ്ട്രക്ചറൽ പ്രോബ്ലംസ്, ചില സ്കാറിംഗ് ഒക്കെ ഈ വടുക്കൾ കിഡ്നിയിൽ ഇൻഫെക്ഷൻ കാരണം സ്കാറിംഗ് ഒക്കെ വന്ന അങ്ങനെയുള്ള കുഞ്ഞുങ്ങളിൽ പ്രോട്ടീൻ യൂറിയ വരാം. പിന്നെ ചില ജനിതക രോഗങ്ങൾ കൊണ്ട്,
1: ശരി,
0: ഈ കിഡ്നിയുടെ ഓരോ കോശങ്ങളെ ബാധിക്കുന്ന പലതരം ജനിതക രോഗങ്ങൾ.

0: കൂടുതലായിട്ട് ഇപ്പം കുട്ടികളിൽ യൂറിനറി സ്റ്റോൺസ് കാണുന്നുണ്ട്. അതിൽ പ്രധാന കാരണം ഒന്നുകിൽ വെള്ളം കുടിക്കുന്നത് കുറവായിരിക്കാം, ആൻഡ് രണ്ടാമത്തെ കാരണം നമ്മൾ ഒരുപാട് ഉപ്പ് കഴിക്കുന്നുണ്ട്, ജങ്ക് ഫുഡ്സും അങ്ങനെ ഒത്തിരി കഴിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ശരിക്കും നമ്മൾ പിള്ളേർ കുട്ടികളോട് ചോദിക്കുമ്പം ആ ഒരു ഹിസ്റ്ററി കിട്ടുന്നുണ്ട്, വെള്ളം കുടി കുറവാണ്, ഒരുപാട് ജങ്ക് ഫുഡ്സ്, എസ്പെഷ്യലി സോൾട്ടി ജങ്ക് ഫുഡ്സ്, ഈവൻ പുറത്തുനിന്നുള്ള ആഹാരങ്ങളാണെങ്കിലും എല്ലാം ഭയങ്കര സോൾട്ടി ആണല്ലോ. അപ്പൊ അതൊരു പ്രശ്നമാണ്. ഏറ്റവും കോമൺ ആയിട്ടും കാണുന്നത് ഈ എക്സസീവ് ഫുഡ്, ഇങ്ങനെ വെള്ളം കുടിക്കാതെയും ഉപ്പ് കൂടുതൽ കഴിക്കുന്ന കുഞ്ഞുങ്ങൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോഴും നമുക്ക് അങ്ങനെയാണ് മനസ്സിലാവുന്നത്.
1: ഈ മൂത്രത്തിൽ കല്ല് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ രോഗലക്ഷണങ്ങളാണ് ഉണ്ടാവാറുള്ളത്?
0: മൂത്രത്തിൽ കല്ലിന്റെ ഏറ്റവും കോമൺ ആയിട്ടുള്ള രോഗലക്ഷണം വയറുവേദനയാണ്, അതികഠിനമായ വയറുവേദന. അത് കഴിയുമ്പം ചിലപ്പം ഈ കല്ല്, ചിലപ്പോൾ യൂറിനിൽ കൂടെ കല്ല് പാസ് ചെയ്യാം, പിന്നെ യൂറിനിൽ കൂടെ ബ്ലഡ് പോവാം, പിന്നെ ഈ കൂടെ കൂടെ മൂത്രം ഒഴിക്കണം എന്ന് തോന്നാം. ഇത്രയാണ് കോമൺ ആയിട്ട് പ്രശ്നം. പിന്നെ അപൂർവമായിട്ട് ചിലപ്പോൾ കല്ലിരുന്ന് ബ്ലോക്കായി, മൂത്രനാളി ബ്ലോക്കായിട്ട് ഇതുപോലെ വീക്ക് കിഡ്നി വീങ്ങി, ചിലപ്പോൾ അവിടെ ഇൻഫെക്ഷൻ വന്ന്, അങ്ങനത്തെ കോംപ്ലിക്കേഷൻസോട് കൂടിയും യൂറിനറി കല്ലുകൾ കണ്ടെത്തിട്ടുണ്ട്, വരാറുണ്ട്.
1: ഡോക്ടർ, ഈ മൂത്രത്തിൽ കല്ല് ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്?
0: ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ നമ്മൾ ശരിക്കും കുട്ടികളിൽ കല്ലുണ്ടാവുമ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത്രയും കൊച്ചു പ്രായത്തിലെ കല്ലുണ്ടാവുമ്പോൾ അതിൻ്റെ അർത്ഥം ഇനിയും കല്ലുകൾ ഒരുപാട് വരാൻ സാധ്യതയുണ്ട്. അപ്പം കല്ലുകൾ പിന്നെയും വരുമ്പോൾ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ? കല്ലുകൾ പിന്നെയും വരുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ, ഒന്നീ വേദന, രണ്ട് ഇൻഫെക്ഷൻസ് വരാം, യൂറിനറി ഇൻഫെക്ഷൻസ്, കോംപ്ലിക്കേറ്റഡ് യൂറിനറി ഇൻഫെക്ഷൻസ് വരാം. അതുപോലെ കല്ലിരുന്ന് ബ്ലോക്കാവാം, ചിലപ്പോൾ കല്ല് കിഡ്നിയുടെ അവിടെ ഇരുന്ന് അതിൽ നിന്ന് ബ്ലീഡിങ് വരാം, മീൻസ് അവിടെ ഡാമേജ് ഉണ്ടാക്കാം. അപ്പം ബേസിക്കലി എന്തുകൊണ്ടാണ് കല്ലുകൾ ഉണ്ടാവുന്നത് എന്ന് അറിയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വലിയ ആൾക്കാരെക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് കുട്ടികളുടെ കാരണം അറിയുന്നത്. അപ്പം നമ്മൾ പറയും അതിന് മെറ്റബോളിക് വർക്കപ്പ് എന്ന് പറയും. അതായത് ശരിക്കും യൂറിനിൽ കൂടെ ആണല്ലോ നമ്മുടെ ഈ ഒരുപാട് തരത്തിലുള്ള സോൾട്ടുകളും വെളിയിൽ പോകുന്നത്. അപ്പം ശരിക്കും യൂറിൻ കല്ലുണ്ടാവാൻ സാധ്യതയുള്ളൊരു എൻവയൺമെന്റ് ആണ്. അപ്പം പ്രകൃതിയായിട്ട് അതിൽ ഉണ്ടാവാതിരിക്കാൻ കുറേ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. സിട്രേറ്റ് എന്നൊക്കെ പറഞ്ഞ്, മഗ്നീഷ്യം എന്നൊക്കെ പറഞ്ഞ് കുറേ സാധനങ്ങൾ യൂറിനിൽ നോർമലി ഒരു പർട്ടിക്കുലർ ലെവലിൽ ഉണ്ട്. അപ്പം അത് കല്ല് ഫോർമേഷൻ പ്രിവെന്റ് ചെയ്യും. അപ്പം ചില ആൾക്കാരിൽ സിട്രേറ്റിൻ്റെ അളവ് കുറവായിരിക്കും, മഗ്നീഷ്യത്തിൻ്റെ അളവ് കുറവ്, അങ്ങനെയുള്ളവരിൽ കല്ലുണ്ടാവാൻ സാധ്യത കൂടും. രണ്ട്, ചില ഈ ലവണങ്ങൾ പോകുന്ന സോൾട്ടുകൾ അത് കൂടുതലായിട്ട് വരുന്ന ആൾക്കാരിൽ അത് കൂടുന്നതുകൊണ്ട് കല്ലുകളുണ്ടാവും. അതിന് കാൽഷ്യം കൂടുന്നവർ, ഓക്സലേറ്റ്, യൂറിക് ആസിഡ്, അങ്ങനെ സിസ്റ്റീൻ, അങ്ങനെ ഒരുപാട് വേറെ സോൾട്ടുകളുണ്ട്. അതിൻ്റെ അളവുകൾ യൂറിനിൽ കൂടിയാൽ അത് കല്ലായിട്ട് വരും. അപ്പം ഇതൊക്കെ എന്തുകൊണ്ടാണ്, ഈ മീൻസ് ഇതിൻ്റെയൊക്കെ അളവ് കറക്റ്റ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ടെസ്റ്റുകൾ ചെയ്യണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ വെള്ളം കുടിക്കാതിരിക്കുക, കാരണം വെള്ളം കുറയുമ്പോഴത്തേക്കും ഈ സോൾട്ടുകളെല്ലാം പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. അപ്പം വെള്ളം കുടിക്കാതിരിക്കുന്നതാണ് മെയിൻ ഒരു വേറൊരു കാരണം. പിന്നെ നമ്മുടെ ഗ്ലോബൽ വാർമിംഗ് അത് ഒരു കാരണമാണ്. കാരണം ജനറൽ ടെമ്പറേച്ചർ ഒരുപാട് കൂടിയിട്ടുണ്ട്, അതനുസരിച്ച് വെള്ളം കുടിക്കുന്നില്ല. പിന്നെ എക്സസ് സോൾട്ട് കൺസംപ്ഷൻ, ഒരുപാട് ഉപ്പുള്ള സാധനങ്ങൾ കഴിക്കുമ്പോൾ യൂറിനിൽ കൂടെ നാച്ചുറലി കാൽസ്യം എക്സ്ക്രീഷൻ കൂടും. അപ്പൊ അത് തന്നെ ഒരു സ്റ്റോണിനൊരു കാരണമായി മാറും.
1: സാധാരണ എന്തൊക്കെ ടെസ്റ്റുകളാണ് ഈ മൂത്രത്തിൽ കല്ലിന് വേണ്ടി ചെയ്യുന്നത്?
0: മൂത്രത്തിൽ കല്ലിന് വേണ്ടി ചെയ്യുന്നത് നമ്മൾ ഞാൻ ഈ പറഞ്ഞല്ലോ, ഈ സോൾട്ടുകളൊക്കെ എന്തളവിലാണ് ഒരാളുടെ യൂറിനിൽ പോകുന്നത്, അതാണ് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ്. അതിന് നമ്മൾ 24 മണിക്കൂർ യൂറിൻ കളക്ട് ചെയ്യണം. കളക്ട് ചെയ്തിട്ട് അതിൽ എത്ര കാൽഷ്യം പോകുന്നുണ്ട്, എത്ര യൂറിക് ആസിഡ്, ഓക്സലേറ്റ്, സിട്രേറ്റ്, മഗ്നീഷ്യം, ഫോസ്ഫറസ്, അതിൻ്റെ എല്ലാ അളവും നമ്മൾ 24 അവർ യൂറിൻ കളക്ട് ചെയ്ത് അതിൽ നമ്മൾ അളന്ന് അത് എക്സസ് ആണോ കുറവാണോ എന്നൊക്കെ നമ്മൾ അസസ് ചെയ്ത് നോക്കും. അതിൻ്റെ കൂടെ ചില ജനിതകപരമായ ചില രോഗങ്ങൾ കാരണം കുഞ്ഞുങ്ങളിൽ കല്ലുകൾ വരാം. പ്രൈമറി ഹൈപ്പറോക്സിലൂറിയ എന്ന് പറഞ്ഞൊരു രോഗമുണ്ട്. അത് കല്ലുകൾ പിന്നെയും ഫോം ചെയ്യാനും ലോങ് ടേമിൽ കിഡ്നി ഡാമേജ് ഉണ്ടാക്കാനും സാധ്യതയുള്ളത്. അപ്പൊ നമുക്ക് സംശയമുണ്ട്, ഇതിങ്ങനെ എപ്പോഴും കല്ലുകൾ ഭയങ്കര സിവിയർ ആയിട്ട് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും ജനറ്റിക് ടെസ്റ്റും ചെയ്ത് നോക്കണം. ജനറ്റിക് ടെസ്റ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് അറിയാൻ പറ്റും ഈ കല്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും വേരിയേഷൻസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടോന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വരും.
1: സാധാരണ ഈ മൂത്രത്തിൽ കല്ലിന് എന്ത് ചികിത്സയാണ് ചെയ്യുന്നത്?
0: ആദ്യം നമ്മൾ ഈ യൂറിൻ ടെസ്റ്റ് ചെയ്തിട്ട് എന്താണ് പ്രശ്നം എന്ന് കണ്ടുപിടിക്കാൻ നോക്കും.
1: ഏത് തരം
0: കല്ലാണ്? ജനറ്റിക് ടെസ്റ്റ് ചെയ്ത് നോക്കും. ജനറ്റിക് ടെസ്റ്റിൽ നമുക്ക് മീൻസ് എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വേരിയൻസ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് ഇന്ന കഴിയുന്നതും ഇന്ന ഒരു കാരണം കണ്ടുപിടിക്കാൻ നമ്മൾ ശ്രമിക്കും. അതനുസരിച്ചായിരിക്കും നമ്മൾ ചികിത്സ ചെയ്യുന്നത്. അത് ഇപ്പം എന്താ പറയുക, കാൽഷ്യം പോകുന്ന ഒരുപാട് കാൽഷ്യം എക്സസീവായിട്ട് പോകുന്ന അസുഖമാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ മെയിനായിട്ടും സോൾട്ട് റെസ്ട്രിക്ഷനാണ് പറയുക. അതുപോലെ വെള്ളം കൂടുതൽ കുടിക്കാൻ, ഒരു 2-3 ലിറ്റർ വെള്ളം പെർ മീറ്റർ സ്ക്വയർ വെള്ളം കുടിക്കണം കുഞ്ഞിനെ. അത് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് മെയിൻ ചികിത്സ. ഹൈപ്പർ ഓക്സലൂറിയ ആണെന്നുണ്ടെങ്കിലും ഈ ലോങ് ടേം കിഡ്നി പ്രൈമറി ഹൈപ്പർ ഓക്സലൂറിയ കല്ലുകൾ ഉണ്ടാക്കാൻ ചാൻസ് ഉള്ള

0: രോഗമാണ്. അതിനകത്തുണ്ടെങ്കിലും നമ്മൾ ഈ വെള്ളം കുടിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ട്രീറ്റ്മെൻ്റ് ആണ്. പിന്നെ ഈ പ്രൈമറി ഹൈപ്പറോക്സിലൂറിയയ്ക്ക് ചില പ്രത്യേകതരം ചികിത്സകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മുടെ നാട്ടിലിപ്പം അവൈലബിൾ അല്ല, വെരി കോസ്റ്റ്ലിയാണ്, അത്രയും എത്തിയിട്ടില്ല ചികിത്സ. മെയിനായിട്ട് വെള്ളം കുടിക്കുക, ഉപ്പ് കഴിക്കുന്നത് കുറയ്ക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ചികിത്സ. പിന്നെ ഈ ഓക്സലേറ്റ് അധികമുള്ള ഇപ്പം നമ്മൾ കണ്ടുപിടിക്കുകയാണ് ഓക്സലേറ്റ് ആണ് ഇതിൻ്റെ മെയിൻ കാരണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഫുഡ് ഐറ്റംസ് ചിലപ്പോൾ നമുക്ക് ഒഴിവാക്കേണ്ടി വരും. ലൈക്ക് ചോക്ലേറ്റ്, നട്ട്സ്, അങ്ങനെയുള്ള പ്രോൺസ്, അങ്ങനെയുള്ള കഫീൻ, ടീ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് ഒഴിവാക്കേണ്ടി വരും. സോ ഡിപ്പെൻഡിങ് ഓൺ ദി, ഇപ്പം യൂറിക് ആസിഡ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നോൺ വെജിറ്റേറിയൻ ഫുഡ് കുറയ്ക്കേണ്ടി വരും.
1: ഇന്നത്തെ ഡോക്ടേഴ്സ് ചാറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. കൺസൾട്ടന്റ് പീഡിയാട്രിക് നെഫ്രോളജിസ്റ്റ് ഡോക്ടർ മഞ്ജുഷയുമായുള്ള അഭിമുഖത്തിന്റെ ബാക്കി ഭാഗം വരുന്ന എപ്പിസോഡിൽ തുടരുന്നതാണ്. നന്ദി, നമസ്കാരം. പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ സൈനിങ് ഓഫ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഡോക്ടേഴ്സ് ചാറ്റ്. അവതരണം ഡോക്ടർ ശ്രീജ അനിൽ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113 8113.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
2: പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം നാളെ ന്യൂഡൽഹിയിൽ. രാജ്യത്തിന് അഭിമാനമായി ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1 ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് അടുത്ത മാസം 18 തുടക്കമാകും. കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റമാണ് ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാൻ എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ്. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ഫൈനൽ മത്സരം നാളെ ലോഡ്സിൽ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. ഈ മാസം 25 വരെ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങളാണ് സന്ദർശിക്കുക. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷി യോഗം ചേരും. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. മറ്റന്നാൾ മുതൽ അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം നടക്കുക. സമ്മേളനത്തിനിടെ നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങൾ ചർച്ചയ്ക്കെടുക്കുകയും പാസാക്കുകയും ചെയ്യും. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് അല്പം മുൻപ് വിക്ഷേപിച്ചു. മിഷൻ ആഗമൻ ദൌത്യത്തിന്റെ ഭാഗമായി ഹൈദരാബാദ് ആസ്ഥാനമായുള്ള സ്കൈറൂട്ട് എയ്റോസ്പേസ് ആണ് റോക്കറ്റ് വികസിപ്പിച്ചത്. രാജ്യത്തെ ബഹിരാകാശ മേഖലയിൽ പുതിയ അവസരങ്ങൾ തുറക്കാൻ ഇത്തരം ദൌത്യത്തിലൂടെ സാധിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. ന്യൂഡൽഹിയിലെ ജന്തർ മന്ദിറിൽ ദിവസങ്ങളായി നിരാഹാര സമരം നടത്തിവരികയായിരുന്ന സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ ആശുപത്രിയിലേക്ക് മാറ്റി. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് വിദഗ്ധ വൈദ്യോപദേശവും ഡൽഹി ഹൈക്കോടതി ഉത്തരവും കണക്കിലെടുത്താണ് മതിയായ ചികിത്സയ്ക്കായി അദ്ദേഹത്തെ മാറ്റിയതെന്ന് ന്യൂഡൽഹി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ സച്ചിൻ ശർമ്മ അറിയിച്ചു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് അടുത്ത മാസം 18 മുതൽ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകും. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇതോടെ സമ്പൂർണ്ണ അന്താരാഷ്ട്ര ചരക്ക് കവാടമായി വിഴിഞ്ഞം മാറുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. ഇതോടനുബന്ധിച്ച് മിഷൻ സമുദ്ര വ്യവസായ ഉച്ചകോടിയും സംഘടിപ്പിക്കും. വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് കോട്ടയം കടുത്തുരുത്തി ടൌൺ ബൈപ്പാസ് മുഖ്യമന്ത്രി ബി ഡി സതീശൻ ഇന്ന് നാടിന് സമർപ്പിക്കും. 35 കോടി രൂപ ചെലവിൽ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച ബൈപ്പാസ് തുറക്കുന്നതോടെ എറണാകുളം കോട്ടയം സംസ്ഥാന പാതയിലെ യാത്രാക്ലേശത്തിന് വലിയ ആശ്വാസമാകും. ഫ്ളൈഓവർ, 2 പാലങ്ങൾ എന്നിവയുൾപ്പെടെ പൂർണ്ണമായും BM&BC നിലവാരത്തിലാണ് പാത നിർമ്മിച്ചിരിക്കുന്നത്. മയക്കുമരുന്ന് മാഫിയക്കെതിരായ ഓപ്പറേഷൻ തൂഫാന് സംസ്ഥാനത്തുടനീളം വലിയ പിന്തുണയാണ് ലഭിക്കുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി കണ്ണൂർ സിറ്റി പോലീസ് സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
3: ഓപ്പറേഷൻ തൂഫാൻ ഇന്ന് കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റമായി മാറുകയാണ്. രാസലഹരിയും ലഹരിയും കേരളത്തെ തകർക്കുന്ന ഈ സന്ദർഭത്തിൽ അതിൽ നിന്ന് നമ്മുടെ യുവ തലമുറയെ രക്ഷിക്കാൻ കേരള പോലീസ് ജനങ്ങളുടെ സഹകരണത്തോടെ ആരംഭിക്കുന്ന ഈ പരിപാടിക്ക് എല്ലാവരുടെയും പിന്തുണ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന ഗവൺമെന്റ് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള ഈ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കുന്നത്.
2: ഓപ്പറേഷൻ തൂഫാനോടനുബന്ധിച്ചുള്ള കൊയിലാണ്ടി നിയോജക മണ്ഡല തല ക്യാമ്പയിൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് ഉച്ചയ്ക്ക് ഉദ്ഘാടനം ചെയ്യും. ചിങ്ങപുരം CKG MHSL നടക്കുന്ന പരിപാടിയിൽ ഷാഫി പറമ്പിൽ MP പങ്കെടുക്കും. പുനർനിർമ്മാണം പൂർത്തിയാക്കിയ കമ്പമെട്ട് കമ്പം മലയോര പാത തുടർന്നു. തമിഴ്നാട്ടിലെ തേനി ജില്ലയെ കേരളത്തിലെ ഇടുക്കി ജില്ലയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന മലയോര പാതകളിലൊന്നായ കമ്പമെട്ട് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം 1 മാസം മുൻപാണ് ആരംഭിച്ചത്. കോൺക്രീറ്റിംഗും പാലങ്ങളുടെ നിർമ്മാണവും തുടരുന്നതിനാൽ ഭാരവാഹനങ്ങൾക്ക് 20 ദിവസത്തേക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യയ്ക്ക് നാളെ തുടക്കമാകും. ചടങ്ങിന്റെ ഉദ്ഘാടനം നാളെ ഉച്ചയ്ക്ക് 12 മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയാകും. ഇന്ന് രാവിലെ ക്ഷേത്രത്തിലെ പ്രധാന ഊട്ടുപുരയിൽ അടുപ്പിൽ അഗ്നിപകരൽ ചടങ്ങ് നടന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
4: സെപ്റ്റംബർ 16 വരെ നടക്കുന്ന വള്ളസദ്യകാലത്തിന് പള്ളിയോടക്കരക്കാരെ സ്വീകരിക്കാൻ ക്ഷേത്രവും പരിസര പ്രദേശങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. ഇന്നു രാവിലെ പ്രധാന ഊട്ടുപുരയിൽ പാൽപായസമൊരുക്കി ഗണപതിക്കും പാർത്ഥസാരഥിക്കും സമർപ്പിച്ചതോടെ പാചകപ്പുരകൾ ഉണർന്നു. 20 സദ്യാലയങ്ങളാണ് ഉള്ളത്. 500 വള്ളസദ്യകളാണ് ഇതുവരെ ബുക്ക് ചെയ്തിട്ടുള്ളത്. നാളെ 10 വള്ളസദ്യകൾ നടക്കും. റാന്നി പള്ളിയോടമൊഴികെ 51 പള്ളിയോടങ്ങളാണ് ഇക്കുറി വള്ളസദ്യയിൽ പങ്കെടുക്കുക. ഉത്രട്ടാതി ജലോത്സവം ഓഗസ്റ്റ് 30 നടക്കും. സെപ്റ്റംബർ 4 അഷ്ടമിരോഹിണി സമൂഹ വള്ളസദ്യ നടക്കുക.
2: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നു. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള 5 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തുടനീളം ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. പവർകട്ടിന് കാരണം മൺസൂൺ മഴയിലുണ്ടായ കുറവാണെന്ന് പറഞ്ഞ് സർക്കാരിനെ കൈയൊഴിയാനാവില്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ MLA. മുടക്കമില്ലാതെ വൈദ്യുതി നൽകാൻ സാധിക്കാത്തിടത്ത് നിക്ഷേപവും പുതിയ തൊഴിലവസരങ്ങളും സ്റ്റാർട്ടപ്പുകളും വളരില്ലെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ലോകകപ്പ് ഫുട്ബോളിലെ 3 സ്ഥാനക്കാരെ നാളെ അറിയാം. ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 നടക്കുന്ന ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
5: ലൂസേഴ്സ് ഫൈനൽ കേവലം 3 സ്ഥാനം ഉറപ്പിക്കാനുള്ള ഒരു മത്സരം മാത്രമല്ല, സെമിയിൽ പൊരുതി വീണെങ്കിലും രാജ്യത്തിന് അഭിമാനം വീണ്ടെടുക്കാനുള്ള പോരാട്ടമാണ്. ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള കാൽപന്ത് യുദ്ധം നഷ്ടമായ ഒരു ഫൈനലിന്റെ വീര്യമുള്ളതാണ്. ഒരു ഭാഗത്ത് പരമ്പരാഗത വൈരികളോട് കാലിടറിയ ഫ്രാൻസ്, എതിരാളികൾ നിലവിലെ ചാമ്പ്യന്മാരോട് കോർത്ത് കീഴടങ്ങിയ ഇംഗ്ലണ്ട്. സുവർണ കിരീടം നഷ്ടമായെങ്കിലും പക്ഷേ ഒരു യുദ്ധം ഇപ്പോഴും ബാക്കിയാണ്. മെസ്സിയെ മറികടന്ന് ഗോൾഡൻ ബൂട്ട് അണിയാനുള്ള അവസാന അവസരം എംബാപ്പയ്ക്കോ ഹാരിക്കേനോ. മുറിവേറ്റ 2 കടുവകൾ നേർക്കുനേർ നിൽക്കുന്ന അവസാന വേട്ടയാണിത്. തോറ്റവൻ പോലും തലയുയർത്തി മടങ്ങാൻ നടത്തുന്ന അവസാന പോരാട്ടം.
2: ഈ മാസം 20 നടക്കുന്ന ഫൈനൽ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനിനെ നേരിടും. അർജന്റീന 3 സ്പെയിൻ 1 ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ളത്. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിലെ 3 അവസാനത്തെയും മത്സരം നാളെ. ഇന്ത്യൻ സമയം വൈകുന്നേരം 3:30 ലോഡ്സിലാണ് മത്സരം. പരമ്പരയിൽ ഓരോ മത്സരങ്ങൾ വീതം വിജയിച്ച ഇരു ടീമുകൾക്കും പരമ്പര സ്വന്തമാക്കാൻ നാളത്തെ മത്സരം നിർണായകമാണ്. മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഉമ്മൻചാണ്ടിയുടെ 3 ചരമവാർഷികം ഇന്ന്. പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളി അങ്കണത്തിൽ നടന്ന സ്മൃതി സമ്മേളനം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലം ജനസേവനത്തിന്റെ സുവർണ കാലഘട്ടമായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി VD സതീശൻ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തും. ജൻ വിശ്വാസ് ഭേദഗതി നിയമം 2026 കീഴിൽ റെയിൽവേയിൽ കർശന പരിശോധനകൾ. തിരുവനന്തപുരം ഡിവിഷനിൽ നടന്ന പരിശോധനയിൽ സാധുവായ ടിക്കറ്റില്ലാതെ യാത്ര ചെയ്ത ഒരു യാത്രക്കാരനെതിരെ നടപടിയെടുത്തു.

0: 600 രൂപ പിഴയടയ്ക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് കൊല്ലം സ്പെഷ്യൽ ക്ലാസ് റെയിൽവേ മജിസ്ട്രേറ്റ് 7000 രൂപ പിഴയും ഒരു ദിവസത്തെ തടവ് ശിക്ഷയും വിധിച്ചു. സംസ്ഥാന ഭാഗ്യക്കുരി വകുപ്പിന്റെ മൺസൂൺ ബമ്പർ നറുക്കെടുപ്പ് ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കും. വിവിധ ജില്ലകളിലായി ഇതിനകം 40 ലക്ഷം ടിക്കറ്റുകളാണ് വിറ്റഴിച്ചത്. 10 കോടി രൂപയാണ് ഒന്നാം സമ്മാനം. സംസ്ഥാന ലോട്ടറിയുടെ പേരിൽ പ്രവർത്തിക്കുന്ന വ്യാജ വെബ്സൈറ്റുകളിൽ നിന്ന് ടിക്കറ്റ് വാങ്ങുകയോ പണം നൽകുകയോ ചെയ്യരുതെന്ന് ലോട്ടറി വകുപ്പ് ഡയറക്ടർ. വിവിധ ഫീസുകൾ, GST, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് തുടങ്ങിയവയ്ക്കായി പണം ആവശ്യപ്പെട്ടാൽ തട്ടിപ്പാണെന്ന് മനസ്സിലാക്കേണ്ടതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷിയോഗം നാളെ ന്യൂഡൽഹിയിൽ. രാജ്യത്തിന് അഭിമാനമായി ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1 ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് അടുത്ത മാസം 18 തുടക്കമാകും. കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റമാണ് ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാനെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ്. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ഫൈനൽ മത്സരം നാളെ ലോഡ്സിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

മകളെ, മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: പ്രധാന വാർത്തകൾ. ബഹിരാകാശത്തേക്ക് കുതിച്ച് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1. കൈറൂട്ടിന്റെ മിഷൻ ആഗമൻ ചരിത്രപരമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. ഇന്ത്യ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയാകുന്നതിൽ യുവജനങ്ങൾ നിർണായക പങ്കുവഹിക്കുന്നതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കേരളത്തിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ബാഡ്മിന്റണിൽ ജപ്പാൻ ഓപ്പൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ കടന്ന് ഇന്ത്യൻ താരം പി സിന്ധു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. ഈ മാസം 25 വരെ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങളാണ് സന്ദർശിക്കുക. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിനും യൂറോപ്യൻ യൂണിയനുമായുള്ള തന്ത്രപ്രധാന പങ്കാളിത്തത്തിനും സന്ദർശനം കൂടുതൽ കരുത്തു പകരുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ് ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ചു.
1: 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0.
2: And we have liftoff of Vikram 1.
0: മിഷൻ ആഗമന്റെ ഭാഗമായി ഹൈദരാബാദ് ആസ്ഥാനമായുള്ള സ്കൈറൂട്ട് എയ്റോസ്പേസ് വികസിപ്പിച്ചെടുത്തതാണ് വിക്രം 1. ഒരു ഇന്ത്യൻ സ്വകാര്യ കമ്പനി ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്ത റോക്കറ്റ് എന്ന ചരിത്ര നേട്ടമാണ് ഇതിലൂടെ കൈവരിച്ചത്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് ഡോക്ടർ വിക്രം സാരാഭായിയുടെ സ്മരണാർത്ഥമാണ് വിക്രം 1 പേര് നൽകിയിരിക്കുന്നത്. രാജ്യത്തെ ബഹിരാകാശ മേഖലയിലെ ചരിത്രപരമായ അധ്യായമാണ് ഈ ദൌത്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ചു. ബഹിരാകാശ മേഖലയിൽ പുതിയ അവസരങ്ങൾ തുറക്കുന്നതിനൊപ്പം രാജ്യത്തെ യുവാക്കളുടെ കഴിവ്, ദൃഢനിശ്ചയവും പ്രതിഫലിപ്പിക്കുന്നതാണ് ഈ ദൌത്യമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ സർവകക്ഷി യോഗം ചേരും. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. മറ്റന്നാൾ മുതൽ അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം നടക്കുക. സമ്മേളനത്തിനിടെ നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങൾ ചർച്ചയ്ക്കെടുക്കുകയും പാസാക്കുകയും ചെയ്യും. ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാ നയം വെറുമൊരു പ്രസ്താവനയല്ല, മറിച്ച് ഉറച്ച പ്രവർത്തന ശൈലിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ ഇന്ന് നടന്ന ഫോഴ്സസ് ഫസ്റ്റ് കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭീകരവാദികളെ അവരുടെ താവളങ്ങളിൽ ചെന്ന് നേരിടാൻ ഇന്ത്യയ്ക്ക് മടിയില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ധൂർ ഇതിന് ലോകം കണ്ട മികച്ച ഉദാഹരണമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇന്ത്യയെ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയാക്കാൻ രാജ്യത്തെ യുവജനങ്ങൾ നിർണായക പങ്കുവഹിക്കുന്നതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. തമിഴ്നാട്ടിലെ മധുരയിൽ യഫി സംരംഭകത്വ ഉച്ചകോടിയുടെ പ്രത്യേക പ്ലീനറി സെഷനിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ തൊഴിലാളി സമൂഹമുള്ളത് ഇന്ത്യയിലാണ്. 2.4

0: ലക്ഷത്തിലധികം സ്റ്റാർട്ടപ്പുകളിലൂടെ 23 ലക്ഷത്തിലധികം നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സർക്കാരിന് സാധിച്ചതായും ധനമന്ത്രി വ്യക്തമാക്കി.
1: Young entrepreneurs should derive the maximum benefit both from your families and also from this association, which is in a very comprehensive manner working towards giving you that strength. Boundaries don't seem to matter with technology the way in which it is taking over our lives. So technology actually has done such a shake-up to the ways in which we look at ourselves, our businesses and our economy.
0: 5 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി പനാമ വിദേശകാര്യമന്ത്രി നാളെ ഇന്ത്യയിലെത്തും. തിങ്കളാഴ്ച കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലുമായി അദ്ദേഹം ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഹൈദരാബാദ് ഹൌസിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും അദ്ദേഹം സന്ദർശിക്കും. ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ പ്രതിഷേധിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ന്യൂഡൽഹിയിൽ നിരാഹാര സമരം നടത്തിവന്ന സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ വൈദ്യചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റി. ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം ആരോഗ്യസ്ഥിതി വഷളായതിനെ തുടർന്ന് വിദഗ്ധ വൈദ്യോപദേശമനുസരിച്ചാണ് വാങ്ചുക്കിനെ മാറ്റിയതെന്ന് ന്യൂഡൽഹി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ സച്ചിൻ ശർമ്മ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് കോട്ടയം കടുത്തുരുത്തി ടൌൺ ബൈപ്പാസ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നാടിന് സമർപ്പിക്കും. 35 കോടി രൂപ ചെലവിൽ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച ബൈപ്പാസ് തുറക്കുന്നതോടെ എറണാകുളം കോട്ടയം സംസ്ഥാന പാതയിലെ യാത്രാ ക്ലേശത്തിന് വലിയ ആശ്വാസമാകും. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഉമ്മൻചാണ്ടിയുടെ 3ാം ചരമവാർഷികം വിപുലമായ പരിപാടികളോടെ സ്മൃതിദിനമായി ആചരിച്ചു. പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയപള്ളി അങ്കണത്തിൽ നടന്ന സ്മൃതി സമ്മേളനം AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. ഉച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ പുതുപ്പള്ളിയിലെത്തി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തും. പുനർനിർമ്മാണം പൂർത്തിയാക്കിയ കമ്പം വിട്ട് കമ്പം മലയോരപാത തുറന്നു. ഇന്ന് രാവിലെ 6 മണിക്കാണ് പാത തുറന്നു നൽകിയത്. വിശദാംശങ്ങളിലേക്ക്.
3: തമിഴ്നാട്ടിലെ തേനി ജില്ലയെ കേരളത്തിലെ ഇടുക്കി ജില്ലയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന മലയോര പാതകളിലൊന്നായ കമ്പംമെട്ട് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം 1 മാസം മുമ്പാണ് ആരംഭിച്ചത്. 18 ഹെയർപിൻ വളവുകളുള്ള ഈ ചുരം പാതയിലെ ഡ്രെയിനേജ് നിർമ്മാണവും സംരക്ഷണ ഭിത്തികൾ കെട്ടുന്ന ജോലികളുമാണ് പൂർത്തിയാക്കിയത്. റോഡ് അടച്ചിട്ടതോടെ നിത്യേന ഈ പാതയെ ആശ്രയിക്കുന്ന 1000 കണക്കിന് തോട്ടം തൊഴിലാളികളും പൊതുജനങ്ങളും കടുത്ത യാത്രാ ദുരിതത്തിലാണ്. റോഡ് കോൺക്രീറ്റിംഗും പാലങ്ങളുടെ നിർമ്മാണവും തുടരുന്നതിനാൽ ഭാരവാഹനങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ടിപ്പർ ലോറി ഉൾപ്പെടെയുള്ളവയ്ക്ക് അടുത്ത 20 ദിവസത്തേക്കാണ് നിരോധനം. ബസ്സുകൾ, ജീപ്പുകൾ, മറ്റു വാഹനങ്ങൾ എന്നിവയെ റോഡ് ഉപയോഗിക്കാൻ അനുവദിക്കുമെന്ന് തമിഴ്നാട് റോഡ് വിഭാഗം അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യകാലത്തിന് നാളെ തുടക്കമാകും. ഉദ്ഘാടനം നാളെ ഉച്ചയ്ക്ക് 12 മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയാകും. കേരളത്തിൽ വീണ്ടും മഴ ശക്തമാകുന്നു. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തുടനീളം ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഇന്ത്യൻ ബാഡ്മിന്റൺ താരം PV സിന്ധു ജപ്പാൻ ഓപ്പൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ പ്രവേശിച്ചു. ടോക്കിയോയിൽ നടക്കുന്ന ടൂർണമെന്റിൽ ചൈനീസ് താരം ചെൻ യു ഫെയ് പരിക്കേറ്റ് പിന്മാറിയതോടെയാണ് സിന്ധു ഫൈനലിൽ എത്തിയത്. ആദ്യ സെറ്റ് 21-19 സിന്ധു സ്വന്തമാക്കിയിരുന്നു. രണ്ടാം സെറ്റിൽ സിന്ധു 15-10 മുന്നിട്ട് നിൽക്കുമ്പോഴായിരുന്നു ചൈനീസ് താരത്തിന്റെ പിന്മാറ്റം. നാളെ നടക്കുന്ന ഫൈനലിൽ സിന്ധു ജപ്പാന്റെ അകാനി യമാഗുച്ചിയെ നേരിടും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ 3ാം സ്ഥാനക്കാരെ നാളെ അറിയാം. പുലർച്ചെ 2:30 നടക്കുന്ന ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. ഈ മാസം 20 നടക്കുന്ന ഫൈനൽ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനിനെ നേരിടും. ലോർഡ്സിൽ നടക്കുന്ന ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പര രോഹിത് ശർമ്മയുടെ അവസാന അന്താരാഷ്ട്ര മത്സരമാകുമെന്ന മാധ്യമ റിപ്പോർട്ടുകൾ BCCI തള്ളി. ഇംഗ്ലണ്ടിനെതിരായ ഏകദിനത്തിന് ശേഷവും രോഹിത് ശർമ്മ ഇന്ത്യയ്ക്കായി കളിക്കുമെന്ന് BCCI അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ഗൌ എന്നിവയിലൂടെയും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. ജൻവിശ്വാസ് ഭേദഗതി നിയമം 2026-ന് കീഴിൽ റെയിൽവേയിൽ കർശന പരിശോധനകൾ. തിരുവനന്തപുരം ഡിവിഷനിലെ റെയിൽവേ ടിക്കറ്റ് പരിശോധനാ ഉദ്യോഗസ്ഥരുടെയും റെയിൽവേ സംരക്ഷണ സേനയുടെ

0: പരിശോധനയിൽ സാധുവായ ടിക്കറ്റില്ലാതെ യാത്ര ചെയ്ത ഒരു യാത്രക്കാരനെതിരെ നടപടിയെടുത്തു. 600 രൂപ പിഴയടയ്ക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ഇയാൾക്ക് കൊല്ലം സ്പെഷ്യൽ ക്ലാസ് റെയിൽവേ മജിസ്ട്രേറ്റ് 7000 രൂപ പിഴയും ഒരു ദിവസത്തെ തടവ് ശിക്ഷയും വിധിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പശ്ചിമബംഗാളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിക്ക് സമീപമുള്ള ജുമാഗട്ടിലെ BSF പതിനെട്ടാം ബറ്റാലിയൻ ബോർഡർ ഔട്ട്പോസ്റ്റ് സന്ദർശിക്കുന്ന അദ്ദേഹം BSF ഉദ്യോഗസ്ഥരുമായി സംവദിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ബഹിരാകാശത്തേക്ക് കുതിച്ച് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1. സ്കൈറൂട്ടിന്റെ മിഷൻ ആഗമൻ ചരിത്രപരമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. ഇന്ത്യ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയാകുന്നതിൽ യുവജനങ്ങൾ നിർണായക പങ്കുവഹിക്കുന്നതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാ നയം ഉറച്ച പ്രവർത്തന ശൈലിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കേരളത്തിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ബാഡ്മിന്റണിൽ ജപ്പാൻ ഓപ്പൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ കടന്ന് ഇന്ത്യൻ താരം PV സിന്ധു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി രഞ്ജിനി.
2: ബൈ ബൈ കേൾക്കൂ റേഡിയോ സാന്തനം 90.4 FM.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പാറു, നീ അറിഞ്ഞോ, ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
2: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും?
1: ലോട്ടറി ഒന്നും അല്ല,
2: പിന്നെ
1: ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
3: റിയലി, വി ക്യാൻ ഗ്രോ ടുഗദർ.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: ചിരി ചെറു ചിരി ചിരിയുടെ കുളിരുളി നീ മുറ്റത്തെ.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

0: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്ന് വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.
2: കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളൈ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൗകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൗകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st സ്ഥാനം കരസ്ഥമാക്കി വരുന്നു.

ഏഴ് വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽ ശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാമ്പസ് സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നു വരുന്നു. ബസ് ട്രെയിൻ കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയോട് കൂടിയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ SSLC പാസായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400023273.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

0: പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.
1: ആകാശവാണി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ. ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഇന്നാദ്യം കണ്ണോട് കണ്ണായിടാം എന്ന ഗാനം. സംഗീതം ജോബ് കുര്യൻ, വരികൾ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, പാടിയത് മൃദുല വാര്യർ, ജോബ് കുര്യൻ.

KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി യാത്രയുടെ ഭാഗമായി ജില്ലയിലെ 9 KSRTC ഡിപ്പോകളിൽ നിന്നായി 458 ബസ്സുകളാണ് ഒരുക്കിയിട്ടുള്ളത്. കൊട്ടാരക്കര ഡിപ്പോയിൽ 81 ഷെഡ്യൂളുകളാണ് ദിവസവും ഓർഡിനറിയായി നടത്തുന്നത്. കൊല്ലം കരുനാഗപ്പള്ളി ചെയിൻ സർവീസ് രാവിലെ 6 മുതൽ 20 മിനിറ്റ് ഇടവിട്ട് ഉണ്ടായിരിക്കുന്നതാണ്. കൊട്ടാരക്കര പാരിപ്പള്ളി 5:25 മുതൽ 20 മിനിറ്റ് ഇടവിട്ട് ഉണ്ടായിരിക്കും. അടൂർ ആയൂർ ചെയിൻ 6:05 മുതൽ 15 മിനിറ്റ് ഇടവിട്ട് ഉണ്ടായിരിക്കുന്നതാണ്. പുത്തൂർ കരുനാഗപ്പള്ളി 6 മുതൽ 1/2 മണിക്കൂർ ഇടവിട്ടും കുന്നിക്കോട് പത്തനാപുരം 6:10 മുതൽ 20 മിനിറ്റ് ഇടവിട്ടും കുര പത്തനാപുരം 6 മുതൽ 20

മിനിറ്റ് ഇടവിട്ടും കൊട്ടാരക്കര കോക്കാട് 5:30 മുതൽ അരമണിക്കൂർ ഇടവിട്ടും നെല്ലിക്കുന്നം ചെപ്ര 5:50 മുതൽ അരമണിക്കൂർ ഇടവിട്ടും ഉണ്ടായിരിക്കും. കൊട്ടാരക്കര പട്ടാഴി 6:10 മുതൽ അരമണിക്കൂർ ഇടവിട്ടും ചക്കുവരയ്ക്കൽ പുനലൂർ 6:10 പട്ടാഴി 5:30 ഓടനാവട്ടം 6 മുട്ടം 6:30 പച്ചൂർ 6:50 TKM കൊല്ലം 8:05 മീയണ്ണൂർ കൊല്ലം 7:45 നെടുമൺകാവ് 7:15 കൊട്ടിയം 7 ഇലഞ്ഞിക്കോട് കുണ്ടറ 7:15 പാത്തല കൊല്ലം 7:30 പഴിഞ്ഞം സർക്കുലർ 7:15 കുണ്ടറ 7:20 ആനക്കോട്ടൂർ 6:50 കുറുമ്പാലൂർ പുത്തൂർ 7:20 കൊല്ലം 5:15 ഏനാത്ത് കൊല്ലം 6:20 കളപ്പില 6:20 കോവിൽമുക്ക് 6:20 ഇട്ടിവിള പുനലൂർ 8:15 ഇടയ്ക്കാട് 7:35 5:45 ചക്കുവരയ്ക്കൽ 5:45 8:15 എന്നീ സമയക്രമത്തിൽ സർവീസുകൾ ഉണ്ടായിരിക്കുന്നതാണ്. പൊതുജന താൽപര്യാർത്ഥം റേഡിയോ സാന്ത്വനം 90.4 FM.

0: ചെയ്യണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ

0: കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്, ചിലത് സന്തോഷത്തിന്റെ.

ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി യാത്രയുടെ ഭാഗമായി ജില്ലയിലെ 9 KSRTC ഡിപ്പോകളിൽ നിന്നായി 458 ബസ്സുകളാണ് ഒരുക്കിയിട്ടുള്ളത്. ചാത്തന്നൂരിൽ നിന്ന് ചാത്തന്നൂർ ആറ്റിങ്ങൽ ആദ്യ സർവീസ് രാവിലെ 5:50 ഉണ്ടായിരിക്കും. തുടർന്ന് ആറ്റിങ്ങലിൽ നിന്ന് ചാത്തന്നൂർ വഴി കൊല്ലത്തേക്കാണ് സർവീസ്. ഇത് രാവിലെ 7 മണിക്ക് ആറ്റിങ്ങലിൽ നിന്ന് പുറപ്പെടും. 20 മിനിറ്റ് ഇടവേളയിൽ ഇരുവശത്തേക്കും സർവീസ് ഉണ്ടായിരിക്കും. വൈകിട്ട് 4:15 അവസാന ട്രിപ്പ്. ചാത്തന്നൂർ കരുനാഗപ്പള്ളി രാവിലെ 5:30 ആരംഭിക്കും. തുടർന്ന് ചാത്തന്നൂർ കൊല്ലം രാവിലെ 5:50, 6:30, 7 കൊല്ലം ചാത്തന്നൂർ വൈകിട്ട് 4:40, ആറ്റിങ്ങൽ ചാത്തന്നൂർ വൈകിട്ട് 4:25, 5:05, 5:35 എന്നിങ്ങനെ സർവീസ് ഉണ്ടായിരിക്കും. ചാത്തന്നൂർ കൊട്ടാരക്കര രാവിലെ 5:05 ആദ്യ ട്രിപ്പ് നടത്തും. തുടർന്ന് 20 മിനിറ്റ് ഇടവിട്ട് സർവീസുകൾ. പാരിപ്പള്ളി കൊട്ടാരക്കര 8:30 ആദ്യ സർവീസ്. 15 മിനിറ്റ് ഇടവിട്ട് സർവീസുകൾ ഉണ്ടായിരിക്കും. വൈകിട്ട് 6:45 അവസാന ട്രിപ്പ്. കൊട്ടിയം അഞ്ചൽ ചെയിൻ സർവീസ് രാവിലെ 6:20 മുതൽ 20 മിനിറ്റ് ഇടവിട്ട് ഉണ്ടായിരിക്കും. ചാത്തന്നൂർ മരക്കുളം രാവിലെ 6:30, ചാത്തന്നൂർ ചിറക്കര രാവിലെ 8, ചാത്തന്നൂർ നടയ്ക്കൽ കൊല്ലം രാവിലെ 7:45, ചാത്തന്നൂർ പരവൂർ പുനലൂർ രാവിലെ 7:30 എന്നിങ്ങനെ സർവീസുകൾ ഉണ്ടായിരിക്കും. പൊതുജന താൽപര്യാർത്ഥം റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. Let's celebrate pregnancy with കിൻഡർ ഹോസ്പിറ്റൽസ്.

0: നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ. നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.

ലഹരി ഉപയോഗത്തെക്കുറിച്ചും അത് സൃഷ്ടിക്കുന്ന സാമൂഹിക വിപത്തുകളെക്കുറിച്ചും ശ്രോതാക്കളോട് അറിവുകൾ പങ്കുവയ്ക്കുന്നു ശ്രീ വി രാജേഷ്, അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ, വിമുക്തി മിഷൻ, കൊല്ലം.

നമസ്കാരം. ഞാൻ വി രാജേഷ്, അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ, വിമുക്തി മിഷൻ, കൊല്ലം. സംസ്ഥാന എക്സൈസ് വകുപ്പ് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മദ്യ മയക്കുമരുന്നിൻ്റെ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് വിമുക്തി മിഷൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് വിമുക്തി മിഷൻ്റെ ഈ ഒരു ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ യുവതലമുറ അടക്കമുള്ള നമ്മുടെ ഈ സമൂഹം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന മദ്യ മയക്കുമരുന്നിനെതിരെയുള്ള ഒരു ബോധവൽക്കരണ സന്ദേശമാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു സന്തോഷം അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൻ്റെ എല്ലാ ആസ്വാദ്യതകളും ചേർന്ന് വരുന്നത് നമ്മുടെ കുടുംബത്താണ്. പക്ഷേ പലപ്പോഴും അത് പരസ്യമായിട്ട് പറഞ്ഞാലും രഹസ്യമായിട്ടാണെങ്കിൽ പോലും പല കുടുംബങ്ങളിലും മദ്യത്തോടുള്ള അമിതമായ ആസക്തിയും മയക്കുമരുന്നിൽ അടിമപ്പെട്ട ഒരവസ്ഥയും ഇന്ന് കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഏറ്റവും ദുരിതപൂർണമായ ഒരു സ്ഥിതിവിശേഷത്തിലാണെന്നുള്ളത് നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല. അപ്പം ഇതിൽ നിന്ന് നമുക്ക് കരകടക്കേണ്ടതുണ്ട്. ഏറ്റവും സന്തോഷകരമായി കടന്നു പോകുന്ന ഒരു കുടുംബത്ത് ഒരു കുട്ടി അല്ലെങ്കിൽ മുതിർന്ന ആളാകട്ടെ മദ്യത്തിനോ മയക്കുമരുന്നിനോ അമിതമായ ആസക്തിയിൽ അങ്ങനെ ചെല്ലുമ്പോഴുണ്ടാകുന്ന ആ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. പ്രധാനമായി മനസ്സിലാക്കുക, ലഹരി എന്നുള്ളത് എന്താണെന്ന് അല്ലെങ്കിൽ ആ ലഹരിയുടെ വലിയ ഒരു മദ്യത്തിൻ്റെയോ മയക്കുമരുന്നിൻ്റെയോ ലഹരിയിൽ പോയി ജീവിതം നശിപ്പിക്കുന്നതിന് പകരം ആ ലഹരി എന്താണ് എന്നുള്ളത് ഒരു 6, 7 അല്ലെങ്കിൽ 8 വയസ്സ് കഴിയുമ്പോൾ അല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ ഒരു കൊച്ചു കുട്ടിയെ പറഞ്ഞു പ്രാപ്തമാക്കുക എന്നുള്ളതാണ് വിജയിയായ ഏതൊരു രക്ഷകർത്താവിൻ്റെയും അടിസ്ഥാനപരമായ അടയാളമെന്നുള്ളത്. കുട്ടിക്ക് കൃത്യമായ ബോധം കൊടുക്കുക. കാരണം പണ്ടുള്ള ഒരു കാലത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഇന്നുള്ളത്. ഈ ന്യൂ ജനറേഷനിൽ കുട്ടികൾക്ക് ഏറ്റവും അരോചകമായി തോന്നുന്നത് ഉപദേശം എന്നുള്ളതാണ്. നീ അത് ചെയ്യരുത്, നീ ഇത് ചെയ്യരുത്, അത് പാടില്ല, ഇത് പാടില്ല. ഇതൊക്കെ കാലഹരണപ്പെട്ട ഒരു പ്രക്രിയയാണ്. അതിനു പകരം രക്ഷകർത്താക്കൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് കുട്ടികൾക്ക് നല്ല ഉപദേശങ്ങൾ എന്നുള്ളത് ഒഴിവാക്കിയിട്ട് നല്ല ശീലങ്ങൾ 6, 7, 8, 9 വയസ്സിൽ അവരിൽ സ്വായത്തമാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെയേറെ ഒരു നല്ല റിസൾട്ട് കിട്ടും. ലഹരി എന്നുള്ളത് അല്ലെങ്കിൽ ലഹരിക്ക് അടിമപ്പെടുക എന്നുള്ളത് കേവലം ഒരു ദിവസം കൊണ്ടൊന്നും ഉണ്ടാകുന്ന ഒരു പ്രക്രിയയല്ല, അതൊരു ലോങ് ടൈം പ്രോസസ്സാണ്. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുട്ടി ലഹരിക്ക് അടിമപ്പെടുന്നത് എന്നുള്ളത് കുറച്ച് കൂടുതൽ കാര്യങ്ങളെടുത്ത് അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എന്നുള്ളതിലേക്ക് ആകുമ്പോഴാണ് ലഹരിക്ക് അടിമപ്പെട്ടു എന്ന് പറയാൻ പറ്റുന്നത്. അല്ലാതെ ഒരു ദിവസം കൊണ്ടല്ല. സംസ്ഥാന സർക്കാർ നിരവധി കാര്യങ്ങൾ ബോധവൽക്കരണ പ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ചെയ്യുന്നുണ്ട്. രക്ഷകർത്താക്കൾ മനസ്സിലാക്കാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് നമ്മളുടെ കുറച്ച് നേരമെങ്കിലും ഒരു ദിവസം കുട്ടികൾക്കായിട്ട് മാറ്റിവെക്കുക. നമ്മളെത്ര തിരക്കുള്ളവരാണെങ്കിലും കുറച്ച് നേരം നമ്മളുടെ കുടുംബത്തിൻ്റെ ഏറ്റവും വിലപ്പെട്ട ആ ഒരു സമയം എന്ന് പറയുന്നത് അവരോട് ചെലവഴിക്കണം. വീട്ടിലൊന്നിച്ച് വായന വേണം, വർത്തമാനം വേണം, അന്നം പങ്കിട്ട് കഴിക്കണം, അവരോട് സംസാരിക്കണം, അവരെ കേൾക്കണം. കുട്ടികളെ പരിഗണിക്കുന്നു എന്നുള്ളൊരു ചിന്ത വരുമ്പോൾ തന്നെ അവരുടെ ഒരു സ്ഥാനം ആ കുട്ടിയെ രക്ഷകർത്താക്കൾ കൃത്യമായ ഒരു അടയാളത്തിലേക്കാണ് നയിക്കുന്നതെന്ന് കുട്ടി മനസ്സിലാക്കണം. അതൊരു പ്രധാന ഭാഗമാണ്. എങ്ങനെ നമ്മൾ കുട്ടികളെ വാത്സല്യത്തോടും സ്നേഹത്തോടു കൂടി വളർത്തി നമ്മൾ കൊണ്ടുവന്നാലും ശരി, മനസ്സിലാക്കുക അവരുടെ ഇവിടെ അഡോളസൻസ് ഏജിൻ്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ അവർക്കൊരു സുഹൃത്തിനെ ആവശ്യമായിട്ട് വരും. ഒന്നല്ലെങ്കിൽ ഒന്നിലധികം അല്ലെങ്കിൽ ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ ഒരു ലോകത്തേക്കാണ് അവർ പോകുന്നത്. ആ സുഹൃത്ത് നല്ലതാകാം, ചീത്തയാകാം, മദ്യം വിൽക്കുന്നവനാകാം, മയക്കുമരുന്ന് വ്യാപാരിയാകാം, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവനാകാം, ആൻറ്റി സോഷ്യൽ എലമെൻ്റ് എത്തരത്തിലുള്ള ആളുമാകാം. അവിടെ കൃത്യമായ ആ സുഹൃത്തിൻ്റെ സ്ഥാനത്തേക്ക് രക്ഷകർത്താവ് കടക്കുക, ഒരു പുതിയ ഫ്രണ്ടായി ഒരു അച്ഛനും അമ്മയും മാറുക എന്നുള്ളിടത്താണ് കാലം ആ രക്ഷകർത്താവിനെ വിജയിയായി അടയാളപ്പെടുത്തുന്നത്. അതിനവർക്ക് ഉപദേശമല്ല, അവരോട് ചേർന്ന് നിൽക്കുക. തോൽവി ഉണ്ടാകാം, പഠനഭാരങ്ങളിൽ പലതരത്തിലുള്ള സ്ട്രെസ് ഉണ്ടാകാം, സ്ട്രെയിൻ ഉണ്ടാകാം. അപ്പോഴൊക്കെ അവരോട് നമ്മൾ ചേർന്ന് നിൽക്കുക. തോറ്റാലൊന്നും ഒരു കുഴപ്പമില്ലടാ, അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ലടി, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, നമുക്ക് ആ പ്രശ്നം പരിഹരിക്കാം. ആ പ്രശ്നത്തിന് എന്താണ് ഒരു നല്ല സുഹൃത്തിൻ്റെ ഭാഗത്ത്, ഒരു അച്ഛൻ അമ്മ എന്നുള്ളതിനപ്പുറം ഒരു സുഹൃത്തിൻ്റെ ഭാഗത്ത് നിന്ന് എന്താണ് ചെയ്തു കൊടുക്കേണ്ടത് എന്നുള്ളൊരു പാഠം ആ കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കി അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ നമ്മളുടെ കൂടെ വരൂ എന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. അനുകരണം ഈ അഡോളസൻസ് ഏജിൽ കുട്ടികൾ ശീലിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. സിനിമ കാണുക അല്ലെങ്കിൽ സിനിമയോ മറ്റുള്ള ഏത് പരസ്യങ്ങളോ ആണെങ്കിലും ശരി, അവരതിലുള്ള അനുകരണത്തിലേക്ക് പോകും. അപ്പോൾ അതിനെയൊന്നും സിനിമയോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റിനോ നമ്മൾ വിമർശിക്കാതെ ഭാവനയൊന്നാണ്, യാഥാർത്ഥ്യം ഒന്നാണ് എന്നുള്ളൊരു ബോധം കുട്ടികളെ മനസ്സ് പറഞ്ഞ് മനസ്സിലാക്കുക. ഇതൊരു ഇൻഡ്യൂഷനും ഇല്യൂഷനുമാകാം. അപ്പോൾ ആ ഭാവനയ്ക്കപ്പുറത്ത് യാഥാർത്ഥ്യ ജീവിതമുണ്ട്.
അപ്പൊ കുഞ്ഞ് ഒരു സിഗരറ്റ് വലിച്ചു തുടങ്ങാൻ അല്ലെങ്കിൽ ഒരു മയക്കുമരുന്നോ മദ്യമോ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടോ എന്നൊന്നും നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട. അതിനു മുമ്പ് തന്നെ കുഞ്ഞിനോട് പറയേണ്ട കാര്യം, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ലോകാരോഗ്യ സംഘടനയുടെ പഠനമനുസരിച്ച് ഒരു പുക വലിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ 13.8 മിനിറ്റ് 14 മിനിറ്റ് നമുക്ക് നഷ്ടപ്പെടുകയാണ്. അതായത് ചുരുക്കമുള്ള ജീവിതമാണ് ഒരു 10-35 ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന മനുഷ്യ ജീവിതം. അതിലൊരു 14 മിനിറ്റ് അപഹരിച്ചു കൊണ്ടുപോകാൻ ഒരു സിഗരറ്റിന് സംഭവിക്കുമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം എത്ര പെട്ടെന്നാണ് ഈ മദ്യവും മയക്കുമരുന്നും ഇല്ലാതാക്കുന്നത് എന്നുള്ള ചിത്രം ഒരു എലമെന്റ് ഓഫ് ഫിയർ പോലെ, ഒരു ഭീതി പോലെ കുഞ്ഞിന്റെ മനസ്സിലേക്ക് പറഞ്ഞ് മനസ്സിലാക്കുക. നോ പറയാനുള്ള ധൈര്യം കുട്ടിക്കാലത്ത് തന്നെ ആൺകുട്ടികളിലും പെൺകുട്ടികളിലും ഉണ്ടാക്കിയെടുക്കും. അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യത്തിനോട് നോ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക. Sometimes no is more powerful than yes എന്നാണ് പറയുന്നത്. എല്ലാത്തിനും സമ്മതം മൂടുന്ന അല്ലെങ്കിൽ എല്ലാം ഞാൻ ചെയ്യാം എന്ന് പറയുന്നതിനപ്പുറം നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യങ്ങൾക്ക് നോ തന്നെ പറയാനുള്ളൊരു ശീലം കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് ഏതൊരു പാരൻറ്റും എപ്പോഴും ശ്രദ്ധിക്കുക. അതിലുപരി തന്നെ ഈ കുട്ടിക്കാലം തൊട്ട് തന്നെ ചില ആൾക്കാർ പറയാറുണ്ട്, നമ്മൾ ഒരു 15 വയസ്സൊക്കെ ആകട്ടെ അല്ലെങ്കിൽ ഒരു 16-20 വയസ്സോ ആകട്ടെ അവനെ ഒന്ന് ശരിയാക്കി എടുക്കണം, അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അതൊരു തെറ്റാണ്. അവൻ്റെ ഒരു 5, 6, 7 വയസ്സ് വരുമ്പോൾ തന്നെ അവനിൽ ആദ്യം കൊടുക്കേണ്ട ഭാഗം എന്ന് പറയുന്നത് നിയമങ്ങൾ അനുസരിക്കുക, ഹെൽമെറ്റ് ഇടുക, സീറ്റ് ബെൽറ്റ് ഇടുക. ഇതൊക്കെ സർക്കാർ സംവിധാനത്തിൽ നമുക്ക് തന്ന നിർദ്ദേശങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ നിയമത്തെ അനുസരിക്കുക എന്നുള്ളതാണ്. അതിനൊരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ ജീവനും സ്വത്തും രക്ഷപ്പെടും. അതിലുപരി ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന ആ നിയമവ്യവസ്ഥയെ നമ്മൾ അനുസരിക്കുന്നു. സ്ത്രീകളോടുള്ള പെരുമാറ്റം എത്തരത്തിലായിരിക്കണം, ഇങ്ങനെ പലതരത്തിലുള്ള സത്യം പറയാൻ പഠിക്കുക. അത് കണക്ക് തന്നെ നമ്മുടെ പ്രകൃതിയെ മുറിവേൽപ്പിക്കാതിരിക്കാൻ പഠിപ്പിക്കുക, മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കാൻ പഠിക്കുക. അങ്ങനെ കുട്ടികൾക്ക് ഇങ്ങനെ നിരവധി നല്ല ശീലങ്ങൾ പഠിപ്പിക്കുക വഴി അവനിലേക്ക് അല്ലെങ്കിൽ ആ കുട്ടിയിലേക്ക് ഒരു പുതിയ നിർമ്മിതി ഉണ്ടാകും. അത് ലഹരിയിൽ നിന്ന് മാറി നിൽക്കുന്ന, ലഹരിയിൽ നിന്ന് എപ്പോഴും ദൂരെ അകലം പാലിക്കുന്ന ഒരു നല്ല ശീലമായിരിക്കും. ഇത്തരത്തിൽ വളർത്തിയെടുക്കുന്ന ഒരു കുട്ടി ഒരു 15-16 വയസ്സ് കഴിയുമ്പോൾ ഒരു പരിധിവരെ എന്നല്ല ഭൂരിപക്ഷം അത് ലഹരിയിൽ നിന്ന് എന്നും മാറി നിൽക്കാനുള്ളൊരു ടെൻഡൻസിയാണ് കാണപ്പെടുന്നത്. പല കുടുംബത്തും പല പല പ്രശ്നങ്ങളുണ്ട്. കുട്ടികൾക്ക് നല്ല എലമെൻ്റ് ഓഫ് ഫിയർ തന്നെ കൊടുക്കുക. ഒരു പുക വലിക്കുമ്പോഴും നമുക്കൊരു 14 മിനിറ്റ് നഷ്ടപ്പെടുന്നു. സിന്തറ്റിക് ഡ്രഗ്, പണ്ട് കാലത്തെന്ന് പറഞ്ഞാൽ ഗഞ്ചാ ചാരായം അങ്ങനെയൊക്കെ ആയിരുന്നു മദ്യമയക്കുമരുന്നുകളെ വിവക്ഷിച്ചിരുന്നത്. ഇന്നതൊക്കെ മാറി സിന്തറ്റിക് ഡ്രഗിൻ്റെ ഭാഗത്തേക്കായി. വിദഗ്ധന്മാരായ ഡോക്ടർമാരുൾപ്പെടുന്ന ലോകാരോഗ്യ സംഘടനയുടെ പഠനമനുസരിച്ച് സിന്തറ്റിക് ഡ്രഗ് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 4-5 വർഷം കഴിയുമ്പോൾ ഏകദേശം മരണം സംഭവിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ദൂഷ്യവശത്തെക്കുറിച്ച് കുഞ്ഞുങ്ങളോട് ഉപദേശമല്ലാതെ അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഇതിനൊക്കെ നമുക്ക് കുഞ്ഞുങ്ങളോട് കൂടുതലായിട്ട് കുറച്ച് സമയം കണ്ടെത്തേണ്ടതുണ്ട്. അടിമയായതിനു ശേഷം അവരെ ചികിത്സിക്കുക എന്നതിലുപരിയായി അതിലേക്ക് പോകാതെ നല്ല ആരോഗ്യമുള്ള കുട്ടികളായിട്ട് അല്ലെങ്കിൽ തലമുറയായിട്ട് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് വേണ്ടത്. അവർക്ക് ടൈം മാനേജ്മെൻ്റ് വേണം. കുട്ടിക്കാലത്ത് തന്നെ കുട്ടിക്ക് കൃത്യമായ ലക്ഷ്യബോധം വേണം. നമ്മൾ ആ കുട്ടികൾക്ക് ആവശ്യമുള്ള പണം കൊടുക്കുകയും അല്ലെന്നുണ്ടെങ്കിൽ മറ്റു തരത്തിലുള്ള എല്ലാ സൗകര്യ സംവിധാനങ്ങളും കൊടുക്കുമ്പോഴും മനസ്സിലാക്കേണ്ടത് ഇതൊരു സാധാരണ കുടുംബത്തിൽ അല്ലെങ്കിൽ ബ്രോക്കൺ ഫാമിലീസിൽ മാത്രം സംഭവിക്കുന്ന ഒന്നായിട്ട് കാണാൻ പറ്റില്ല. നമ്മളുടെ അനുഭവങ്ങളനുസരിച്ച് നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് കാണുന്നത് സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന എത്രയോ കുടുംബങ്ങളിൽ നിന്നും കുട്ടികൾ NDPS കേസുകളിൽ ഉൾപ്പെട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അവനെ എല്ലാവിധ സുഖ സൗകര്യങ്ങളും ലഭ്യമാക്കുമ്പോഴും കുട്ടിക്ക് പറഞ്ഞു മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം, ഇന്ന് നമ്മുടെ രാജ്യത്തുള്ളതിൽ പ്രധാനപ്പെട്ട കർശന നിയമങ്ങൾ അനുശാസിക്കുന്ന ഒരു നിയമമാണ് NDPS നിയമം, നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് നിയമം. 20 വർഷം തുടങ്ങി അങ്ങോട്ട് ശിക്ഷകൾ അതികഠിനമാണ്. 1 വർഷവും അല്ലെങ്കിൽ 2 വർഷം, 10 വർഷം, അങ്ങനെ 20 വർഷം വരെ അല്ലെങ്കിൽ അതിനപ്പുറവുമുള്ള ശിക്ഷ പറയുന്ന നിയമമാണ് NDPS നിയമം. ഡെത്ത് പെനാൽറ്റി വരെ പറയുന്നു. ഒരാൾ ഒരു NDPS കേസുമായി ബന്ധപ്പെട്ട്

അകത്തായാൽ അയാൾ മാത്രമല്ല അയാളുടെ കൂട്ടുപ്രതികളകത്താകും, അയാൾക്ക് സഹായം ചെയ്തു കൊടുത്തവരകത്താകും, അയാൾക്ക് സാമ്പത്തിക സഹായം ചെയ്തവരകത്താകും, അയാൾക്ക് ഈ ഗഞ്ചായോ MDMA അടക്കമുള്ള ഡ്രഗ്സുകളോ ഒളിപ്പിക്കാനായിട്ടുള്ള സേവനം ചെയ്തവരകത്താകും. അകത്താകുന്നവർക്ക് തുടർന്ന് അവരുടെ ജോലി സംബന്ധമായോ പഠന സംബന്ധമായോ ഉള്ള എല്ലാ ഭാഗങ്ങളും അടയപ്പെടുകയാണ്. അവൻ ജീവിതത്തിൽ ഒറ്റപ്പെട്ടൊരു തുരുത്തിൽ ഒരു കുറ്റവാളിയുടെ ഭാഗത്തേക്ക് പോകുന്നു. അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വസന്തവും ഇല്ലാതാകുന്നു എന്നുള്ള ആ ഒരു ഭീതി ഒരു കുഞ്ഞറിഞ്ഞിരിക്കാം. പലരും അറിവില്ലായ്മ കൊണ്ടുപോകുന്നവരുണ്ട്, അനുകരണ ഭാഗമായി പോകുന്നവരുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു പഠനം കുഞ്ഞിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവൻ ജീവിതത്തിൻ്റെ ലഹരി എന്താണെന്ന് അറിയുന്ന ഭാഗം കൂടി അവന് മനസ്സിലാക്കി കൊടുക്കുവാൻ ഒരു രക്ഷകർത്താവ് ശ്രദ്ധിക്കണം. നമുക്ക് പുസ്തകം ലഹരിയാണ്, സ്പോർട്സ് ലഹരിയാണ്, വായന ലഹരിയാണ്, വിവിധ നേതാക്കന്മാരുടെ രാഷ്ട്രീയ സാമ്പത്തിക നയപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തോ ആയിക്കോട്ടെ, പക്ഷേ അവരുടെയൊക്കെ ചരിത്രങ്ങൾ പഠിക്കാൻ കുട്ടിക്കാലം തൊട്ട് തന്നെ ഒരു കുട്ടിയെ നമ്മൾ പ്രാപ്തരാക്കണം. നെഹ്റു മുതൽ നരേന്ദ്രമോദി വരെയുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിമാരുടെ രാഷ്ട്രീയം വ്യത്യസ്തമാണെങ്കിലും അവരുടെ സാമ്പത്തിക നയതന്ത്ര ചരിത്രങ്ങളെക്കുറിച്ചൊരു കുട്ടി ബോധവാനായിരിക്കണം. EM ഫോസ്റ്ററും ഗബ്രിയൽ ഗാർഷ്യ മാർക്കേസും അടക്കമുള്ള ആൾക്കാരുടെ പുസ്തകങ്ങളിലേക്ക് അവർക്ക് വലിയ സാഹിത്യമൊന്നും നമുക്ക് അടിച്ചേൽപ്പിച്ചില്ലെങ്കിലും ശരി, ആ സർഗാത്മകതയുടെ ലഹരി അവരിലേക്ക് നമ്മൾ കുത്തിക്കൊടുക്കണം. കാൽപന്ത് കളിക്കാർ പുഷ്കാസ്, ലയണൽ മെസ്സിയും എംബാപ്പയും കടന്നുള്ള ആൾക്കാരുടെ അവരനുഭവിക്കുന്ന ലഹരി, എത്ര വലിയ സ്പോർട്സ് താരമാണെങ്കിലും ശരി, അവന് ഏറ്റവും പ്രധാനം അവൻ്റെ ശരീരമാണ്. ഒരു തരത്തിലുള്ള മദ്യവോ മയക്കുമരുന്നുകളോ തൻ്റെ ശരീരത്തെ ബാധിക്കാൻ പാടില്ല. തൻ്റെ ജീവിതത്തിൽ അത്യാനന്ദകരമായ ഒരു ലഹരി എന്ന് പറയുന്നത് സ്പോർട്സാണ്, വായനയാണ്, സാമൂഹിക സേവനമാണ്, എൻ്റെ കുടുംബമാണ്, ജീവിതമാണ് എന്നുള്ള ഒരു ബോധം ഒരു കുട്ടിയെ പ്രാപ്തമാക്കി കഴിഞ്ഞാൽ തീർച്ചയായും ഒരു സംശയവും വേണ്ട, അവൻ ലഹരി എന്താണെന്ന് മനസ്സിലാക്കുകയും ആരോഗ്യപരമായി അവനുണ്ടാകുന്ന നാശങ്ങളിൽ നിന്ന് മാറി കൃത്യമായി അവൻ ജീവിതത്തിൻ്റെ പാഠങ്ങൾ പഠിക്കുകയും ചെയ്യും. 10ാം ക്ലാസ്സും പ്ലസ് ടുവും കഴിഞ്ഞ ശേഷം സാധാരണഗതിയിലുള്ള രക്ഷകർത്താക്കളോട് പറയാനുള്ളത്, പല ആൾക്കാരും ഒരു വീണ്ടു വിചാരവുമില്ലാതെ തന്നെ നമ്മുടെ നാടിന് അപ്പുറത്തേക്ക് അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് കുട്ടികളെ കൊണ്ടുപോയി ഹയർ സ്റ്റഡീസിനുണ്ടാക്കാറുണ്ട്. നമ്മൾ നമ്മുടെ നാടിന് അപ്പുറത്തേക്കുള്ള നല്ല വിദ്യാഭ്യാസം കിട്ടുന്ന സ്ഥാപനങ്ങളൊക്കെ വളരെ നല്ലതാണ്. പക്ഷേ മനസ്സിലാക്കേണ്ടത് മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഏത് സ്ഥാപനമാണ്, എന്ത് വിദ്യാഭ്യാസ ഗുണനിലവാരമാണ് അവിടെ നിന്ന് കിട്ടുന്നത്, അവിടെ എൻ്റെ മക്കളെ നോക്കാനായിട്ട് ആരെല്ലാമുണ്ട്, എന്ത് സൗഹൃദമാണ് അവിടെ കിട്ടുന്നത്, അവിടുത്തെ അന്തരീക്ഷം എന്താണ്. രാത്രിയും പകലും ഒന്നും വലിയ വ്യത്യാസമില്ലാത്ത മെട്രോപൊളിറ്റൻ നഗരങ്ങളിലേക്ക് നമ്മൾ കുട്ടികളെ പറിച്ച് പഠനത്തിനായിട്ട് അയക്കുമ്പോൾ അവിടെ ആ കുട്ടിക്കുണ്ടാകുന്ന സ്വഭാവത്തിലുണ്ടാകുന്ന അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുണ്ടാകുന്ന ചങ്ങാത്തങ്ങൾ, ആ ചങ്ങാത്തങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധവാന്മാരാകുന്ന രക്ഷകർത്താക്കളായി നമ്മൾ മാറേണ്ടതുണ്ട്. അത്തരത്തിലുള്ള പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് പ്രധാനമാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, അഡ്വൈസ് എന്നുള്ളതല്ല പ്രധാനം, അവർക്ക് നല്ല ശീലങ്ങൾ പഠിപ്പിക്കുക, അത് കുട്ടിക്കാലം തൊട്ട് തന്നെ വേണം. ചികിത്സയ്ക്ക് ആയിട്ട് നമുക്കിന്ന് തന്നെ നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ എല്ലാ ജില്ലകളിലും വിമുക്തിയുടെ ഡീഅഡിക്ഷൻ സെൻ്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്, ലഹരി വിമോചന കേന്ദ്രങ്ങളുണ്ട്. കൊല്ലം ജില്ലയിൽ പരവൂര് നെടുങ്ങോലോ എന്ന് പറയുന്ന സ്ഥലത്തായിട്ടാണ് ഡീഅഡിക്ഷൻ സെൻ്റർ പ്രവർത്തിക്കുന്നത്. 8 ബെഡ് സൗകര്യം, കിടത്തി ചികിത്സയുണ്ട്, ഡോക്ടർ, സൈക്യാട്രിക് സോഷ്യൽ വർക്കർ, നഴ്സുമാർ, മറ്റാരോഗ്യ പ്രവർത്തകരടക്കമുള്ള സംവിധാനത്തിൽ, സർക്കാർ സംവിധാനത്തിൽ ചെയ്യുന്നുണ്ട്. അതവിടെ കൊല്ലത്ത് പരവൂര് നെടുങ്ങോലത്ത് രാമറാവു താലൂക്ക് ആശുപത്രിക്കകത്താണ് പ്രവർത്തിക്കുന്നത്. ഇതൊക്കെ പറയുന്നെങ്കിലും ശരി, ഒരു ചികിത്സയിലേക്ക് എത്താതെ അല്ലെങ്കിൽ അതിനൊരു അഡിക്ഷൻ ഉണ്ടാക്കാതെ നമ്മൾ നമ്മളുടെ ശരിയായ പാതയിലേക്ക് നമ്മുടെ യുവതലമുറയെ കൊണ്ടുവന്നാൽ അവിടെ നമ്മൾ വിജയിച്ചു എന്ന് പറയാം. ഇനി അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എക്സൈസ് വകുപ്പിൻ്റെ ഈ സംവിധാനം ഉപയോഗപ്പെടുത്താവുന്നതാണ്. കിടത്തി ചികിത്സയ്ക്ക് ഒരു ബൈസ്റ്റാൻഡറുടെ സഹായം ആവശ്യമുണ്ട് എന്നേ ഉള്ളൂ. സർക്കാർ സംവിധാനത്തിൽ സൗജന്യമായിട്ടാണ് ഡീഅഡിക്ഷൻ സെൻ്ററുകൾ അവിടെ പ്രവർത്തിക്കുന്നത്. അത്തരത്തിൽ അവിടെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള ഏത് തരത്തിലുള്ള സഹായങ്ങളും അവിടെ ഉണ്ടാകുന്നതാണ്. കുട്ടികളെ നല്ല രീതിയിൽ നമ്മൾ പഠനത്തോടൊപ്പം തന്നെ ടൈം മാനേജ്മെന്റിന്റെ, ചിലർ പറയാറുണ്ട് അമിതമായ സ്ട്രെസ്സൊന്നും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട, അത് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുപോകും. ഏ നല്ല രീതിയിൽ പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും എന്ത് പരാജയങ്ങളിലും രക്ഷകർത്താവ് ഒരു സുഹൃത്തിൻ്റെ സ്ഥാനത്ത് നിന്നാണ് അവനോട് അല്ലെങ്കിൽ അവളോട് പെരുമാറുന്നതെന്നൊരു തോന്നൽ ആ കുഞ്ഞിനുണ്ടാകുകയാണെങ്കിൽ ഒരു പരിധിവരെ പരാജയത്തിൻ്റെ അല്ലെങ്കിൽ വിഷമത്തിൻ്റെ ഘട്ടത്തിൽ ഒരാശ്വാസ തീരമെന്നുള്ള രീതിയിൽ ആ പാരൻറ്റിനോട് ആ കുട്ടി അടുക്കും. അപ്പം ആത്മഹത്യാ പ്രവണത അടക്കമുള്ള പല വാർത്തകളും നമ്മൾ പത്രത്തിൽ വായിക്കാറുണ്ട്. അവിടെയൊക്കെ രക്ഷകർത്താക്കൾക്ക് ഒരു ലക്ഷ്യമേ ഉള്ളൂ,
കുട്ടിയെ ഒരു സുരക്ഷിത തീരത്തെത്തിക്കുക എന്നുള്ള രക്ഷകർത്താവിന്റെ അതിരുകടന്ന ഏതൊക്കെയോ ബോധമാണ് അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. നമ്മൾ അതിനൊക്കെ നന്നായി തന്നെ കുട്ടികളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കും. പക്ഷേ ഒരു പോരായ്മയുണ്ടെങ്കിൽ അവർക്ക് താങ്ങായി തണലായി എന്തിനും ഏതിനും ഞങ്ങളുണ്ടെന്നുള്ളൊരു ചിന്ത ഒരു രക്ഷകർത്താവ് കൊടുക്കുക എന്നുള്ള ഒരു അടിസ്ഥാനപരമായ കാര്യമാണ്. NDPSമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ ഇന്ന് നമ്മുടെ കൊല്ലം ജില്ലയിലും സംസ്ഥാനത്തെമ്പാടും തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് കണ്ടെടുക്കുന്നുണ്ട്. കേസുകൾ കണ്ടെടുക്കുന്നു, അവരെ നിയമത്തിന് മുന്നിലെത്തിക്കുന്നു, കോടതികളിൽ വിചാരണ

0: നടത്തി പരമാവധി ശിക്ഷ മേടിച്ചു കൊടുക്കുന്നു. പക്ഷെ ഇത്തരത്തിൽ സർക്കാർ സംവിധാനത്തിനോടൊപ്പം തന്നെ ഓരോ വ്യക്തികളും നമ്മൾ ഈ സമൂഹത്തിന്റെ ഭാഗമാണ്. എല്ലാവരും കൂടി ചേർന്ന് പരസ്പര വിമർശനങ്ങൾക്ക് സ്ഥാനം കൊടുക്കാതെ ഒരു കൂട്ടായ്മയോടു കൂടി നിന്നാൽ മാത്രമേ ഈ സമൂഹം ഒരു സ്വർഗമാക്കി മാറ്റാൻ കഴിയൂ എന്നുള്ള ഒരു ചിന്ത ഉണ്ടാക്കിയെടുക്കുക. അതിന് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യം, കുട്ടിയായാലും വലുതായാലും ശരി, അവരെ നിയമത്തെക്കുറിച്ച് പഠിപ്പിക്കുക. ഒരു സീറ്റ് ബെൽറ്റ് ഇടുക, ഹെൽമെറ്റ് ഇടുക, സ്ത്രീകളോടുള്ള പെരുമാറ്റം, ക്യൂ നിൽക്കാൻ പഠിപ്പിക്കുക. കുട്ടികളൊക്കെ ചിലയിടത്ത് ചെല്ലുമ്പോൾ പെട്ടെന്ന് ഇടയിൽ കൂടി കയറുമെന്ന് പലരും പറയാറുണ്ട്. അതല്ല, ക്ഷമയുടെ പാഠം പഠിക്കണം. ആ ക്ഷമയുടെ പാഠം പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ നമുക്ക് വരികയാണ്. സത്യം പറയാനുള്ള ശീലം പഠിക്കും. അത്തരത്തിൽ നമ്മളുടെ ഓരോ പ്രവൃത്തികളും വരുമ്പോഴത്തേക്ക് ആ പാരൻസിന്, ആ ചെറിയ സമൂഹത്തെ തന്നെ നമുക്ക് വിജയത്തിലേക്ക് എത്തിക്കാൻ പറ്റും. നിങ്ങൾ ഒന്നും കൂടി മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഏറ്റവും ശക്തമായ നിയമമാണ് NDPS നിയമം. മദ്യത്തിന്റെ കേസിലകപ്പെടുന്ന പോലെ അല്ല അത്. ഒരു ഗഞ്ചാവ് കേസിലോ ഒരു MDMA പോലുള്ള സിന്തറ്റിക് ഡ്രഗിന്റെ NDPS കേസിലോ ഒരു വ്യക്തി ഉൾപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ തുടർ ഭാവി തന്നെ അപകടത്തിലാണ്. അത് ആ കുട്ടിയോട് പറഞ്ഞു പറഞ്ഞു മനസ്സിലാക്കുക. പലർക്കും അറിവുകേടിന്റെ ഒരു പ്രശ്നമുണ്ട്. അവർ ഇതിങ്ങനെ ചെയ്യുന്നത്, ഒരു പുക വലിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഡ്രഗ് ഉപയോഗിക്കുന്നത് സമൂഹത്തിലെ ഏതോ ഒരു അട്രാക്ഷൻ കിട്ടാനുള്ള ഭാഗമാണെന്നൊരു കുട്ടി ചിന്തിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ, വളരെ വളരെ മുൻപ് തന്നെ ഇതിനിങ്ങനെ ഒരു ആപത്തിന്റെ പ്രശ്നമുണ്ട്. പഠനം അവസാനിക്കുന്നു, തൊഴിൽ അവസാനിക്കുന്നു, നമ്മളുടെ മൗലികാവകാശങ്ങളെല്ലാം ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് ജയിൽ ജീവിതത്തിലേക്ക് പോകുന്നു, മറ്റു പല പ്രശ്നങ്ങളിലേക്ക് പോകുന്നു, നമ്മളുടെ എല്ലാ ഭാവിയും അടഞ്ഞു പോകുന്നു എന്നുള്ളൊരു ഭീതിതമായ അവസ്ഥ ഒരു കുഞ്ഞു കുട്ടിക്കാലത്ത് തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ലഹരിയിലേക്ക് പോകാതെ നമുക്ക് അവരെ സംരക്ഷിക്കാൻ പറ്റും. ഒരു ഡി സെന്ററിന്റെ കാര്യം ഞാൻ പറഞ്ഞു, അതിലേക്ക് നമ്മൾ ആരും തന്നെ എത്തിച്ചേരാതെ, കാരണം അത്തരത്തിലൊരു അവസ്ഥ സംജാതമാക്കാതെ തന്നെ ഈ തലമുറയെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയും. പ്രതികൂല അവസ്ഥകളാണിന്ന് ലോകത്തുള്ളത്. വെറുപ്പും അസഹിഷ്ണുതയൊക്കെ നിറഞ്ഞ ഒരു ലോകത്ത് ഈ പ്രതികൂല അവസ്ഥകളെ എത്രമാത്രം ദൈക്ഷണികമായി ഒരു രക്ഷകർത്താവ് അല്ലെങ്കിൽ സമൂഹം നേരിടുന്നു എന്നുള്ളിടത്താണ് നമ്മളെ എല്ലാം വിജയിക്കപ്പെട്ടവർ എന്ന രീതിയിൽ ഈ കാലഘട്ടം അടയാളപ്പെടുത്തുന്നത്. അതിനായി നമ്മളുടെ ഇന്ന് പറയുന്ന ഈ വലിയ വിപത്തായിട്ടുള്ള മദ്യമയക്ക് മരുന്ന് എന്നിവയുടെ ആപത്തിൽ പോകാതെ ശരിയായ ലഹരിയുടെ ഭാഗത്തേക്ക്, ശരിയായ ലഹരി എന്ന് ഉദ്ദേശിക്കുമ്പം വായന, പുസ്തകം, സ്പോർട്സ്, മ്യൂസിക്, നമ്മുടെ കുടുംബം, ജീവിത ലഹരി, അത്തരത്തിലേക്കൊക്കെ പോയി ഇതിനെയൊക്കെ ആസ്വദിക്കാൻ നമുക്ക് കഴിയണം. എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൈം മാനേജ്മെന്റ്, ലക്ഷ്യബോധം, ഒരുപാട് ജോലി സാധ്യതകളുണ്ട്. പത്രത്തിൽ വരുന്ന വാർത്തകൾ വായിക്കുക, അത് കുറിച്ചു വയ്ക്കുവാനുള്ള ശീലമുണ്ടാക്കുക, സമ്പാദ്യ ശീലമുണ്ടാക്കുക, മറ്റുള്ളവരോട് നമ്മളെ താരതമ്യപ്പെടുത്തുന്ന സമയത്ത് 1000 രൂപയുടെയും 2000 രൂപയുടെയും ഒരു ആവശ്യം ഒരു കുട്ടി വീട്ടിൽ വന്ന് പറയുമ്പോൾ അത് എത്രയും പെട്ടെന്ന് ഒരു സമ്പത്തുള്ള ആളോട് കിടപിടിക്കുന്ന രീതിയിൽ എന്റെ മകനും മകളും മാറണം എന്ന് ചിന്തിച്ച് പെട്ടെന്ന് ആ പണം ഉണ്ടാക്കി കൊടുക്കുന്നിടത്തല്ല, അത് ഉണ്ടാക്കി കൊടുത്തുകൊള്ളൂ. പക്ഷെ അത് കൊടുക്കുമ്പോൾ അത് നേടിയെടുക്കുവാൻ നമ്മുടെ അച്ഛനും അമ്മയും അനുഭവിച്ചപ്പെട്ട ഒരു വഴിയുണ്ട്, ഒരു യാത്രയുണ്ട്. 500 രൂപ ഉണ്ടാക്കിയെടുക്കുവാൻ നമ്മുടെ അച്ഛനും അമ്മയും, സാധാരണക്കാര് യാത്ര ചെയ്യുന്നൊരു ദൈർഘ്യമുണ്ട്. അത് ഇച്ചിരി കഠിനമാണ്. ആ കഠിനതയിലേക്ക് പോകുമ്പോൾ അവന് കുടുംബസ്നേഹം വേണം, അവനെ പറഞ്ഞു ബോധ്യപ്പെടുത്തുക, അവന്റെ ലക്ഷ്യബോധം വലുതാകട്ടെ. ഇത്തരത്തിൽ കുട്ടികളെ കൃത്യമായ ഒരു ഗൈഡൻസ് കൊടുക്കുക വഴി നമ്മൾക്കൊരു പരിധിവരെ നമുക്ക് ലഹരി വസ്തുക്കളിൽ നിന്നും അവരെ മാറ്റാൻ കഴിയും. അവരെപ്പോഴും അവരുടെ തുടർ പഠനത്തിനായാലും ഭാവിയിലായാലും NDPS കേസിൽ ഉൾപ്പെട്ടാൽ അത് അവിടെ അവസാനിക്കുന്നു എന്നുള്ളൊരു ചിത്രം കൊടുക്കുക. ഇത്തരത്തിൽ നല്ല ജീവിത ലഹരി ആസ്വദിക്കുവാൻ നമ്മുടെ തലമുറയ്ക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്നും മദ്യത്തിൻ്റെയോ മയക്കുമരുന്നിൻ്റെയോ ഒരു ഇൻഫർമേഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും മറ്റാരെയും സംശയിക്കേണ്ട പലതരത്തിലുള്ള നമ്പറുകൾ പത്രമാധ്യമങ്ങളിലൂടെ തന്നെ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. താഴെ ജില്ലാധിപനായ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ തുടങ്ങി റേഞ്ച് ഇൻസ്പെക്ടറുള്ള നമ്പറുകൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ആ നമ്പറുകളിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് പറയാം. കൊല്ലം ജില്ലയിൽ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ നമ്പർ 9447178054, 944-71-78-054. അത് ജില്ലാധിപന്റെ നമ്പറാണ്. ഒരു മദ്യവും മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുള്ള ഏത് ഇൻഫർമേഷനും അദ്ദേഹത്തെ വിളിച്ച് പറയാം. അത് യാതൊരു ഭയമോ സംശയമോ ഒന്നും വേണ്ട. ആ വിവരം കൃത്യമായി താഴേക്ക് ഇൻഫർമേഷൻ കൊടുത്ത് അതിൽ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടെത്തിക്കുവാനും അതുകൂടാതെ ചികിത്സ ആവശ്യമായിട്ടുള്ളവർക്ക് DAdition സെന്റർ കൊടുക്കാനുള്ള സംവിധാനവും ഇന്ന് സജ്ജമാണ്.
1: അറിവുകൾ പങ്കുവച്ചത് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ശ്രീ ബി രാജേഷ്, വിമുക്തി മിഷൻ, കൊല്ലം.
2: Listening to Radio Swandhanam 90.4.

0: അറിഞ്ഞോ, ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ.
1: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
0: ലോട്ടറി ഒന്നും അല്ല,
1: പിന്നെ
0: ചിട്ടിയാണ് അടിച്ചത്.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
0: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
0: 9446340979.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
2: Really, we can grow together.

ലേഖനം. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: சீமாஸ் சீமாஸ் கோல்ட் கவரிங் ஜுவல்லரி. கடப்பாக்கட சீமாஸில் இப்போ ஸ்திரீ சௌந்தர்யத்தின் மாற்றி கூட்டுந்த சீமாஸ் லேடிஸ் கலெக்ஷனுகளும் லேடிஸ் பேகுகள், கோஸ்மெட்டிக்ஸ், ஃபேன்சி ஆபரணங்கள், தங்கத்தில் புதிஞ்ச கேரண்டியுள்ள வெள்ளி ஆபரணங்கள், டோய்ஸுகൾ முதலாயவ யதேஷ்டம் தெரிஞ்செடுக்குவான் சந்தர்சிக்கുക சீமாஸ் கோல்ட் கவரிங் ஜுவல்லரி. சீமாஸ் சென்டர் கடப்பாக்கட, ஓப்போசிட் KSRTC ஜங்ஷன், ஹைஸ்கூல் ஜங்ஷன், கொல்லம்.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
3: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
2: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
3: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
4: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
5: ഇപ്പോൾ കേൾക്കാം ടെക് ബൈറ്റ്സ്. ഏകോപനം, അവതരണം അഖിൽ രാജ്, റിസർച്ച് അനൂപ് രാജീവ്, സാങ്കേതിക സഹായം ആദർശ് അജയ്.
6: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും ടെക് ബൈറ്റ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അഖിൽ. നമ്മൾ സംശയങ്ങളൊക്കെ ചോദിക്കാനായിട്ട് അനുപേട്ട് നമ്മൾ കൂടെ ഉണ്ട്. അനുപേട്ട, വെൽക്കം ബാക്ക്.
7: എല്ലാവർക്കും നമസ്കാരം.
6: അപ്പൊ അനുപേട്ട, ഇന്ന് നമുക്ക് കുറച്ച് ലീക്സ് ഉണ്ട്, കുറച്ച് ലോഞ്ച് ഉണ്ട്, കുറച്ച് ന്യൂസ് ഉണ്ട്, കുറച്ച് ഇവിടെ ന്യൂസും ഉണ്ട്
7: അല്ലെ?
6: അപ്പൊ എന്തായാലും നമുക്ക് ആദ്യം തന്നെ ലീക്കിലേക്ക് പോവാം. അതായത് ഒരു വലിയ ലീക്കാണെന്ന് തന്നെ പറയാം. കാര്യം
7: തീർച്ചയായിട്ടും
6: ഏതാണ്ട് എത്ര 8-9 വർഷത്തിന് ശേഷം, അതോ 6 വർഷം അല്ലെ,
7: 7 വർഷം,
6: 7 വർഷത്തിന് ശേഷമാണ് സാംസങിന്റെ ഫോണുകൾക്ക് 5000 mAh മുകളിലേക്ക് ഒരു ബാറ്ററി കപ്പാസിറ്റി പോകുന്നു. അതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ലോഞ്ച്. അപ്പൊ അത് ഏത് ഫോണിനാണ്, എന്തൊക്കെയാണ്, വേറെ എന്തെങ്കിലും ലീക്സ് അതുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്നുണ്ടോ, എന്തൊക്കെയാണ് സംഭവം?
7: തീർച്ചയായിട്ടും ഇതിപ്പം സാംസങ്ങിന്റെ ഒരു പുതിയ ലീക്ക്, ഷ്രോഡിംഗർ എന്ന് പറയുന്ന ഒരു ടിപ്സർ ലീക്ക് ചെയ്തേക്കുന്നതാണ്. അതായത് പുതിയ വരുന്ന ഗാലക്സി S27 Ultra തൊട്ട് സാംസങ്ങിന്റെ ബാറ്ററി 5000 mAh മുകളിലേക്ക് കയറുകയാണ്. അപ്പം ശ്രോതാക്കൾക്കൊരു സംശയം ഉണ്ടാവും, സാംസങ്ങിന്റെ ബാറ്ററി 5000 mAh ഉള്ളായിരുന്നു. അതെ, 5000 mAh ഉണ്ടായിരുന്നുള്ളൂ. കാരണം 7 കൊല്ലമായി,
6: 11,000
7: സാംസങ് 7 കൊല്ലമായിട്ട്, അതായത് അവരുടെ ഗാലക്സി S20 Ultra തൊട്ട് 26 Ultra വരെ 5000 mAh അകത്തായിരുന്നു അവർ ലിസ്റ്റ് ചെയ്തിരുന്നത്. ചിലപ്പോൾ 5100 അല്ല എങ്കിലും, എനിക്ക് തോന്നുന്നു 5000 mAh ലിസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു 4900, 4980 ആ റേഞ്ചിലായിരിക്കണം. പിന്നെ എങ്ങനെ അവരത് പിടിച്ചു തന്നു എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ ശരിക്കും പറഞ്ഞ എൻഹാൻസ്ഡ് ഇംപ്രൂവ്മെന്റ്സ് മാത്രം, അതായത് സോഫ്റ്റ്വെയറിന്റെ അകത്തും ഹാർഡ്വെയറിന്റെ അകത്തും ഉള്ള എൻഹാൻസ്ഡ് ഇംപ്രൂവ്മെന്റ്സ് കൊണ്ട് മാത്രമാണ് അവര് ആ ബാറ്ററി കപ്പാസിറ്റി 5000 നിർത്തിക്കൊണ്ട് എഫിഷ്യൻസി കൂട്ടിക്കൊണ്ടിരുന്നത്. പക്ഷെ എങ്കിൽ പോലും ഒരുപാട് യൂസേഴ്സ്, അൾട്രയുടെ യൂസേഴ്സ് കംപ്ലൈന്റ് പറയുന്നുണ്ടായിരുന്നു ബാറ്ററി ദിവസം. അതായത് ഒരു 8-9 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്ക് ബാറ്ററി 50% താഴെ വരുന്നത് ചാർജ് ചെയ്യാനായിട്ട് ഒരുപാട് പേര് ഓടുന്നത് നമ്മൾ കാണാറുണ്ട്. ഒരുപാട് റെഡിറ്റിലും റെഡിറ്റ് ഫോറംസിലും ഒരുപാട് ഫോറത്തിന്റെ അകത്ത്, സാംസങ്ങിന്റെ ഫോറത്തിൽ തന്നെ ഒരുപാട് പേര് സംസാരിക്കാറുണ്ട്. പക്ഷേ ഇനി വരുന്ന, അതായത് S27 Ultra തൊട്ട് അവർ 5200 mAh അല്ലെങ്കിൽ 5600 mAh, 5800 mAh സെൽസ് വെച്ച് ടെസ്റ്റ് ചെയ്യുന്നത്.

0: നമുക്ക് ലീക്ക് വന്നിട്ടുണ്ട്. ഷ്രോഡിംഗർ എന്ന് പറഞ്ഞ ഒരാളാണ്, പുള്ളി ശരിക്കും ജെനുവിൻ ആയിട്ടുള്ള ഒരു ടിപ്സ്റ്റർ ആണ്. ഇൻസൈഡ് ഇൻഫർമേഷൻ ആയിട്ടാണ് നമുക്ക് ഇത് കിട്ടുന്നത്. അതായത് സാംസങ്ങിന്റെ കമ്പനി മാനുഫാക്ചറിംഗ് ഫാക്ടറിക്ക് അകത്തു നിന്നുള്ള ഒരു ലീക്കായിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്കിത് ഇതിനെ വിശ്വസിക്കാൻ സാധിക്കും. അപ്പൊ എന്തായാലും ഈ വരുന്ന അടുത്ത അൾട്രാ തൊട്ട് നമുക്ക് 5000 mAh ബാറ്ററിക്ക് മുകളിലുള്ള എല്ലാം നമുക്ക് പ്രതീക്ഷിക്കാം.
1: അപ്പോ എന്റെ ഒരു സംശയം എന്ന് വെച്ചാൽ, ഈ അൾട്രാ മോഡൽസിന് മാത്രമായിരിക്കും വരുന്നത്, അതോ 27 Ultra തുടങ്ങിയിട്ട് ബാക്കിയുള്ള ഫോണുകൾക്കെല്ലാം?
0: തീർച്ചയായിട്ടും താഴെയുള്ള ഫോണുകൾക്കെല്ലാം, അതായത് അവരുടെ ഈ പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾക്കെല്ലാം 5000 mAh ബാറ്ററിക്ക് മുകളിലായിരിക്കാനാണ് ചാൻസ്. കാരണം ഒരു സീരീസ് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് എല്ലാ ഫോണുകൾക്കും ബാധകമാവും. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു ഇതുണ്ടാവും. ആദ്യമേ എന്തായാലും അൾട്രാക്ക് തന്നെ ആയിരിക്കും അവർ പ്ലേസ് ചെയ്യുന്നത്. കാരണം അവിടെ ഏറ്റവും അടുത്ത ലോഞ്ച്, പ്രീമിയം ലോഞ്ച് വരുന്നത്
1: അൾട്രാ
0: ആണ്. പിന്നെ ഇതിപ്പം ഐഫോണും ഇതേപോലെ തന്നെയാണ്. ഐഫോൺ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഐഫോണിന്റെ ലിസ്റ്റിംഗ്, ഐഫോൺ 18 ലിസ്റ്റിംഗ്, പ്രോ മാക്സിന്റെ ഒക്കെ ലിസ്റ്റിംഗ് നമുക്ക് കിട്ടിയിരിക്കുന്ന 5425 mAh ആണ്. അപ്പം 5000 mAh ലേക്ക് കടന്നിട്ടേ ഉള്ളൂ അവര്. നമ്മളുടെ വൺ പ്ലസ് പോലുള്ള ഫോണുകൾ ഇപ്പൊ നമ്മൾ അടുത്ത് സംസാരിക്കാൻ പോകുന്ന അതാണ്, 9000 mAh 10000 11000 mAh വരെ പോയിട്ടുണ്ട്. ആ സമയത്താണ് അവർ ഈ 5000 mAh ബാറ്ററി. അത് മാത്രമല്ല, നമുക്ക് ഇതിന്റെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാംസങ് ലിത്തിയം അയണ്ട പുറകെ, കൺവെൻഷണൽ ആയിട്ടുള്ള ലിത്തിയം അയണ്ട പുറകെ തന്നെയാണ് പോയേക്കുന്നത്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് സിലിക്കൺ കാർബൺ ഈ ബാറ്ററി ടെക്നോളജി ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ് ഈ സിലിക്കൺ കാർബൺ ടെക്നോളജി എന്ന് പറയുന്നത്. പക്ഷെ സാംസങ് എന്തുകൊണ്ടോ പഴയ ലിത്തിയമയൻ ഡിസൈനിൽ തന്നെ സ്റ്റിക് ഓൺ ചെയ്യുകയാണ്. അവരത് ഒപ്റ്റിമൈസ് ചെയ്ത് ഈ ഇംപ്രൂവ്മെന്റ്സ് കൊണ്ടുവരാനുള്ള പ്ലാനുകളായിരിക്കും. പിന്നെ അത് മാത്രമല്ല, ഈ ലിത്തിയമയൻ കുറച്ചും കൂടെ കോസ്റ്റ് എഫക്റ്റീവ് ആണ് അതുകൊണ്ടായിരിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ റൂമേഴ്സിന്റെ അകത്ത് വന്നിട്ടുള്ളത്. ഇപ്പൊ നമുക്ക് ചേർത്ത് വായിക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടുപേരും, അതായത് സാംസങ്ങും ഐഫോണും, ഒരേ രീതിയിൽ തന്നെ അവരുടെ പുതിയ ലേറ്റസ്റ്റ് ഫ്ലാഗ്ഷിപ്സിന്റെ അകത്ത് 5000 mAh ബാറ്ററി
1: കൊണ്ടുവരും. അപ്പൊ ഈ ഒരു ബാറ്ററിയുടെ അപ്ഡേറ്റ്സ് മാത്രമാണോ S27 Ultra പറ്റി നമുക്ക് കിട്ടുന്നത്, വേറെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് കിട്ടില്ല?
0: ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ നമുക്ക് കിട്ടിയേക്കുന്നത് ബാറ്ററിയുടെ മാത്രമാണ്. നേരത്തെ നമുക്ക് ഈ സ്പെക്കിന്റെ ലീക്ക് വന്ന എല്ലാം കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ക്യാമറയുടെ ഒക്കെ ഇനിയും ഡീറ്റെയിൽ ആയിട്ട് വരാൻ
1: കിടക്കുന്നുള്ളൂ.
0: അപ്പൊ അതിനെ നമുക്ക് വരുന്ന എപ്പിസോഡുകൾ നമുക്ക് അറിയാൻ പറ്റുമായിരുന്നു.
1: ഓക്കെ, അപ്പൊ അതാണ് S27 Ultra ലീക്ക് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് അതൊരു ചെറിയ അപ്ഡേറ്റ് നല്ലല്ലേ, വന്നു കഴിഞ്ഞാൽ അതൊരു വലിയ അപ്ഡേറ്റ് തന്നെ. കാരണം ഇത്രയും നാളും 5000 താഴെ നിന്ന, കാര്യം മിക്ക ഫോണുകളും ഈ പറഞ്ഞ 11000 mAh വരെ ബാറ്ററി കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഇത്രയും ടോപ്പിൽ നിൽക്കുന്ന ഒരു ഫ്ലാഗ്ഷിപ്പ് കമ്പനി അവരുടെ ബാറ്ററി ഇപ്പോഴും 5000 മുകളിലായിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് ആദ്യമായിട്ട് ആക്കാൻ പോകുന്നത്. അപ്പൊ ഒരു ചെറിയ ന്യൂസ് അല്ല, എന്തായാലും നമുക്ക് എത്ര ആയിരിക്കും മാക്സിമം കപ്പാസിറ്റി വരുന്നത് വരുന്ന അപ്ഡേറ്റിൽ അറിയാൻ പറ്റും.
0: അതെ, ഇതിന്റെ പക്ഷേ കൂട്ടി വായിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചിപ്പുകളായിരിക്കും അവർ യൂസ് ചെയ്യുന്നത്. സ്നാപ്ഡ്രാഗൺ 8 Series Gen 6 ഒക്കെ ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ അതിന് ബാറ്ററി ഒരുപാട് ആവശ്യമായിട്ട് വരുന്ന അവസ്ഥകളും ഉണ്ട്. അപ്പൊ ഈ 5000 mAh എങ്ങനെ 5000 മുകളിലോട്ടുള്ള എങ്ങനെ അവര് അതുമായിട്ട് റിലേ, പിന്നെ പ്രത്യേകിച്ച് ഈ ലിത്തിയമയൻ, കാരണം ബാറ്ററി ഹോൾഡിംഗ് കപ്പാസിറ്റി, എനർജി ഹോൾഡിംഗ് കപ്പാസിറ്റി കുറച്ച് കുറവാണ്. അപ്പൊ അതൊക്കെ എങ്ങനെ അവർ മാനേജ് ചെയ്യുന്നുള്ളത് നമുക്ക് ഫോൺ ഇറങ്ങിയതിന് ശേഷം മാത്രമേ നമുക്ക് അറിയാൻ
1: പറ്റുള്ളൂ.
0: അതെ,
1: അപ്പൊ അത്രയാണ് S27 Ultra ലീക്ക് നമുക്ക് കിട്ടുന്നത്. പുതിയ വരുന്ന ഒരു ലീക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോ 5000 mAh ബാറ്ററി കാര്യം പറഞ്ഞു, സെയിം ടൈമിൽ 1+ 9000 mAh ബാറ്ററിയും വെച്ചിട്ട് അവരുടെ പുതിയ ഫോൺ ലോഞ്ച് ചെയ്യാൻ പോവാണ്. 1+8 7 Series ആണ് അത്, അങ്ങനെയാണ് ആ സീരീസിന്റെ പേര്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4 FM.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: ിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. അനുപെട്ടപ്പോ വാട്സപ്പിന് അത് യൂസർ നെയിം വെച്ചിട്ട് നമുക്ക് അക്കൗണ്ട് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു അപ്ഡേറ്റ് വാട്സപ്പ് കൊണ്ടുവന്നായിരുന്നു, ഇന്ത്യയിലും കൊണ്ടുവന്നു. പക്ഷേ ഇന്ത്യ ഗവൺമെന്റ് അത് നിർത്തണം എന്നുള്ള രീതിയിൽ റിക്വസ്റ്റ് കൊടുത്തിരിക്കും. കാരണം അങ്ങനെ വന്നാൽ നമുക്ക് ഐഡന്റിറ്റി അറിയാൻ പറ്റാതെ ഒരുപാട് സൈബർ ക്രൈംസ് നടക്കാനുള്ള സാധ്യത കൂടുതലാണ്, പ്രത്യേകിച്ച് ഇന്ത്യ പോലെ ഇത്രയും ആൾക്കാരുള്ള ഒരു സ്ഥലത്ത്. അപ്പോൾ എന്താണ് അതിന്റെ അപ്ഡേറ്റ്സ് നമുക്ക് കിട്ടുന്നത്?
2: അതെ, ഇപ്പോൾ വാട്സ്ആപ്പ് ലേറ്റർ ദിസ് ഇയർ, അതായത് എൻഡ് ഓഫ് ദി ഇയർ ഈ യൂസർ നെയിം റോൾ ഔട്ട് ചെയ്യാനുള്ള പ്ലാനുകളിലാണ്. അപ്പോൾ ഓൾറെഡി നമുക്കിപ്പം യൂസർ നെയിം നമുക്ക് റിസർവ് ചെയ്യാൻ സാധിക്കും. ശ്രോതാക്കൾ ആർക്കെങ്കിലും ഈ പറഞ്ഞ പോലെ യൂസർ നെയിം റിസർവ് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഉടനെ പോയി ചെയ്യുക, കാരണം ഫീച്ചർ ചിലപ്പോൾ
1: എടുത്തു മാറ്റും. അതെ,
2: ഈ യൂസർ നെയിമിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ വാട്സ്ആപ്പ് നമ്പേഴ്സ് വെച്ചാണ്, നമ്മുടെ ഫോൺ നമ്പർ വെച്ചിട്ടാണ് വാട്സ്ആപ്പിന്റെ ഐഡന്റിറ്റി നമ്മൾ റിവീൽ ചെയ്യുന്നത്. ഈ നമ്പറിൽ വാട്സ്ആപ്പ് ഉണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതിന് പകരം ടെലഗ്രാമിൽ ഓൾറെഡി ആ ഫീച്ചർ ഉണ്ടായിരുന്നു, യൂസർ നെയിം @ ആ യൂസർ നെയിം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉള്ളത് പോലെ ഒരു ഹാൻഡിൽ നമുക്ക് യൂസർ നെയിം ഹാൻഡിൽ കിട്ടും. അതേപോലെ തന്നെയാണ് വാട്സ്ആപ്പിൽ നമുക്ക് യൂസർ നെയിം ഹാൻഡിൽ കിട്ടും. ഇപ്പൊ നിങ്ങളുടെ പേരിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിങ്ങളുടെ നിക് നെയിമിലോ എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. നിങ്ങളെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു യൂസർ നെയിം ആണ്. പക്ഷേ ഇന്ത്യ ഗവൺമെന്റ് അതിനെ തടയാനുള്ള ശ്രമങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഓൾറെഡി വാട്സ്ആപ്പ് വഴി ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഇനി യൂസർ നെയിം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫോൺ നമ്പർ വെച്ച് ട്രാക്ക് ചെയ്യാം എങ്കിലും
1: പറ്റും. അതെ അതെ
2: അതെ. അപ്പം ഇവരെയൊക്കെ ട്രാക്ക് ചെയ്യാനായിട്ട് ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ, ഫോൺ നമ്പറിന്റെ ഐഡന്റിറ്റി വെച്ചാണെങ്കിൽ നമുക്ക് ഫോൺ നമ്പർ വെച്ച് ട്രാക്ക് ചെയ്യാൻ പറ്റും. യൂസർ നെയിം വെച്ചിട്ടാണെങ്കിൽ യൂസർ നെയിം നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ആ പരിപാടി ഉപേക്ഷിക്കണം എന്നാണ് മറ്റേയോട് ഇന്ത്യ ഗവൺമെന്റ്
1: പറഞ്ഞിരിക്കുന്നത്.
2: മറ്റേ പറഞ്ഞേക്കുന്ന അങ്ങനെ ഒരു പ്രശ്നമില്ല എന്നുള്ളതാണ്. പക്ഷെ ടെക് ക്രഞ്ച് എന്ന് പറഞ്ഞിട്ട് വെബ്സൈറ്റ് ഉണ്ട്, ഒരു ഫേമസ് ടെക്നോളജി വെബ്സൈറ്റ് ആണ്. അവര് ഇതിൽ നടത്തിയ ഒരു സർവേക്കകത്ത് അവർ കണ്ടെത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പൊളിറ്റീഷ്യൻസിന്റെയും സെലിബ്രിറ്റീസിന്റെയും ഒക്കെ പേരിലുള്ള ഫേക്ക് യൂസർ നെയിം ഓൾറെഡി
1: വന്നു
2: കഴിഞ്ഞു. അപ്പൊ അത് അപ്പൊ മറ്റേ അടുത്ത് ചോദിച്ചപ്പോ മറ്റേ പറഞ്ഞു അതിപ്പം ഇനിഷ്യൽ റിസർവേഷൻ സ്റ്റേജിൽ മാത്രമാണ്. നമ്മള് പൊളിറ്റീഷ്യൻസിനും സെലിബ്രിറ്റീസിനും VVIPസിനും VIPസിന്റെ ഒക്കെ ഹാൻഡിൽ റിസർവ്ഡ് ആണ്. അത് മറ്റൊരാൾക്ക് കോപ്പി ചെയ്യാൻ പറ്റില്ല. അഥവാ കോപ്പി ചെയ്താൽ തന്നെ അതിന്റെ അകത്ത് അഡീഷണൽ ക്യാരക്ടേഴ്സ് ഒക്കെ ആഡ് ചെയ്തതിനു ശേഷം മാത്രമേ പറ്റുള്ളൂ. അത് നമുക്ക് പ്രത്യേകം കണ്ടുപിടിക്കാൻ സാധിക്കുകയും ഈ യൂസർ നെയിം ശരിക്കും അവരുടെ ഫോൺ നമ്പറുമായിട്ട് ടാഗ്ഡും ആണെന്നും അപ്പൊ അത് വെച്ച് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മറ്റേ ക്ലെയിം ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് എത്രത്തോളം പ്രാക്ടിക്കാലിറ്റിയും എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അറിയില്ല. മറ്റേ പക്ഷേ ഇത് റോൾ ഔട്ട് ചെയ്ത് അടങ്ങൂ എന്നും പറഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പം ടെക്നോളജി കണ്ടുപിടിച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നരേന്ദ്രമോദിയുടെ പേരിലുള്ള ഹാൻഡില്, ഷാറൂഖ് ഖാന്റെ പേരിലുള്ള ഹാൻഡില്, ഇതെല്ലാം സിമിലർ ആയിട്ട് ഒരുപാട് ഹാൻഡിലുകൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് സ്കാമിങ്ങിനും പ്രശ്നങ്ങൾ കൂടുതൽ ഇതിലേക്ക് കൊണ്ടുപോകുന്നുള്ളതാണ് അവരുടെയും ഗവൺമെന്റിന്റെ എല്ലാം പേടി. കാരണം ഇത് എളുപ്പമാണ്, കാരണം ഒരു സെലിബ്രിറ്റിയുടെ അല്ലെങ്കിൽ ഒരു വിശ്വസ്തനായ ഒരു പൊളിറ്റീഷ്യന്റെ പേരിൽ നമുക്ക് ആരെ വേണേലും
1: പറ്റിക്കാം. അതെ അതെ.
2: അപ്പൊ ഇപ്പൊ തന്നെ അല്ലാതെ തന്നെ പറ്റിച്ചോണ്ടിരിക്കും.
1: വെറുതെ തന്നെ പേരിട്ടിട്ട് ഈ പറഞ്ഞാൽ എന്റെ ഒരു ഫ്രണ്ടിന്റെ പേര് അഖിൽ സത്യൻ എന്നാണ്. അപ്പോ പുള്ളിക്കാരന് പലരും സ്ക്രിപ്റ്റ് അയച്ചു കൊടുക്കും, അല്ലെങ്കിൽ എനിക്ക് സിനിമയിൽ ഒരു അവസരമൊക്കെ.
2: അതുകൊണ്ട് അതിലേക്ക് പോകണ്ട എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ ഒരു നിഷ്കർഷ. പക്ഷെ വാട്സ്ആപ്പ് എന്തുകൊണ്ട് മറ്റേ എന്തുകൊണ്ടോ ഇത് ഗ്ലോബലി റോൾ ഔട്ട് ചെയ്യുന്ന ഒരു ഫീച്ചറാണ്. അപ്പൊ ഇത് ഇന്ത്യയിൽ റോൾ ഔട്ട് ചെയ്യും എന്നുള്ളതിന്റെ ഒരു നിർബന്ധ ബുദ്ധി മറ്റേക്കുണ്ട്. നമ്മളെ പോലെ സാധാരണ ആൾക്കാർക്ക് അതൊരു ഗുണകരമായ ഒരു കാര്യം തന്നെയാണ്. കാരണം യൂസർ നെയിം വെച്ചിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എനിക്ക് എന്റെ നമ്പര് പല അതിനകത്തൊരു പ്രൈവസി ഉണ്ട്. കാരണം ഇപ്പൊ നമുക്ക് ഒരു അജ്ഞാതനായ ഒരാളുടെ കയ്യിൽ നമ്മൾ നമ്പർ കൊടുക്കുന്നതിന് പകരം എനിക്ക് വാട്സ്ആപ്പിന്റെ എന്റെ യൂസർ നെയിം ഉണ്ട് അനുഗ്രഹിച്ചു. കാരണം സ്വാഭാവികമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ പേര് എന്തായാലും റിവീൽഡ് ആവും. ഈ ഫോൺ നമ്പറിന്റെ അകത്തുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും നമ്മൾ ഫോൺ നമ്പർ നമ്മൾ ആഡ് ചെയ്ത് നമ്മുടെ ആധാർ കാർഡ്
1: നമ്മുടെ ഫൈനാൻഷ്യൽ കാര്യങ്ങൾക്കെല്ലാം ഫോൺ നമ്പർ യൂസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് കൊടുക്കാതിരിക്കുന്നതിനേക്കാൾ നല്ലത്
2: യൂസർ നെയിം കൊടുക്കുന്നതാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അതൊരു സെക്യൂർ ആയിട്ടുള്ള ഇതാണ്. പിന്നെ ഇത്
1: അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും അങ്ങനെ ഒരു അത്യാവശ്യ ഘട്ടങ്ങളിൽ ഗവൺമെന്റ് അതോറിറ്റീസിനോ മറ്റോ അങ്ങനെ റിവീൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ഓപ്ഷൻ വേണമെങ്കിൽ കൊടുക്കാം.
2: അതെ അതെ. അപ്പൊ തീർച്ചയായിട്ടും യൂസർ നെയിം വരുന്നത് നല്ല കാര്യം തന്നെയാണ്. പിന്നെ ഇത് എത്രത്തോളം സെക്യൂരിറ്റി അതിന്റെ കാര്യങ്ങളൊക്കെ മെറ്റ നോക്കേണ്ട കാര്യങ്ങളാണ്. മറ്റേ അതിന്റെ പുറകിൽ പ്രവർത്തിക്കും എന്നുള്ളതാണ് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നത്. ഇതെന്തായാലും ലേറ്റർ ദിസ് ഇയർ, അതായത് എൻഡ് ഓഫ് ദിസ് ഇയർ നമുക്ക് ഈ ഇതിന്റെ റോൾ ഔട്ട് പ്രതീക്ഷിക്കാം. ഇപ്പൊ നമുക്ക് റിസർവ് ചെയ്യാൻ സാധിക്കും. നമ്മളുടെ സെറ്റിംഗ്സ് എടുത്തിട്ട് യൂസർ നെയിമിന്റെ അവിടെ നമുക്ക് റിസർവ് യൂസർ നെയിം എന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങളുടെ പേര് കൊടുത്തു കഴിഞ്ഞാൽ അത് അവൈലബിൾ ആണെങ്കിൽ നമുക്കത് റിസർവ് ചെയ്യാൻ സാധിക്കും. അത് എത്രയും പെട്ടെന്ന് ചെയ്യുക. കാരണം ചിലപ്പം ഈ ഇത് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഫീച്ചർ എനേബിൾ ആവില്ല. പിന്നെ എപ്പോഴെങ്കിലും ഇത് എനേബിൾഡ് ആയി കഴിഞ്ഞു
1: കഴിഞ്ഞാൽ
2: എത്രയും പെട്ടെന്ന് അത് ചെയ്യുക.
1: അപ്പോൾ അതാണ് വാട്സ്ആപ്പ് യൂസർ നെയിമുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് ഒരു ന്യൂസ് എന്താന്ന് വെച്ചാൽ, ടെലിഗ്രാമിന് കുറച്ച് നാളായിട്ട് ഐ മീൻസ് കഴിഞ്ഞ ഒന്ന് രണ്ട് മാസമായിട്ട് കുറച്ച് പ്രശ്നങ്ങളായിരുന്നു. തുടർന്നും ടെലിഗ്രാമിന് ചില പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ന്യൂസിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഒരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ത്വനം 90.4 FM.

0: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. അതിനപ്പെട്ട അപ്പോ നെക്സ്റ്റ് വരുന്ന ഒരു ലീക്ക് എന്ന് വെച്ചാൽ വിവോ ഫോണിനെ പറ്റിയാണ്. വിവോയുടെ ഫ്ലാഗ്ഷിപ്പ് ഫോണായ എക്സ് സീരീസിലെ X400 പറ്റിയുള്ള വിവരം നമുക്ക് കിട്ടുന്നില്ല. പകരം X500 സീരീസിലെ ക്യാമറയുടെ കുറച്ച് ലീക്സ് ആണ് കിട്ടുന്നത്. അവരുടെ പെരിസ്കോപ്പ് ക്യാമറയ്ക്കകത്തും അങ്ങനെ വരുന്ന കുറച്ച് ലീക്സ്. അപ്പൊ എന്താണ് ഈ X400 ഇറങ്ങാത്തതിന്റെ റീസണിനെ പറ്റി എന്തെങ്കിലും ധാരണയുണ്ടോ?
1: ഇല്ല, ഇതുവരെ നമുക്ക് X400 കുറിച്ചുള്ള ഡീറ്റെയിൽസോ അല്ലെങ്കിൽ ലീക്കുകളോ ഒന്നും ഇതുവരെ വന്നു തുടങ്ങിയിട്ടില്ല. ഇനി അത് പ്രീ പ്രൊഡക്ഷനിലാണോ അല്ലെങ്കിൽ വേറെ പ്രീ പ്രൊഡക്ഷനിലാണെങ്കിൽ ശരിക്കും നമുക്ക് ലീക്സ്
0: വരേണ്ടതാണ്.
1: പക്ഷെ അതിനേക്കാൾ കൂടുതൽ നമുക്ക് X500 കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് വരുന്നത്. അപ്പൊ ഒന്നെങ്കിൽ അവർ X400 അവര് ഷെൽഫ് ചെയ്തിട്ടുണ്ടാവും, എന്നിട്ട് X500 ലോഞ്ച് ചെയ്യാനുള്ള ശ്രമങ്ങളിലായിരിക്കാം. അല്ലെങ്കിൽ ഒരു പക്ഷേ ഇനി X400 ഇടയ്ക്ക് X500 കുറച്ചും കൂടെ നീട്ടിയിട്ട് X400 ഇറക്കാനുള്ള പ്ലാൻ ആണോന്നും അറിയില്ല. എന്തായാലും നമുക്ക് X400 കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് നമുക്ക് ഇതുവരെ വെളിവായിട്ടില്ല.
0: അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് X500 ഈ ക്യാമറയുമായിട്ട് ബന്ധപ്പെട്ട ലീക്സ് എന്തൊക്കെയാണ്?
1: അതെ, ഇതും ഈ നേരത്തെ ലീക്ക് ചെയ്ത ആള് തന്നെയാണ് ലീക്ക് ചെയ്തേക്കുന്നത്. ഡിജിറ്റൽ ചാറ്റ് സ്റ്റേഷൻ എന്ന് പറയുന്നത്
0: വൺപ്ലസിന്റെ
1: ഇറക്കിയ. അപ്പൊ ഇതെല്ലാം കാരണം ചൈനീസ് ഫോണുകൾ ആയതുകൊണ്ട് ചൈനയിലുള്ള ടിപ്സ്റ്റേഴ്സ് ആണ് ഇതെല്ലാം ലീക്ക്
0: ചെയ്യുന്നത്.
1: ഇതും വിവോ ബോയ് വഴിയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇതിൽ നമുക്ക് അറിയാൻ കഴിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പ്രധാനമായിട്ടും ക്യാമറയെ കുറിച്ചുള്ളതാണ്. ഒരു 64 MP പെരിസ്കോപ്പ് ടെലിഫോട്ടോ ക്യാമറ ഉണ്ടെന്നുണ്ടാവാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പിലായിരിക്കും ഈ ഫോൺ വരാൻ ചാൻസ് ഉള്ളത്. അതിന്റെ പ്രൈമറി സെൻസർ വന്നിട്ട് 50 MP ഒരു സോണി സെൻസറാണ്. പിന്നെ ഒരു അൾട്രാ വൈഡ് 50 MP ക്യാമറ ഉണ്ടാവും. പിന്നെ ഒരു ടെലിഫോട്ടോ ഉണ്ട് 64 MP. അതാണ് നമുക്കിപ്പോൾ പ്രധാനമായിട്ട് ഉള്ളത്. അത് 70 mm ഇക്വലന്റ് ഫോക്കൽ ലെങ്ത് ഉള്ള ഒരു ലെൻസിന് 70 mm ലെൻസിന്റെ ഇക്വലന്റ് ഫോക്കൽ ലെങ്ത് ആയിരിക്കും നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ളത്. ടെലിഫോട്ടോ മാക്രോയെ കുറിച്ചൊരു കൺഫർമേഷൻ ആയിട്ടില്ല. പക്ഷെ അദ്ദേഹം ഈ ലീക്ക് ചെയ്ത ആള് വിശ്വസിക്കുന്നത് ഇതിന്റെ ഫൈനൽ വേർഷൻ ഇറങ്ങുമ്പോഴത്തേക്ക് അതിലുണ്ടാകും എന്നുള്ളതാണ്. ഇതിന്റെ മാക്സിമം നമ്മളിപ്പോ കമ്പയർ ചെയ്യുകയാണെങ്കിൽ X500 പ്രോ മാക്സ് മൂന്നാല് മോഡൽസ് ഉണ്ട് X500. നമുക്ക് X500 മോഡൽസ് നോക്കിയാൽ X500, X500E, X500 Pro, X500 Pro Max ഇങ്ങനെ ഇത്രയും മോഡൽസിലാണ് വരുന്നത്. അതിൽ X500 Pro Max അകത്ത് നമുക്ക് കിട്ടുന്ന ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ 200 MP ഒരു പെരിസ്കോപ്പ് ടെലിഫോട്ടോ ഉണ്ട്, ഒരു 50 MP നോർമൽ ഉണ്ട്, ഒരു 50 MP അൾട്രാ വൈഡും, ഒരു 50 MP ടെലിഫോട്ടോ ഉണ്ട്.
0: നാല് ക്യാമറയുടെ സെറ്റപ്പ് ആണ്.
1: പിന്നെ X500 Pro എന്ന് പറയുന്നതിന്റെ അകത്ത് ഒരു 50 MP പ്രൈമറി ഷൂട്ടർ ഉണ്ട്, ഒരു 50 MP അൾട്രാ വൈഡ് ഉണ്ട്, ഒരു 64 MP പെരിസ്കോപ്പ്. അതായത് ഈ X500 തത്തുല്യമായിട്ട് തന്നെയാണ്.
0: ശരി ശരി. അപ്പോ ഈ 64 MP നമുക്ക് മെയിൻ ലീക്ക് ആയിട്ട് വന്നിരിക്കുന്ന സംഭവം. കാര്യം എനിക്കൊന്ന് X300 3 50 MP എന്നുള്ള രീതിയിലായിരുന്നു.
1: ഇപ്പൊ അത് ഒരെണ്ണം 64 MP ഒരു ടെലിഫോട്ടോ വരുന്നത്. പിന്നെ ഞാനിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഈ X500, X500E, X500 Pro, X500 Pro Max ഇങ്ങനത്തെ അത്രയും മോഡൽസ് ഉണ്ട്. ഇപ്പൊ ഈ മോഡൽസിന്റെ അകത്ത് എല്ലാം ഈ ക്യാമറയുടെ ഇത് ബാധകമാവും എന്നറിയില്ല. എന്നാലും X500, 500 Pro, 500 Pro Max ഇത്രയും ഡീറ്റെയിൽസ് ഈ മോഡൽസിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 500E കുറിച്ച് നമുക്ക് വെളിവായിട്ടില്ല. അതിലും ഈ ട്രിപ്പിൾ ഒന്നെങ്കിൽ ട്രിപ്പിൾ ക്യാമറ ആയിരിക്കും അല്ലെങ്കിൽ ക്വാഡ്ര ക്യാമറാസ് ആയിരിക്കും. പിന്നെ ഡിസ്പ്ലേ സൈസസ് എല്ലാം ഏകദേശം പല പല ഡിഫറെന്റ് ഡിസ്പ്ലേ സൈസസിലായിരിക്കും. കാരണം ഇത്രയും മോഡൽസ് ഇറക്കുമ്പോൾ സ്വാഭാവികം പ്രോമാക്സിന് ആയിരിക്കും ഏറ്റവും കൂടുതൽ
0: ഡിസ്പ്ലേ വരുന്നത്.
1: അതെ അതെ, ഇത് ശരിക്കും വിവോയുടെ തന്നെ ഒരു മാർക്കറ്റിംഗ് ഗിമിക് ആണ്. പല സെഗ്മെന്റിൽ പല രീതിയിൽ പല ഫോണുകൾ ഇറക്കുക എന്നുള്ള ഒരു മോഡൽ ഒരു സീരീസിലുള്ളത് പല മോഡൽസ്
0: ആയിട്ടുള്ള കാര്യം മാക്സിമം ആൾക്കാരെ മീൻസ് ഒന്നെടുക്കാൻ
1: പറ്റാത്ത. അപ്പൊ ഇത്രയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. പിന്നെ ഇതെല്ലാം ഈ പറഞ്ഞ പോലെ ലീക്കുകളാണ്. ഫൈനൽ വേർഷന്റെ അകത്ത് എന്തെങ്കിലും ഒക്കെ ചേഞ്ചസ് സ്വാഭാവികമായിട്ടും ഉണ്ടാവും.
0: ഇതിന്റെ ലോഞ്ചിനെ പറ്റി എന്തെങ്കിലും അറിയുന്നുണ്ട്? ഇത് എപ്പോഴത്തേക്കാണ് ലോഞ്ച്?
1: ഈ വർഷം അവസാനമാണ്.
0: സ്കിപ്പ്
1: ചെയ്യാനേ ചാൻസ് ഉള്ളൂ. അപ്പൊ ഇത് അല്ലെങ്കിൽ കാരണം 6 months എന്തെങ്കിലും ഗ്യാപ്പിലാണല്ലോ വിവോ ഒരു ഫോൺ ലോഞ്ച് ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അത് നോക്കുമ്പോഴത്തേക്ക് 400 സ്കിപ്പ് ചെയ്യാനാണ് ചാൻസ്.
0: ഓക്കെ, അപ്പൊ അത്രയാണ് നമുക്ക് X500 പറ്റിയുള്ള കിട്ടിയിരിക്കുന്ന ലീക്സ്. അങ്ങനെ 3 leaks ശേഷം നമുക്ക് നെക്സ്റ്റ് വരുന്ന ഒരു അപ്ഡേറ്റ് എന്താന്ന് വെച്ചാല് ഐക്യുടെ C11i എന്ന് പറഞ്ഞിട്ടൊരു ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ന്യൂസിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4 FM.

0: ജെമിനായി, എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
1: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
0: ആണോ? അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
1: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.
0: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
1: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി BTech കോഴ്സുകളും ലഭ്യമാണ്.
0: കോഴ്സ് കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
1: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, അഡ്വാൻസ്ഡ് ലാബ്സ്, മോഡേൺ ക്യാമ്പസ്. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും MESൽ ലഭ്യമാണ്.
0: അപ്പൊ എന്റെ അടുത്ത ചുവട് വയ്പ് MESലേക്ക് തന്നെ.
2: AI പോലെ നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.
0: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
2: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം AI നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വർഷത്തെ വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചുവടുവെപ്പ്. കോൺടാക്ട് 9447607603 9400 07 8900 9447560336.
0: എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽനൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ്

0: വ്യാപാരം മികച്ച കാഴ്ച പരിശോധന, രണ്ട് ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളി മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 പതിറ്റാണ്ട് സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൌകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൌകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st place കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽ ശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാബിൻ സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നുവരുന്നു. ബസ് ട്രെയിൻ കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയോട് കൂടിയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ, SSLC പാസായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400232793. ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM.
2: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. അനുവേടപ്പോ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ സ്നാപ്ഡ്രാഗൺ 6th gen സീരീസിലെ ചിപ്പ് ഇറക്കുന്നതിന് നമ്മൾ കളിയാക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന അപ്ഡേറ്റില് ഐക്യുവിന്റെ Z11i എന്ന് പറയുന്ന ഫോണിനകത്ത് സ്നാപ്ഡ്രാഗൺ 4th gen 2 ചിപ്സെറ്റ് ആണ് വെച്ചിരിക്കുന്നത്. പിന്നെ അതിൽ ആകെ നമുക്കൊരു ഒരു പ്രതീക്ഷയുള്ളതെന്ന് വെച്ചാൽ അതൊരു ലോ എൻഡ് ഫോണാണ്. മീൻസ് ഒരു എനിക്കൊന്ന് 20,000-25,000 റേഞ്ചിൽ വരുന്ന ഒരു ഫോണാണ് അല്ലേ. അപ്പോ അതിന്റെ എന്താണ് ബാക്കി സ്പെക്കുകളൊക്കെ വരുന്നത്?
3: തീർച്ചയായിട്ടും IQ പോലും ഈ പറഞ്ഞ പോലെ ഈ പ്രശ്നങ്ങളുടെ നടുവിൽ പെട്ടിരിക്കുന്ന
2: റീസണബിൾ ആയിട്ട് ഫോൺ തന്നോണ്ടിരുന്ന ഒരു ബ്രാൻഡാണ്,
3: കമ്പനിയാണ് കമ്പനിയാണ്. അപ്പം തീർച്ചയായിട്ടും അത്ര മാരകമായ പ്രശ്നങ്ങളാണ് കമ്പനികൾ ഫേസ്
2: ചെയ്തുകൊണ്ടിരിക്കുന്നത്.
3: അപ്പൊ തീർച്ചയായിട്ടും, കാരണം ഈ ഇതൊക്കെ ഷെൽഫ് ചെയ്ത സ്നാപ്ഡ്രാഗന്റെ 4th gen എന്നൊക്കെ പറഞ്ഞ് ഷെൽഫ് ചെയ്തതാണ്. അവിടെ നിന്നൊക്കെ പൊടിതെറ്റ സ്റ്റോക്ക് പോകാതിരുന്ന സാധനങ്ങളൊക്കെ പൊടിതെറ്റി എടുത്തവര് ഫോണിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടിരിക്കുകയാണ്. അപ്പം എന്തായാലും നമുക്ക് നോക്കാം. ഇത് ശരിക്കും ഒരു എൻട്രി ലെവൽ പൊസിഷനിങ്ങിൽ ഇറക്കിയിരിക്കുന്ന ഒരു ഫോണാണ്. ഇതിന്റെ മെയിൻ സെല്ലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു ബാറ്ററി ഫസ്റ്റ് ബഡ്ജറ്റ് ഫോൺ എന്നുള്ളതാണ്. 6500 mAh ഒരു ബാറ്ററി, അതാണ് മെയിൻ സെല്ലിംഗ് പോയിന്റ്. പിന്നെ ബാക്കിയെല്ലാം ഡിസ്പ്ലേ റെസല്യൂഷനും
2: ബാറ്ററി എല്ലാവരും വാരിക്കോരി കൊടുക്കുന്നു.
3: കാരണം ബാറ്ററി ഇപ്പം വളരെ ചീപ്പായിട്ട്, ഡിസ്പ്ലേ റെസല്യൂഷനും ക്യാമറയൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ മിനിമലാണ്. ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള സ്പെക്കിലേക്ക് നമുക്ക് പോവാം. ഇതെന്തായാലും കഴിഞ്ഞ വ്യാഴാഴ്ചയാണ്, ഈ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് നമുക്ക് ലോഞ്ച് ആയത്. ഇത് വിവോയുടെ ഓൺലൈൻ സ്റ്റോർ വഴി ചൈനയിലാണ് ലോഞ്ച് ആയേക്കുന്നത്. ഇത് പിന്നെ ഓൺലൈൻ സ്റ്റോർ വഴി, അവരുടെ വിവോയുടെ ഓൺലൈൻ സ്റ്റോർ വഴിയും പിന്നെ ബാക്കി അവരുടെ ഓഫ്ലൈൻ സ്റ്റോർ വഴിയൊക്കെ നമുക്ക് മേടിക്കാൻ സാധിക്കും. ഇതിന്റെ OS ഒറിജിനൽ OS 6 ആണ്, ബേസ്ഡ് ഓൺ ആൻഡ്രോയിഡ് 16. ഇതിന്റെ പ്രൈസിങ് നമ്മൾ ചൈനയിലെ പ്രൈസിംഗ് ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 6 GB തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞിട്ട് അവിടെ തൊട്ട് ആ ഗതിയിലായി. 6 GB 128 GB ഏകദേശം ഇന്ത്യൻ മണി 18,000 ആണ്. 8 GB 128 GB 21,000 8 GB 256 GB 24,000 ആണ് അതിന്റെ മേലോട്ട്. കാരണം അത് എൻട്രി ലെവൽ ഫോൺ ആയതുകൊണ്ട് അതിന്റെ മേളിലേക്ക് അവർ റാം വിട്ടിട്ടില്ല.
2: റീസെന്റ് OnePlus അവരുടെ ഒരു ഫോൺ ഇറക്കിയായിരുന്നു N6 എന്ന് പറഞ്ഞത്.
3: അതെ അതെ,
2: 4 GB റാം.
3: അതിനേക്കാളും ശരിക്കും ഭേദമാണ് അത്. N6 എനിക്ക് നോഡിന്റെ അല്ലേ.
2: ഓക്കെ,
3: പിന്നെ ഇതിന്റെ ബാറ്ററി വന്നിട്ട് 6500 mAh ആണ്, അതാണ് ഹെഡ്ലൈൻ സ്പെക്. 15 watts വയർഡ് ചാർജിംഗ് ആണ് കൊടുക്കുന്നത്, USB Type-C.

0: 15 വാട്ട്സ്
1: വളരെ മോഡസ്റ്റ് ആണ്. 25 ദിവസം സ്റ്റാൻഡ് ബൈ ടൈമും 21 മണിക്കൂർ ടോക്ക് ടൈമും ആണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. 6.74 ഇഞ്ചിന്റെ LCD ആണ്, HD ഡിസ്പ്ലേ മാത്രമേ ഉള്ളൂ, 120 Hz ആണ്, 20.9 aspect ratio, 90.4% സ്ക്രീൻ ടു ബോഡി റേഷ്യോ. ശരിക്കും ഇത് 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ടെങ്കിൽ പോലും ഒരു നോർമൽ LCD HD സ്ക്രീൻ ആണ്, വേറെ ഹൈ എൻഡ് സാധനങ്ങളൊന്നും അല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാംസങ് 4th gen 2 ആണ് ഒക്ടാ കോർ, പിന്നെ അഡ്രിനോയുടെ 613 GPU ഉണ്ട്, 8 GB LPDDR4 ആണ്, 256 GB UFS 3.1 സ്റ്റോറേജ്. ക്യാമറയിലേക്ക് വരുമ്പോൾ ഒറ്റ സിംഗിൾ 13 MP ക്യാമറ, റിയർ ക്യാമറയാണ് അവർ യൂസ് ചെയ്യുന്നത്. 5 MP ഫ്രണ്ട് ക്യാമറയുണ്ട്, രണ്ട് ക്യാമറാസും 1080p വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. വളരെ മിനിമൽ ക്യാമറ സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. എൻട്രി ലെവൽ ഫോണാണ്, നമുക്ക് അങ്ങനെ ആശ്വസിക്കാം. IP65 ഉണ്ട് എന്തായാലും, ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ്. പിന്നെ SG5 5-star ഡ്രോപ്പ് ഷോക്ക് സർട്ടിഫിക്കേഷൻ ഉണ്ട്, സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനറും ഫേസ് അൺലോക്കും ഉണ്ട്. കണക്ടിവിറ്റിയിൽ വരുമ്പോൾ 5G ഉണ്ട്, 4G LTE ഡ്യുവൽ ബാൻഡ് വൈഫൈ, ബ്ലൂടൂത്ത് 5.1, മൾട്ടി സിം GPS, IR ബ്ലാസ്റ്റർ ഉണ്ട്. ഇത്രയാണ് വെയിറ്റ്, വന്നിട്ട് 209 grams ആണ്. ഇത്രയാണ് നമുക്ക് IQ Z11 കുറിച്ച് കിട്ടുന്ന ഡീറ്റെയിൽസ്. എൻട്രി ലെവൽ ആണ് ഇത്, ഇന്ത്യയിൽ ഇപ്പോൾ ഉടനെ ലോഞ്ച് ഉണ്ടാവും, ഓൺലൈനും ഓഫ്ലൈനും നമുക്ക് മേടിക്കാൻ സാധിക്കും. ഇപ്പോഴത്തെ വളരെ മാരകമായ സിറ്റുവേഷനിൽ
0: ശരിക്കും പറഞ്ഞാൽ സഹതാപം തോന്നുന്നു കമ്പനികളോട്. പണ്ട് ഈ ഒരു 25,000 രൂപയ്ക്കൊക്കെ ഉഗ്രൻ ഫോണുകൾ കിട്ടുമായിരുന്നു, അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ ഫോണുകളുടെ സ്പെക് കാണുമ്പോഴത്തേക്ക് ആക്ച്വലി പഴയ ഫോണുകൾക്കൊക്കെ അവർ ബേസിക്കലി ഒരു 2-3 ഇയർ ഒക്കെയാണ് OS അപ്ഡേറ്റ് കൊടുക്കുന്നത്. അല്ലായിരുന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആ ഫോൺ എടുത്താലും മതി, ഇതെടുക്കുന്നതിനേക്കാളും ഭേദം ആ ഒരു പഴയ ഫോണുകൾ എടുക്കുന്നതാണ് അല്ലേ. 5 വർഷത്തെ OS അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഒരു വർഷം മുന്നേ ഇറങ്ങിയ ഫോൺ എടുത്താൽ ഇതിനേക്കാളും നല്ല സ്പെക്കിൽ
1: കിട്ടും. അതെ അതെ, എനിക്ക് ഓർമ്മ വരുന്നത് സിനിമയിലെ ഡയലോഗ് ആണ്, IQ Z11 എന്ന് പറയുമ്പോ യൂ ദാരിദ്ര്യം എന്ന് നമുക്ക് പറയാൻ പറ്റും.
0: അതെ, അപ്പൊ അതാണ് IQ Z11 IE പറ്റി നമുക്ക് കിട്ടുന്നത്. ഏറെക്കുറെ കൺഫേംഡ് ആയിട്ടുള്ള ഇത് തന്നെയാണല്ലോ,
1: ലോഞ്ച്
0: ചെയ്ത് കഴിഞ്ഞുകൊണ്ട് നമുക്കറിയാം. അപ്പോ എന്തായാലും ആലോചിച്ചെടുക്കുക ആൾക്കാർ ഈ ഒരു ഫോൺ എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതൊക്കെ, പൈസ ശരിക്കും നഷ്ടം തന്നെയാണ് ഈ ഒരു ഫോണൊക്കെ
1: എടുക്കുന്നത്.
0: അപ്പോ അടുത്ത് വരുന്നത് നമുക്ക് ഇനി കുറച്ച് ന്യൂസ് ആണ് വരുന്നത്. നമുക്ക് നമ്മൾ ഈ അടുത്ത് കേൾക്കുന്നുണ്ടായിരുന്നു വാട്സ്ആപ്പ് ഇനി മുതൽ നമുക്ക് നമ്പർ ഷെയർ ചെയ്യാതെ യൂസർ നെയിം വെച്ചിട്ട് വാട്സ്ആപ്പ് ഐഡന്റിറ്റി ഐഡന്റിഫിക്കേഷൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അപ്ഡേറ്റ്സ് വാട്സ്ആപ്പ് കൊണ്ടുവന്നിരുന്നു. പക്ഷേ ഇന്ത്യ ഗവൺമെന്റ് അതിനകത്ത് അതിൽ സൈബർ ക്രൈംസ് ഇൻക്രീസ് ആവും എന്നുള്ള ചില കാരണം പറഞ്ഞിട്ട് മീൻസ് അത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് മെറ്റയോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ അങ്ങനെ ഒരു ന്യൂസ് ആണ് നമുക്ക് വരുന്നത്. അതിലേക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഒരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്ന് നമുക്ക് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സന്ദനം 90.4 FM.

0: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെത്താൻ ടെക് വൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. അനുപെട്ടപ്പോ വാട്സപ്പിനകത്ത് യൂസർ നെയിം വെച്ചിട്ട് നമുക്ക് അക്കൗണ്ട് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു അപ്ഡേറ്റ് വാട്സപ്പ് കൊണ്ടുവന്നായിരുന്നു, ഇന്ത്യയിലും കൊണ്ടുവന്നു. പക്ഷേ ഇന്ത്യ ഗവൺമെന്റ് അത് നിർത്തണം എന്നുള്ള രീതിയിൽ റിക്വസ്റ്റ് കൊടുത്തിരിക്കും. കാരണം അങ്ങനെ വന്നാൽ നമുക്ക് ഐഡന്റിറ്റി അറിയാൻ പറ്റാതെ ഒരുപാട് സൈബർ ക്രൈംസ് നടക്കാനുള്ള സാധ്യത കൂടുതലാണ്, പ്രത്യേകിച്ച് ഇന്ത്യ പോലെ ഇത്രയും ആൾക്കാരുള്ള ഒരു സ്ഥലത്ത്. അപ്പോൾ എന്താണ് അതിന്റെ അപ്ഡേറ്റ്സ് നമുക്ക് കിട്ടുന്നത്?
2: അതെ, ഇപ്പോൾ വാട്സ്ആപ്പ് ലേറ്റർ ദിസ് ഇയർ, അതായത് എൻഡ് ഓഫ് ദി ഇയർ, ഈ യൂസർ നെയിം റോൾ ഔട്ട് ചെയ്യാനുള്ള പ്ലാനുകളിലാണ്. അപ്പോൾ ഓൾറെഡി നമുക്കിപ്പം യൂസർ നെയിം നമുക്ക് റിസർവ് ചെയ്യാൻ സാധിക്കും. ശ്രോതാക്കൾ ആർക്കെങ്കിലും ഈ പറഞ്ഞ പോലെ യൂസർ നെയിം റിസർവ് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഉടനെ പോയി ചെയ്യുക, കാരണം ഫീച്ചർ ചിലപ്പോൾ
1: എടുത്തു മാറ്റും. അതെ,
2: ഈ യൂസർ നെയിമിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ വാട്സ്ആപ്പ് നമ്പേഴ്സ് വെച്ചാണ്, നമ്മുടെ ഫോൺ നമ്പർ വെച്ചിട്ടാണ് വാട്സ്ആപ്പിന്റെ ഐഡന്റിറ്റി നമ്മൾ റിവീൽ ചെയ്യുന്നത്. ഈ നമ്പറിൽ വാട്സ്ആപ്പ് ഉണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതിന് പകരം ടെലഗ്രാമിൽ ഓൾറെഡി ആ ഫീച്ചർ ഉണ്ടായിരുന്നു, യൂസർ നെയിം @ ആ യൂസർ നെയിം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉള്ളത് പോലെ ഒരു ഹാൻഡിൽ നമുക്ക് യൂസർ നെയിം ഹാൻഡിൽ കിട്ടും. അതേപോലെ തന്നെയാണ് വാട്സ്ആപ്പിൽ നമുക്ക് ആ യൂസർ നെയിം ഹാൻഡിൽ കിട്ടും. അപ്പൊ നിങ്ങളുടെ പേരിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിങ്ങളുടെ നിക് നെയിമിലോ എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. നിങ്ങളെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു യൂസർ നെയിമാണ്. പക്ഷേ ഇന്ത്യ ഗവൺമെന്റ് അതിനെ തടയാനുള്ള ശ്രമങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഓൾറെഡി വാട്സ്ആപ്പ് വഴി ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഇനി യൂസർ നെയിം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫോൺ നമ്പർ വെച്ച് ട്രാക്ക് ചെയ്യാം എങ്കിലും പറ്റും.
1: ഓരോ മാസം വാട്സ്ആപ്പിന് എന്തെങ്കിലും ഒരു സ്കാം വരും.
2: അതെ അതെ അതെ. അപ്പം ഇവരെയൊക്കെ ട്രാക്ക് ചെയ്യാനായിട്ട് ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ, ഫോൺ നമ്പറിന്റെ ഐഡന്റിറ്റി വെച്ചാണെങ്കിൽ നമുക്ക് ഫോൺ നമ്പർ വെച്ച് ട്രാക്ക് ചെയ്യാൻ പറ്റും. യൂസർ നെയിം വെച്ചിട്ടാണെങ്കിൽ യൂസർ നെയിം നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ആ പരിപാടി ഉപേക്ഷിക്കണം എന്നാണ് മറ്റേയോട് ഇന്ത്യ ഗവൺമെന്റ്
1: പറഞ്ഞിരിക്കുന്നത്.
2: മറ്റേ പറഞ്ഞേക്കുന്ന അങ്ങനെ ഒരു പ്രശ്നമില്ല എന്നുള്ളതാണ്. പക്ഷെ ടെക് ക്രഞ്ച് എന്ന് പറഞ്ഞിട്ട് വെബ്സൈറ്റ് ഉണ്ട്, ഒരു ഫേമസ് ടെക്നോളജി വെബ്സൈറ്റ് ആണ്. അവര് ഇത് നടത്തിയ ഒരു സർവേക്കകത്ത് അവര് കണ്ടെത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പൊളിറ്റീഷ്യൻസിന്റെയും സെലിബ്രിറ്റീസിന്റെ ഒക്കെ പേരിലുള്ള ഫേക്ക് യൂസർ നെയിം ഓൾറെഡി വന്നു കഴിഞ്ഞു. അപ്പൊ അത് അപ്പൊ മറ്റേ അടുത്ത് ചോദിച്ചപ്പോ മറ്റേ പറഞ്ഞു അതിപ്പം ഇനിഷ്യൽ റിസർവേഷൻ സ്റ്റേജിൽ മാത്രമാണ്. നമ്മള് പൊളിറ്റീഷ്യൻസിനും സെലിബ്രിറ്റീസിനും VVIPസിനും VIPസിന്റെ ഒക്കെ ഹാൻഡിൽ റിസർവ്ഡ് ആണ്. അത് മറ്റൊരാൾക്ക് കോപ്പി ചെയ്യാൻ പറ്റില്ല. അഥവാ കോപ്പി ചെയ്താൽ തന്നെ അതിന്റെ അകത്ത് അഡീഷണൽ ക്യാരക്ടേഴ്സ് ഒക്കെ ആഡ് ചെയ്തതിനു ശേഷം മാത്രമേ
1: പറ്റുള്ളൂ.
2: അത് നമുക്ക് പ്രത്യേകം കണ്ടുപിടിക്കാൻ സാധിക്കുകയും ഈ യൂസർ നെയിം ശരിക്കും അവരുടെ ഫോൺ നമ്പറുമായിട്ട് ടാഗ്ഡ് ആണെന്നും അപ്പൊ അത് വെച്ച് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മെറ്റ ക്ലെയിം ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് എത്രത്തോളം പ്രാക്ടിക്കാലിറ്റിയും എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അറിയില്ല. മറ്റേ പക്ഷേ ഇത് റോൾ ഔട്ട് ചെയ്തേ അടങ്ങൂ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പം ടെക്നോളജി കണ്ടുപിടിച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നരേന്ദ്രമോദിയുടെ പേരിലുള്ള ഹാൻഡില്, ഷാറൂഖ് ഖാന്റെ പേരിലുള്ള ഹാൻഡില്, ഇതെല്ലാം സിമിലർ ആയിട്ട് ഒരുപാട് ഹാൻഡിലുകൾ
1: ലിസ്റ്റ് ഔട്ട്
2: ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് സ്കാമിങ്ങിന് പ്രശ്നങ്ങൾ കൂടുതൽ ഇതിലേക്ക് കൊണ്ടുപോകുന്നുള്ളതാണ് അവരുടെയും ഗവൺമെന്റിന്റെ എല്ലാം പേടി. കാരണം ഇത് എളുപ്പമാണ്, കാരണം ഒരു സെലിബ്രിറ്റിയുടെ അല്ലെങ്കിൽ ഒരു വിശ്വസ്തനായ ഒരു പൊളിറ്റീഷ്യന്റെ പേരിൽ നമുക്ക് ആരെ വേണേലും
1: പറ്റിക്കാം. അതെ അതെ.
2: അപ്പൊ ഇപ്പൊ തന്നെ അല്ലാതെ തന്നെ പറ്റിച്ചുകൊണ്ടിരിക്കും.
1: വെറുതെ തന്നെ പേരിട്ടിട്ട് ഈ പറഞ്ഞാൽ എന്റെ ഒരു ഫ്രണ്ടിന്റെ പേര് അഖിൽ.

0: സത്യനെന്നാണ്. അപ്പോ പുള്ളിക്കാരന് പലരും സ്ക്രിപ്റ്റ് അയച്ചു കൊടുക്കും, അല്ലെങ്കിൽ എനിക്ക് സിനിമയിൽ ഒരു അവസരമൊക്കെ തരും.
1: അതുകൊണ്ട് അതിലേക്ക് പോകണ്ട എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ ഒരു നിഷ്കർഷ. പക്ഷെ വാട്സാപ്പ് എന്തുകൊണ്ടോ മെറ്റ എന്തുകൊണ്ടോ ഇത് ഗ്ലോബലി റോൾ ഔട്ട് ചെയ്യുന്ന ഒരു ഫീച്ചറാണ്. അപ്പൊ ഇത് ഇന്ത്യയിൽ റോൾ ഔട്ട് ചെയ്യും എന്നുള്ളതിന്റെ ഒരു നിർബന്ധ ബുദ്ധി മെറ്റയ്ക്കുണ്ട്. നമ്മളെ പോലെ സാധാരണ ആൾക്കാർക്ക് അതൊരു ഗുണകരമായ ഒരു കാര്യം തന്നെയാണ്. കാരണം യൂസർ നെയിം വെച്ചിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പൊ എനിക്ക് എന്റെ നമ്പർ പല അതിനകത്തൊരു പ്രൈവസി ഉണ്ട്. കാരണം ഇപ്പൊ നമുക്ക് ഒരു അജ്ഞാതനായ ഒരാളുടെ കയ്യിൽ നമ്മൾ നമ്പർ കൊടുക്കുന്നതിന് പകരം എനിക്ക് വാട്സാപ്പിന്റെ എന്റെ യൂസർ നെയിം ഉണ്ട് അനുഗ്രഹിച്ച്. കാരണം സ്വാഭാവികമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ പേര് എന്തായാലും റിവീൽഡ് ആവും. ഈ ഫോൺ നമ്പറിന്റെ അതുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും നമ്മൾ ഫോൺ നമ്പർ നമ്മൾ ആഡ് ചെയ്ത് നമ്മുടെ ആധാർ കാർഡ്
0: നമ്മുടെ ഫൈനാൻഷ്യൽ കാര്യങ്ങൾക്കെല്ലാം ഫോൺ നമ്പർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കൊടുക്കാതിരിക്കുന്ന ഇതിനേക്കാൾ നല്ലത്
1: യൂസർ നെയിം കൊടുക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതൊരു സെക്യൂർ ആയിട്ടുള്ള ഇതാണ്. പിന്നെ ഇത്
0: അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും അങ്ങനെ ഒരു അത്യാവശ്യ ഘട്ടങ്ങളിൽ ഗവൺമെന്റ് അതോറിറ്റീസിനോ മറ്റോ അങ്ങനെ റിവീൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ഓപ്ഷൻ വേണമെങ്കിൽ കൊടുക്കാം.
1: അപ്പോൾ തീർച്ചയായിട്ടും യൂസർ നെയിം വരുന്നത് നല്ല കാര്യം തന്നെയാണ്. പിന്നെ ഇത് എത്രത്തോളം സെക്യൂരിറ്റി അതിന്റെ കാര്യങ്ങളൊക്കെ മെറ്റ നോക്കേണ്ട കാര്യങ്ങളാണ്. മറ്റേ അതിന്റെ പുറകിൽ പ്രവർത്തിക്കും എന്നുള്ളതാണ് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നത്. ഇതെന്തായാലും ലേറ്റർ ദിസ് ഇയർ, അതായത് എൻഡ് ഓഫ് ദിസ് ഇയർ നമുക്ക് ഈ ഇതിന്റെ റോൾ ഔട്ട് പ്രതീക്ഷിക്കാം. ഇപ്പം നമുക്ക് റിസർവ് ചെയ്യാൻ
0: സാധിക്കും.
1: നമ്മളുടെ സെറ്റിംഗ്സ് എടുത്തിട്ട് യൂസർ നെയിം ഉണ്ട്, അവിടെ നമുക്ക് റിസർവ് യുവർ യൂസർ നെയിം എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങളുടെ പേര് കൊടുത്തു കഴിഞ്ഞാൽ അത് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് അത് റിസർവ് ചെയ്യാൻ സാധിക്കും. അത് എത്രയും പെട്ടെന്ന് ചെയ്യുക. കാരണം ചിലപ്പം ഈ ഇത് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഫീച്ചർ എനേബിൾ ആവില്ല. പിന്നെ എപ്പോഴെങ്കിലും ഇത് എനേബിൾഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ
0: അപ്പോൾ അതാണ് വാട്സ്ആപ്പ് യൂസർ നെയിമുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് ഒരു ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, ടെലിഗ്രാമിന് കുറച്ച് നാളായിട്ട് ഐ മീൻസ് കഴിഞ്ഞ ഒന്ന് രണ്ട് മാസമായിട്ട് കുറച്ച് പ്രശ്നങ്ങളായിരുന്നു. തുടർന്നും ടെലിഗ്രാമിന് ചില പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ന്യൂസിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4 FM.

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. പരമിട, കഴിഞ്ഞ മാസം അതിന് മുന്നത്തെ മാസം ഒക്കെ ആയിട്ടായിരുന്നു നീറ്റ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് ടെലിഗ്രാമിൽ ഒരു മാസത്തേക്ക് ഗവൺമെന്റ് ഫ്രീസ് ചെയ്തിരുന്നു. അതിനുശേഷം അത് ഓപ്പൺ ആയി. ഇപ്പൊ വീണ്ടും പുതിയ പ്രശ്നങ്ങൾ വരുവാണ്. പൈറേറ്റഡ് ഫിലിംസും OTT കണ്ടന്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുറച്ച് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് ടെലിഗ്രാം വീഴുകയാണ്. എന്താണ് കാര്യങ്ങൾ?
2: ടെലിഗ്രാമിന് നിത്യവും പ്രശ്നങ്ങളാണ്. കാരണം ഇന്ത്യ ഗവൺമെന്റുമായിട്ട് അവര് മൽപിടുത്തം തുടങ്ങിയിട്ട് കുറെ നാളായി. ആദ്യമേ ഈ നീറ്റ് എക്സാമിന് തൊട്ട് മുമ്പ് ഈ പൈറസി ഇഷ്യൂസ് ഒരുപാട് ഉണ്ടായിരുന്നു. കാരണം അതിന്റെ അകത്ത് ഈ അൺഓതറൈസ്ഡ് ആയിട്ട് കണ്ടന്റ് ഷെയർ ചെയ്യുന്നു പല പല ശ്രോതാക്കൾക്ക്. എല്ലാവർക്കും ടെലിഗ്രാം ഉണ്ടാകും. എല്ലാവരും ഈ പറഞ്ഞ പോലെ ആ ചാനൽസ് ഒക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാകും. സിനിമ OTT വരുന്ന ഇപ്പൊ OTT സബ്സ്ക്രിപ്ഷൻ ഇല്ലാത്തവരെല്ലാരും
1: സാധാരണ.
2: അപ്പൊ സ്വാഭാവികമായിട്ടും അതിന് കുച്ചുലങ്ങടാനായിട്ട് OTT ആയാലെ ആൾക്കാരെല്ലാം, OTT പുറകിൽ വർക്ക് ചെയ്യുന്നവരെല്ലാരും, എന്റെ ഉടമസ്ഥരെല്ലാരും നമ്മളുടെ സുപ്രീം കോടതിയിൽ ഒരു കേസ് കൊടുത്തു. ടെലിഗ്രാമിന്റെ ഇത് ഒരുപാട് ചാനൽസ് ഉണ്ട്, അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസ് അതിനകത്ത് കിട്ടുന്നുണ്ട്. അവർക്ക് പൈറസി പ്രശ്നങ്ങളുണ്ട്. അപ്പം അവരുടെ കണ്ടന്റുകളെല്ലാം ഈ പറഞ്ഞ പോലെ അവരുടെ കോപ്പറേറ്റ് ഇതില്ലാതെ ഈ ചാനലിലൂടെ എല്ലാം ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നുണ്ടോ എന്ന് പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് അതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. ഗവൺമെന്റ് നോട്ടീസ് അയച്ചിട്ടുണ്ട് ടെലിഗ്രാമിന്, ഒന്നുകിൽ ആ ചാനൽസ് എല്ലാം ബ്ലോക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇത് എങ്ങനെ കൺവേർട്ട് ചെയ്യുക, ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായ ഒരു നീക്കുപോക്ക് അവർ ഉണ്ടാക്കി അവരെ അറിയിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഇത് കൊടുത്തിട്ടുണ്ട്. ഇത് ഇപ്പൊ ശരിക്കും ഇത് തൊട്ട് മുമ്പേ നീറ്റിന്റെ എക്സാമിന്റെ പ്രശ്നമായിരുന്നു. അതിന് തൊട്ട് മുമ്പ് തന്നെ ഈ നമ്മൾ നോർമൽ സിനിമാ നിർമ്മാതാക്കളെല്ലാം ഇതിനെ പുറകെ പോയിട്ടുണ്ടായിരുന്നു. കാരണം അവരുടെ സിനിമകളെല്ലാം ലോഞ്ച് ചെയ്യുന്നതിന് പ്രിവ്യൂ ആയിട്ട് തന്നെ ടെലിഗ്രാം ചാനലിൽ വരുന്നതായിട്ട് അവർ കണ്ടെത്തിയിട്ട് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെയൊക്കെ ബാക്കി പത്രമായിട്ടാണ് ഇപ്പൊ ഇത് വന്നേക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ടെലിഗ്രാം ഈ നീറ്റ് എക്സാമിന്റെ ബാനിനെതിരെ കോടതിയിൽ ടെലിഗ്രാം പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അവര് കോർട്ട് ഗവൺമെന്റ് ഡിസിഷൻ ആണ് അപ്ഹോൾഡ് ചെയ്തത്. ഈ മാസം കഴിഞ്ഞ ജൂൺ ലാസ്റ്റ് ആണ് അത്
1: വീണ്ടും ഓപ്പൺ ആയത്,
2: ആക്റ്റീവ് ആയത്. അതിന്റെ എഡിറ്റിംഗ് ഫീച്ചർ ഉൾപ്പെടെ അവർ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇത് അങ്ങനെ വരും എന്നുള്ളതിനെ കുറിച്ച് അറിയില്ല. എന്തായാലും ടെലിഗ്രാം ഇതിന് റെസ്പോൺസ് ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പൊ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതിന് ശേഷം മാത്രമേ എന്താ സംഭവിക്കുന്നതിനെ കുറിച്ച് ടെലിഗ്രാം റിപ്പോർട്ട് ചെയ്യത്തുള്ളൂ എന്ന് ടെലിഗ്രാമിന്റെ അതോറിറ്റീസ് പറഞ്ഞിട്ടുണ്ട്.
1: അപ്പൊ
2: നമുക്ക് എന്തായാലും ഒരു ഒരാഴ്ച രണ്ടാഴ്ച കൊണ്ട് നമുക്ക് ഇതിന് കൃത്യമായ ഒരു പിക്ചർ അറിയാൻ പറ്റും എന്നുള്ളതാണ്. ഒന്നെങ്കിൽ ഒരുപക്ഷെ ആ ചാനലുകളെല്ലാം ബ്ലോക്ക് ചെയ്യാനുള്ള തീരുമാനം ടെലിഗ്രാം എടുക്കുമായിരിക്കും,
1: അല്ലെങ്കിൽ ടെലിഗ്രാമിന് ഇന്ത്യ വിട്ടു പോകേണ്ടി വരുമായിരിക്കും.
2: ഇന്ത്യ പൊട്ടി അതാണ്. പക്ഷെ അത് ഒരു വലിയ അടിയാണ്. കാരണം പല എനിക്ക് തോന്നുന്നു വാട്സാപ്പിനേക്കാൾ സെക്യൂർ ആയിട്ടുള്ള എൻവയോൺമെന്റ് ടെലിഗ്രാം ആണ്. പിന്നെ അത് മാത്രമല്ല ഒരുപാട് യൂസസ് ഉണ്ട് ഇപ്പം. പിന്നെ ഇതിന്റെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതിപ്പം ഈ ഹാൻഡിലുകൾ, അതായത് നമുക്ക് ഓൺലൈൻ കണ്ടന്റ് വരുന്ന ചാനലുകൾ നമ്മൾ ബ്ലോക്ക് ചെയ്താലും മറ്റൊരു പേരിട്ടിട്ട് മറ്റൊരു ചാനൽ സ്വാഭാവികമായിട്ടും ഓപ്പൺ ആവും. അത് ഇതിന്റെ ലൂപ്പ് ഹോൾ ആണ്. അപ്പൊ ഇത് എത്രത്തോളം എഫക്റ്റീവ് ആയിട്ട് നമുക്കിത് ക്ലോസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക്. അപ്പം ടെലിഗ്രാം ഒന്നായിട്ട് നമ്മൾ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്സാപ്പിന്റെ അത് കൂടും, സ്നാപ്ചാറ്റിലത് കൂടും. അപ്പൊ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സോഴ്സസ് ആണ് നമ്മൾ ഗവൺമെന്റ് അത് മുന്നിട്ടിട്ട് അതിന്റെ സോഴ്സസ് ആണ് നമ്മൾ
1: ബ്ലോക്ക് ചെയ്യേണ്ടത്,
2: അല്ലാതെ അതിന്റെ മീഡിയ അല്ല. അപ്പൊ ഇത് ശരിക്കും ചെയ്യുന്ന ഒരു റാക്കറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇതിന്റെ ഒരു എൻട്രി പോയിന്റ് ഉണ്ട്. ആ എൻട്രി പോയിന്റ് കണ്ടെത്തിയിട്ട് അത് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ UFO പോലുള്ള പിന്നെ മീഡിയത്തിലൂടെയാണ് നമുക്ക് ഇപ്പൊ തിയേറ്ററുകളിൽ സിനിമ വരുന്നത്. അപ്പൊ ഈ സിനിമ റിലീസ് ആവുന്ന സമയം തൊട്ട് അത് കൺട്രോൾ ചെയ്യത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ അതിന്റെ ഈ പൈറസി തടയത്തക്ക രീതിയിൽ ഗവൺമെന്റ് എഫക്റ്റീവ് ആയിട്ട്, ഗവൺമെന്റും ഈ സിനിമ നിർമ്മാതാക്കളും എല്ലാം എഫക്റ്റീവ് ആയിട്ട് ഒരു
1: തീരുമാനം.
2: ഓരോ ലൂപ്പ് ഹോൾസ് എന്തായാലും ഓപ്പൺ, ടെക്നോളജി നമുക്ക് എന്തായാലും ബ്ലോക്ക് ചെയ്യാൻ പറ്റും. സ്വാഭാവികമായിട്ടും അതിന് ബാക്കി പ്രാക്ടിക്കൽ ആയിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഇതിന് ചെയ്യാൻ പറ്റുന്നത്. അല്ലാണ്ട് ടെലിഗ്രാമിനെ പഴിചാരിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നമുക്ക് നോക്കാം ഗവൺമെന്റ് തീരുമാനം
1: എന്താണെന്നുള്ളത്. അപ്പൊ ഇനി നമുക്ക് ഇന്നത്തെ ഈ എപ്പിസോഡിലെ ലാസ്റ്റ് ന്യൂസ് ആയിട്ട് വരുന്നതാണ് ടാറ്റ സിയറ EV ലോഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് അപ്ഡേറ്റ്സ് ആണ്. അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്ന് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. പനുവേട, നമുക്ക് ഈ ഒരു ഇവിടെ ന്യൂസും കൂടെ പറഞ്ഞ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ നമുക്ക് വന്നിരിക്കുന്ന ന്യൂസ് എന്താണെന്ന് വെച്ചാല്, ടാറ്റ CRiEV ലോഞ്ച് ചെയ്യുവാണ്. അപ്പോ ടാറ്റ CRiEV ഫ്യുവൽ ഓപ്ഷൻസ് എല്ലാം കുറച്ച് നാൾ മുന്നേ ലോഞ്ച് ചെയ്തിരുന്നു. കാര്യം എല്ലാവരും ഒത്തിരി വെയിറ്റ് ചെയ്തിരുന്ന ഒരു വണ്ടിയായിരുന്നു ടാറ്റ CR. അതിന്റെ ഡിസൈൻ വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും ടാറ്റയുടെ വണ്ടി അതിന്റെ സേഫ്റ്റി കാര്യങ്ങൾ ഫീച്ചേഴ്സ് ഒക്കെ വെച്ചിട്ട്. പക്ഷെ എന്തുകൊണ്ടോ CR ലോഞ്ച് ചെയ്തിട്ട് ഈ പറഞ്ഞാൽ കുറെ നെഗറ്റീവ് റിവ്യൂസ് ആണ് വന്നതല്ല. കാര്യം അത് അതിന്റെ റേഞ്ചിന്റെ വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും സർവീസ്, പിന്നെ അതിന്റെ ഫിനിഷിംഗ്, ചില സ്ഥലങ്ങളിലൊക്കെ ഗ്യാപ്പ്, മീൻസ് അത്ര പക്കായിട്ടുള്ള ഫിനിഷിംഗ് വന്നിരിക്കുന്നത്, അങ്ങനെ കുറെ ന്യൂസ്, നെഗറ്റീവ് ന്യൂസുകൾ ഒരുപാട് വരുന്നുണ്ടായിരുന്നു. പക്ഷേ CRiEV വരുമ്പോഴത്തേക്ക് അതിന് ചില മാർക്കറ്റിംഗും അതിന്റെ ആഡുകളൊക്കെ കണ്ടിട്ട് ആൾക്കാർ ഒരുപാട് ഇപ്പോഴും ഇങ്ങനെ കാത്തിരിക്കുവാണ് ആ വണ്ടി വന്നിട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ. അപ്പൊ എന്തൊക്കെയാണ് ഈ ടാറ്റ CRiEV അകത്ത് വരുന്ന പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളും, അതിന്റെ റേഞ്ച് കാര്യങ്ങൾ, അതിന്റെ സർവീസുമായിട്ട് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഒക്കെ എന്തൊക്കെയാണ്?
2: ചെയ്തിട്ടുണ്ട് ടാറ്റ CRiEV. ജൂലൈ 15 തൊട്ട് ഡെലിവറീസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കമ്പനി പറയുന്നത്. ഇത് ശരിക്കും പൊസിഷൻ ചെയ്തേക്കുന്ന ഒരു സെഗ്മെന്റ് ഡിസ്റപ്റ്റർ ആയിട്ടാണ്. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ഈ ടാറ്റ CR അല്ല, നോർമൽ വേർഷന്, ഫ്യുവൽ വേർഷന് ഒരുപാട് കംപ്ലൈൻസ് കേട്ടിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടോ എനിക്ക് പേഴ്സണലി അതിന്റെ ഡിസൈനുമായിട്ട് യാതൊരു ജസ്റ്റിഫിക്കേഷൻ, എനിക്ക് പഴയ CR ഡിസൈനുമായിട്ട് യാതൊരു ജസ്റ്റിഫിക്കേഷൻ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം പഴയ CR ഒരു ഐക്കണായിരുന്നു. അത് അതുമായിട്ട് ഇതൊരു ബോക്സ് ഷേപ്പിൽ അവർ ബാക്കൊക്കെ എങ്ങനെയൊക്കെ ആക്കിയെടുത്തേക്കാണ്. പിന്നെ ഇത് ടാറ്റയുടെ ഒരു വണ്ടിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും റഗഡ് ആണ്. പിന്നെ അതിന്റെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ്, ഇപ്പം എൻകാപ്പ്, ഗ്ലോബൽ എൻകാപ്പ് 5 ഒക്കെ 5 സ്റ്റാർ ഒക്കെ നേടുന്ന ഇപ്പം യൂറോപ്യൻ വണ്ടികൾക്ക് ശേഷം ഇന്ത്യയുടെ ആദ്യത്തെ സീത് ടാറ്റയാണ്. സ്വാഭാവികമായിട്ടും സെക്യൂരിറ്റി ഫീച്ചേഴ്സിൽ നല്ല ഒരു എന്താ പറയുന്ന അഡ്വാൻറ്റേജ് ടാറ്റയുടെ വണ്ടികൾക്കുണ്ട്. എക്രോസ് പ്രൊഡക്ട് ലൈൻ ഇപ്പൊ CR കേസിലും അത് തന്നെയാണ്. പിന്നെ നമ്മളിത് CR പ്രൈസിംഗ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വന്നിട്ട് 18.79 ആണ്. അത് 63 kW ബാറ്ററി വരുന്ന മോഡലിനാണ്. അപ് ടു അത് ഷോറൂം പ്രൈസ് ആണ് 24.79 lakh വരെ പോകുന്നുണ്ട്. 75 kW രണ്ട് ബാറ്ററി ചോയ്സസ് ആണ്, 63 kW 75 kW. പിന്നെ ക്വാഡ് വീൽ ഡ്രൈവ് ആണ്, അതായത് ശരിക്കും നമുക്ക് 4x4 തന്നെയാണ്. പിന്നെ ഒരു

0: എംപവേർഡ് A75 എന്ന് പറഞ്ഞൊരു മോഡലുണ്ട് ഹോട്ട് വീൽ ഡ്രൈവിന്റെ കൂടെ തന്നെ. അതിന്റെ എക്സ്ട്രാ 1.2 lakhs കൂടെ കൊടുക്കേണ്ടതുണ്ട്. പിന്നെ റേഞ്ചിന്റെ കാര്യം
1: ടോപ്പിന്റെ മോഡൽ
0: റേഞ്ചിന്റെ കാര്യത്തിൽ 665 kilometers ആണ് MIDC സർട്ടിഫൈഡ് റേഞ്ച് എന്ന് പറയുന്നത്. അത് 75 kilowatt പാക്കിനാണ്. അതിന്റെ റിയലിസ്റ്റിക് നമുക്ക് ഒരു 510-530 kilometers മറ്റേ 500 kilometer കൂട്ടിക്കും റിയൽ വേൾഡിൽ നമുക്ക് കിട്ടുമായിരിക്കും. പിന്നെ ഫാസ്റ്റ് ചാർജിങ് അതിന്റെ കൂടെ ഉണ്ട്. നമുക്ക് 263 kilometer ആയിട്ട് 15 minutes ചാർജ് ചെയ്യുമ്പോൾ തന്നെ കിട്ടും. ഭയങ്കര കാര്യമാണ്. പിന്നെ ഡ്യുവൽ മോട്ടോർ ആണ്. കോർവീൽ ഡ്രൈവ് ഡെലിവറി ചെയ്യുന്നത് 306 PS 504 NM ടോർക്കും ആണ്. 0 to 100 kilometers 5.8 seconds നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അത് ഈ സെഗ്മെന്റിൽ ഭയങ്കര ക്യൂക്കാണ്, ജനറലി ക്യൂക്കാണ്. പിന്നെ ഇന്റീരിയറിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു ട്രിപ്പിൾ സ്ക്രീൻ തിയേറ്റർ പ്രോ ഡാഷ് ബോർഡ് ആണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് ഇൻ ക്ലാസ് ഡോൾബി അറ്റ്മോസ് 12 സ്പീക്കറിന്റെ JBL സ്പീക്കർ സിസ്റ്റം ആണ് അതിന്റെ ആഡ് ചെയ്തേക്കുന്നത്. 540 degree HD ക്യാമറ ഉണ്ട്. അണ്ടർബോഡിയും ടെറൈൻ മാപ്പിംഗ് ഉൾപ്പെടെ ഉണ്ട്. പിന്നെ പനോറമ മാക്സ്, പനോറമ
1: താഴത്തെ ഭാഗങ്ങളെല്ലാം
0: നമുക്ക് അറിയാൻ പറ്റും. കല്ല് മണ്ണും എല്ലാം തട്ടോ അടി തട്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. പിന്നെ പനോറമിക് സൺറൂഫ് ഉണ്ട്. പിന്നെ അത് പനോര മാക്സ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. പവേർഡ് സീറ്റ്സ് ഉണ്ട്, എക്സ്റ്റൻഡബിൾ ടൈ സപ്പോർട്ട് ഉണ്ട്, 622 liter ബൂട്ട് സ്പേസ് ഉണ്ട്. പിന്നെ സെക്യൂരിറ്റി സേഫ്റ്റിയും സെക്യൂരിറ്റിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ലെവൽ 2 ADAS ഉണ്ട്. 6 ടെറൈൻ മോഡ്സ് ഉണ്ട്, നോർമൽ, ഗ്രാസ്, സ്നോ, മഡ്, റട്സ്, ഗ്രാവല്, സാൻഡ്, റോക്ക്, ക്രോൾ, ഏത് വേണമെന്ന് പറഞ്ഞാൽ
1: എവിടെയും.
0: പിന്നെ ലൈഫ് ടൈം ഹൈ വോൾട്ടേജ് ബാറ്ററി വാറണ്ടി ഉണ്ട് 15 വർഷത്തേക്ക് ഫ്രം രജിസ്ട്രേഷൻ. പിന്നെ അതൊരു നല്ല കോൺഫിഡൻസ് സിഗ്നൽ ആണ്. അപ്പൊ ഇതിന്റെ ബോട്ടം ലൈൻ എന്ന് പറയുന്നത് കോമ്പറ്റേറ്റീവ് പ്രൈസിങ്ങും ക്ലാസ് ലീഡിംഗ് റേഞ്ച്, പിന്നെ കോഡ് വീൽ ഡ്രൈവ്, ബാക്കി ഇത് ആയിട്ടുള്ള കോമ്പറ്റീറ്റേഴ്സായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്ര നല്ല ഒരു ഫീച്ചേഴ്സ് ആണ് ഇത് കൊടുക്കുന്നത്. അപ്പൊ ഇത് എത്രത്തോളം എഫക്റ്റീവ് ആവും എന്നുള്ളതിനെ കുറിച്ച്, പിന്നെ ഈ ടാറ്റയുടെ EVയെ കുറിച്ച് പൊതുവെ കുറച്ച് കംപ്ലൈന്റ്സ് ഉണ്ട്. കാരണം സോഫ്റ്റ്വെയർ ഇഷ്യൂസ് ഒക്കെ ഒരുപാട് സോഫ്റ്റ്വെയർ ബഗ്സ് ഒരുപാട് വരുന്നതായിട്ടുള്ള അറിവ് വന്നിട്ടുണ്ട്. ഈ CRI അത് മാറ്റിയിട്ടുണ്ടോന്ന് അറിയില്ല. എന്തായാലും നമുക്ക് ലോഞ്ച് ആയതിനു ശേഷം ആൾക്കാരുടെ യൂസ് അറിഞ്ഞതിന് ശേഷം മാത്രമേ അറിയുള്ളൂ. അത് നമ്മൾ അറിയുന്നതനുസരിച്ച് ശ്രോതാക്കളെ ഇൻഫോം ചെയ്യുന്നതായിരിക്കും.
1: EV വണ്ടി ഇറങ്ങിയതിന് ശേഷം ഇപ്പോ ഫോണിനകത്തും ലാപ്ടോപ്പിനകത്തും ഒക്കെ വരുന്ന പോലെ ബഗ്ഗുകൾ വണ്ടിക്കകത്തും വന്നോണ്ടിരിക്കുകയാണ്. അത് വലിയ പ്രശ്നമാണല്ലേ.
0: തീർച്ചയായിട്ടും.
1: പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മെക്കാനിക്കൽ ഇഷ്യൂസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു നിവൃത്തിയില്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒക്കെ മെക്കാനിക്കൽ ഷോപ്പിലോ അല്ലെങ്കിൽ നമുക്ക് തന്നെ യൂട്യൂബിലൊക്കെ നോക്കി എന്തെങ്കിലും ഒക്കെ ചെയ്യാവുന്ന അവസ്ഥ ഉണ്ടായിരുന്നു.
0: പക്ഷേ
1: ഇപ്പോൾ തീരെയും പറ്റാത്തൊരു അവസ്ഥയാണ്. സോഫ്റ്റ്വെയറിലാണ് മൊത്തത്തിൽ വണ്ടി ഓടുന്നത്.
0: തീർച്ചയായിട്ടും. കാരണം അത് നമ്മൾ ഓൺ റോഡ് തന്നെ ചിലപ്പം വണ്ടി നിന്ന് പോകുന്ന അവസ്ഥകൾ ഒരുപാട് കേൾക്കാറുണ്ട്.
1: ഒരുപാട് കേൾക്കുന്നത് കാരണം ഓൺ റോഡിൽ നിന്ന് പോയി പിന്നെ ഒന്നും ചെയ്തിട്ട് വണ്ടി എടുക്കാൻ പറ്റുന്നില്ല, അവസരം വന്ന് ടോ ചെയ്ത് പോകേണ്ട അവസ്ഥയൊക്കെ. അപ്പോ അത് അത്രയും ചെയറുടെ ന്യൂസോടുകൂടി നമ്മൾ ഇന്നത്തെ എപ്പിസോഡോടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ശ്രോതാക്കളുടെ സപ്പോർട്ടും നിങ്ങളുടെ സജഷനും നിങ്ങളുടെ ഫീഡ്ബാക്കും നിങ്ങളുടെ ഡൗട്ട്സും എല്ലാം നമുക്ക് ഉറപ്പായിട്ടും ആവശ്യമാണ്. നമ്മളെ ഫോൺ നമ്പർ, വാട്സ്ആപ്പ് നമ്പർ ഇതാണ്, 8848558785. ഒരിക്കൽ കൂടി പറയാം, 8848558785. അപ്പൊ ഇന്നത്തെ എപ്പിസോഡോടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഞാൻ അഖിൽ സൈനിങ് ഓഫ്.
0: അനൂപ് സൈനിങ് ഓഫ്. ബൈ ബൈ.
1: ബൈ.
2: റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 weeks മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി 4th September ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 to 12:00 വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യോത്തരങ്ങൾ അടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം സെപ്റ്റംബർ 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ എം ജി ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388 1239 71, അല്ലെങ്കിൽ 8121212680.
5: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
6: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം മ്യൂസിക് ബീറ്റ്സ് ലൈവ് ചാറ്റ് ഷോ.

ഗുഡ് ഈവനിങ്, റേഡിയോ സാന്ത്വനം 90.4 FM. ഒരു ചായ ഒക്കെ കുടിച്ച് വീക്കെൻഡ് പ്ലാൻസ് ഒക്കെ ആയിട്ട് അടിച്ചു പൊളിച്ചിരിക്കുമായിരിക്കും എല്ലാവരും അല്ലേ. ഈ അടിച്ചു പൊളിച്ചിരിക്കുന്ന ടൈമിൽ നമുക്ക് ഒരുമിച്ച് കുറച്ച് മനോഹരമായ ആൽബം സോങ്സ് കേട്ടാലോ നമ്മുടെ മ്യൂസിക് ബീറ്റ്സിലൂടെ. എല്ലാവർക്കും നമസ്കാരം, മ്യൂസിക് ബീറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് മ്യൂസിക് ബീറ്റ്സിൽ നിങ്ങളോടൊപ്പം ഞാൻ പാർവതിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൽബം സോങ്സ് ഒക്കെ ചോദിക്കാം. ചോദിക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. അപ്പോൾ നമുക്ക് വിശേഷങ്ങളിലേക്കൊക്കെ ഒന്ന് പോയാലോ. നമുക്ക് ഇന്ന് ആദ്യത്തെ മെസ്സേജ് വന്നിരിക്കുന്നത് കാർത്തിക്കിൽ നിന്നാണ്. ഹായ് ചേച്ചി, ഞാൻ കാർത്തിക് SN പോളിടെക്നിക്കിൽ പഠിക്കുന്നു. ഹായ് കാർത്തിക്, എനിക്ക് യേ ലവ് എന്ന ആൽബത്തിലെ സോങ് വെച്ച് തരുമോ? തീർച്ചയായും വെച്ചു തരുന്നതായിരിക്കും. ഏലാവ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പറയാതെ പോയൊരു പ്രണയമൊക്കെയോ ഇങ്ങനെ ആലോചിച്ച് വെക്കാറുണ്ട്. സൗഹൃദം ഒരു പ്രണയക്കാറ്റായോ, എന്നാണിത് തോന്നിയത് എനിക്കറിയില്ല എന്നൊക്കെ വരികളൊക്കെ കേൾക്കുമ്പോൾ ആരായാലും ഒന്ന് പ്രണയിക്കാത്തത് ഇല്ലാതിരിക്കില്ല. ഉറപ്പായിട്ടും എല്ലാവരും പ്രണയിക്കും. ഏറ്റുപാടാത്ത ആരും തന്നെ ഉണ്ടായിരിക്കത്തുമില്ല. അജിത് മാത്യു മ്യൂസിക് നൽകി ശ്രേയാ ഘോഷാലും സിദ്ധാർത്ഥ് മേനനും ആലപിച്ച മനോഹര ഗാനം കേൾക്കാം നമ്മുടെ കാർത്തിക്കിന് വേണ്ടി. നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM, മ്യൂസിക് ബീറ്റ്.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

തിരികെ വരാം മ്യൂസിക് ബീച്ചിലേക്ക്. ഏലാവുന്ന മനോഹര ഗാനം കേട്ടിട്ട് നമ്മൾ ആസ്വദിച്ച് ഇങ്ങനെ വന്നിരിക്കുകയാണ്. കാർത്തികം കേട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ സമയം 4:14 നമുക്കിങ്ങനെ സമയം ഇങ്ങനെ അതിക്രമിച്ച് വന്നുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് 5 മണിവരെ മാത്രമേ ഉള്ളൂ മ്യൂസിക് ബീച്ച്. പെട്ടെന്ന് തന്നെ എല്ലാവരും മെസ്സേജസ് അയയ്ക്കുക. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. പ്രിയപ്പെട്ടവർക്കൊക്കെ ആൽബം സോങ്സ് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് മെസ്സേജസ് അയക്കാം. പെട്ടെന്ന് അയക്കൂ. അപ്പോൾ നമുക്ക് മെസ്സേജസിലൊക്കെ പോകാം. ഹായ് റേഡിയോ സാന്ത്വനം, ഞാൻ സന്ധ്യ കാവനാട്. ഇന്ന് മുതലാണ് റേഡിയോ കേട്ട് തുടങ്ങിയത്. പ്രോഗ്രാം എല്ലാം നന്നായിട്ടുണ്ട്. എനിക്ക് വസന്തം പോലെ എന്ന പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായും വെച്ച് തരും. നമുക്കൊരു പുതിയ അതിഥി നമുക്കൊപ്പം എത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് സന്തോഷമുണ്ട്. അതിലോടൊപ്പം തന്നെ വസന്തം പോലെ എന്ന മനോഹര ഗാനവും നമ്മൾ വെച്ചിരുന്നതായിരിക്കും. വസന്തം പോലെ എന്ന ആൽബം ശലഭം എന്ന ആൽബത്തിലെ സോങ്ങാണ്. ഇതിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരിയാണ്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് അഫ്സലാണ്. പാടിയിരിക്കുന്നത് ശ്രീനിവാസാണ്. ഒരുപാട് ഓർമ്മകളുള്ള മനോഹര ഗാനമാണ് നമുക്ക് വസന്തം പോലെ എന്ന് പറയുന്ന ഒരു ജനറേഷൻ്റെ ഏറ്റവും ഇഷ്ടമുള്ളൊരു സോങ് തന്നെയാണ് വസന്തം പോലെ. കേട്ടുകൊണ്ടേയിരിക്കൂ മ്യൂസിക് ബീറ്റ്സിലൂടെ. നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മ്യൂസിക് ബീറ്റ്സിൽ.

You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day. വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. മ്യൂസിക് ബീച്ചിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ സമയം ഇങ്ങനെ 4:20 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ മെസ്സേജസ് അയച്ച് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ചോദിച്ചോളൂ. നിങ്ങൾക്ക് പാട്ട് പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മെസ്സേജസിലൊക്കെ പോകാം. അതിന് മുമ്പ് നിങ്ങൾ ഞങ്ങൾക്ക് മെസ്സേജസ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. വാട്സപ്പിൽ മാത്രമല്ല നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജസ് ആയിട്ട് ഞങ്ങളോട് വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാമേ. അപ്പോൾ നമുക്ക് മെസ്സേജസിലോടൊക്കെ പോകാം. നമുക്ക് അടുത്ത മെസ്സേജ് വന്നിരിക്കുന്നത് സീന കേരളപുരത്ത് നിന്നാണ്. എനിക്ക് മ്യൂസിക് ബീക്സ് ഭയങ്കര ഇഷ്ടമാണ്. ആതിര എവിടെ കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആതിര എവിടെയും

നമ്മൾ മലയാളം ആൽബം സോങ്സിൻ്റെ ലിസ്റ്റൊക്കെ എടുത്തു വെച്ച് നോക്കുമ്പോൾ അതിൽ ഫസ്റ്റൊക്കെ കിടക്കുന്നത് ഈ മേലേ മാനത്തൊക്കെ ആയിരിക്കും. അത്ര ആൾക്കാർക്ക് പ്രിയപ്പെട്ട സോങ്സിലൊന്നാണ് ഈ മേലേ മാനത്ത് എന്നൊക്കെ പറയുന്നത്. എന്തായാലും നമുക്ക് ആ പാട്ടൊക്കെ ഒന്ന് കേൾക്കാം. അതിനോടൊപ്പം ആ പാട്ട് എവിടുന്നാണ് വന്നതെന്നൊക്കെ നമുക്ക് ആ വിശേഷമൊക്കെ ഒന്ന് അറിയണ്ടേ? ചെമ്പകമേ എന്ന ആൽബത്തിലെ സോങ്സാണ് പാടിയിരിക്കുന്നത്. ജോത്സ്നയും വിധു പ്രതാപുമാണ്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് ശ്യാം ധർമ്മം ആണ്. അപ്പോൾ നമുക്ക് ആ പാട്ടൊക്കെ കേട്ടിട്ട് വരാം. നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM, മ്യൂസിക് ബീറ്റ്സ്.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയാണ്.

0: മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
0: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: You're listening to Radio Swandanam 90.4 FM.

നന്നായിട്ട് അറിയാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സമയത്തിന് വേണ്ടി, നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമാണ് മ്യൂസിക് ബീറ്റ്സ് വരുന്നത്, ആഴ്ചയിൽ ഒരു ദിവസത്തേക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് മെസ്സേജസ് ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ഇപ്പോൾ സമയം 4:29 ആണ്. എല്ലാവരും ഞാൻ ഒരിക്കൽ കൂടി മ്യൂസിക് ബീറ്റ്സിലേക്ക് ക്ഷണിക്കുകയാണ്. മ്യൂസിക് ബീറ്റ്സിൽ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഞാൻ എന്നെ അറിയിക്കാം. അറിയിക്കേണ്ട വാട്സപ്പ് നമ്പർ 8484855785. അപ്പോൾ നമുക്കൊരു മെസ്സേജസ് വന്നിട്ടുണ്ട്, നമുക്കത് നോക്കാം. ഞാൻ റീജ, എനിക്ക് സുന്ദരി നീ വന്ന് ഗസല എന്ന ആൽബം സോങ് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായും വെച്ച് തരുന്നതായിരിക്കും. സുന്ദരി നീ വന്ന് ഗസല എന്ന് പറയുന്ന പാട്ട് എന്നുമെൻ കൽബിൽ എന്ന് പറയുന്ന ആൽബം സോങ്ങിലെ ആൽബത്തിലെ സോങ് ആണ്. ഷാഫി കൊല്ലമാണ് പാടിയിരിക്കുന്നതും എഴുതിയിരിക്കുന്നതും മ്യൂസിക് ചെയ്തിരിക്കുന്നതും ഷാഫി കൊല്ലമാണ്. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് സജി മില്ലിനിയമാണ്. മില്ലിനിയം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഓർമ്മകളുള്ളൊരു ഓഡിയോസ് ആണ് മില്ലിനിയമിൻ്റെ. നമ്മൾ കേൾക്കുന്ന ഒരുവിധ എല്ലാ പാട്ടുകളും മില്ലിനിയമിൻ്റെ ഓഡിയോസ് ആണ്. അപ്പോൾ ഒരുപാട് മെമ്മറികളുള്ള ഒരു ആൽബം സോങ്സുകളാണ് അവർക്കുള്ളത്. അതിൻ്റെ സീഡി വാങ്ങിച്ചതും ഒക്കെ നല്ല ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും നമ്മൾക്ക് ആ പാട്ടൊന്ന് കേട്ടിട്ട് തിരികെ വരാം. നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മ്യൂസിക് ബീറ്റ്സ്.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: Welcome back to Radio Santhwanam 90.4 FM. മ്യൂസിക് ബീച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമയം 4:35 ആയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജസ് ഒക്കെ അയക്കൂ. ആൽബം സോങ്സ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. മെസ്സേജസ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. അപ്പം നമുക്ക് മെസ്സേജസിലൂടെ ഒക്കെ പോകാം. നമുക്ക് അയച്ച് ഇന്ന് മെസ്സേജസ് അയച്ചിരിക്കുന്നത് ബാബുരാജൻ സാറാണ്. തരംഗിണി ആൽബം ഗാനമാലിക ഗാനം രാഘവ രാമരാജ്യത്തിൻ പ്രിയ നായക ബാബുരാജൻ ആശ്രാമം ആണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. കർക്കിടക മാസം തുടങ്ങി അമ്പലങ്ങളിൽ രാമായണ പാരായണം ആരംഭിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഇന്ന് ഈ ഒരു പാട്ട് പറഞ്ഞിരിക്കുന്നത്. കൂടെ തന്നെ ആതിര എവിടെ പോയി എന്ന് ചോദിച്ചിട്ടുണ്ട്. ആതിര എവിടെയും പോയിട്ടില്ല, ആതിര ഇവിടെ തന്നെ ഉണ്ട്. അധികം വൈകാതെ മ്യൂസിക് ബീച്ചിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തരംഗിണിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 1980-90 കാലഘട്ടങ്ങളിൽ തരംഗിണി പുറത്തിറക്കിയ ആൽബഗാനങ്ങൾ കേരളത്തിൽ സംഗീതം ആസ്വദിക്കുന്നവരുടെ എല്ലാവരുടെയും വീട്ടിൽ അതിൻ്റെ ഒരു കാസറ്റ് ഉണ്ടായിരിക്കും. കാരണം അത്രയ്ക്കൊരു ഇമ്പാക്റ്റ് നമുക്ക് തന്നിട്ടുള്ളൊരു ഒരു മ്യൂസിക് ആൽബം കൂടിയാണ് തരംഗിണി. അപ്പോൾ എല്ലാ മ്യൂസിക് ബീറ്റ്സിലും തരംഗിണിയിലെ ഓരോ ഗാനം അദ്ദേഹം നമ്മളോട് ചോദിച്ച് എടുക്കാറുണ്ട്. അപ്പോൾ തരംഗിണിയിലെ ഈ പാട്ട് രാഘവ രാമ രാജ്യത്തിൻ എന്ന് പറയുന്ന പാട്ടാണ്. ഗാനമാലിക എന്നാണ് ആൽബത്തിൻ്റെ പേര്. ലിറിക്സ് എഴുതിയിരിക്കുന്നത് നൂർനാട് രവിയാണ്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് കുമരകം രാജപ്പൻ എന്നാണ്. സിംഗർ KG യേശുദാസ് ആണ്. അപ്പം നമുക്ക് കേട്ടിട്ട് തിരികെ എത്താം. നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മ്യൂസിക് ബീറ്റ്സിലൂടെ.

0: Music with Radio Santhvanam 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM മ്യൂസിക് ബീറ്റ്സിലേക്ക്. അപ്പോൾ എല്ലാവരും പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജസ് ഒക്കെ അയയ്ക്കുക. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848585785. സമയം ഇപ്പോൾ 4:43 നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് പ്രിയപ്പെട്ട ആൽബം സോങ്സ് ഒക്കെ ചോദിക്കൂ. പ്രിയപ്പെട്ടവർക്കായി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇപ്പോൾ ഇരിപ്പുണ്ട്. 5 മണിയാകുമ്പോൾ എനിക്ക് പോകാനുള്ള സമയമായി. അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ചോദിക്കുക. അടുത്ത് നമുക്കൊരു മെസ്സേജസ് വന്നിട്ടുണ്ട്, നമുക്കത് നോക്കാം. നമുക്ക് വന്നിരിക്കുന്ന മെസ്സേജ് റഷീദ കുരീപ്പുഴയിൽ നിന്നാണ്. മൊഞ്ചുള്ള പെണ്ണല്ലേ എന്ന ആൽബം ഗാനം വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. വെച്ച് തരുന്നതായിരിക്കും. അതെ, നമ്മൾക്ക് ആ പാട്ട് എന്താണെന്നൊന്ന് നോക്കിയാലോ. മൊഞ്ചുള്ള പെണ്ണല്ലേ വിധു പ്രതാപാണ് പാടിയിരിക്കുന്നത്. ലിറിക്സ് എഴുതിയിരിക്കുന്നത് അഡ്വക്കേറ്റ് സുധാപ്ഷു ആണ്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് സയൻ അൻവറാണ്. നമുക്ക് ഈ മൊഞ്ചുള്ള പെണ്ണല്ലേക്ക് കേൾക്കുമ്പോൾ സ്കൂൾ വിട്ട്, അതായത് സ്കൂൾ കാലഘട്ടത്തിൽ വീട്ടിൽ വന്നിട്ട് ഒരു കപ്പ് ചായ ആയിട്ട് ഡ്യൂഡ്രോപ്സ് ഒക്കെ കണ്ടുകൊണ്ടിരുന്ന ഒരു കാലമൊക്കെ നമുക്ക് ഇങ്ങനെ ഓർമ്മ വരും. അത്രമേൽ പ്രിയപ്പെട്ട ഒരു പാട്ടാണ് നമുക്ക് മൊഞ്ചുള്ള പെണ്ണല്ലേക്ക്. അപ്പോൾ നമുക്ക് ആ പാട്ടൊക്കെ കേട്ടിട്ട് തിരികെ വരാം. നിങ്ങൾ കേട്ടുകൊണ്ടേ ഇരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മ്യൂസിക് ബീറ്റ്സ്.

0: സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. മ്യൂസിക് ബീറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മ്യൂസിക് ബീറ്റ്സിൽ ഇപ്പോൾ ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഞാൻ പാർവതിയാണ്. ഇപ്പോൾ സമയം 4:50 ആയിട്ടുണ്ട്. നമ്മൾ 5 മണിയോട് അടുത്തോണ്ടിരിക്കുകയാണ്. എനിക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ വായിക്കാൻ പോകുന്നത് നമ്മുടെ ലാസ്റ്റ് മെസ്സേജാണ്. നമുക്ക് ആ ലാസ്റ്റ് മെസ്സേജിലേക്ക് പോകാം. ഹായ് മ്യൂസിക് ബീറ്റ്സ്, ഞാൻ ഗായത്രി, മരത്തടിയിൽ നിന്നാണ്. ഇന്ന് മ്യൂസിക് ബീറ്റ്സിലിട്ട പാട്ടൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. പഴയ ഓർമ്മകളിലൊക്കെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ പോയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾക്ക് ഒരുപാട് നല്ല നല്ല സെലക്ഷനായിട്ടുള്ള പാട്ടുകളൊക്കെ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാം കേട്ടെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് മൽഹാറിലെ എന്ന ആൽബം സോങ് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മൽഹാറിലെ എന്ന സോങ് നമ്മൾ തീർച്ചയായും വെച്ച് തരുന്നതായിരിക്കും. ഇതോടുകൂടി നമ്മുടെ മ്യൂസിക് ബീറ്റ്സ് ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് ഇത്രയും നേരം നിങ്ങളോടൊപ്പം വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരുന്നത് ഞാൻ പാർവതിയാണ്. നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ.

0: സന്തോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: നമസ്കാരം, റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു പാർവതി. ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി കല്ലുംതഴുത്ത് പുതിയ റെയിൽവേ പാലങ്ങൾ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് പഠന റിപ്പോർട്ട് തയ്യാറാക്കി TKM എഞ്ചിനീയറിംഗ് കോളേജിലെ വിദഗ്ധ സംഘം, NK പ്രേമചന്ദ്രൻ MP, വിഷ്ണുമോഹൻ MLA എന്നിവരുടെ സാന്നിധ്യത്തിൽ ജില്ലാ കലക്ടർ ആനി ജൂല തോമസിന് ചേംബറിലെത്തി കൈമാറി. മാസാർഡ് സോഷ്യൽ സർവീസ് സൊസൈറ്റിയും ONV മലയാളം പഠന കേന്ദ്രം ലൈബ്രറിയും ചേർന്ന് നടത്തുന്ന മെറിറ്റ് അവാർഡ് വിതരണം ഇന്ന് വൈകിട്ട് 4 പോലീസ് ക്ലബ്ബിൽ നടത്തും. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് SR അരുൺബാബു ഉദ്ഘാടനം ചെയ്യും. നെടുമ്പന സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ മെഡിക്കൽ ഓഫീസർ ഫിസിയോതെറാപ്പിസ്റ്റ് തസ്തികകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. ഫിസിയോതെറാപ്പിസ്റ്റ് തസ്തികകളിലേക്ക് സ്ത്രീകൾക്ക് മുൻഗണനയുണ്ട്. അപേക്ഷ അയക്കേണ്ട അവസാന തീയതി July 29 ഉച്ചയ്ക്ക് 2 മണിവരെ. വിശദ വിവരങ്ങൾക്ക് 8921667102 നമ്പർ ഒരിക്കൽ കൂടി 8921667102. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി, ഫിഷറീസ് വകുപ്പ്, ദേശീയ ദുരന്ത പ്രതികരണ സേന എന്നിവയുടെ ആഭിമുഖ്യത്തിൽ മത്സ്യത്തൊഴിലാളികൾക്കായി ദുരന്ത നിവാരണ പരിശീലനം സംഘടിപ്പിച്ചു. വാടി മത്സ്യഭവനിൽ സംഘടിപ്പിച്ച ക്ലാസ്സിൽ പ്രഥമ ശുശ്രൂഷ, CPR, ബ്ലീഡിംഗ് കൺട്രോൾ, ജലാശയ അപകടങ്ങളിലെ രക്ഷാപ്രവർത്തനം, വിവിധ ദുരന്തങ്ങൾ നേരിടേണ്ട രീതികൾ, മുന്നറിയിപ്പുകൾ ലഭിക്കുവാൻ സഹായിക്കുന്ന മൊബൈൽ ആപ്പുകൾ തുടങ്ങിയ വിഷയങ്ങൾ വിശദീകരിച്ചു. ടീം കമാൻഡർ JK മണ്ഡലത്തിന്റെ നേതൃത്വത്തിലുള്ള NDRF സംഘമാണ് ക്ലാസ് നയിച്ചത്. പരിപാടിയിൽ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ CS ശ്രീവിദ്യാറാണി, അസിസ്റ്റന്റ് ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ഷാനവാസ്, ഫിഷറീസ് ഓഫീസർ അഖിൽ, ഫിഷറീസ് ഓഫീസർ അഖിൽ, മത്സ്യത്തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കൊല്ലം നിയോജക മണ്ഡലത്തിലെ പ്രതിഭകളായ വിദ്യാർത്ഥികൾക്കായി മന്ത്രി ബിന്ദു കൃഷ്ണ സംഘടിപ്പിക്കുന്ന ഫോക്കസ് കൊല്ലം മിനിസ്റ്റേഴ്സ് എക്സലൻസ് അവാർഡ് 2026 July 18 ഉച്ചയ്ക്ക് 2 വിതരണം ചെയ്യും. ആനന്ദവല്ലീശ്വരം NSS ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ ഷാഫി പറമ്പിൽ MP ഉദ്ഘാടനം ചെയ്യും. മന്ത്രി ബിന്ദു കൃഷ്ണ അധ്യക്ഷതയാകും. രമ്യ ഹരിദാസ് MLA മുഖ്യാതിഥിയാകും. വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച മണ്ഡലത്തിലെ വിദ്യാർത്ഥികളെയാണ് ചടങ്ങിൽ അനുമോദിക്കുന്നത്. SSLC, +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയവർ, CBSE, ICC 10+2 ക്ലാസുകളിൽ എല്ലാ വിഷയങ്ങൾക്കും A1 90% മുകളിൽ മാർക്ക് വാങ്ങിയവർ, കൂടാതെ ഡിഗ്രി, PG, മറ്റ് പ്രൊഫഷണൽ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്കും ചടങ്ങിൽ അവാർഡുകൾ കൈമാറും. കേരള സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹിക സുരക്ഷാ ബോർഡിൽ 2025 December 31 വരെ പെൻഷൻ അനുവദിക്കപ്പെട്ടിട്ടുള്ള ഗുണഭോക്താക്കൾ വാർഷിക മാസ്റ്റർ ഇൻ അക്ഷയ കേന്ദ്രങ്ങൾ വഴി September 30 പൂർത്തീകരിക്കണം. വിശദ വിവരങ്ങൾക്ക് 0474274849 നമ്പർ ഒരിക്കൽ കൂടി 0474274849. ദേശീയ സ്കൂൾ സുരക്ഷാ ദിനത്തിൽ ലഹരിക്കെതിരെ സുരക്ഷയൊരുക്കി. കൊല്ലം ഗവൺമെന്റ് TTA വിദ്യാർത്ഥികൾ സുരക്ഷയൊരുക്കാം, സുരക്ഷിതരാകാം എന്ന പരിപാടി പ്രിൻസിപ്പൽ ET സജി ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരെ സർക്കാർ ആവിഷ്കരിച്ചു നടപ്പാക്കുന്ന തൂഫാൻ പദ്ധതിയോട് അനുഭാവം പ്രകടിപ്പിച്ച് സ്കൂളും പരിസരവും ലഹരിമുക്തമാക്കുന്നതോടൊപ്പം ലഹരിക്കെതിരെ പൊരുതുന്ന യുവതലമുറയെ വാർത്തെടുക്കുകയാണെന്നതാണ് ലക്ഷ്യം. പരിപാടിക്ക് അധ്യാപകരായ PK ഷാജി, രജിൻ ചന്ദ്രൻ, CP ഗീതകുമാരി എന്നിവർ നേതൃത്വം നൽകി. കാലാവസ്ഥ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കു സാധ്യത. മണിക്കൂറിൽ 30-40 കിലോമീറ്റർ വേഗത്തിൽ കാറ്റിന് സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. പ്രാദേശിക വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തമായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: മഴക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
2: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
1: ലോട്ടറി ഒന്നും അല്ല,
2: പിന്നെ
1: ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
4: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
4: 9446340979.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
3: Really, we can grow together.
5: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ, ത്വക്ക് രോഗ, അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279-8363.
4: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.

രാമായണത്തിന്റെ ദാർശനികതയെക്കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

0: കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളൈ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 പതിറ്റാണ്ട് സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൌകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൌകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st place കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽ ശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാമ്പസ് സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നുവരുന്നു. ബസ്, ട്രെയിൻ, കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയോടെ കൂടിയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ SSLC പാസായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400023793.
1: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷൻ.

കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. കണ്ണാടി.

0: ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം. മികച്ച കാഴ്ച പരിശോധന, രണ്ട് ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം. 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഞാൻ ആർജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. വാട്സ്ആപ്പ് നമ്പർ 8848558785.
3: റേഡിയോ സാന്ദ്രം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം അക്ഷരമുദ്ര. ഏകോപനം ഇടക്കുളങ്ങര ഗോപൻ, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
4: നമസ്കാരം. അക്ഷരമുദ്രയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. റേഡിയോ സാന്ത്വനം 90.4 ഒരു തുടർ പ്രോഗ്രാമാണ് അക്ഷരമുദ്ര എന്നത്. അക്ഷരമുദ്ര എന്നാൽ മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികളെക്കുറിച്ച് വളരെ ആഴത്തിൽ വിലയിരുത്തുന്ന ഒരു തുടർ പ്രോഗ്രാമാണ് അക്ഷരമുദ്ര എന്നത്. അക്ഷരമുദ്രയിൽ ഞങ്ങൾ പുതിയ തലമുറയിലെ എഴുത്തുകാരുടെ നിരവധി കൃതികളെക്കുറിച്ചുള്ള വിശേഷങ്ങളും ശ്രോതാക്കൾക്കായി പങ്കുവയ്ക്കുന്നുണ്ട്. കൂടാതെ നിരവധി എഴുത്തുകാരുടെ ലേഖനങ്ങൾ, കവിതകൾ, ആത്മകഥകൾ, പ്രബന്ധങ്ങൾ ഇവയൊക്കെ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. താനും തികച്ചും വ്യത്യസ്തമായ ഒരു പ്രോഗ്രാമായിട്ടാണ് അക്ഷരമുദ്ര ശ്രോതാക്കളിലേക്ക് എത്തുന്നത്. മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികളെക്കുറിച്ചുള്ള കുറേയധികം വിശേഷങ്ങൾ അക്ഷരമുദ്ര എന്ന ഈ പ്രോഗ്രാമിലൂടെ ഞാൻ ശ്രോതാക്കളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അക്ഷരമുദ്രയിൽ നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ, രജനി ഗിരീഷാണ്. തികച്ചും വ്യത്യസ്തമായ ഒരു കൃതിയാണ് ഇന്നത്തെ അക്ഷരമുദ്രയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് മറ്റാരുടേതുമല്ല, GR ഇന്ദു ഗോപന്റെ വാസന എന്ന കൃതിയെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ്. ഗന്ധങ്ങൾ ചേർത്തെഴുതിയ ആത്മകഥ എന്നാണ് GR ഇന്ദു ഗോപൻ വാസന എന്ന ഈ കൃതിയെ വിശേഷിപ്പിച്ചത്. ഇന്ദു ഗോപന്റെ ആദ്യ പുസ്തകത്തിന്റെ പ്രസാധകരായ സൈന്ദവ ബുക്സാണ് ഇതിൻ്റെയും പ്രസാധകർ. ഇവിടെ ശ്രീ ഇന്ദു ഗോപൻ തൻ്റെ ജീവിതയാത്രയിലുടനീളം തൻ്റെ ഹൃദയത്തിലേക്ക് ആവാഹിച്ച, അതായത് ജീവരക്തമെന്നോണം സിരകളിൽ ലയിച്ചു ചേർന്ന ഗന്ധങ്ങളെ വളരെ ശാന്തമായി, എന്നാലോ അതിൻ്റെ ഗൗരവം ഒട്ടും ചോർന്നു പോകാതെ നമ്മോട് പറയുകയാണ്. ഇനി ഞാൻ പ്രിയപ്പെട്ട സാഹിത്യകാരനെക്കുറിച്ച് കുറച്ചൊന്ന് പറയാം. വർക്കലയിലാണ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം എങ്കിലും അമ്മയുടെ അച്ഛൻ്റെ സ്ഥലമായ കൊല്ലത്ത്, അതായത് തീരഗ്രാമമായ ഇരവിപുരം വാളത്തുങ്കലായിരുന്നു അദ്ദേഹത്തിൻ്റെ

ബാല്യകാലവും തുടർ ജീവിതവും ഒക്കെ തന്നെ പൊളയത്തോട് റോസ്ഡെയിൽ സ്കൂളിലും മയ്യനാട് ഹൈസ്കൂളിലുമൊക്കെയായി പ്രാഥമിക വിദ്യാഭ്യാസവും ഹൈസ്കൂൾ വിദ്യാഭ്യാസവും ഒക്കെ നിർവഹിച്ചു. കൊല്ലം എസ് എൻ കോളേജിലും തിരുവനന്തപുരത്തുമാണ് പഠിച്ചത്. തുടർന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദവും സാമൂഹ്യശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവും ശ്രീ ഇന്ദു ഗോപൻ കരസ്ഥമാക്കി. പത്രപ്രവർത്തനത്തിൽ അദ്ദേഹം ഡിപ്ലോമ എടുത്തു. പഠനകാലത്തു തന്നെ മലയാള മണ്ണ് എന്ന ദിനപത്രത്തിന്റെ കൊല്ലം ലേഖകനായി തീർന്നു. തുടർന്ന് അദ്ദേഹം മലയാള മനോരമയിൽ കുറേയധികം വർഷങ്ങൾ സേവനമനുഷ്ഠിച്ചു. പിന്നീട് തന്റെ എഴുത്ത് ജീവിതത്തിലേക്ക് അദ്ദേഹം കൂടുതൽ ശ്രദ്ധ ചെലുത്തി എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ശ്രീ ഇന്ദു ഗോപന്റെ മണിയൻ പിള്ള എന്ന കള്ളന്റെ ജീവചരിത്രം ഒരുപാട് ജനശ്രദ്ധ ആകർഷിച്ച ഒരു കൃതിയാണ്. ഏറെ ജനമനസ്സുകളിലേക്ക് ശ്രദ്ധ ആകർഷിച്ച അല്ലെങ്കിൽ നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട അദ്ദേഹത്തിന്റെ നിരവധിയായ സാഹിത്യകൃതികളുണ്ട്. മണിയൻപിള്ള എന്ന തസ്കരന്റെ ജീവചരിത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒന്നാണ്. ഈ പുസ്തകത്തിന്റെ തമിഴ് മൊഴിമാറ്റത്തിന് വിവർത്തനത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടി. കാളിഗന്ദകി എന്ന അദ്ദേഹത്തിന്റെ നോവൽ TV സീരിയലായി. അതിന് തന്നെ കഥയ്ക്കുള്ള സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരവും ഉൾപ്പെടെ 7 സംസ്ഥാന അവാർഡുകൾ അദ്ദേഹം നേടി. വിവിധ ഗദ്യശാഖകളിലായി 30 പുസ്തകങ്ങൾ. ചവറയിലെ കരിമണൽ നിലങ്ങളിലെ വികിരണത്തെക്കുറിച്ചുള്ള മണൽ ജീവികൾ എന്ന നോവൽ നിരവധി പഠനങ്ങളിൽ ഉൾപ്പെട്ടിരുന്നു. ഐസ് എന്നത് നാനോ ടെക്നോളജി അടിസ്ഥാനപ്പെടുത്തി സാങ്കേതിക വിദ്യാ വിഭാഗത്തിൽ മലയാളത്തിൽ തന്നെയുള്ള അപൂർവം നോവലാണ്. പത്മരാജൻ, ഇടശ്ശേരി, VP ശിവകുമാർ, KA കൊടുങ്ങല്ലൂർ, പട്ടത്തുവിള കരുണാകരൻ, ഗീതാ ഹിരണ്യൻ തുടങ്ങിയവരുടെ പേരിലുള്ള നിരവധി അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. കഥയ്ക്കും നോവലിനുമായി അബുദാബി ശക്തി അവാർഡും സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പുരസ്കാരവും ഒക്കെ അദ്ദേഹം നേടിയിട്ടുണ്ട്. 2005 ചിതറിയവർ എന്ന ചലച്ചിത്രത്തിന് അദ്ദേഹം തിരക്കഥ എഴുതി. 2007 ഒറ്റക്കയ്യൻ എന്ന ചലച്ചിത്രം നിർമ്മിച്ച് എഴുതി സംവിധാനവും ചെയ്തു. ഇതിന് 2 അവാർഡുകളും മികച്ച നവാഗത സംവിധായകനുള്ള JC ഫൗണ്ടേഷൻ പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ശംഖുമുഖി എന്ന നോവലറ്റ് കാപ്പ എന്ന പേരിലും ചെന്നായ എന്ന കഥ വൂൾഫ് എന്ന പേരിലും ചലച്ചിത്രമാവുകയും ചെയ്തു. ഇവയുടെ ഒക്കെ തന്നെ തിരക്കഥ എഴുതിയതും അദ്ദേഹം തന്നെയാണ്. അമ്മിണിപ്പിള്ള വെട്ടുകേസ് എന്ന പ്രശസ്ത കഥ ഒരു തെക്കൻ തല്ലുകേസ് എന്ന പേരിൽ സിനിമയായത് നമുക്ക് ഏറെ പേർക്കും അറിവുള്ള കാര്യം തന്നെയാണ്. വിലായത്ത് ബുദ്ധ എന്ന നോവൽ ചിത്രീകരണ ഘട്ടത്തിലാണ്. അദ്ദേഹത്തിന്റെ താമസം തിരുവനന്തപുരത്തും കൊല്ലത്തുമാണ്. 4-5 ചെറുപ്പക്കാർ എന്ന കഥയാണ് ഈ അടുത്ത് സിനിമയായതും. പൊന്മാൻ എന്ന സിനിമയാണ് അത്. കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കൊക്കെ ഏറെ പരിചയമുള്ള അല്ലെങ്കിൽ ഈ അടുത്ത് ഏറെ ജനശ്രദ്ധ ആകർഷിച്ച നമ്മൾ കൊല്ലത്തുകാരെ കുറിച്ച് ഉള്ള നിരവധി വിശേഷങ്ങളുമായാണ് പൊന്മാൻ എന്ന സിനിമ നമ്മിലേക്ക് എത്തിയത്. അത് ഈ ഒരു കഥാകൃത്തിന്റെ 4-5 ചെറുപ്പക്കാർ എന്ന ആ ഒരു കൃതിയിലെ അതിൻ്റെ വിശേഷങ്ങളാണ് പൊന്മാനായി നമ്മിലേക്ക് എത്തിയത്. ജ്വല്ലറിക്കാരുടെ സ്വർണവുമായി ഭർത്താവിന്റെ നാട്ടിലേക്ക് കടന്നു കളയുന്ന ഒരു കല്യാണ പെണ്ണിന്റെ കഥയാണല്ലോ അതിൽ അദ്ദേഹം വിവരിച്ചിരിക്കുന്നത്. അങ്ങനെ ഇന്ദു ഗോപനെ കുറിച്ച് കുറെ അധികം പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്നെനിക്കറിയാം. എഴുത്തുകാരനെ നമുക്കെല്ലാവർക്കും ഏറെ പരിചയമുള്ള ഒരു വ്യക്തിയാണ്. ഇന്ദു ഗോപന്റെ നിരവധിയായ കൃതികളുണ്ട്. ഭൂമി ശ്മശാനം, മണൽ ജീവികൾ, കൊടിയടയാളം, കാളിഗന്ദകി, വിലായത്തി ബുദ്ധ, 4-5 ചെറുപ്പക്കാർ, സ്കാവഞ്ചർ, ആനോ, അങ്ങനെ കുറേയധികം കൃതികൾ. ഒരു ഡിക്റ്റേറ്റീവ് പ്രഭാകരൻ എന്ന ഒറ്റ പുസ്തകവും അദ്ദേഹം പുറത്തിറക്കിയിട്ടുണ്ട്. ഈ ഒരു കൃതിയുടെ സമർപ്പണ വേളയിൽ അദ്ദേഹം ഇങ്ങനെ എഴുതുകയുണ്ടായി. 80% വെള്ളമായി ജനിക്കുന്ന മനുഷ്യക്കുഞ്ഞിന് ഗന്ധമറിയാനുള്ള അസാമാന്യ ശേഷി ഗർഭത്തിൽ നിന്നു തന്നെ ലഭിക്കുന്നു. സ്വന്തം മണ്ണു തൊടുന്ന നേരം മുതൽ അത് അമ്മയുടെ അമ്മിഞ്ഞപ്പാൽ ഗന്ധിച്ചു തുടങ്ങുന്നു. ഇടനേരങ്ങളിൽ തന്നെ തന്നെയും ഞാനെന്ന ബോധം അവിടെ തുടങ്ങുന്നു. പിന്നീട് മരണത്തിലേക്കുള്ള ദീർഘയാത്രയിൽ മെല്ലെ മെല്ലെ

ചിന്തിക്കാനുള്ള ശേഷി കുറയുന്നു. അത് അവന്റെ തന്നെ അഹന്തയിൽ നിന്നുള്ള മടക്കയാത്രയാണ് എന്ന് സമർപ്പണവേളയിൽ അദ്ദേഹം എഴുതുന്നുണ്ട്. കൂടാതെ അദ്ദേഹം ഇങ്ങനെ പറയുന്നു, എനിക്കെന്റെ ബാല്യം പഠിക്കാൻ അവസരം കിട്ടിയിട്ടില്ല. മക്കളുടേത് കിട്ടി. ഇതുവരെ അവർക്ക് ഞാൻ ഒരു പുസ്തകവും സമർപ്പിച്ചിട്ടില്ല. നന്ദിയായി അവർക്ക് ഈ പുസ്തകം സമർപ്പിക്കുന്നു എന്നും അദ്ദേഹം പറയുന്നു. ചാരു സൂര്യനും ചാരു അഗ്നിക്കും അഥവാ ഞങ്ങളുടെ ഇവിക്കും നവിക്കുമായി ഈ പുസ്തകം സമർപ്പിക്കുന്നു എന്ന് അദ്ദേഹം ഇതിൽ പറയുന്നു. അക്ഷരമുദ്രയിൽ ചെറിയൊരിടവേള.

0: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: തിരികെ വരാം അക്ഷരമുദ്രയിലേക്ക്. അക്ഷരമുദ്രയിൽ ഇന്ന് ശ്രോതാക്കൾക്കായി വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് ഞാൻ രജനി ഗിരീഷാണ്. അക്ഷരമുദ്ര എന്നാൽ മലയാള സാഹിത്യത്തിലെ നിരവധിയായ കൃതികളെക്കുറിച്ച് ശ്രോതാക്കൾക്കായി വളരെ ആഴത്തിൽ അറിവുകൾ പങ്കുവയ്ക്കുന്ന ഒരു തുടർ പ്രോഗ്രാമാണ് ഇന്നത്തെ അക്ഷരമുദ്രയിൽ. ജി ആർ ഇന്ദുഗോപന്റെ വാസന എന്ന കൃതിയെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നത്. ഗന്ധങ്ങൾ ചേർത്തെഴുതിയ ഒരാത്മകഥ എന്നാണ് ജി ആർ ഇന്ദുഗോപൻ വാസന

എന്ന തന്റെ ഈ കൃതിയെക്കുറിച്ച് പറയുന്നത്. ഈ കൃതിയിലെ ഓരോ കഥാപാത്രങ്ങളും നമ്മുടെ മനസ്സിൽ ചെലുത്തുന്ന സ്വാധീനം വളരെ വലുതാണ്. വളരെ സുതാര്യമായി തനിക്ക് പറയാനുള്ളത് നമ്മോട് നിഷ്കളങ്കതയോടുകൂടിയും എന്നാൽ ഏറെ രസകരവുമായി നിരവധി ഓർമ്മകളെ നമ്മോട് ചേർത്തു വയ്ക്കുകയാണ് കഥാകൃത്ത് ചെയ്യുന്നത്. ആമുഖ അധ്യായത്തിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നു, ട്രെയിൻ കയറി വന്ന ഗന്ധം എന്നാണ് ആ അധ്യായത്തിന് പേരിട്ടിരിക്കുന്നത്. കുട്ടിക്കാലം, കുടുംബക്കാവ്, 4 ഏക്കറോളം സ്ഥലത്തു പടർന്നു കിടക്കുകയാണ്, കൊടും കാടാണ്, കുളം, വന്മരങ്ങൾ, സൂക്ഷ്മജീവികൾ, വവ്വാലുകൾ, വല്ലാത്ത ലോകം. വനദുർഗയാണ് പ്രതിഷ്ഠ എന്ന് വെച്ചാൽ പ്രകൃതി തന്നെ, വനദേവത. അതിന്റെ പരിസരത്താണ് എന്റെ കൊച്ചു വീട്. അമ്മ വളർത്തുന്ന കോഴികളെ പിടിക്കാൻ ഈ കാവിൽ നിന്നാണ് വള്ളിപ്പൂച്ചകൾ ഇറങ്ങി വരുന്നത്. സാധാരണ പൂച്ചയുടെ 4 ഇരട്ടി വരും വള്ളിപ്പൂച്ച. ചെറിയൊരു പുലി തന്നെയാണ് ഈ കാട്ടുപൂച്ച. അതൊരിക്കൽ കൂട്ടിലകപ്പെട്ടു, വനം വകുപ്പുകാർ വന്ന് കൊണ്ടുപോയി. കാട് നാടായപ്പോൾ അന്യം നിന്നു പോയവരാണ് ഇവരൊക്കെ. പക്ഷേ ഈ കാവും അതിലെ പച്ചപ്പും അവിടുത്തെ ഒളിവിടങ്ങളും അതിനെ സംരക്ഷിക്കുന്നു. ഈ നഗരത്തിനുള്ളിൽ തന്നെ പാർക്കാൻ എന്റെ ബാല്യകാലം ആ കാവിനുള്ളിലായിരുന്നു എന്ന് തന്നെ പറയാം. ഒരു ദിവസം ഞാനും അമ്മുമ്മയും കൂടി കാവിലേക്ക് വരികയാണ്. അമ്മുമ്മയുടെ ചുമതലയിലാണ് അപ്പോൾ കാവ്. ചുറ്റും നോക്കി ഇങ്ങനെ അമ്മുമ്മ മൂക്ക് വിടർത്തിയിട്ട് പറഞ്ഞു, മറ്റേ കള്ളൻ വന്നു പാർക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, കള്ളനോ? അത് അമ്മുമ്മയ്ക്ക് എങ്ങനെ അറിയാം? ഓടൽവള്ളി ചതഞ്ഞ മണം കിട്ടുന്നുണ്ട്. അവൻ അതിൻ്റെ മെത്തയിലാണ് കിടക്കുന്നത് ആകാശത്ത്. ഞാൻ മണം പിടിച്ചു നോക്കി, കിട്ടുന്നില്ല. പക്ഷേ പലമാതിരി കാടിൻ്റെ ഗന്ധം കിട്ടുന്നുണ്ട്. ശ്വാസം വലിക്കുമ്പോൾ ആ ശ്വാസം എങ്ങോട്ട് പോകുന്നുവെന്ന് ശ്രദ്ധിച്ചാൽ മതി. ഉള്ളി കീറുന്ന കാറ്റിൻ്റെ കൂടെ മനസ്സ് പോകണം. ഞാൻ കാറ്റു വലിച്ചെടുത്തു. അത് വയറിലേക്കല്ല, ചെവിയിൽ നിന്ന് തലയിലേക്കാണ് പോകുന്നത്. ആ, ഇപ്പോഴെനിക്ക് കിട്ടുന്നുണ്ട്. പല ചെടികൾ സംസാരിക്കുന്നു. അവ മൂക്കു പിഴിയുന്നു, കരയുന്നു, ചിരിക്കുന്നു. പച്ചഗന്ധം. പക്ഷേ അതിലേതിലാണ് ഓടൽവള്ളിയുടെ ഗന്ധമുള്ളത്? പറഞ്ഞു തീർന്നില്ല. കാവിനു മുന്നിലെ ചരൽ റോഡിൽ ഒരു ജീപ്പ് വന്നു നിന്നു. 2 പോലീസുകാർ ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, ആ കള്ളനില്ലേ, ആ ചെത്തുകാരൻ, അവനെ ഇവിടെങ്ങാനും കണ്ടായിരുന്നോ? പലരും പറയുന്നത് ഇതിന്റെ അകത്താ താമസമെന്നാ. അമ്മുമ്മ പറഞ്ഞു, ആ പറഞ്ഞവനെ ഇങ്ങി വിളിക്ക്, ഇത് ഞങ്ങളുടെ കാവാ, ഞാനാ ഇത് നോക്കുന്നത്, ഇവിടെ ഒരുത്തനും കേറത്തില്ല. പോലീസുകാർ ഒന്ന് കറങ്ങി മടങ്ങിപ്പോയി. അമ്മുമ്മ എനിക്ക് ഓടൽവള്ളി കാണിച്ചു തന്നു. വലിയ പഴുത്ത ഇലഞ്ഞിക്കായ പോലെ ഇരിക്കുന്ന ഓടപ്പഴം അമ്മുമ്മ 3-4 എണ്ണം പറിച്ചു തന്നു. പുളി മധുരം. പെട്ടെന്ന് പച്ചപ്പിന്റെ ആകാശമൊന്ന് കുലുങ്ങി. ഓടൽവള്ളി ചതയുന്ന ഗന്ധം, ലക്ഷക്കണക്കിന് ഗന്ധത്തെ വേറിട്ട് ഗന്ധിക്കാനുള്ള മനസ്സിന്റെ ശക്തി ഭയങ്കരമാണ്. ഇവിടെയും അദ്ദേഹം ഗന്ധങ്ങളെ, വാസനയെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞാണ് ഈ കൃതി തുടങ്ങുന്നത് തന്നെ. ആ ഗന്ധം പിന്നെ ഞാൻ മറന്നിട്ടില്ല. ഇന്നും ആ കാവിലെ ഓടൽവള്ളി ഒന്ന് ഉലഞ്ഞാൽ, ഒന്ന് ചതഞ്ഞാൽ എനിക്കത് കിട്ടും. ഉലഞ്ഞ വള്ളിയിൽ നിന്ന് കള്ളൻ ഇറങ്ങിപ്പോന്നു. ഇപ്പോൾ ഓടലിൻ്റെതല്ല ആ ഗന്ധം, കള്ളും കുട്ടിക്കൂറ പൗഡറും ചേർന്ന ഒന്ന്. കള്ളനൊന്ന് അനങ്ങിയാൽ കള്ള്, ഒന്ന് ചരിഞ്ഞു നിന്ന് വർത്തമാനം പറയുമ്പോൾ പൗഡർ മണം. കള്ളൻ ബീഡിക്ക് തീ കൊളുത്തി, എല്ലാറ്റിനെയും വിഴുങ്ങി ആ ഗന്ധമായി. അമ്മുമ്മ പറഞ്ഞു, കുറ്റി ഇവിടെങ്ങും ഇടരുത്. അറിയാം അമ്മ എന്ന് പറഞ്ഞ് അവൻ മടി തുറന്നു കാണിച്ചു. കുത്തിയണച്ച 6-7 ബീഡിത്തുണ്ടുകൾ ഓടൽവള്ളിയിൽ കിടന്ന് കള്ളൻ വലിച്ചതാണ്. അത് അയാളുടെ തന്നെ സുരക്ഷയ്ക്ക് നല്ലതാണ്. കള്ളൻ ഇടയ്ക്ക് എന്നെ ഒന്ന് വാത്സല്യത്തോടെ നോക്കി. തലയിൽ തടവാൻ നോക്കിയപ്പോൾ ഞാൻ പേടിച്ച് പിന്നോക്കം മാറി. അയാൾ കടന്നുപോയി എന്നും ഈ ഒരു അധ്യായത്തിൽ ജി ആർ ഇന്ദു ഗോപൻ നമ്മോട് പറയുന്നു. മുതിർന്നു വരവേ അയാളെ പലപ്പോഴും ഞാൻ കണ്ടു. ഞങ്ങളുടെ വീടുകൾ തമ്മിൽ 250 മീറ്ററിന്റെ വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും ഭയത്തിന്റെ അകൽച്ച ഒന്ന് വലുത് തന്നെയാണ് എന്നും അദ്ദേഹം പറയുന്നു. ചെറുപ്പകാലത്ത് ചില മോഷണത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ വിട്ടു, ചെത്തുകാരനായി മാറി അധ്വാനിച്ചു ജീവിക്കാൻ തുടങ്ങി. തൻ്റെ ഇടത്തിന് ഒരു കുറവുമില്ലായിരുന്നു. എന്നിട്ടും കള്ളൻ

എന്ന വിളിപ്പേര് വീണു. ഞാൻ ജീവചരിത്രം എഴുതിയ തസ്കരൻ എന്ന പുസ്തകത്തിൽ ഈ അണ്ണനെ കുറിച്ച് ഒരധ്യായമുണ്ട്. അവർ ഒരുമിച്ച് മോഷണത്തിന് പോയിട്ടുമുണ്ട്. ചെത്തുകാരനായി ജീവിക്കുന്നതിനിടെ ഇടയ്ക്ക് ഷാപ്പ് മുതലാളിയുമായി ഈ കള്ളൻ ഇടഞ്ഞതിൻ്റെ കഥയും ഒക്കെ വളരെ രസകരമായി ഈ ഒരു അധ്യായത്തിൽ ജി ആർ ഇന്ദുഗോപൻ നമ്മോട് പറയുന്നുണ്ട്. ഈ ഒരു തസ്കരനെ കുറിച്ച് അണ്ണൻ എന്നാണ് എഴുത്തുകാരൻ പറയുന്നത്. അണ്ണന് വെട്ടുകൊണ്ടിട്ട് ശേഷമുള്ള വയ്യാത്ത കാലത്ത് തൻ്റെടത്തോടെ കൂടെ നിന്ന ഒരു സ്ത്രീയെക്കുറിച്ചും പറയുന്നുണ്ട്. നല്ല പൊക്കമുള്ള സുന്ദരിയായ ഒരു സ്ത്രീയായിരുന്നു അത്. അണ്ണന്റെ തൻ്റെടവും നെഞ്ചൂക്കും കാരണം ചെറുപ്പത്തിലേ കൂടെ ഇറങ്ങിച്ചെന്ന ഒരു സ്ത്രീയെക്കുറിച്ചാണ്. വീട്ടിൽ കുടിക്കാൻ വരുന്നവരും അവരോടും മോശം പറയാൻ ആരും ധൈര്യപ്പെട്ടിട്ടില്ല. രണ്ട് പെൺമക്കളെ കഷ്ടപ്പെട്ട് വളർത്തി. പിന്നൊരു തവണ ഞാൻ നാട്ടിൽ പോയപ്പോൾ വീട്ടിലേക്ക് കയറാനായി ഞാൻ കാർ വളച്ചപ്പോൾ മുന്നിൽ ചേച്ചി നിൽക്കുന്നു. ഞാനൊന്ന് ശങ്കിച്ചു. ഒപ്പം ഭാര്യയും മക്കളുമുണ്ട്. പ്രശ്നമാണോ? ചേച്ചി പറഞ്ഞു, നീ വണ്ടിയിട്ടിട്ട് അമ്മയും കണ്ടിച്ചിരി വർത്തമാനം പറഞ്ഞിട്ട് വന്നാൽ മതി, ഞാനിവിടെ കാത്തു നിന്നോളാം. രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ആശങ്കയോടെ റോഡിലേക്ക് ചെന്നു. കുട്ടിക്കൂറയുടെ മണം, കുട്ടിക്കാലത്ത് കാവിൽ നിന്ന് അണ്ണനിൽ നിന്ന് പടർന്ന അതേ ഗന്ധം, അന്നത് ഈ ചേച്ചിയിൽ നിന്ന് പകർന്നതാകാം ഒരുപക്ഷെയെന്നും ഗ്രന്ഥകാരൻ പറയുന്നു. ഞാൻ പേടിയോടെ ചോദിച്ചു, എന്താ ചേച്ചി, നിനക്കിത്രയും ചുണയില്ലേടാ, വലിയ എഴുത്തുകാരനാണെന്നും പറഞ്ഞ് നടക്കാൻ ഞാൻ തലകുനിച്ചു നിന്നു. നീ ആ ബുക്കിൽ എന്തിനാടാ അണ്ണന്റെ കള്ളപ്പേര് എഴുതി വെച്ചത്? സത്യമാണ്, തസ്കരൻ എന്ന എന്റെ പുസ്തകത്തിൽ അണ്ണന്റെ പേരിനോട് സാമ്യമുള്ള മറ്റൊരു പേരാണ് ഞാൻ ഉപയോഗിച്ചത്. അത് ചേച്ചി ബന്ധുക്കൾക്കും മക്കൾക്കും പിന്നീട് ബുദ്ധിമുട്ടാവണ്ട എന്ന് കരുതിയിട്ടാണ് എന്നും എഴുത്തുകാരൻ പറഞ്ഞു. പോടാ, ബന്ധുക്കളും മക്കളും ഒരുത്തരെയും പേടിച്ചല്ലടാ ചേച്ചിയും അണ്ണനും ജീവിച്ചത്. നിനക്കറിഞ്ഞൂടാ എന്തായിരുന്നു ഞങ്ങളുടെ ജീവിതം എന്ന് ഞാൻ മിണ്ടാതെ നിന്നു. ഞാൻ നിനക്ക് പറഞ്ഞു തരാം, 10 പുസ്തകം എഴുതാനുള്ള സാധനമുണ്ട്. ഞാൻ തലയാട്ടി. കളി പറഞ്ഞതല്ല, ഞാൻ വരാം, വന്നു പറയാം, കേൾക്കുമ്പോൾ നിനക്ക് മനസ്സിലാകും. പറ, ഞാൻ എപ്പോൾ വരണം? ഇന്നിപ്പോ ഞാൻ കുറച്ച് കഴിഞ്ഞങ്ങ് പോകും ചേച്ചി. ഞാൻ തിരുവനന്തപുരത്തോട്ട് വരാം, നിന്റെ അമ്മയുടെ അടുത്ത് നിന്നും അഡ്രസ്സ് മേടിച്ച്. അല്ലെങ്കിൽ തന്നെ എനിക്കെന്തിനാ പേടി? എന്റെ മുഖം കണ്ടിട്ടാകണം, ചേച്ചി പറഞ്ഞു. നിന്റെ അടുത്ത് വിളിച്ചു പറഞ്ഞിട്ടേ ഞാൻ വരൂ. ഇങ്ങനെ വളരെ ഹൃദയസ്പർശിയായ ആ ഒരു സംഭാഷണത്തെക്കുറിച്ച് ഇന്ദുഗോപൻ വാസന എന്ന ഈ കൃതിയിലൂടെ നമുക്ക് കുറേ അധികം വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. 6-7 മാസം കഴിഞ്ഞ് തൻ്റെ പത്രം ഓഫീസിൻ്റെ മുറ്റത്ത് നിൽക്കുമ്പോൾ ഒരു സന്ധ്യയിൽ സഹപ്രവർത്തകൻ വന്നു പറഞ്ഞു, ഡേയ്, നിന്റെ നാട്ടിലെ നിന്നൊരു സ്റ്റോറിയുണ്ട്. കൊല്ലം ഇരവിപുരം റെയിൽവേ പാളത്തിൽ ഒരു ബോഡി, പരിചയമുള്ള പാർട്ടി വല്ലതുമാണോ എന്ന് നോക്ക്. ഞാൻ വളരെ നിസ്സാരമായി പറഞ്ഞു, ആ സ്ഥലം എനിക്ക് നന്നായിട്ടറിയാം, സ്ഥിരം ആത്മഹത്യയിടമാണ്. കൂറ്റനൊരു പാലമരം നിൽപ്പുണ്ട്, മരണത്തിൻ്റെ മുരിങ്ങയ്ക്ക പോലെ അതിൽ നിന്ന് വലിയ കായകൾ ഞാന്ന് നിൽപ്പുണ്ടാകും. സ്കൂളിലേക്കുള്ള ബസ് പിടിക്കാനുള്ള എൻ്റെ സ്ഥിരം വഴിയായിരുന്നു. ആ പാലയുടെ പൂക്കാലം ഓർമ്മയുണ്ട്, പുലർച്ചെ തണുപ്പ് ബാക്കി കിടപ്പുണ്ടാവും. ഇങ്ങനെ കഥാകാരൻ തൻ്റെ ഓർമ്മകൾ കൂടി ഇതിൽ പങ്കുവയ്ക്കുകയാണ്. ഒപ്പം നിരവധി ഗന്ധങ്ങളെക്കുറിച്ചും ഇങ്ങനെ പറഞ്ഞു വരുന്നതിനിടയിൽ അന്ന് ആ പാളത്തിൽ മരിച്ചു കിടന്ന ആ ഡെഡ് ബോഡിയെക്കുറിച്ച് തൻ്റെ കൂട്ടുകാരൻ പറഞ്ഞത്, 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മറ്റൊരു വാർത്ത വന്നു. അത് തിരുവനന്തപുരത്തു നിന്നാണ്. സെൻട്രലിൽ വന്നു ചേർന്ന ഒരു ട്രെയിനിലെ മുന്നിലെ ഇരുമ്പുവലയിൽ കുടുങ്ങി ഒരു സ്ത്രീയുടെ തല. അത് കൊല്ലത്തു നിന്ന് വീരാതെ തിരുവനന്തപുരം വരെ സഞ്ചരിച്ച വാർത്തയാണ് തന്നിലേക്ക് എത്തിയത് എന്നും കഥാകൃത്ത് പറയുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ സഹപ്രവർത്തകൻ വന്നിട്ട് പറഞ്ഞു, ഡേയ്, ശരിയാണ്, ആ ഇരവിപുരത്തെ ഉടലിന്റെ തല തന്നെയാണ് ഇങ്ങി വന്നത്. ആളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, അഡ്രസ് വാങ്ങി നോക്കി. ഇന്നയാളിന്റെ ഭാര്യ, ദൈവമേ, ആ ചേച്ചി എന്നും ഇന്ദുഗോപൻ പറയുന്നു. അടുത്ത തവണ കൊല്ലത്ത് ചെന്നപ്പോ അമ്മ വിശദീകരിച്ചു, ചാകുന്നതിന് 1 ആഴ്ച മുൻപ് അവള് വന്നടാ, തിരുവനന്തപുരത്ത് പോകണം, അവളുടെ കഥ പറയണം, നിന്റെ നമ്പർ വേണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അവന് തിരക്ക എന്ന്. എനിക്ക് പോയി കാണണം ചേച്ചി, ആകെ പ്രശ്നമായെന്നും പറഞ്ഞ് അവൾ തിരിച്ചുപോയി. ആ വരവായിരുന്നിരിക്കണം ചിലപ്പോൾ ഇങ്ങനെ ആയിത്തീർന്നത് എന്നും
അദ്ദേഹം ഈ ഒരു അധ്യായത്തിൽ നമ്മോട് പറയുന്നു. തികച്ചും ഈ ഒരു കൃതി നമുക്ക് അടച്ചു വയ്ക്കാൻ തോന്നും.

ഒറ്റയിരിപ്പിൽ തന്നെ വായിച്ചു തീർക്കാൻ നമുക്ക് തോന്നും. അത്രയധികം തീഷ്ണമായ കുറേ അധികം ഓർമ്മകളെ കുറിച്ചാണ് ഈ ഒരു കൃതിയിലൂടെ എഴുത്തുകാരൻ നമ്മോട് ഓർമ്മകൾ പങ്കുവയ്ക്കുന്നത്. അക്ഷരമുദ്രയിൽ ഇതുവരെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരുന്നത് ജി ആർ ഇന്ദുഗോപന്റെ വാസന എന്ന കൃതിയുടെ വിശേഷങ്ങളാണ്. ഈ കൃതിയുടെ നിരവധി വിശേഷങ്ങളുമായി അടുത്ത ആഴ്ചയിലെ അക്ഷരമുദ്രയിൽ ഞാൻ നിങ്ങളിലേക്കെത്താം. നിങ്ങളോടൊപ്പം ഇത്രയും നേരം കൂടെയുണ്ടായിരുന്നത് ഞാൻ രജനി ഗിരീഷാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4.

റേഡിയോ സാന്ദ്രം 90.4 എഫ്എമ്മിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അക്ഷരമുദ്ര. ഏകോപനം ഇടക്കുളങ്ങര ഗോപൻ, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം റയാൻ.

0: ചരിത്രത്തിൽ ഇന്ന് ജൂലൈ 18. ക്യൂറി ദമ്പതികൾ പൊളോണിയം കണ്ടുപിടിച്ചതും ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസാക്കിയതും ബോംബെ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കപ്പെട്ടതുമൊക്കെ ഒരു ജൂലൈ 18-നായിരുന്നു. ജൂലൈ 18-ന്റെ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് ചരിത്രത്തിൽ ഇന്ന് ജൂലൈ 18. 1944 രണ്ടാം ലോക മഹായുദ്ധം. യുദ്ധത്തിലേറ്റ പരാജയങ്ങളെ തുടർന്ന് ജപ്പാൻ പ്രധാനമന്ത്രി ഹിദേകി ടോജു രാജിവെച്ചത് 1944 ജൂലൈ 18-നായിരുന്നു. ക്യൂറി ദമ്പതികൾ പൊളോണിയം എന്ന മൂലകം കണ്ടെത്തിയത് 1898 ജൂലൈ 18-നായിരുന്നു. 1914 ഇന്നേ ദിവസമായിരുന്നു ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെ ജീവിതം അവസാനിപ്പിച്ചത്. 1947 ജൂലൈ 18-നായിരുന്നു ജോർജ് ആറാമൻ രാജാവ് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസാക്കിയത്. 1980 ജൂലൈ ഇന്നേ ദിവസമായിരുന്നു ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം രോഹിണി 1 വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിച്ചത്. ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യുന്ന ആദ്യത്തെ ഫോട്ടോയുടെ തീയതി 1999 ജൂലൈ 18-ആയിരുന്നു. യൂറോപ്യൻ ന്യൂക്ലിയർ റിസർച്ച് ജീവനക്കാർ രൂപീകരിച്ച ഒരേയൊരു ഹൈ എനർജി റോക്ക് ബാൻഡിന്റെ ഒരു സ്ത്രീ പാരഡി പോപ്പ് ഗ്രൂപ്പിന്റേതായിരുന്നു ആ ചിത്രം. കൽക്കട്ട, മുംബൈ, മദ്രാസ് എന്നീ സർവകലാശാലകൾ സ്ഥാപിക്കപ്പെട്ടത് 1857 ജൂലൈ 18-നായിരുന്നു. സ്വാതന്ത്ര്യ സമര പ്രവർത്തകനും 1951-52 ഇന്ത്യയിൽ ആദ്യമായി നടന്ന തെരഞ്ഞെടുപ്പിൽ പൂഞ്ഞാർ മണ്ഡലത്തിൽ നിന്ന് തിരുക്കൊച്ചി നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയും മുഖ്യമന്ത്രിയാവുകയും പിന്നീട് മദ്രാസ് ഗവർണർ ആകുകയും ചെയ്ത എ.കെ. ജോൺ ആനപ്പറമ്പിൽ അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ഇന്ന്. 1893 ജൂലൈ 18-നായിരുന്നു അദ്ദേഹം ജനിച്ചത്.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: ആകാശവാണി സമയം 6:30. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ.
1: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണ്.
2: മികച്ച സിനിമ ഹിന്ദി ചിത്രം ആർട്ടിക്കിൾ 370. അമരൻ ചിത്രത്തിന് മികച്ച സംവിധായകനുള്ള പുരസ്കാരം. ദേശീയ ചലച്ചിത്ര പുരസ്കാര നിറവിൽ മലയാളം. മികച്ച നടൻ മമ്മൂട്ടി. വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായിക. മികച്ച ഛായാഗ്രഹണം ഭ്രമയുഗത്തിന്. ഫെമിനിച്ചി ഫാത്തിമ മികച്ച മലയാള ചിത്രം. ഇന്ത്യയുടെ ആദ്യത്തെ സ്വകാര്യ വികസിത ഓർബിറ്റൽ റോക്കറ്റായ വിക്രം 1 വിക്ഷേപണം വിജയകരം. ചരിത്ര നേട്ടത്തിൽ സ്കൈറൂട്ട് എയ്റോസ്പേസിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം നാളെ ന്യൂഡൽഹിയിൽ. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ലൂസേഴ്സ് ഫൈനൽ ഇന്ന് അർദ്ധരാത്രി. 3 സ്ഥാനത്തിനായി ഫ്രാൻസും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. 72 ദേശീയ ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചു. മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ഹിന്ദി ചിത്രം ആർട്ടിക്കിൾ 370 നേടി. മികച്ച സംവിധായകനുള്ള പുരസ്കാരം അമരൻ ചിത്രത്തിന്റെ സംവിധായകൻ രാജ്കുമാർ പെരിയസ്വാമി കരസ്ഥമാക്കി.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ശസ്ത്രാദികൾ കാചാര്യ ദ്രോണ മന്ത്രതന്ത്രാദികൾ കതികാരി ദ്രോണ നരസിംഹ ഗർജന കടലായ

കെഎസ്ആർടിസി ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി യാത്രയുടെ ഭാഗമായി ജില്ലയിലെ 9 കെഎസ്ആർടിസി ഡിപ്പോകളിൽ നിന്നായി 458 ബസ്സുകളാണ് ഒരുക്കിയിട്ടുള്ളത്. കൊല്ലത്ത് നിന്നുള്ള ഈ ബസ്സുകളുടെ സമയക്രമം ഇങ്ങനെയാണ്. കൊല്ലം ഡിപ്പോയിൽ നിന്ന് പത്തനംതിട്ട, കുളത്തൂപ്പുഴ, ദളവാപുരം, ചെങ്ങന്നൂർ എന്നിവിടങ്ങളിലേക്ക് ചെയിൻ സർവീസ് ഉണ്ട്. കൊല്ലത്ത് നിന്ന് രാവിലെ 5 മണിക്കാണ് ആദ്യ ബസ്. 5:30, 6:30, 7 എന്നിങ്ങനെ അരമണിക്കൂർ ഇടവിട്ടാണ് സർവീസ്. വൈകിട്ട് 7:50 അവസാന ബസ് കൊല്ലത്ത് നിന്ന് പത്തനംതിട്ടയിലേക്ക് പുറപ്പെടും. കുളത്തൂപ്പുഴയിലേക്കും 5 മണിക്ക് ആദ്യ ബസ് പുറപ്പെടും. 5:30, 6 ഇങ്ങനെ അരമണിക്കൂർ ഇടവേളകളിൽ ബസ്സുണ്ട്. രാത്രി 8:40 അവസാന സർവീസ്. ദളവാപുരം വഴി കരുനാഗപ്പള്ളിക്ക് രാവിലെ 5:15 ആദ്യ ബസ്, 5:35, 5:55 എന്നിങ്ങനെ 20 മിനിറ്റ് ഇടവിട്ട് ബസ്സുകളുണ്ട്. രാത്രി 8:20 അവസാന ബസ്. ചെങ്ങന്നൂരിലേക്ക് ആദ്യ ബസ് രാവിലെ 6:30 പുറപ്പെടും. 5:30 അവസാന സർവീസ്. കൊട്ടാരക്കരയ്ക്ക് പുലർച്ചെ 4:15 സർവീസ് ആരംഭിക്കുന്നത്. 10 മിനിറ്റ് ഇടവിട്ട് ബസ്സുകളുണ്ട്. കൊട്ടിയം, ആറ്റിങ്ങൽ ഭാഗത്തേക്കും 10 മിനിറ്റ് ഇടവേളകളിൽ ഇപ്പോൾ കൂടുതൽ ബസ്സുകൾ ഓടിത്തുടങ്ങിയിട്ടുണ്ട്. ആറ്റിങ്ങലിലേക്ക് 5:40 ആദ്യ സർവീസ് പുറപ്പെടും. പൊതുജന താൽപര്യാർത്ഥം റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848585785.
1: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോ.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. Let's celebrate pregnancy with കിൻഡർ ഹോസ്പിറ്റൽസ്.

ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: തുടങ്ങി. ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.
1: അഭിനയ രാജ ഗോകുലബാല കോടി പ്രകാശ വിരക നരക ശ്രീ രക്ഷകമാല എത്തനെ മുറിനാനേങ്ങിച്ചാവേ ഇത്തവണ ആക്കൊള്ളായ ചൂടിയ വാടല് ചൂടിയ വാക്കള വാടിയ സിന്ധകുറുമ്പത്ത പൂതകിയാക പണിത്തിടുവായ പാപൈ വിറകം പരികിടുവായ ആയർദം മായ നീവ ആയർദം മായ നീ

ജീവിതത്തിന്റെ ഗതിവിഗതികളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

0: ruthless Russians.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: റേഡിയോ സാന്ദ്രം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ലിറ്റററി വേൾഡ്. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പാർവതി ജീവൻ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

സിംബോൾ റേഡിയോ സാന്ത്വനം 90.4 FM.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848 5 5 8 7 8 5.

ടൈംസ് ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

സംസ്കാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

0: ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
1: ഹായ് കൊച്ചുകൂട്ടുകാരെ, ഇന്നത്തെ കഥയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. രമ്യ ജോർജ് എഴുതിയ സ്വപ്ന എന്റെ കൂട്ടുകാരി, ഇതാണ് എന്റെ കഥ. ബസ് അതിവേഗം മുന്നോട്ട് പോയി. ഗ്രാമത്തിന്റെ ഭംഗി വളരെ പെട്ടെന്ന് ഞങ്ങൾക്ക് അന്യമായി. ഞാൻ വശത്തേക്ക് നോക്കി. സ്വപ്നയുടെ മുഖത്തെ ഭാവം എന്തെന്ന് എനിക്കറിയുവാൻ കഴിഞ്ഞില്ല. കാരണം അവൾ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. സ്വപ്ന, ഞാൻ പതിഞ്ഞ സ്വരത്തിൽ വിളിച്ചു. സ്വപ്ന, തിരിഞ്ഞു നോക്കാതെയാണ് അവൾ വിളി കേട്ടത്. ദിവസങ്ങൾ എത്ര പെട്ടെന്നാണ് കൊഴിഞ്ഞു പോയത് അല്ലേ? 5 ദിവസങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറഞ്ഞ കാലാവധിയാണെന്ന് എനിക്ക് തോന്നുന്നു. അതിനും അവൾ പ്രത്യുത്തരം നൽകിയില്ല. പിന്നീട് ഞാനും ഒന്നും പറഞ്ഞില്ല. വർദ്ധിച്ച ദുഃഖത്തോടെ കഴിഞ്ഞ കാല സംഭവങ്ങൾ അയവിറക്കിക്കൊണ്ടിരുന്നു. അധികം അഴകില്ലെങ്കിലും ശാലീനയായ സ്വപ്ന, അമ്മ ചെറുപ്പത്തിലെ നഷ്ടപ്പെട്ട പാവം കുട്ടി, ചിരിയിൽ എല്ലാ ദുഃഖങ്ങളും ഒളിപ്പിച്ച് അവൾ എനിക്കൊരു നേരനിയത്തിയായി മാറി. കൂട്ടുകാരിയായി, സ്വന്തമായി. വളരെ നേരം കഴിഞ്ഞ് കണ്ണുകൾ വെറുതെ ഒന്ന് തുറന്നു നോക്കി. പരിചിതങ്ങളായ സ്വപ്നങ്ങൾ തന്റെ കൺമുൻപിൽ നിറഞ്ഞു. ഞാൻ തട്ടിപ്പിടഞ്ഞെഴുന്നേറ്റ് ബാഗ് കയ്യിലെടുത്തു. പിന്നെ സ്വപ്നയെ നോക്കി. അവൾ അതേപടി തന്നെ ഇരിക്കുന്നു. സ്വപ്ന, എനിക്കിറങ്ങാറായി, മുന്നറിയിപ്പ് പോലെ ഞാൻ പറഞ്ഞു. അവൾ മുഖം മെല്ലെ തിരിച്ചു. അവളുടെ മിഴികൾ കലങ്ങിയിരുന്നു. അവൾ തേങ്ങിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്നെ ഒരിക്കലും മറക്കരുതേ. ഇല്ല സ്വപ്ന, ഒരിക്കലും മറക്കില്ല, ഒരിക്കലും. പെട്ടെന്ന് ബസ് ഒരു കുലുക്കത്തോടെ നിന്നു. ഞാൻ പകച്ചു നോക്കി. എനിക്ക് ഇറങ്ങാനുള്ള സ്ഥലമായി. കണ്ടക്ടർ മുറവിളി കൂട്ടുന്നു. ഞാൻ വേഗം ബസ്സിൽ നിന്നിറങ്ങി. തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് എനിക്കു നേരെ വീശുന്ന ഒരു കൈയാണ്. പിന്നീട് ഒന്നുകൂടി ആ കാഴ്ച കാണുവാൻ എനിക്ക് സാധിച്ചില്ല. കാരണം അശ്രുബിന്ദുക്കൾ എന്റെ കാഴ്ച മറച്ചിരുന്നു. ഞങ്ങൾ കണ്ടുമുട്ടിയത് യാത്രക്കാരെ പോലെ. ബന്ധുക്കളായതും വളരെ പെട്ടെന്നാണ്. എനിക്ക് വിസ്മരിക്കുവാൻ കൂടി കഴിയുന്നില്ല. ഇനി അവളെ കാണുവാൻ പറ്റുമോ ആവോ? ഒരു ചെറുകഥാശില്പശാലയിൽ വെച്ച് കണ്ടുമുട്ടിയ ഞങ്ങളുടെ ബന്ധം ഒരു യുഗത്തോളം ആയുർദൈർഘ്യമുള്ളതായി തോന്നി. 5 ദിനങ്ങൾ കൊണ്ട് സ്വന്തമായി തീർന്ന അവളെ പിരിഞ്ഞത് നെഞ്ചിലൊരു നീറ്റലായി മാറിയിരിക്കുന്നത് എന്താവാം? ഇനി എന്നെങ്കിലും അവളെ കാണാൻ പറ്റുമോ ആവോ? കൂട്ടുകാരെ, ഈ കഥ ഇവിടെ തീരുകയാണ്. ഇന്ന് നാളെ വേറൊരു കഥയുമായിട്ട് എത്താം. ശുഭരാത്രി.
0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
2: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ. കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: നമസ്കാരം. രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. രാവണന്റെ അനുജനായ കുംഭകർണൻ രാവണൻ ഇപ്പോൾ ആലോചിക്കുന്ന ആ കാര്യത്തിന്റെ വരും വരായികകളെ കുറിച്ച് രാവണനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ ക്യാപ്സ്യൂളിൽ. ഇപ്പോൾ അദ്ദേഹം ഈ ക്യാപ്സ്യൂളിലും അദ്ദേഹം തന്റെ സംഭാഷണം തുടരുകയാണ്. അദ്ദേഹം കുറച്ച് ആപൽ സൂചനകളൊക്കെ നൽകിയിരുന്നു രാവണന്, നേരിട്ടും അല്ലാതെയും പ്രത്യക്ഷമായും പരോക്ഷമായും നൽകിയിരുന്നു. അതിനുശേഷം അദ്ദേഹം ഇങ്ങനെ തുടരുന്നു, അങ്ങേക്കിത് നല്ലതല്ല എന്ന് അങ്ങേക്ക് തന്നെ അറിയാം. നല്ലതല്ല ഇത് വരുത്താൻ പോകുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അങ്ങ് രാമനോട് എതിരിടാൻ പോകുന്നത്. എന്നിട്ട് എന്തായിരിക്കും എങ്കിൽ പിന്നെ എന്തായിരിക്കും ഇതിൽ തന്നെ, ഈ ഒരു ആശയത്തിൽ തന്നെ കടിച്ചു തൂങ്ങാനായിട്ടുള്ള കാരണം? ഇത് ആപത്ത് വരുത്തി വെക്കും, ജീവഹാനി വരുത്തി വെക്കും എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ അങ്ങ് എന്തുകൊണ്ടായിരിക്കും ഇത് ഈ കാര്യത്തിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുന്നത്? അതിന്റെ ഉത്തരവും കുംഭകർണൻ തന്നെ പറഞ്ഞു കൊടുക്കും. അത് നമ്മുടെ അറിവിലേക്കായിട്ടാണ്, അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു നോളജ് ജ്ഞാനശകലമാണത്. മുന്നം കഴിഞ്ഞ ജന്മത്തിലെ വാസന കൊണ്ട് വളരെ സിമ്പിളായിട്ട് കുംഭകർണൻ പറയുന്നു, കഴിഞ്ഞ ജന്മങ്ങളിലെ വാസന കൊണ്ട്, കർമ്മദോഷം കൊണ്ട്, പൂർവ്വജന്മ വാസന മൂലം അങ്ങയുടെ മനസ്സ് ഇത്തരം തെറ്റായ കാര്യങ്ങളിൽ മുഴുകിപ്പോവുകയാണ്. നമ്മളൊക്കെ പല കാര്യങ്ങളും ചെയ്യുന്നത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നവരുണ്ട്, പറയുന്നത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് പറയുന്നവരുണ്ട്, ചിന്തിക്കുന്നത് പോലും തെറ്റാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ചിന്തിക്കുന്നവരുമുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ടാണ്? നമുക്കറിയാം അതെല്ലാം തെറ്റാണെന്ന്. വാക്കുക കൊണ്ടും ചിന്ത കൊണ്ടും പ്രവൃത്തി കൊണ്ടും അങ്ങനത്തെ തെറ്റുകൾ ചെയ്യുന്നത് അത് പാപകർമ്മങ്ങളെ ക്ഷണിച്ചു വരുത്തുമെന്ന് അറിയാത്തവരല്ല നമ്മൾ. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ ചെയ്തേ പറ്റൂ, നമ്മൾ അതിന് നിർബന്ധിതരാകും. കാര്യം കഴിഞ്ഞ എത്രയോ ജന്മങ്ങളിലെ ആ വാസന, ആ ഇംപ്രഷൻസ്, ആ മുദ്രണങ്ങൾ അവിടെ കിടക്കുകയാണ്. ആ കർമ്മദോഷങ്ങൾ നമ്മെ ഇങ്ങനെ വേട്ടയാടുകയാണ്. ആ സാഹചര്യത്തിൽ നമ്മൾ അങ്ങനെയൊക്കെ തന്നെ പെരുമാറി പോകും. ഞാനതിൽ കുറ്റമൊന്നും പറയുന്നില്ല, കുംഭകർണം പറയുന്നു, അങ്ങയുടെ പൂർവ്വജന്മ വാസനയാണ്, ഞാൻ ഒരു കുറ്റവും പറയുന്നില്ല. അതിന്റെ കാരണവും പറയുന്നു, അത് നീക്കരുത് ആർക്കുമേ, ശാസനയാലും അടങ്ങുകയില്ലത്. ഈ ഇങ്ങനത്തെ ഒരു കാര്യം, പൂർവ്വജന്മ വാസന കൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അത് നീക്കരുത് ആർക്കും, അത് മാറ്റാൻ ആർക്കും സാധിക്കില്ല. ഒന്ന്, രണ്ട്, ശാസനയാലും അടങ്ങുകയില്ലത്. ആരെങ്കിലും അത് പറഞ്ഞ് മനസ്സിലാക്കി തിരുത്താൻ ശ്രമിച്ചാലും നമ്മൾ അതിനെ വശംവദരാകുകയില്ല, നമ്മളത് മനസ്സിലാക്കുകയില്ല. കാര്യം നമ്മുടെ അത്രമാത്രം ആ ദോഷത്തിൽ നിൽക്കുകയാണ് നമ്മൾ. രണ്ട്, ഇനി മൂന്നാമത്തെ കാര്യം കുംഭകർണൻ പറയുന്നത്, വിജ്ഞാനമുള്ള ദിവ്യന്മാർക്ക് പോലും മറ്റ് അജ്ഞാനികൾക്കോ പറയേണ്ടതില്ലല്ലോ. വലിയ അറിവുണ്ടെന്ന് പറയുന്ന, വലിയ വിജ്ഞാനം ഉണ്ടെന്ന് പറയുന്ന വലിയ ജ്ഞാനികൾക്ക് പോലും ഈ പൂർവ്വജന്മത്തിലെ ആ വാസനകളുടെ ആ

ഇപ്പോഴത്തെ ജന്മത്തിൽ ഉണ്ടാകും. തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവർ പല തെറ്റുകളും ചെയ്യാൻ നിർബന്ധിതരാകും. വലിയ ജ്ഞാനികൾ പോലും അങ്ങനത്തെ സാഹചര്യങ്ങൾക്ക് വശംവദരാകാറുണ്ട്. പിന്നെയാണോ അജ്ഞാനികൾ, പിന്നെയാണോ അറിവില്ലാത്തവർ എന്ന് പറയുന്നു. ഇപ്പൊ രാവണനെ ഭംഗ്യന്തരേണ അജ്ഞാനിയെന്നും അറിവില്ലാത്തവനും എന്നൊക്കെ വിശേഷിപ്പിക്കുകയാണ് കുംഭകർണൻ ഇവിടെ. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, കാട്ടിയതെല്ലാം അവനയം അന്യായം നീയത്, നീ ചെയ്തു കൂട്ടി, നീ എന്ന ജ്യേഷ്ഠൻ രാവണൻ ചെയ്തു കൂട്ടിയിരിക്കുന്നതെല്ലാം അന്യായമാണ്, ന്യായമായ ഒരു കാര്യവും താങ്കൾ ചെയ്തിട്ടില്ല. ഇതുകൊണ്ട് അങ്ങക്ക് മാത്രമല്ല ആപത്ത് വരാൻ പോകുന്നതെന്നും അങ്ങ് മനസ്സിലാക്കണം. നാട്ടിലുള്ളവർക്കും ആപത്തിനായി നിർണയം, നാട്ടിലുള്ളവർക്ക്, നമ്മുടെ പ്രജകൾക്ക്, ഈ ഈ രാജ്യത്തെ ലങ്കയിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും ഇതുകൊണ്ട് ആപത്ത് വരാൻ പോവുകയാണ്. ഇങ്ങനെ വളരെ ശക്തമായ മുന്നറിയിപ്പ് കുംഭകർണൻ കൊടുത്ത ശേഷം പറയുന്നു, ഞാൻ പറയാനുള്ളത് പറഞ്ഞു, പക്ഷേ ഞാൻ അങ്ങയുടെ സഹോദരനാണ്. ഇപ്പൊ സഹോദരൻ എന്നുള്ള രീതിയിൽ അങ്ങയോടൊപ്പം തന്നെ നിൽക്കേണ്ട കർത്തവ്യം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്നിൽ നിന്നും മാറി നിൽക്കുന്നില്ല. ഒരനുജന്റെ കർത്തവ്യം ഞാൻ ഏറ്റെടുക്കുകയാണ്. ജ്യേഷ്ഠൻ ആപത്തിൽപ്പെട്ടിരിക്കുന്നു, ഈ സമയത്ത് ജ്യേഷ്ഠനെ സഹായിക്കണം. ആ ചുമതല, ആ ഉത്തരവാദിത്വ കർത്തവ്യം ഞാൻ നിർവഹിക്കും. പക്ഷെ ഞാൻ ഇതിനോട് യോജിക്കുന്നില്ല. വരാൻ പോകുന്ന ആപത്താണെന്ന് എനിക്കറിയാം. ഞാൻ പോരിനിറങ്ങാം, വാനരസേനയെ കൊല്ലാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, ഞാൻ മുന്നിൽ തന്നെ കാണും. എന്നിട്ട് പറയുന്നു, ജാനകി തന്നെ അനുഭവിച്ചിടുന്നു, ഈ മനസ്സേ ഖേദമുണ്ടാകരുത് ഏതുമേ. ഏ രാവണ, അങ്ങ് ഇനി മനസ്സ് വിഷമിക്കണ്ട. ജാനകി അനുഭവിക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ അതിനായിട്ട് നോക്കിക്കോളൂ, അനുഭവിച്ചോളൂ. ജാനകി അനുഭവിക്കണമെന്നല്ലേ ആഗ്രഹം, അത് നടക്കട്ടെ. ഒട്ടും മാനസിക വിഷമം വേണ്ട, ഞാൻ കൂടെ നിന്ന് തരാം. അനുജൻ എന്നുള്ള രീതിയിൽ ഞാൻ നിന്ന് തരാം. ദേഹത്തിന് അന്തരം വന്നുപോ മുന്നമ്മേ, മോഹിച്ചതാകന്ത സാധിച്ചു കൊൽകന്നി. ഈ പറയുന്നത് യഥാർത്ഥത്തിൽ പറയുന്നതാണോ അതോ പരിഹസിച്ച് പറയുന്നതാണോ അതോ നിരാശ കൊണ്ട് പറയുന്നതാണോ ഒന്നും നമുക്ക് അറിഞ്ഞില്ല. പക്ഷെ കുംഭകർണൻ പറയുന്നുണ്ട്, എന്തായാലും നീ മരിക്കാൻ പോവാണ്. മരിക്കുന്നതിന് മുമ്പ് എന്താണ് ആഗ്രഹം? ജാനകിയെ അനുഭവിക്കണം. തീർച്ചയായും അത് നടക്കട്ടെ. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്തോ, ഞാൻ എന്തായാലും കൂടെ നിൽക്കാം. മരിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊള്ളുക. ഇപ്പൊ നൈമിഷികമായ ഭൗതിക സുഖഭോഗങ്ങളെ മറ്റെന്തിനേക്കാളും വലുതായി കാണുന്ന എനിക്കും നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും നമ്മളെ പോലുള്ള സാധാരണ ജനങ്ങൾക്ക് എപ്പോഴും ജീവിതത്തിൽ ഓർക്കാനായി മഹത്തായിട്ടുള്ള ഒരു സന്ദേശം കൂടി കുംഭകർണൻ നൽകുകയാണ് രാമായണത്തിലെ ഇനി പറയാൻ പോകുന്ന വരികളിലൂടെ. ഇന്ദ്രിയങ്ങൾക്ക് വശനാം പുരുഷന് വന്നീടും ആപത്ത് നിർണയം ഓർത്തു കാൺ. ഇന്ദ്രിയ സുഖങ്ങളിൽ ആസക്തനായിട്ടുള്ള, വശംവദനായിട്ടുള്ള, അടിമപ്പെട്ടുള്ള, അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ആപത്ത് പിണയും, ഇത് തീർച്ചയാണ്, ഓർത്തുകൊള്ളുക. ഇനി മറിച്ചാണെങ്കിലോ, ഇന്ദ്രിയ നിഗ്രഹമുള്ള പുരുഷന് വന്നുകൂടും നിജ സൗഖ്യങ്ങളൊക്കെ. ഇന്ദ്രിയ സുഖങ്ങൾക്ക് വശംവദനാകാത്ത പുരുഷനെ, വ്യക്തിക്ക് എല്ലാ സൗഖ്യങ്ങളും ഉണ്ടാകും. അൾട്ടിമേറ്റ് ആയിട്ടുള്ള എന്ത് മനോഹരമായിട്ടുള്ള ജ്ഞാനമാണ് കുംഭകർണൻ നൽകുന്നത് എന്ന് നാം. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്, കുംഭകർണനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നത് കുറെ ആറുമാസം ഉറങ്ങും, അത് കഴിഞ്ഞ് ഉണരും, ഇങ്ങനെയൊക്കെയുള്ള ഒരാളാണ്, ഒരു എപ്പോഴും ഉറങ്ങിക്കിടക്കുന്ന ഒരാളെന്നുള്ള രീതിയിലൊക്കെയാണ്. പക്ഷേ ഏറ്റവും വലിയ ജ്ഞാനിയാണ് കുംഭകർണൻ നമുക്ക് മനസ്സിലായി, ഏറ്റവും വലിയ ശ്രീരാമ ഭക്തനാണ് കുംഭകർണൻ എന്നുള്ള മനസ്സിലായി, ഏറ്റവും വലിയ എന്താണ് ധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ആളാണ് കുംഭകർണൻ എന്ന് നമുക്ക് മനസ്സിലായി. അതോടൊപ്പം നമുക്ക് എല്ലാവർക്കും തന്നെ ആവശ്യമായ ജ്ഞാനം പകർന്നു നൽകാനായിട്ട് ശേഷിയുള്ള ഒരു ജ്ഞാനിയാണ് കുംഭകർണൻ എന്നും നമുക്ക് ഈ അവസരത്തിൽ മനസ്സിലായി. പക്ഷെ അതോടൊപ്പം മറ്റൊരു വലിയൊരു കാര്യം കൂടി മനസ്സിലാകുന്നുണ്ട്, ഇനി എന്തൊക്കെ ആയാലും അദ്ദേഹം തന്റെ കർത്തവ്യത്തിൽ നിന്ന് മാറുന്നില്ല. ഒരു ജ്യേഷ്ഠന്റെ ഒരു ആവശ്യം വരുമ്പോൾ സഹോദരനായിട്ടുള്ള, അനുജനായിട്ടുള്ള ഞാൻ കൂടെ നിൽക്കണം, ആ കർത്തവ്യം ഞാൻ നിർവഹിക്കും. മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിലും, എന്റെ മനസ്സ് അതിനെ അനുവദിക്കുന്നില്ല, പക്ഷേ ഒരു അനുജൻ എന്നുള്ള രീതിയിൽ എന്റെ കർത്തവ്യമാണത് എന്ന് കുംഭകർണൻ അവിടെ ഉറക്കം പറയുകയാണ്. അപ്പൊ ഈ ഘട്ടത്തിലാണ് ഇത്രയും ആയപ്പോ ഇന്ദ്രജിത്ത് ഇടപെടുകയാണ്. നമുക്കറിയാം രാവണന്റെ മകനായ ഇന്ദ്രജിത്ത് ഇടപെടുകയാണ്. അദ്ദേഹം നോക്കുമ്പോ ചർച്ച വഴിതിരിച്ച് വിട്ടുകൊണ്ടിരിക്കുകയാണ് കുംഭകർണൻ. അപ്പൊ അദ്ദേഹം ആഗ്രഹിക്കുന്നത് പിതാവിന്റെ സുഖവും പിതാവിന്റെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണവുമാണ്. അപ്പൊ ഇന്ദ്രജിത്ത് വന്ന് രാവണനോട് ആജ്ഞ ചോദിക്കും, അങ്ങ് ഉത്തരവ് നൽകുക. ഇപ്പൊ ഉത്തരവ് നൽകിയാൽ ഞാൻ ഇപ്പൊ തന്നെ പുറപ്പെടാം. ഇന്ദ്രനെയും ജയിച്ചു വന്നിട്ടുള്ള ആളാണ്, അതുകൊണ്ടാണല്ലോ ഇന്ദ്രജിത്ത് എന്ന് പേര് വന്നിരിക്കുന്നത്. ആ രാമനെ വധിക്കാം, അവന്റെ വാനരസേനയും കൊന്നെടുക്കാം, ഇതെല്ലാം ഞാൻ ചെയ്യാം, എനിക്കൊരു ഉത്തരവ് തന്നാൽ മാത്രം മതി, എനിക്ക് ആജ്ഞ തരൂ എന്ന് രാവണനോട് അഭ്യർത്ഥിക്കുന്ന സമയത്ത് ഒരു ടേണിംഗ്, ഒരു പെട്ടെന്ന് ഒരു ട്വിസ്റ്റ്, പിന്നെ ഒരു ട്വിസ്റ്റ് അവിടെ സംഭവിക്കുകയാണ്. എന്താണ് ആ ട്വിസ്റ്റ്? ഇത് കേട്ടുകൊണ്ട് രാവണന്റെ മറ്റൊരു സഹോദരനായ വിഭീഷണൻ ആ സഭയിലേക്ക് കടന്നു വരുന്നു. അപ്പൊ എന്താണ് വിഭീഷണൻ രാവണനോട് സംസാരിക്കാൻ പോകുന്നത്? അത് രാമായണത്തിലെ രാവണ വിഭീഷണ സംഭാഷണം എന്നുള്ള

0: ഭാഗമാണ്. അത് നമുക്ക് അടുത്ത ക്യാപ്സൂളിൽ കാണാം.
1: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുലം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
0: രാവണസഭയിൽ കുംഭകർണൻ തന്റെ

നാം ചർച്ച ചെയ്യുന്നത്. വിഭീഷണൻ പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ്, രാക്ഷസ രാജാവായ അങ്ങ് ഇന്ന് എന്റെ വാക്കുകൾ സമാധാനമായി ഒന്ന് കേൾക്കണം. ഇതാണ് അദ്ദേഹം ആമുഖമായി പറയുന്നത്. നല്ലത് ചൊല്ലേണം എല്ലാവരും, തനിക്കുള്ളവരോട് ചൊല്ലുള്ള ബുധജനം. അതിന് ന്യായം ഇതാണ്, അറിവുള്ളവർ തനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരോട് നല്ല കാര്യങ്ങൾ, ശരിയായ കാര്യങ്ങൾ ശരിയായ സമയത്ത് പറഞ്ഞു കൊടുക്കണം. നമുക്ക് ബുധജനം, അറിവുള്ളവർ, അറിവുള്ളവരുടെ കയ്യിലുള്ള അവരുടെ ഉള്ളിലുള്ള ജ്ഞാനം അവരുടെ ഉള്ളിൽ തന്നെ വെച്ചോണ്ടിരിക്കാനുള്ളതായിട്ടുള്ളതല്ല. തങ്ങൾക്ക് പ്രിയപ്പെട്ട ആൾക്കാർക്ക്, തങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് ആവശ്യം വരുമ്പോൾ, അത് ശരിയായ സമയം എത്തുമ്പോൾ ആ ജ്ഞാനം അവർക്ക് പകർന്നു കൊടുക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇപ്രകാരം സംസാരിക്കാൻ വന്നിരിക്കുന്നത്. അപ്പൊ അറിവ് ഒരു ആഡംബരമായി കൊണ്ടു നടക്കാനുള്ളതല്ല, അത് മറ്റുള്ളവർക്ക്, പ്രത്യേകിച്ച് നമ്മളുമായി അടുപ്പമുള്ളവർക്ക് അവരോട് പങ്കുവെക്കുകയും വേണമെന്ന ജ്ഞാനമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ വിഭീഷണൻ നമുക്കായി പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയും, അതിനുശേഷം അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കുലത്തിന്, രാക്ഷസ കുലത്തിന്, രാക്ഷസ വംശത്തിന് അത് നല്ലതാണോ എന്ന് ഇവിടെയുള്ള എല്ലാവരും കൂടി, രാവണ സഭയിൽ വെച്ചാണല്ലോ സംസാരിക്കുന്നത്, മന്ത്രിമാരും എല്ലാവരും ഉണ്ട്, എല്ലാവരും കൂടി ചേർന്ന് ചിന്തിക്കുക. എല്ലാവർക്കും സ്വാഭാവികമായും ആകാംക്ഷയുണ്ടായി, വിഭീഷണൻ എന്താണ് പറയാൻ പോകുന്നത്. അദ്ദേഹം പറഞ്ഞു തുടങ്ങുകയാണ്, യുദ്ധത്തിന് ആരുള്ളത് ഓർക്ക നീ രാമനോട് ഈ ത്രിലോകത്തിങ്കൽ നക്തഞ്ജരാധിപ, നക്തഞ്ജരാധിപ രാക്ഷസാധിപ, രാക്ഷസ രാജാവായ ഹേ രാവണ, താങ്കൾ യുദ്ധത്തിന് കോപ്പ് കൂട്ടുകയാണല്ലോ രാമനോട്. പക്ഷെ ഒരു കാര്യം താങ്കൾ അറിയേണ്ടതുണ്ട്, ശ്രീരാമനോട് യുദ്ധം ചെയ്യാൻ കെൽപ്പുള്ളവരായി ഈ ത്രിലോകത്തിങ്കിൽ, ഈ മൂന്ന് ലോകത്തിലും ആരാണുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. രാവണൻ അതിനായിട്ട് പല വീരശൂര പരാക്രമികളായ രാക്ഷസ വീരന്മാരെയും കണ്ടുവച്ചിട്ടുണ്ട് എന്ന് വിഭീഷണൻ അറിയാം. അവരെല്ലാം പേരുകളും വിഭീഷണൻ ഇവിടെ പറയുന്നു. അദ്ദേഹം ഈ പേരുകളെല്ലാം പറഞ്ഞിട്ട് ചോദിക്കും, ഇവർക്കൊക്കെ രാമനെ എതിരാനുള്ള കഴിവുണ്ടാകും എന്നാണോ അങ്ങ് ധരിച്ച് വശായിരിക്കുന്നത്? ആരെയൊക്കെയാണ് രാമനോടുള്ള യുദ്ധത്തിന്റെ മുന്നണി പോരാളികളായി രാവണൻ നിശ്ചയിച്ചിരിക്കുന്നത്? പ്രഹസ്തൻ, വികടൻ, സുപ്തജ്ഞൻ, ഉറങ്ങിക്കിടക്കുന്നവരെ കൊല്ലുന്നവൻ എന്നാണ് ആ പേരിന്റെ അർത്ഥം. യജ്ഞാന്തകൻ, മഹർഷിമാരൊക്കെ യാഗങ്ങൾ യജ്ഞങ്ങളൊക്കെ ചെയ്യുമ്പോൾ തകർക്കുന്നവൻ, അങ്ങനെയാണ് ആ പേര് കിട്ടിയത്. കുംഭകർണൻ നമുക്കറിയാം, ജംബുമാലി, പ്രജംഖൻ, കുംഭൻ, നികുംഭൻ, അകമ്പനൻ, കമ്പനൻ, മഹോദരൻ, വലിയ വയറുള്ളവൻ, അങ്ങനെയാണ് ആ പേര് കിട്ടിയത്. മഹാപാർശ്വൻ, കുംഭകൻ, ത്രിശരസ്, മൂന്ന് തലയുള്ള രാക്ഷസൻ, ദേവാന്തകൻ, ദേവന്മാരെ കൊല്ലുന്നതിന് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള അങ്ങനത്തെ ചരിത്രമുള്ളവൻ, നരാന്തകൻ, മനുഷ്യന്മാരെ കൊല്ലുന്നവൻ, വജ്രദംഷ്ട്രൻ, വലിയ ഉറച്ച ദംഷ്ട്രയുള്ളവൻ, യൂപാക്ഷൻ, ശോണിതാക്ഷൻ, ചുവന്ന കലങ്ങിയ കണ്ണുകളോടുകൂടിയ രാക്ഷസൻ, വിരൂപാക്ഷൻ, ധൂമ്രാക്ഷൻ, മകരാക്ഷൻ, അങ്ങനെ 23 രാക്ഷസ വീരന്മാരുടെ പേരുകൾ വിഭീഷണൻ എടുത്തെടുത്ത് പറഞ്ഞു. എന്നിട്ട് ഇങ്ങനെയും പറഞ്ഞു, ഇവരാരും പോയിട്ട് യാതൊരു കാര്യമില്ല. ഇനി അങ്ങയുടെ മകൻ, ഇപ്പോൾ ഞാൻ വന്നപ്പോ ഇവിടെ അങ്ങയോട് ആജ്ഞ ചോദിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നല്ലോ, ഇന്ദ്രനെ ജയിച്ച ഇന്ദ്രജിത്ത്, ആ ഇന്ദ്രജിത്ത് പോയാലും രാമനെ തോൽപ്പിക്കാൻ കഴിയില്ല. നേരെ പൊരുത് ജയിപ്പതിനാരുമേ ശ്രീരാമനോട് കരുതായിക മനസ്സ്, അങ്ങ് മനസ്സിൽ പോലും ഇങ്ങനെ വിചാരിക്കണ്ട, നേർക്ക് നേരെ നേരിട്ട് മുഖാമുഖം നിന്നുകൊണ്ട് ശ്രീരാമനോട് എതിരിട്ട് യുദ്ധം ചെയ്ത് ജയിക്കാമെന്ന് അങ്ങ് ഈ പറഞ്ഞ ഒരു രാക്ഷസവീരന്മാരും കരുതണ്ട, അങ്ങയുടെ മകനും കരുതണ്ട, അങ്ങും കരുതണ്ട, ആരും കരുതണ്ട, ആരും അങ്ങനെ മനപ്പായസം ഉണ്ണണ്ട. എന്താണ് കാര്യം? ശ്രീരാമനായത് മനുഷ്യനല്ല, കേൾ. ഇത് കുംഭകർണൻ നേരത്തെ പറഞ്ഞിരുന്നു, ശ്രീരാമൻ സാധാരണ മനുഷ്യനല്ല, ആരെന്ന് അറിയാനും ആമല്ല ഒരുവനും. പിന്നെ ആരാണ്? അതും ഒരാൾക്കും അറിയാൻ കഴിയില്ല. ശ്രീരാമൻ ആരാണ് എന്ന് പറയുന്നതിനേക്കാൾ എളുപ്പം ശ്രീരാമൻ ആരൊക്കെ അല്ല എന്ന് പറയുന്നതാണ്. ദേവേന്ദ്രനല്ല, അഗ്നിയല്ല, വൈവസ്വതനല്ല, യമൻ കാലനല്ല, വരുണനല്ല, വായുഭഗവാനല്ല, കുബേരനല്ല, ഈശാനനല്ല, നാഗാധിപനല്ല, ആദിത്യനല്ല, രുദ്രനല്ല, ഇങ്ങനെല്ലാം പറഞ്ഞിട്ട് ഇതെല്ലാം ഉള്ളതാണ്, ഇതെല്ലാം ചേർന്നാണ്, അതിനേക്കാളും വലുതാണ്, സാക്ഷാൽ മഹാവിഷ്ണുവാണ്, നാരായണൻ, പരൻ, മോക്ഷതൻ, സൃഷ്ടിസ്ഥിതിലയ കാരണൻ, പരംപുരുഷൻ, പരബ്രഹ്മമാണ്, പരമാത്മാവാണ്, സാക്ഷാൽ സൃഷ്ടിക്കും സ്ഥിതിക്കും സംഹാര
വ്യവഹാരത്തിനൊക്കെ കാരണഭൂതനായിട്ടുള്ള പരമ്പൊരുളാണ് നാരായണനാണ് ശ്രീരാമൻ എന്നുള്ള സത്യം വിഭീഷണൻ ഉച്ചൈസ്തരം ഉറക്കെ ആ

0: ബ്രാഹ്മണ സഭയിൽ ഉദ്ഘോഷിക്കുകയാണ്. അതും പോരെങ്കിൽ അതിനുശേഷം ശ്രീരാമനായി അവതരിച്ചതിന് മുമ്പുള്ള മഹാവിഷ്ണുവിന്റെ ഏതൊക്കെ അവതാരങ്ങളാണുള്ളത്, ആ അവതാരങ്ങളെ കുറിച്ച് വിഭീഷണൻ രാവണനെ ഓർമ്മിപ്പിക്കുന്ന ഭാഗത്ത് ഈ ക്യാപ്സ്യൂൾ അവസാനിക്കുന്നു. തുടർന്ന് നമുക്ക് കാത്തിരിക്കാം.
1: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.
0: മഹാവിഷ്ണു ശ്രീരാമനായി അവതരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഏതൊക്കെ രൂപത്തിലാണ് അവതരിച്ചിട്ടുള്ളത് എന്ന് വിഭീഷണൻ രാവണനെ ഓർമ്മിപ്പിക്കുന്ന ഭാഗമാണ് ഇത്. മുന്നം ഹിരണ്യാക്ഷനെ കൊല ചെയ്തവൻ പന്നിയായി മണ്ണിടം പാലിച്ചു കൊള്ളുവാൻ പന്നിയായി അദ്ദേഹം ജനിച്ചിട്ടുണ്ട്. ഹിരണ്യാക്ഷനെ കൊന്ന് ഈ ഭൂമിയെ രക്ഷിക്കാൻ പരിപാലിക്കാനായിരുന്നു അത്. പിന്നെ നരസിംഹരൂപം ധരിച്ചിട്ട് കൊന്നു ഹിരണ്യകശിപുവാം വീരനെ. വീരനായ ഹിരണ്യകശിപുവിനെ നരസിംഹാവതാരം സ്വീകരിച്ച് കൊന്നിട്ടുണ്ട്, വധിച്ചിട്ടുണ്ട്. ഈ കഥകളൊക്കെ നമുക്കറിയാം, അതുകൊണ്ട് ഞാനിതവിടെ ആവർത്തിക്കുന്നില്ല. ലോകൈക നായകൻ വാമനമൂർത്തിയായി ലോകത്രയം ബലിയോട് വാങ്ങിയിടിനാൻ. മലയാളികളായ നമുക്കെല്ലാം ഏറ്റവും അറിയാവുന്ന നമ്മുടെ തിരുവോണവുമായി ബന്ധപ്പെട്ട കഥയാണ് ഇവിടെ വിഭീഷണൻ സൂചിപ്പിക്കുന്നത്. മൂന്ന് ലോകങ്ങളും വാമനനായി വന്ന് മഹാബലിയോട് അളന്ന് എടുത്ത ആ കഥ നമുക്കറിയാം. അതാണ് വിഭീഷണൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. മറ്റൊരു അവതാരത്തെ കുറിച്ച് പറയുന്നു. മൂന്ന് അവതാരങ്ങളെ കുറിച്ച് ഇപ്പൊ പറഞ്ഞു. നാലാമത് മറ്റൊരു അവതാരത്തെ കുറിച്ച് പറയുന്നു. കൊന്നാൻ 21 തുട രാമനായി മന്നവന്മാരെ ആസുരാംശം ആകയാൽ. പിന്നെ ഭാർഗവരാമനായി അവതരിച്ചു, പരശുരാമനായി അവതരിച്ചു. ആസുര അംശം ആയതുകൊണ്ട്, ആസുരികമായ ഭാവം കൂടുതലായതുകൊണ്ട് പരശുരാമന് 21 തവണ ക്ഷത്രിയരെ കൂട്ടത്തോടെ കൊല ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇങ്ങനെ കാലാകാലങ്ങളിൽ അസുരന്മാരെ, അധാർമികമായിട്ടുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവരെ നശിപ്പിക്കുന്നതിനായി മഹാവിഷ്ണു മണ്ണിൽ അവതരിച്ചിടും ജഗന്മയൻ എന്നാണ് പറയുന്നത്. മഹാവിഷ്ണു അവതരിച്ചിട്ടുണ്ട്, ഇത് തന്നെയാണ് ഭഗവത്ഗീതയിലും പറഞ്ഞിട്ടുണ്ട് എന്ന് നാം ഇവിടെ സാന്ദർഭികമായി ഓർക്കേണ്ടതുണ്ട്. ഭഗവാൻ എന്താണ് പറഞ്ഞത്? യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഈ സംഭവാമി യുഗേ യുഗേ, എപ്പോ വേണ ഞാൻ ഇങ്ങനെ, എപ്പോഴൊക്കെ ധർമ്മത്തിന് ഗ്ലാനി ഹാനി സംഭവിക്കുന്നുവോ, അധർമ്മം എവിടെയെല്ലാം എപ്പോഴെല്ലാം കൊടി കുത്തി വാഴുന്നുവോ. പരിത്രാണായ സാധുന സജ്ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, വിനാശയച്ച ദുഷ്കൃതം ദുഷ്പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാരെ, ദുഷ്ടന്മാരെ, അവരെ നിഗ്രഹിക്കുന്നതിന് വേണ്ടി, അവരുടെ വിനാശം വരുത്തുന്നതിന് വേണ്ടി സംഭവാമി യുഗയുഗ, ഞാൻ കാലാകാലങ്ങളിൽ, ഞാൻ എപ്പോഴൊക്കെയാണോ ആവശ്യമുള്ളത് അപ്പോഴെല്ലാം ഞാൻ അവതരിക്കും എന്ന് പറഞ്ഞത് തന്നെ അതേ വാക്കുക തന്നെയാണ് രാമായണത്തിൽ മറ്റൊരു രീതിയിൽ പറയുന്നത്. എന്താണ്? മണ്ണിൽ അവതരിച്ചിടും ജഗന്മയൻ. മണ്ണിൽ ഈ അവതരിച്ചിടും ജഗന്മയൻ, ജഗന്മനായ മഹാവിഷ്ണു അവതരിക്കും. എപ്പോഴൊക്കെ ആസുരികമായിട്ടുള്ള ഭാവങ്ങൾ, അംശങ്ങൾ, സ്വഭാവങ്ങൾ അതിന് മുൻഗണന ലഭിക്കുന്നു, മുൻതൂക്കം ലഭിക്കുന്നു, അപ്പോഴെല്ലാം ഞാൻ ഇടപെടാനായി ഞാൻ അവിടെ അവതരിക്കും. എന്നിട്ട് അതിന്റെ ഭാഗമായിട്ടാണ് വിഭീഷണൻ പറയുന്നു, ഇന്ന് ദശരഥപുത്രനായി വന്നിരുന്നു. ഈ പറഞ്ഞ എല്ലാ അവതാരങ്ങൾക്ക് ശേഷം, ഏതൊക്കെ അവതാരം പറഞ്ഞു? വരാഹ അവതാരത്തെ കുറിച്ച് പറഞ്ഞു, നരസിംഹ അവതാരത്തെ കുറിച്ച് പറഞ്ഞു ഇല്ലേ, അതുപോലെ വാമന അവതാരത്തെ കുറിച്ച് പറഞ്ഞു, പരശുരാമനായ അവതരിച്ചതിനെ കുറിച്ച് പറഞ്ഞു. എന്നിട്ട് പറയുന്നു, ഇന്ന് ഇപ്പോ ഇവിടെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ അദ്ദേഹം ദശരഥപുത്രനായി, ബുദ്ധനായ ശ്രീരാമനായി ജനിച്ചിരിക്കുകയാണ്. ആ അവതാരത്തിന് ഒരു ഉദ്ദേശമുണ്ട്. എന്താണ് ആ ഉദ്ദേശം? വളരെ വ്യക്തമായി രാവണന്റെ മുഖത്ത് നോക്കി പറയുന്നു, നിന്നെ ഒടുക്കുവാൻ എന്നറിഞ്ഞിടുന്നു, നിന്നെ നശിപ്പിക്കുവാൻ, നിന്നെ ഇല്ലാതാക്കുവാൻ, നിന്നെ കൊല്ലുവാൻ, നിന്നെ വധിക്കുവാൻ തന്നെയാണ് ദശരഥപുത്രനായി ശ്രീരാമൻ ായി മഹാവിഷ്ണു ഇന്നിപ്പോ ഈ കാലഘട്ടത്തിൽ അവതരിച്ചിരിക്കുന്നത്. സത്യസങ്കല്പനാം ഈശ്വരൻ തൻ മതം മിഥ്യയായി വന്നുകൂടാ എന്ന നിർണയം. ഈശ്വരൻ സത്യസങ്കല്പനാണ്, സത്യത്തിന്റെ മൂർത്തിമത് ഭാവമാണ്. ഈശ്വരൻ ഒരു സങ്കല്പം എടുത്തിട്ടുണ്ടെങ്കിൽ അത് വെറും മിഥ്യയായി, പഴങ്കഥയായി, കടങ്കഥയായി മാറുന്നൊരു പ്രശ്നമേയില്ല, അത് നടന്നിരിക്കും. അതാണ് നിർണയം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ, ഈശ്വരന്റെ അഭിമതം ഒരിക്കലും പാഴാകില്ല, ഒരിക്കലും വെറുതെയാകില്ല. ഞാൻ എന്തിനിതൊക്കെ പറയുന്നു എന്ന് നിനക്ക് സംശയമുണ്ട്.

0: ഉണ്ടാകാം. വിഭീഷണൻ രാവണനോട് പറയുകയാണ്, ആ സംശയം നീ ചോദിക്കുകയും ചെയ്യുമെന്ന് എനിക്കറിയാം, പക്ഷെ ആ സംശയം നീ ചോദിക്കുന്നതിന് മുമ്പ് നിന്റെ മനസ്സിലുള്ള ആ സംശയത്തിന് ഞാൻ മറുപടി പറയാം. എന്നിട്ട് പറയുന്നു, സേവിക്കുന്നവർക്ക് അഭയം നൽകുന്നവനാണ് മഹാവിഷ്ണു എന്ന് നീ അറിയണം. ഭക്തപ്രിയനാണ് മഹാവിഷ്ണു എന്ന് നീ അറിയുക. കരുണാമയനാണ് മഹാവിഷ്ണു എന്ന് നീ അറിയുക. ആശ്രിത വത്സലനാണ് മഹാവിഷ്ണു എന്ന് നീ അറിയുക. ഭക്തിയും മുക്തിയും നൽകുന്നവനാണ് മഹാവിഷ്ണു എന്ന് രാവണ നീ അറിയണം. അദ്ദേഹത്തിന്റെ പാദാരവിന്ദങ്ങളെ, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പാദാരവിന്ദങ്ങളെ മടി കൂടാതെ നിത്യവും സേവിക്കുക, പൂജിക്കുക, പ്രാർത്ഥിക്കുക. ഇത് മാത്രമേ രാവണ, ജ്യേഷ്ഠനായ രാവണ, നിനക്ക് ചെയ്യാനുള്ളൂ. എന്നിട്ട് ആ വിഭീഷണൻ തന്റെ ആ നിർദ്ദേശം മുന്നോട്ട് വെക്കുകയാണ്, ആ പ്രപ്പോസൽ മുന്നോട്ട് വെക്കണം. എന്താണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം? മൈഥിലി ദേവിയെ കൊണ്ടക്കൊടുത്ത് തൽ പാദാംബുജത്തിൽ നമസ്കരിച്ചിടുക. നിസ്സാരമാണ്, ചെറിയൊരു കാര്യമാണ് വിഭീഷണൻ പറയുന്നത്. സീതയെ തിരികെ കൊടുക്കുക, സീതയെ തിരിച്ച് ശ്രീരാമന് കൊണ്ടു കൊടുക്കുക. ആ പാദങ്ങളിൽ വീണ് സമസ്താപരാധങ്ങളും ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിക്കുക. കൈ തൊഴുത് ആശു രക്ഷിക്കെന്ന് ചൊല്ലുക, ചൊല്ലിയാൽ, അങ്ങനെ ചൊല്ലിയാൽ, അതായത് കൈ തൊഴുത് കൈ കൂപ്പി എന്നെ രക്ഷിക്കണേ ഭഗവാനെ എന്ന് അദ്ദേഹത്തോട് പറയണം. അങ്ങനെ ചൊല്ലിയാൽ ചെയ്ത അപരാധങ്ങളെല്ലാം ക്ഷമിച്ചവൻ തൻ പദം നൽകിയിടും ഏവനും. വിഷ്ണുപദം നൽകും, വിഷ്ണുപദം നൽകുന്ന മോക്ഷം നൽകും. കൈ തൊഴുത് അപേക്ഷിക്കുന്ന ഒരാളിനെയും മഹാവിഷ്ണു എന്താണ് പരിഗണിക്കാതെ ഇരിക്കില്ല, അല്ലെ, കണ്ടില്ലെന്ന് നടിക്കുകയില്ല. തീർച്ചയായും അദ്ദേഹത്തിന് അതിന്റെ പരിഹാരം ലഭിക്കുക തന്നെ ചെയ്യും. അതാണ് തൻ പദം നൽകിയിടും ഏവനും, മോക്ഷം നൽകും. എന്നിട്ട് വിഭീഷണൻ പറയുന്നു, നമ്മുടെ തമ്പുരാനോളം കൃപയില്ല മറ്റാർക്കും, നമ്മുടെ തമ്പുരാനായ ശ്രീരാമനോളം കൃപ, ദയ, അനുതാപം മറ്റാർക്കും തന്നെ ഈ ലോകത്തില്ല. അത്രമാത്രം ദയാവാനാണ്, കാരുണ്യവാനാണ് ശ്രീരാമൻ. രാവണന്റെ ഇനി എന്തെല്ലാം സീതയെ മോഷ്ടിച്ചുകൊണ്ട് വന്നെന്നോ അതൊന്നും അദ്ദേഹം മനസ്സിലേക്ക് കൊണ്ടുവരികയില്ല. ഒരു പ്രാവശ്യം അദ്ദേഹത്തോട് ക്ഷമ പറഞ്ഞ് ചെയ്ത പ്രവൃത്തികൾ ഏറ്റുപറഞ്ഞ് ആ മോക്ഷത്തിനായി പ്രാർത്ഥിച്ചാൽ മാത്രം മതി. അത് ചെയ്യാൻ രാവണ നീ തയ്യാറാകണം. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം പിന്നെയും കുറച്ച് കാര്യങ്ങൾ പറയുന്നത്, ഇതിനു മുമ്പ് ശ്രീരാമൻ ചെയ്ത ചില കാര്യങ്ങൾ രാവണന കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കും. പക്ഷെ നേരത്തെ വിഭീഷണൻ പറഞ്ഞ പോലെ ഒരു ജ്ഞാനിയുടെ, അറിവുള്ളവന്റെ ചുമതലയാണ് അജ്ഞാനിയായ അറിവില്ലാത്തവനായ ഒരാളിന് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. എന്തൊക്കെയാണ്, ഏതൊക്കെ സംഭവങ്ങളാണ് ശ്രീരാമന്റെ ഈ അവതാരത്തിൽ തന്നെ, ശ്രീരാമനെ അവതരിച്ചതിന് ശേഷം ഉള്ള സമയത്ത് തന്നെ, നേരത്തെ പറഞ്ഞ എന്താണ്, ഇതിനു മുമ്പുള്ള മറ്റ് അവതാരങ്ങളിൽ എന്തൊക്കെ ചെയ്തു എന്നാണ് പറയുന്നത്. ഇപ്പൊ പറയാൻ പോകുന്ന എന്താണ്, ഈ അവതാരത്തിൽ ശ്രീരാമനായി ദശരഥ പുത്രനായി ജനിച്ചതിന് ശേഷം ഇന്നലെ വരെ, അല്ലെങ്കിൽ ഇന്ന് വരെ ശ്രീരാമൻ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും രാവണനെ ഓർമ്മിപ്പിക്കുകയാണ്. അറിഞ്ഞുകൂടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുകയാണ് വിഭീഷണൻ. എന്തൊക്കെ പറയുന്നു, ബാലനായിരുന്ന രാമനാണ് ഒരൊറ്റ അമ്പ് കൊണ്ട് താടകയെ വധിച്ചത് എന്ന് രാവണ നീ അറിയണം. അതുപോലെ സുബാഹുവിനെയും മറ്റു രാക്ഷസന്മാരെയും വധിച്ചിട്ട് വിശ്വാമിത്രന്റെ യാഗരക്ഷ ചെയ്തു കൊടുത്തത് ആരാണ്, ബാലനായിരുന്ന ശ്രീരാമനാണ്. ശാപം നിമിത്തം ഒരു ശാപം ലഭിച്ച് ഒരു കല്ലായിട്ട് മാറിയിട്ടുണ്ടായിരുന്ന അഹല്യയ്ക്ക് തന്റെ തൃക്കാലിന്റെ സ്പർശം കൊണ്ട് മാത്രം ശാപമോക്ഷം നൽകിയത് ശ്രീരാമനാണ്. സീതയെ വിവാഹം കഴിച്ചുകൊണ്ട് അദ്ദേഹം വരികയായിരുന്നു. ആ വഴിയിൽ തടസ്സമായിട്ട് നിന്നത് ആരാണ്, മാർഗ തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് നിന്നത് ആരാണ്, സാക്ഷാൽ പരശുരാമനാണ്. എന്നിട്ടും ആ പരശുരാമനെയും ജയിച്ചവനാണ് ശ്രീരാമൻ. വിരാധനെ വധിച്ചു, കരനെ വധിച്ചു, വീരശൂര പരാക്രമിയായ ബാലിയെ വധിച്ചു. ഇതെല്ലാം ചെയ്ത ആരാണ്, ശ്രീരാമനാണ് ചെയ്തത്. ഇനിയും വിഭീഷണന്റെ ആവനാഴിയിൽ ഇനിയും അമ്പുകളുണ്ട്. അടുത്ത കാപ്സ്യൂൾ കൂടി വിഭീഷണന്റെ സംഭാഷണം തുടരും. അതുവരേക്കും നന്ദി, നമസ്കാരം.
1: സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്തുപിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

0: നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ. ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ്.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ಕೇಳಿಸಿಕೊಳ್ಳಿ.
1: ರೇಡಿಯೋ ಸಾಂತ್ವನಂ 90.4 FM. ಸ್ಟೇ ಟ್ಯೂನ್ಡ್.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഡോക്ടേഴ്സ് ചാറ്റ്. അവതരണം ഡോക്ടർ ശ്രീജ അനിൽ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത് കുട്ടികളിലുണ്ടാകുന്ന വൃക്കരോഗങ്ങളെക്കുറിച്ചാണ്. അതിനെക്കുറിച്ച് നമ്മോട് സംസാരിക്കാൻ

0: നമ്മോടൊപ്പം കൊല്ലം ട്രാവൻകൂർ മെഡിക്കൽ കോളേജ്, കൊട്ടിയം ഹോളിക്രോസ് ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിൽ കൺസൾട്ടന്റ് പീഡിയാട്രിക് നെഫ്രോളജിസ്റ്റായി സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർ മഞ്ജുഷ എ ആണുള്ളത്. ഡോക്ടർ, റേഡിയോ സാന്ദ്രം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റിലേക്ക് സ്വാഗതം.
1: താങ്ക് യു
0: ഡോക്ടർ. വൃക്കകളിൽ കുമ്മളകൾ പോലെ നീർക്കെട്ട് സിസ്റ്റ് ഉണ്ടാകാനുള്ള ഡോക്ടർ പറഞ്ഞില്ലേ, അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്?
1: ഇതും നമ്മളിപ്പം പ്രഗ്നൻസിയിൽ ഒരുപാട് കുഞ്ഞുങ്ങളെ ഇതുപോലെ സിസ്റ്റായിട്ട് കണ്ട് നമ്മൾ ഫോളോ അപ്പിന് വരാറുണ്ട്. അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് മൾട്ടി സിസ്റ്റിക് ഡിസ്പ്ലാസ്റ്റിക് കിഡ്നി. ഉണ്ടായി വരുന്ന സമയത്തുള്ള പ്രശ്നം കൊണ്ട് അവിടുത്തെ കോശങ്ങളിൽ ഡാമേജ് ഉണ്ടായി, അതിനൊക്കെ നോർമൽ കോശങ്ങൾക്ക് പകരം അതൊക്കെ ഫ്ലൂയിഡ് ഫിൽഡ് ഈ വെള്ളം നിറഞ്ഞ ബോളുകൾ പോലെ ഇരിക്കുന്ന കുമ്മളകൾ പോലെ ഇരിക്കും. അപ്പം മൾട്ടി സിസ്റ്റിക് ഡിസ്പ്ലാസ്റ്റിക് കിഡ്നി, അത് ശരിക്കും പറഞ്ഞാൽ അതൊരു ഫങ്ഷൻ കുറവുള്ള ഒരു കിഡ്നി ആയിരിക്കും. അത് യൂഷ്വലി ഒരു സൈഡിലെ അഫക്റ്റഡ് ആവുള്ളൂ, മറ്റേ സൈഡ് നോർമൽ കിഡ്നി ആയിരിക്കും മോസ്റ്റ് ഓഫ് ദ ടൈം, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളെ കാണുള്ളൂ. അപ്പൊ ഈ മൾട്ടിസിസ്റ്റിക് ഡിസ്പ്ലാസ്റ്റിക് കിഡ്നി നമ്മള് ഫോളോ അപ്പിൽ പലപ്പോഴും അത് ചുരുങ്ങിപ്പോകും. അപ്പൊ അത് ഫങ്ഷണലി അവർ ശരിക്കും ലോങ് ടേമിൽ ഒരൊറ്റ കിഡ്നി ഉള്ള ആൾക്കാരായി മാറും. പക്ഷെ അതുകൊണ്ടും ഈ കിഡ്നി ചുരുങ്ങിപ്പോയി അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, കാരണം നമുക്ക് ഒരു കിഡ്നി ഉണ്ടല്ലോ, ആ കിഡ്നി ഹെൽത്തി ആയിട്ടിരുന്നാൽ മതി. ഇപ്പൊ മൾട്ടിസിസ്റ്റിക് ഡിസ്പ്ലാസ്റ്റിക് കിഡ്നിയാണ് ഈ കുമ്മളുണ്ടാവുന്ന ഒരു കാരണം, ഏറ്റവും കോമൺ കാരണം. രണ്ടാമത്തത് സിസ്റ്റിക് ഡിസീസസ് ഓഫ് കിഡ്നി എന്ന് പറഞ്ഞ ഇതുണ്ട്, ജെനറ്റിക്, ജനിതകപരമായി ചില മ്യൂട്ടേഷൻസ് വേരിയൻസ് കാരണം വൃക്കകളിൽ കുമ്മളകളിൽ വരുന്ന അസുഖങ്ങളുണ്ട്. അത് ഒരുപാടുണ്ട്. ചിലപ്പം വൃക്കകളെ മാത്രം ബാധിക്കുന്നതാവാം, ചിലപ്പം ഫുൾ ബോഡി പല പല ഓർഗൻസിനെ, ഹാർട്ടിനെ ബാധിക്കുന്നതാകാം, ബ്രെയിനിനെ ബാധിക്കുന്നതാകാം, ചിലപ്പം അതിന്റെ ഫസ്റ്റ് ലക്ഷണമായിരിക്കാം ഈ വൃക്കയിലുള്ള കുമ്മള. അപ്പം ഇത് ജനിതകപരമായ മാറ്റമാണെങ്കിൽ പോലും നമുക്ക് എല്ലാ ലക്ഷണങ്ങളും ജനിച്ച ഉടനെ കാണില്ല. ഈ ഒരു സിസ്റ്റ് കിഡ്നിയിലുള്ള സിസ്റ്റ് മാത്രമായിരിക്കാം നമുക്കുള്ള ലക്ഷണം. അപ്പം ബേസിക്കലി നമ്മളപ്പം നമ്മൾ ഓർക്കേണ്ട കാര്യം ഫോളോ അപ്പ് നമ്മൾ ചെയ്യണം. ആ സിസ്റ്റ് പുതിയ സിസ്റ്റുകൾ വരുന്നുണ്ടോ, ആ സിസ്റ്റ് വലുതാവുന്നുണ്ടോ, പിന്നെ ആ സിസ്റ്റിൽ എന്തെങ്കിലും അബ്നോർമൽ ചേഞ്ചസ്, ചിലപ്പം ചില കുഞ്ഞുങ്ങളുടെ ജന്മന ചില തരത്തിലുള്ള ക്യാൻസർ സിസ്റ്റുകളായിട്ട് പ്രസന്റ് ചെയ്യാം. അപ്പം അതിൻ്റെ ഫൈൻഡിങ്സ് വേറെയാണ്. ക്യാൻസർ സംബന്ധമായ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ആ സിസ്റ്റിൽ വരുന്നുണ്ടോ, അപ്പം അതും നമ്മൾ ഫോളോ അപ്പ് സ്കാൻസിലേ അറിയാൻ പറ്റുമോ. അപ്പം ഇത് നമ്മൾ പുതിയ പുതിയ കൂടുതൽ സിസ്റ്റുകൾ ഉണ്ടായി വരുന്നുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞ ഈ സിസ്റ്റിക് കിഡ്നി ഡിസീസ് ആയിരിക്കാം. അതിന് നമ്മൾ ചെയ്യേണ്ടത് ജനറ്റിക് ടെസ്റ്റുകൾ ആവശ്യമാണ്. ഇപ്പം നമുക്ക് ഒരുപാട് ജനറ്റിക് ടെസ്റ്റ് അവൈലബിൾ ആണ്. അപ്പം അതിൻ്റെ ഒരു ഈ സിസ്റ്റിക് കിഡ്നി ഡിസീസ് എന്ന് പറഞ്ഞൊരു പാനൽ ഉണ്ട്. അപ്പം ആ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇന്ന ഒരു മ്യൂട്ടേഷൻ ജനിതകപരമായ മാറ്റം കാരണമാണ് ഈ അസുഖം വരുന്നതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്താ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് അറിയാൻ പറ്റും വേറെന്തൊക്കെ കാര്യങ്ങൾ, വേറെന്തൊക്കെ പ്രശ്നങ്ങൾ ഈ കുട്ടിക്ക് ഭാവിയിൽ ഉണ്ടാകാം, വേറെ അവയവങ്ങളെ ബാധിക്കാൻ സാധ്യതയുണ്ടോ. അപ്പൊ ഇപ്പം സിസ്റ്റുകളുമായിട്ട് വരുന്ന കുഞ്ഞുങ്ങളെ പലപ്പോഴും നമ്മൾ ജെനറ്റിക് ടെസ്റ്റ് ഉപദേശിക്കാറുണ്ട്. പിന്നെ കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് നമ്മൾ നോക്കണം. പിന്നെ ഉള്ളത് ഈ കുഞ്ഞുങ്ങൾക്ക് ഹൈപ്പർ ടെൻഷൻ വരാം, അപ്പൊ അത് നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം.
0: ഈ സിസ്റ്റുകളുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ?
1: ലക്ഷണങ്ങളായിട്ട് നമ്മൾ ഈ സ്കാൻ ചെയ്യുമ്പോഴാണ് പലപ്പോഴും ഇത് കണ്ടുപിടിക്കുന്നത്. പക്ഷേ ചില കുഞ്ഞുങ്ങള് ബ്ലീഡിംഗ് ആയിട്ട് വരാം, സിസ്റ്റിൽ ബ്ലീഡിംഗ് ആയിട്ട് വയറുവേദനയും യൂറിനിൽ കൂടെ ബ്ലഡ് പോകുന്നതായിട്ടും കാണാം. ചില കുഞ്ഞുങ്ങളിൽ ഇൻഫെക്ഷൻ വരാം, ആ സിസ്റ്റിൽ ഇൻഫെക്ഷൻ വരാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ സിസ്റ്റായിട്ട് വരുന്ന കുഞ്ഞുങ്ങളിൽ നമ്മൾ സാധാരണ കാണുന്ന രോഗലക്ഷണങ്ങൾ.
0: ഈ വൃക്കകളിലെ സിസ്റ്റുകൾ നമ്മൾ എങ്ങനെയാണ് ചികിത്സിക്കുന്നത്?
1: ചികിത്സിക്കുന്നത് എന്താണ് അസുഖം, എന്തുകൊണ്ടാണ് ആ സിസ്റ്റ് വന്നത് എന്നുള്ള അനുസരിച്ചായിരിക്കും ചികിത്സിക്കുന്നത്. ഇപ്പം മൾട്ടിസിസ്റ്റിക് ഡിസ്പ്ലാസ്റ്റിക് കിഡ്നി എന്ന് പറഞ്ഞ രോഗം ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു കിഡ്നിയെ മാത്രം ബാധിക്കുന്നത്, ആ കിഡ്നിയിൽ ഫംഗ്ഷൻ കാണത്തില്ല മിക്കവാറും, അത് ക്രമേണ ഇല്ലാണ്ടായി പോകും. അപ്പം അതിന് പ്രത്യേകിച്ച് ചികിത്സയുടെ ആവശ്യമില്ല. പണ്ടൊക്കെ അത് എടുത്ത് കളയാന്ന്, ഇപ്പം അങ്ങനെ എടുത്ത് കളയേണ്ട ആവശ്യമൊന്നുമില്ല, അത് തനിയെ ഇല്ലാതായി പോകും. പിന്നെ ഈ സിസ്റ്റിക് കിഡ്നി ഡിസീസ്, അതിലെ ഏറ്റവും കോമൺ ായിട്ടുള്ളത് ഓട്ടോസോമൽ ഡോമിനന്റ് പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് എന്ന് പറഞ്ഞൊരു രോഗമുണ്ട്. അത് ഫാമിലിയിൽ ഒരുപാട് മെമ്പേഴ്സിലൊക്കെ വരാവുന്ന ഒരു രോഗമാണ്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളിൽ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നത് അവർക്ക് ബി പി വരുന്നുണ്ടോ, ഹൈപ്പർ ടെൻഷൻ ഉണ്ടോ, ഹൈപ്പർ ടെൻഷൻ ഉണ്ടെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ചികിത്സിക്കണം. പിന്നെ അവരുടെ യൂറിനിൽ കൂടെ പ്രോട്ടീൻ പോകുന്നുണ്ടോ, അപ്പം പ്രോട്ടീൻ പോകുന്നുണ്ടെങ്കിൽ അതിനുള്ള മരുന്ന് കൊടുക്കണം. അപ്പം ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ ഇതുപോലെ ഇടയ്ക്ക് ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ ബ്ലീഡിംഗോ ഒക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് അതിന്റെ ചികിത്സ കൊടുക്കണം. അതാണ് മെയിൻ ആയിട്ടുള്ളത്. ഇവർക്ക് യൂഷ്വലി കുട്ടിക്കാലത്ത് കിഡ്നി ഫംഗ്ഷനിൽ വലിയ പ്രശ്നങ്ങൾ വരാറില്ല. പിന്നെ ഉള്ളത് ഓട്ടോസോമൽ റെസസീവ് പോളിസിസ്റ്റിക് കിഡ്നി എന്ന് പറഞ്ഞ രോഗമുണ്ട്. ഇതുപോലെ തന്നെ നിറയെ കൊച്ചു കൊച്ചു സിസ്റ്റുകൾ വരാം. അപ്പൊ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളിൽ ചിലപ്പം കിഡ്നി ഫംഗ്ഷൻ പ്രശ്നം വരും, കിഡ്നി ഫെയിലർ ഒക്കെ നേരത്തെ വരാം. അതല്ലാതെയും ഒരുപാട് സിസ്റ്റുകൾ വരുന്ന രോഗങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ മെയിനായിട്ട് കിഡ്നി ഫംഗ്ഷൻ ഓക്കെയാണോ, ഹൈപ്പർ ടെൻഷൻ വരുന്നുണ്ടോ, പ്രോട്ടീൻ യൂറിനിൽ കൂടെ പ്രോട്ടീൻ പോകുന്നുണ്ടോ, അപ്പം ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നത്. പിന്നെ അൾട്രാസൗണ്ട് ഫോളോ അപ്പ് ആണ് മെയിനായിട്ടുള്ള കാര്യം. അല്ലാതെ സ്പെസിഫിക്കലി

0: ഒരു മരുന്ന് കൊടുത്ത് ഇല്ല ശരിയാക്കുക അങ്ങനത്തെ ഒരു സാഹചര്യം ഇതുവരെ നമ്മൾ കുട്ടികളെ ചെയ്യുന്നില്ല. വലിയ ആൾക്കാരിൽ ഇപ്പം ചികിത്സകൾ വരുന്നുണ്ട്, പക്ഷെ കുട്ടികളിലോട്ട് അത് എത്തിയിട്ടില്ല.
1: ഹിമച്യൂറിയ അഥവാ മൂത്രത്തിൽ രക്തം കലർന്നു വരുന്നതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്?
0: ഹെമച്യൂറിയ ഒരു എല്ലാവരും പേടിപ്പിക്കുന്ന ഒരു ലക്ഷണമാണ്. ഡോക്ടറിനെയും പേടിപ്പിക്കും, പേഷ്യന്റിനെയും പേടിപ്പിക്കും. അപ്പം ഹെമച്യൂറിയ നമ്മൾ ലക്ഷണങ്ങളോടുകൂടി ഹെമച്ചൂറി ഉണ്ട്. അതായത് ലക്ഷണങ്ങൾ ഉദ്ദേശിക്കുന്നത് അടിവയറ് വേദന, മൂത്രം ഒഴിക്കുമ്പോൾ എരിച്ചിൽ, മൂത്രം കൂടെ കൂടെ പോകണം തോന്നുക. അപ്പം അതിനെ നമ്മൾ ലക്ഷണങ്ങളോടുകൂടി ഹെമച്യൂറിയ എന്ന് പറയും. അപ്പം അതുപോലെ തന്നെ ചില കുഞ്ഞുങ്ങളിൽ നീര് വരിക, മുഖത്ത് നീര് വരാം, ആ യൂറിൻ പോകുന്നത് കുറയാം. അപ്പം ഇതിൽ പലതരം കാരണങ്ങൾ കൊണ്ട് യൂറിനിൽ കൂടെ ബ്ലഡ് പോകാം. അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് യൂറിനറി ഇൻഫെക്ഷൻ തന്നെയാണ്, വൈറൽ സിസ്റ്റൈറ്റിസ്. വൈറസ് കൊണ്ട് ബ്ലാഡർ മൂത്രസഞ്ചിയിൽ ഉണ്ടാവുന്ന ഇൻഫെക്ഷൻ, അതാണ് ഏറ്റവും സാധാരണയായിട്ട് നമ്മൾ ഒ പികൾ കാണുന്നത്. ആ സമയങ്ങളിൽ കുഞ്ഞിന് അടിവയറ് വേദനയും മൂത്രമൊഴിക്കും വരച്ചിലും കൂടെ കൂടെ മൂത്രമൊഴിക്കണം തോന്നും. അതിന്റെ കൂടെ യൂറിനി ബ്ലഡ് പോകും.
1: പനി കാണും?
0: പനിയായിട്ടില്ല, ഭയങ്കര ചൂടൊന്നും വരത്തില്ല. ചെറിയൊരു ജലദോഷവും അതൊക്കെ ആയിട്ട് ചിലപ്പം തുടക്കം രണ്ടു മൂന്ന് ദിവസം മുമ്പേ വരാം, അത് കഴിഞ്ഞിട്ട് ബ്ലീഡിംഗ് ആയിട്ട് വരാം. അതൊരു കാരണമാണ്. പിന്നെ അപൂർവമായിട്ട് പനിയോടുകൂടെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊണ്ടും യൂറിനി കൂടെ ബ്ലഡ് പോകാം. പിന്നെ ഉള്ളത് മൂത്രത്തിൽ കല്ല് വരാം, കുട്ടികളിലും മൂത്രത്തിൽ കല്ല് വരാം. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്കും ഇതേപോലെ നടുവേദന, വയറുവേദന, അതിന്റെ കൂടെ യൂറിനി കൂടെ ബ്ലഡ് പോകും. പിന്നെ ഉള്ളത് വൃക്കയിൽ ഉണ്ടാവുന്ന അസുഖങ്ങൾ, അതില് ബ്ലോമറുലോ നെഫ്രൈറ്റിസ് എന്ന് പറയും. ഐറ്റസ് ഇൻ എന്താ പറയാ, അവിടെ ഉണ്ടാവുന്ന കുറെ മാറ്റങ്ങൾ കാരണം ആ യൂറിനെ കൂടെ പ്രോട്ടീൻ പോവുക, അതിന്റെ കൂടെ തന്നെ ബ്ലഡിന്റെ കൂടെ പ്രോട്ടീൻ പോവുക, അതിന്റെ കൂടെ നീര് വരാം, മുഖത്ത് നീര് വരും, യൂറിൻ പോകുന്നത് കുറയും, ബി പി കൂടും. ആ സമയത്ത് ചിലപ്പം കിഡ്നി ഫംഗ്ഷനെയും ബാധിക്കാം. അപ്പൊ അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് ഇൻഫെക്ഷൻ റിലേറ്റഡ് ഗ്ലോമറുലോ നെഫ്രൈറ്റിസ്, ഇൻഫെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുന്ന പോസ്റ്റ് സ്ട്രെപ്റ്റോകോക്കൽ. അതായത് ചില കുഞ്ഞുങ്ങളിൽ തൊണ്ടവേദനയൊക്കെ വന്നിട്ടുണ്ടാവാം, ഒരു രണ്ടും മൂന്നാഴ്ച മുമ്പൊക്കെ തൊണ്ടവേദന വരാം, അല്ലെങ്കിൽ കാലിലൊക്കെ ഈ പഴുപ്പ് പയോഡർമ കൊച്ചു കൊച്ചു കുമിളകൾ വന്ന് ഇൻഫെക്റ്റഡ് ആവുക, സ്കിൻ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് അത് കിഡ്നിയെ കൂടെ ബാധിക്കുന്ന ഒരവസ്ഥയാണ് ഈ പോസ്റ്റ് സ്ട്രെപ്റ്റോകോക്കൽ ഗ്ലോമറുലോ നെഫ്രൈറ്റിസ്. അതും വളരെ കോമൺ ആണ്. അപ്പം അത് ഇൻഫെക്ഷൻ ബോഡിയിൽ ഉണ്ടായ ഒരു ഇൻഫെക്ഷനോടുള്ള റെസ്പോൺസ് ആയിട്ട് കുഞ്ഞുങ്ങളിൽ ഉണ്ടാവുന്ന ലക്ഷണമാണ്. അപ്പം ആ സമയത്ത് യൂറിനിൽ കൂടെ ബ്ലഡ് പോവും, മൂത്രം പോകുന്നത് കുറയും, നീര് കാണും. ചിലപ്പം ഈ നീര് ബോഡിയിൽ കെട്ടി ചിലപ്പം ഹാർട്ട് ഫെയിലറിന്റെ ലക്ഷണങ്ങൾ കാണിക്കാം, ശ്വാസം മുട്ടലൊക്കെ ആയിട്ട് വരാം, നടക്കുമ്പോൾ കിതപ്പ് വരാം, അതുപോലെ തന്നെ ബി പി കൂടി ചിലപ്പോൾ ഫിറ്റ്സ് വരാം. അപ്പം അത്രയും സീരിയസ് ആയിട്ട് ചിലപ്പം പ്രസന്റ് ചെയ്യാം. പക്ഷേ അത് സമയത്ത് കണ്ടുപിടിച്ച് ശരിയായ ചികിത്സ കൊടുത്താൽ അത് ആ ഒരു എപ്പിസോഡോട് കൂടി അത് തീരും. പിന്നെയും വരാനുള്ളതോ ലോങ് ടേമിൽ കിഡ്നിയെ ബാധിക്കുന്നതോ ആയിട്ടുള്ള ഒരു പ്രശ്നമല്ല ഈ പോസ്റ്റ് സ്ട്രെപ്റ്റോകോക്കൽ ഗ്ലോമറുലോ നെഫ്രൈറ്റിസ്. പിന്നെ ഉള്ളത് നമ്മുടെ നമുക്ക് തന്നെ പലതരം സിസ്റ്റമിക് ഡിസീസ്, അതായത് നമ്മുടെ ശരീരത്തിനെ മൊത്തം ബാധിക്കുന്ന ചില അസുഖങ്ങളുടെ ഭാഗമായിട്ട് യൂറിനിൽ കൂടെ ബ്ലഡ് പോകാം. അതായത് എസ് എൽ ഇ എന്ന് പറഞ്ഞ രോഗമുണ്ട്, അതുപോലെ ഓട്ടോഇമ്മ്യൂൺ ഡിസീസസ്, സിസ്റ്റമിക് ലൂപ്പസ് എറിത്തമറ്റോസിസ്, അങ്ങനെയുള്ള അത് ശരീരത്തിന് എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്നതിന്റെ കൂടെ കിഡ്നിയും ബാധിക്കാം, അവർക്ക് യൂറിനിൽ കൂടെ ബ്ലഡ് പോകാം. പിന്നെ ദേഹത്ത് HSP എന്ന് പറയും, ഹിനോക്സോളിൻ പർപ്യൂറ, ദേഹത്തെല്ലാം, അതും കുഞ്ഞുങ്ങളിൽ വളരെ കോമൺ ആയിട്ടുള്ള ഒരു അസുഖമാണ്. കൊച്ചു കൊച്ചു ചുമന്ന പാടുകൾ കാലിലൊക്കെ വരിക, അതിന്റെ കൂടെ വയറുവേദനയൊക്കെ ആയിട്ട് വരാം. അത് കഴിഞ്ഞ് കുറച്ചു കാലം കഴിയുമ്പോൾ ചിലപ്പോൾ യൂറിനിൽ കൂടെ ബ്ലഡ് പോകാം. പിന്നെ ഉള്ളത് IgA നെഫ്രോപ്പതി എന്ന് പറഞ്ഞ രോഗമാണ്, അത് കുഞ്ഞുങ്ങളത്ര കോമൺ അല്ല, പക്ഷെ കാണാറുണ്ട്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളിൽ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് യൂറിനിൽ കൂടെ ബ്ലഡ് പോകും. അതായത് ഓരോ ജലദോഷം വരുമ്പോൾ യൂറിനിൽ കൂടെ ബ്ലഡ് പോകും, കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് മാറും. പിന്നെ മാറും എന്ന് വെച്ചാൽ കാഴ്ചയിൽ മാറും, പക്ഷെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ശരിക്കും യൂറിനി രക്തത്തിന്റെ അംശം കാണും. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളിൽ നമ്മൾ വേറെ ടെസ്റ്റുകളൊക്കെ ആവശ്യം വരും. പിന്നെ ഉള്ളത് ആൽപോർട്ട് സിൻഡ്രോം എന്ന് പറയും, അത് ഈ ഫാമിലിയിലൊക്കെ ഉണ്ടാവുന്ന, അതായത് കുടുംബത്തിലെ പല ആൾക്കാരെയും ബാധിക്കുന്ന അസുഖം, ചിലപ്പോൾ ഹെറിഡിറ്ററി നെഫ്രൈറ്റിസ് എന്ന് പറയും. അതിലും ഇതുപോലെ ഓരോ ജലദോഷത്തിനും പനിക്കും ഓരോ ചൂട് വരുമ്പോഴും യൂറിനിൽ കൂടെ ബ്ലഡ് വരും. അപ്പോൾ അതും നമ്മൾ ഫോളോ അപ്പ് ചെയ്യുമ്പോഴേ നമുക്ക് അതാണോ നമുക്ക് സംശയം വരുള്ളൂ. അതായത് ചിലപ്പോൾ നമുക്ക് കിഡ്നി ബയോപ്സി ഒക്കെ വേണ്ടി വരാം, കിഡ്നി ടെസ്റ്റ് ബയോപ്സി എടുത്ത് ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരാം. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ളത് യൂറിനിൽ കൂടെ രക്തത്തിൻ്റെ അംശം പോകുന്ന കാരണം. പിന്നെ ഉള്ളത് ഒരുപാട് പേര് രക്തം എന്ന് പറഞ്ഞ് വരാറുണ്ട്, പക്ഷേ ഇത് രക്തമല്ല എന്ന് വെച്ചാൽ പിഗ്മെന്റ് യൂറിയ, കളറാണ് പോകുന്നത്.
1: അത് എന്തെങ്കിലും ആഹാരം ബീട്രൂട്ട്,
0: ബീട്രൂട്ട് എല്ലാവർക്കും വരില്ല, ചില ആൾക്കാർക്ക് ബീട്രൂട്ട് കഴിച്ചാൽ യൂറിൻ പിങ്ക് കളറിൽ പോകും. ഇപ്പൊ കോമൺ ആയിട്ട് കാണുന്നത് ഡ്രാഗൺ ഫ്രൂട്ട്, അങ്ങനെ ഒരുപാട് പേര് വരാറുണ്ട് പിഗ്മെന്റ് യൂറിയ. അതാണ് പിന്നൊക്കെ നമ്മൾ കോമൺലി കാണുന്ന യൂറിനിൽ കൂടെ ബ്ലഡ് പോകുന്ന ഒരു കാര്യം. ഇതാണ് ഇതൊക്കെയാണ് കോമൺ ആയിട്ട് കാണുന്നത്. പിന്നെ ചില ആൾക്കാരുള്ള ഫാമിലി

0: ഒരുപാട് പേർക്ക് കല്ലുള്ളവരില്ലേ, കുട്ടികളെ കല്ലില്ലെങ്കിൽ പോലും യൂറിനിൽ കൂടെ കാൽഷ്യം അധികമായിട്ട് പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് കല്ല് കാണില്ല സ്കാൻ ചെയ്യുമ്പം, പക്ഷെ മൂത്രം ഒഴിക്കുമ്പം വേദനയും എരിച്ചിലും യൂറിനിൽ ബ്ലഡും വരും. അതിനെ ഹൈപ്പർ കാൽസ്യൂറിയ എന്ന് പറയും. അതും ഒരു യൂറിനറി യൂറിനിൽ കൂടെ ബ്ലഡ് പോവാന്ന് ഒരു റീസൺ ആണ്. അത്
1: വെള്ളത്തരി പോലെ കൊച്ചുകുട്ടികൾക്ക് ഇങ്ങനെ വരാറുണ്ടല്ലോ മൂത്രത്തിൽ കൂടെ.
0: നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോഴേ ശരിക്കും

0: ഇഡിയോപ്പതിക് ഹൈപ്പർ കാൽസ്യൂറിയ അങ്ങനെയുള്ളവരിൽ കല്ലുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് കോമൺ കാരണം.
1: ഡോക്ടേഴ്സ് ചാറ്റിൽ ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരികെ എത്താം. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റ്.
2: Wake up with the rhythm of success. Your dream, your moment. Your station, Radio Santhunam 90.4 FM. Stay tuned.
1: തിരികെ എത്താം റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റിലേക്ക്. ഡോക്ടർ മഞ്ജുഷയുമായുള്ള അഭിമുഖം തുടരുന്നു. ഡോക്ടർ, പ്രോട്ടീൻ യൂറിയ അഥവാ മൂത്രത്തിൽ കൂടി പ്രോട്ടീൻ പോകുന്ന അവസ്ഥ, അതിന്റെ ലക്ഷണങ്ങളൊന്ന് പറയാമോ ഡോക്ടർ?
0: യൂറിനിൽ കൂടെ പ്രോട്ടീൻ പോകുന്നതിന്റെ ലക്ഷണങ്ങളായിട്ട് പറയുന്നത് നമുക്ക് യൂറിൻ പതഞ്ഞു വരിക എന്നൊക്കെ, അത് ആൾക്കാര് കുട്ടികളിൽ ശരിക്കും, വലിയ ആൾക്കാരിൽ അത് വളരെ കോമൺ ആയിട്ട് അവര് യൂറിൻ പതയുന്നു എന്നൊക്കെ ഒന്ന് പറയും. പക്ഷെ കുട്ടികളിൽ നമ്മൾ പലപ്പോഴും അറിയില്ല, അതിങ്ങനെ സോപ്പ് അതുപോലെ പറഞ്ഞ് നിൽക്കുന്നൊക്കെ വലിയ ആൾക്കാർ പറയും. പക്ഷെ കുട്ടികളിൽ അങ്ങനെ നമ്മൾ കാണാറില്ല. പക്ഷെ യൂറിനിൽ കൂടെ പ്രോട്ടീൻ പോകുന്ന ഒരുപാട് അസുഖങ്ങൾ കുട്ടികളിലുണ്ട്. അതിൽ യൂറിനിൽ കൂടെ പ്രോട്ടീൻ പോകുമ്പോഴത്തേക്ക് നീര വരുന്ന ഒരു അസുഖമാണ് നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന് പറയുന്നത്. പക്ഷെ യൂറിനിൽ കൂടെ പ്രോട്ടീൻ ഒരുപാട് പോയിട്ടും ആൾക്കാർ പലപ്പോഴും അറിയത്തില്ല, കുഞ്ഞുങ്ങളായതുകൊണ്ട്. പക്ഷെ നീര വരുമ്പോഴായിരിക്കും അറിയുന്നത്. അപ്പം കുട്ടികളിൽ മെയിൻ ആയിട്ടും വേറെ ലക്ഷണങ്ങൾ കൊണ്ടാണ് നമ്മൾ പ്രോട്ടീൻ പോകുന്നത് അറിയുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യുമ്പോൾ.
1: അങ്ങനെയുള്ള കുട്ടികൾക്ക് ഭയങ്കര ക്ഷീണോ അങ്ങനെ വല്ലതും ഉണ്ടാവാറുണ്ടോ?
0: പ്രോട്ടീൻ ഒരുപാട് പോകുന്ന കുട്ടികൾ നെഫ്രോട്ടിക് സിൻഡ്രോമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രോട്ടീൻ പോകുന്ന കുഞ്ഞുങ്ങളിൽ ക്ഷീണം വരും.
1: ഇതിനെന്തൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യുന്നത്?
0: യൂറിന് പ്രോട്ടീൻ പോകുന്നുള്ള നമ്മൾ നോക്കാൻ നേരത്തെ പറഞ്ഞ പോലെ യൂറിൻ റുട്ടീൻ നമ്മൾ ചെയ്യുമ്പോൾ അതിൽ ആൽബുമിൻ പ്ലസ്, യൂറിൻ ആൽബുമിൻ പ്ലസ് എന്നും പറഞ്ഞ് വരും. അതേപോലെ അത് അപ്പം നമ്മൾ അത് എത്രത്തോളം പോകുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി, അത് എത്ര എമൗണ്ട് പോകുന്നു അറിയാൻ വേണ്ടി നമ്മൾ യൂറിൻ പ്രോട്ടീൻ ക്രിയാറ്റിനിൻ റേഷ്യോ എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് നമ്മൾ ചെയ്ത് നോക്കും. അപ്പം നമുക്കറിയാൻ പറ്റും എത്ര അളവിൽ പോകുന്നുണ്ടെന്നുള്ളത്. അപ്പം അത് നമ്മൾ അപ്പം അതിൻ്റെ കൂടെ ബാക്കി ടെസ്റ്റുകൾ, യൂറിനിൽ കൂടെ ബ്ലഡ് പോകുന്നുണ്ടോ, പിന്നെ നമ്മൾ അൾട്രാസൗണ്ട് ചെയ്ത് നോക്കണം കിഡ്നി ഫംഗ്ഷനൊക്കെ, കിഡ്നിയുടെ സൈസസ് ഒക്കെ ഓക്കെ ആണോ, പിന്നെ നമ്മൾ കണ്ടുപിടിക്കണം എന്തുകൊണ്ടാണ് പ്രോട്ടീൻ പോകുന്നതെന്നുള്ളത്. കാരണം യൂറിനിൽ കൂടെ അങ്ങനെ പ്രോട്ടീൻ പോകാൻ പാടില്ല, അപ്പം അതിൻ്റെ കാരണം കണ്ടുപിടിക്കും.
1: സാധാരണഗതിയിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്?
0: അത് ഞാൻ ഏറ്റവും കോമൺ ആയിട്ട് കുഞ്ഞുങ്ങളിൽ യൂറിൻ പ്രോട്ടീൻ പോകുന്ന അസുഖം എന്ന് പറയുന്നത് നെഫ്രോട്ടിക് സിൻഡ്രോം ആണ്. നെഫ്രോട്ടിക് സിൻഡ്രോമിൻ്റെ ലക്ഷണങ്ങളിലായിട്ടാണ് പലപ്പോഴും ഈ പ്രോട്ടീൻ പോകുന്നതൊക്കെ പിന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോഴേ അറിയത്തുള്ളൂ. നെഫ്രോട്ടിക് സിൻഡ്രോമിൽ മുഖത്ത് നീര് വരിക, ദേഹം അത് പിന്നെ ക്രമേണ ദേഹം മുഴുവൻ നീരാവുക, യൂറിൻ പോകുന്നത് കുറയുക, അങ്ങനെയൊക്കെയാണ് കുഞ്ഞുങ്ങളെ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്.
1: വാട്ടർ ടെൻഷൻ ഉണ്ടാവുന്നല്ലേ
0: മൊത്തത്തിൽ, ബ്ലഡിൽ ആൽബുമിനും ഒക്കെ കുറയും. അപ്പൊ അതാണ് നെഫ്രോട്ടിക് സിൻഡ്രോം ആണ് ഏറ്റവും കോമൺ ആയിട്ട് കുഞ്ഞുങ്ങളിൽ പ്രോട്ടീൻ പോകുന്ന അവസ്ഥ. പിന്നെ ഉള്ളത് പ്രോട്ടീൻ പോകുന്ന അവസ്ഥ എന്ന് പറയുന്നത് ചില ജന്മനാലുള്ള ചില ട്യൂബുലാർ ഡിസോർഡേഴ്സ്, അത് ഈ ഉണ്ടായി വരുമ്പോഴുള്ള പ്രോബ്ലം, നേരത്തെ സ്ട്രക്ചറൽ പ്രോബ്ലംസ്, ചില സ്കാറിംഗ് ഒക്കെ ഈ വടുക്കൾ കിഡ്നിയിൽ ഇൻഫെക്ഷൻ കാരണം സ്കാറിംഗ് ഒക്കെ വന്ന അങ്ങനെയുള്ള കുഞ്ഞുങ്ങളിൽ പ്രോട്ടീൻ കുറയെ വരാം. പിന്നെ ചില ജനിതക രോഗങ്ങൾ കൊണ്ട്, ഈ കിഡ്നിയുടെ ഓരോ കോശങ്ങളെ ബാധിക്കുന്ന പലതരം ജനിതക രോഗങ്ങളുണ്ട്, അപ്പൊ ആ ജനിതക രോഗങ്ങൾ കൊണ്ടും പ്രോട്ടീൻ യൂറിനിൽ കൂടെ പോകാം. അപ്പം നമ്മുടെ യൂറിനിൽ നിരന്തരമായി പ്രോട്ടീൻ പോകുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ, അതായത് ലക്ഷണങ്ങളൊന്നും ഇല്ലാതെ പോലും നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ യൂറിനിൽ പ്രോട്ടീൻ പോകുന്നുണ്ടെങ്കിൽ അതൊരു ഒരു അണ്ടർലൈങ് രോഗാവസ്ഥയുടെ ലക്ഷണമാണ്. അപ്പം അതിൻ്റെ ടെസ്റ്റ്, അത് നമ്മൾ എന്താണെന്ന് കണ്ടുപിടിക്കാൻ പലപ്പോഴും നമുക്ക് കിഡ്നി ബയോപ്സി ചെയ്യേണ്ടതായിട്ട് വരാം. പക്ഷെ ഇപ്പോൾ കുട്ടികളിൽ നമ്മൾ ജനറ്റിക് ടെസ്റ്റുകളും ചെയ്താൽ ചിലപ്പോൾ നമുക്ക് ബയോപ്സി ഇല്ലാതെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ട്.
1: മറ്റൊരു പ്രധാന അവസ്ഥയാണ് മൂത്രത്തിൽ കല്ല്. കുട്ടികളിൽ മൂത്രത്തിൽ കല്ല് വരുമോ?
0: യൂറിനറി സ്റ്റോൺസ് കുട്ടികളിലും വരാം. ശരിക്കും പറഞ്ഞാൽ മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാളൊക്കെ ഒരുപാട് കൂടുതലായിട്ടിപ്പം കുട്ടികളിൽ യൂറിനറി സ്റ്റോൺസ് കാണുന്നുണ്ട്. അതിൽ പ്രധാന കാരണം ഒന്നുകിൽ വെള്ളം കുടിക്കുന്നത് കുറവായിരിക്കാം, ആൻഡ് രണ്ടാമത്തെ കാരണം നമ്മൾ ഒരുപാട് ഉപ്പ് കഴിക്കുന്നുണ്ട്, ജങ്ക് ഫുഡ്സും അങ്ങനെയൊക്കെ ഒത്തിരി കഴിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ശരിക്കും നമ്മൾ കുട്ടികളോട് ചോദിക്കുമ്പം ആ ഒരു ഹിസ്റ്ററി കിട്ടുന്നുണ്ട്, വെള്ളം കുടി കുറവാണ്, ഒരുപാട് ജങ്ക് ഫുഡ്സ്, എസ്പെഷ്യലി സോൾട്ടി ജങ്ക് ഫുഡ്സ്, ഈവൻ പുറത്തുനിന്നുള്ള ആഹാരങ്ങളാണെങ്കിലും എല്ലാം ഭയങ്കര സോൾട്ടി ആണല്ലോ. അപ്പം അതൊരു പ്രശ്നമാണ്. ഏറ്റവും കോമൺ ആയിട്ടും കാണുന്നത് ഈ ഈ എക്സസീവ് ഫുഡ്, ഇങ്ങനെ വെള്ളം കുടിക്കാതെയും ഉപ്പ് കൂടുതൽ കഴിക്കുന്ന കുഞ്ഞുങ്ങൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോഴും നമുക്ക് അങ്ങനെയാണ് മനസ്സിലാവുന്നത്.
1: ഈ മൂത്രത്തിൽ കല്ല് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ രോഗലക്ഷണങ്ങളാണ് ഉണ്ടാവാറുള്ളത്?
0: മൂത്രക്കല്ലിന്റെ ഏറ്റവും കോമൺ ആയിട്ടുള്ള രോഗലക്ഷണം വയറുവേദനയാണ്, അതികഠിനമായ വയറുവേദന. അത് കഴിയുമ്പം ചിലപ്പം ഈ കല്ല്, ചിലപ്പോൾ യൂറിനിൽ കൂടെ കല്ല് പാസ് ചെയ്യാം. പിന്നെ യൂറിനിൽ കൂടെ ബ്ലഡ് പോവാം, പിന്നെ ഈ കൂടെ കൂടെ

0: തൊഴിക്കണം തോന്നാം. ഇത് ഇത്രയാണ് കോമൺ ആയിട്ട് പ്രശ്നം. പിന്നെ അപൂർവമായിട്ട് ചിലപ്പോൾ കല്ലിരുന്ന് ബ്ലോക്കായി, മൂത്രനാളി ബ്ലോക്കായിട്ട് ഇതുപോലെ വീക്ക് കിഡ്നി വീങ്ങി, ചിലപ്പോൾ അവിടെ ഇൻഫെക്ഷൻ വന്ന് അങ്ങനത്തെ കോംപ്ലിക്കേഷൻസോട് കൂടിയും യൂറിനറി കല്ലുകൾ കണ്ടെത്തിട്ടുണ്ട്, വരാറുണ്ട്.
1: ഡോക്ടർ, ഈ മൂത്രത്തിൽ കല്ല് ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്?
0: ഒരുപാട് കാരണമുണ്ട്. അതിൽ നമ്മൾ ശരിക്കും കുട്ടികളിൽ കല്ലുണ്ടാവുമ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത്രയും കൊച്ചു പ്രായത്തിലെ കല്ലുണ്ടാവുമ്പോൾ അതിൻ്റെ അർത്ഥം ഇനിയും കല്ലുകൾ ഒരുപാട് വിടാൻ സാധ്യതയുണ്ട്. അപ്പം കല്ലുകൾ പിന്നെയും വരുമ്പോൾ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ? കല്ലുകൾ പിന്നെയും വരുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ, ഒന്ന് ഈ വേദന, രണ്ട് ഇൻഫെക്ഷൻസ് വരാം. യൂറിനറി ഇൻഫെക്ഷൻസ്, കോംപ്ലിക്കേറ്റഡ് യൂറിനറി ഇൻഫെക്ഷൻസ് വരാം. അതുപോലെ കല്ലിരുന്ന് ബ്ലോക്ക് ആവാം. ചിലപ്പോൾ കല്ല് കിഡ്നിയുടെ അവിടെ ഇരുന്ന് അതിൽ നിന്ന് ബ്ലീഡിങ് വരാം, മീൻസ് അവിടെ ഡാമേജ് ഉണ്ടാക്കാം. അപ്പം ബേസിക്കലി എന്തുകൊണ്ടാണ് കല്ലുകൾ ഉണ്ടാവുന്നത് എന്ന് അറിയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വലിയ ആൾക്കാരെക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് കുട്ടികളുടെ കാരണം അറിയുന്നത്. അപ്പം നമ്മൾ പറയും അതിന് മെറ്റബോളിക് വർക്കപ്പ് എന്ന് പറയും. അതായത് ശരിക്കും യൂറിനിൽ കൂടെ ആണല്ലോ നമ്മുടെ ഈ ഒരുപാട് തരത്തിലുള്ള സോൾട്ടുകളും വെളിയിൽ പോകുന്നത്. അപ്പം ശരിക്കും യൂറിൻ കല്ലുണ്ടാവാൻ സാധ്യതയുള്ള ഒരു എൻവയൺമെന്റ് ആണ്. അപ്പം പ്രകൃതിയായിട്ട് അതിൽ ഉണ്ടാവാതിരിക്കാൻ കുറേ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. സിട്രേറ്റ് എന്നൊക്കെ പറഞ്ഞ്, മഗ്നീഷ്യം എന്നൊക്കെ പറഞ്ഞ് കുറേ സാധനങ്ങൾ യൂറിനിൽ നോർമലി ഒരു പർട്ടിക്കുലർ ലെവലിൽ ഉണ്ട്. അപ്പം അത് കല്ല് ഫോർമേഷൻ പ്രിവെന്റ് ചെയ്യും. അപ്പം ചില ആൾക്കാരിൽ സിട്രേറ്റിന്റെ അളവ് കുറവായിരിക്കും, മഗ്നീഷ്യത്തിന്റെ അളവ് കുറവ്, അങ്ങനെയുള്ളവരിൽ കല്ലുണ്ടാവാൻ സാധ്യത കൂടും. രണ്ട്, ചില ഈ ലവണങ്ങൾ പോകുന്ന സോൾട്ടുകൾ അത് കൂടുതലായിട്ട് വരുന്ന ആൾക്കാരിൽ അത് കൂടുന്നതുകൊണ്ട് കല്ലുകളുണ്ടാവും. അതിന് കാൽഷ്യം കൂടുന്നവർ, ഓക്സലേറ്റ്, യൂറിക് ആസിഡ്, അങ്ങനെ സിസ്റ്റീൻ, അങ്ങനെ ഒരുപാട് വേറെ സോൾട്ടുകളുണ്ട്. അതിൻ്റെ അളവുകൾ യൂറിനിൽ കൂടിയാൽ അത് കല്ലായിട്ട് വരും. അപ്പം ഇതൊക്കെ എങ്ങനെയാണ് എന്തുകൊണ്ടാണ്, ഈ മീൻസ് ഇതിൻ്റെ ഒക്കെ അളവ് കറക്റ്റ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ടെസ്റ്റുകൾ ചെയ്യണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ വെള്ളം കുടിക്കാതിരിക്കുക. കാരണം വെള്ളം കുറയുമ്പോഴത്തേക്കും ഈ സോൾട്ടുകളെല്ലാം പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. അപ്പം വെള്ളം കുടിക്കാതിരിക്കുന്നതാണ് മെയിൻ ഒരു വേറൊരു കാരണം. പിന്നെ നമ്മുടെ ഗ്ലോബൽ വാർമിംഗ് അത് ഒരു കാരണമാണ്. കാരണം ജനറൽ ടെമ്പറേച്ചർ ഒരുപാട് കൂടിയിട്ടുണ്ട്, അതനുസരിച്ച് വെള്ളം കുടിക്കുന്നില്ല. പിന്നെ എക്സസ് സോൾട്ട് കൺസംപ്ഷൻ, ഒരുപാട് ഉപ്പുള്ള സാധനങ്ങൾ കഴിക്കുമ്പോൾ യൂറിനിൽ കൂടെ നാച്ചുറലി കാൽഷ്യം എക്സ്ക്രീഷൻ കൂടും. അപ്പം അത് തന്നെ ഒരു സ്റ്റോണിനൊരു കാരണമായി മാറും.
1: സാധാരണ എന്തൊക്കെ ടെസ്റ്റുകളാണ് ഈ മൂത്രത്തി കല്ലിന് വേണ്ടി ചെയ്യുന്നത്?
0: മൂത്രത്തി കല്ലിന് വേണ്ടി ചെയ്യുന്നത് നമ്മൾ ഞാനീ പറഞ്ഞല്ലോ, ഈ സോൾട്ടുകളൊക്കെ എന്തളവിലാണ് ഒരാളുടെ യൂറിനിൽ പോകുന്നത്, അതാണ് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ്. അതിന് നമ്മൾ 24 മണിക്കൂർ യൂറിൻ കളക്ട് ചെയ്യണം. കളക്ട് ചെയ്തിട്ട് അതിൽ എത്ര കാൽഷ്യം പോകുന്നുണ്ട്, എത്ര യൂറിക് ആസിഡ്, ഓക്സലേറ്റ്, സിട്രേറ്റ്, മഗ്നീഷ്യം, ഫോസ്ഫറസ്, അതിൻ്റെ എല്ലാ അളവ് നമ്മൾ 24 hour യൂറിൻ കളക്ട് ചെയ്ത് അതിൽ നമ്മൾ അളന്ന് അത് എക്സസ് ആണോ കുറവാണോ എന്നൊക്കെ നമ്മൾ അസസ് ചെയ്ത് നോക്കും. അതിൻ്റെ കൂടെ ചില ജനിതകപരമായ ചില രോഗങ്ങൾ കാരണം കുഞ്ഞുങ്ങളിൽ കല്ലുകൾ വരാം. പ്രൈമറി ഹൈപ്പറോക്സിലൂറിയ എന്ന് പറഞ്ഞൊരു രോഗമുണ്ട്. അത് കല്ലുകൾ പിന്നെയും ഫോം ചെയ്യാനും ലോങ് ടേമിൽ കിഡ്നി ഡാമേജ് ഉണ്ടാക്കാനും സാധ്യതയുള്ളത്. അപ്പം നമുക്ക് സംശയമുണ്ട് ഇതിങ്ങനെ എപ്പോഴും കല്ലുകൾ ഭയങ്കര സിവിയറായിട്ട് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും ജനറ്റിക് ടെസ്റ്റും ചെയ്ത് നോക്കണം. ജനറ്റിക് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഈ കല്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും വേരിയേഷൻസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടോ എന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വരും.
1: സാധാരണ ഈ മൂത്രത്തി കല്ലിന് എന്ത് ചികിത്സയാണ് ചെയ്യുന്നത്?
0: ആദ്യം നമ്മൾ ഈ യൂറിൻ ടെസ്റ്റ് ചെയ്തിട്ട് എന്താണ് പ്രശ്നം എന്ന് കണ്ടുപിടിക്കാൻ നോക്കും.
1: ഏത് തരം
0: കല്ലാണ്? ജനറ്റിക് ടെസ്റ്റ് ചെയ്ത് നോക്കും. ജനറ്റിക് ടെസ്റ്റിൽ നമുക്ക് മീൻസ് എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വേരിയൻസ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് ഇന്ന കഴിയുന്നതും ഇന്ന ഒരു കാരണം കണ്ടുപിടിക്കാൻ നമ്മൾ ശ്രമിക്കും. അതനുസരിച്ചായിരിക്കും നമ്മൾ ചികിത്സ ചെയ്യുന്നത്. അത് ഇപ്പം എന്താ പറയുക, കാൽഷ്യം പോകുന്ന ഒരുപാട് കാൽഷ്യം എക്സസീവായിട്ട് പോകുന്ന അസുഖമാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ മെയിനായിട്ടും സോൾട്ട് റെസ്ട്രിക്ഷനാണ് പറയുക. അതുപോലെ വെള്ളം കൂടുതൽ കുടിക്കാൻ, ഒരു 2-3 liter വെള്ളം പെർ മീറ്റർ സ്ക്വയർ വെള്ളം കുടിക്കണം കുഞ്ഞിനെ. അത് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് മെയിൻ ചികിത്സ. ഹൈപ്പറോക്സിലൂറിയ ആണെന്നുണ്ടെങ്കിലും ഈ ലോങ് ടേം കിഡ്നി പ്രൈമറി ഹൈപ്പറോക്സിലൂറിയ കല്ലുകൾ ഉണ്ടാക്കാൻ ചാൻസ് ഉള്ള ഒരു രോഗമാണ്. അത് അതിനകത്തുണ്ടെങ്കിലും നമ്മൾ ഈ വെള്ളം കുടിക്കുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ട്രീറ്റ്മെൻ്റ് ആണ്. പിന്നെ ഈ പ്രൈമറി ഹൈപ്പറോക്സിലൂറിയക്ക് ചില പ്രത്യേകതരം ചികിത്സകളൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ അതൊന്നും നമ്മുടെ നാട്ടിലിപ്പം അവൈലബിൾ അല്ല, വെരി കോസ്റ്റ്ലി ആണ്, അത്രയും എത്തിയിട്ടില്ല ചികിത്സ. മെയിനായിട്ട് വെള്ളം കുടിക്കുക, ഉപ്പ് കഴിക്കുന്നത് കുറയ്ക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ചികിത്സ. പിന്നെ ഈ ഓക്സലേറ്റ് അധികമുള്ള ഇപ്പം നമ്മൾ കണ്ടുപിടിക്കുകയാണ് ഓക്സലേറ്റ് ആണ് അതിൻ്റെ മെയിൻ കാരണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഫുഡ് ഐറ്റംസ് ചിലപ്പോൾ നമുക്ക് ഒഴിവാക്കേണ്ടി വരും. ലൈക്ക് ചോക്ലേറ്റ്, നട്ട്സ്, അങ്ങനെയുള്ള പ്രോൺസ്, അങ്ങനെയുള്ള കഫീൻ, ടീ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് ഒഴിവാക്കേണ്ടി വരും. സോ ഡിപ്പെൻഡിങ് ഓൺ ദി, ഇപ്പം യൂറിക് ആസിഡ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നോൺ വെജിറ്റേറിയൻ ഫുഡ് കുറയ്ക്കേണ്ടി വരും.
1: ഇന്നത്തെ ഡോക്ടേഴ്സ് ചാറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. കൺസൾട്ടന്റ് പീഡിയാട്രിക് നെഫ്രോളജിസ്റ്റ് ഡോക്ടർ മഞ്ജുഷയുമായുള്ള അഭിമുഖത്തിന്റെ ബാക്കി ഭാഗം വരുന്ന എപ്പിസോഡിൽ തുടരുന്നതാണ്. നന്ദി, നമസ്കാരം. പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ സൈനിങ് ഓഫ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഡോക്ടേഴ്സ് ചാറ്റ്. അവതരണം ഡോക്ടർ ശ്രീജ അനിൽ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസിദ്ധിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

സ്വരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ്.

പുരാണങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ജീവിതത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താവിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക

0: എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
0: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

മനോരമകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: പമ്പയിൽ ജാതനേ
1: ശരണയ്യപ്പ,
0: വന്ദനദാസനേ
1: ശരണയ്യപ്പ.
0: സത്യമാം പൊന്ന് പതിനെട്ടാം പടിമുകളിൽ വാണരളും അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകനേ
1: ശരണയ്യപ്പ.
0: ഹരിഹരസുതനാനന്ദ ചിത്തൻ അയ്യൻ അയ്യപ്പ സ്വാമിയേ.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.